0: കടക്കുകയും ഗട്ട് ബ്രെയിൻ ആക്സിസ് ശരിയായ ക്രമത്തിൽ ആകുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുകയും ചെയ്യുന്നു. ശ്വസന വ്യായാമം ആയ പ്രാണായാമം നിരന്തരം ചെയ്യുന്നവരിൽ വാഗസ് നെർവിന്റെ സുഗമമായ പ്രവർത്തനം നടക്കുകയും തൽഫലമായി ഹാർട്ട് റേറ്റ്, BP എന്നിവ സാധാരണ നിലയിലായി തുടരുകയും ചെയ്യുന്നു. ഉജ്ജായി, ഭ്രാമരി, നാഡീശോധന എന്നിവയിലൂടെ ശരീരനാഡീ വ്യൂഹങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുന്നു. യോഗയിലെ ശോധനക്രിയകളായ വമനദൗതി, മൂലശോധനം എന്നിവ കൊണ്ട് ദഹനനാളത്തെ പരിശുദ്ധീകരിക്കുകയും തന്നിമിത്തം മാലിന്യമെല്ലാം അകറ്റി പുതിയൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നു. യോഗയിലെ തത്വം തന്നെ മനസ്സറിഞ്ഞുള്ള ഭക്ഷണ രീതിയാണ്. മനസ്സിനിഷ്ടമുള്ളത് വയറു നിറയെ കഴിക്കരുത് എന്ന ആശയം സാത്വിക ആഹാരം ശീലിക്കുന്നവന് മനസ്സിലാകും. ഇങ്ങനെയുള്ള ആളിൽ യോഗനിദ്ര, ധ്യാനം എന്നിവയും അവസ്ഥാനുസരണം നൽകാവുന്നതാണ്.
1: യോഗയും ദഹനവ്യൂഹവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ

0: ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ വി പി ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, 9496556321. ഒരു നമ്പർ കൂടി, 9496596321. അറിയിപ്പ് കഴിഞ്ഞു.
1: നിങ്ങളുടെ വാർഷിക കുടുംബ വരുമാനം 800,000 രൂപ വരെയാണോ? എങ്കിൽ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി സ്കീം വഴി 1,00,000 രൂപ വരെയുള്ള വിദ്യാഭ്യാസ വായ്പയ്ക്ക് 3% പലിശ ഇളവ് നേടാം. സാമ്പത്തിക പരിമിതികൾ കാരണം ഉന്നത വിദ്യാഭ്യാസം വേണ്ടെന്ന് വെക്കേണ്ട. കൂടുതൽ വിവരങ്ങൾ PM വിദ്യാലക്ഷ്മി പോർട്ടലിൽ ലഭ്യമാണ്.
2: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ലഹരി ഇല്ലാതാക്കാം, കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാം. ഓപ്പറേഷൻ തൂഫാൻ.

0: ലഹരി മാഫിയകളെ ഉന്മൂലനം ചെയ്യുന്നതിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് സ്കൂൾ കോളേജ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലഹരി വ്യാപനം തടയുക എന്നതാണ്. ലഹരിയുടെ വലയിൽ വിദ്യാർത്ഥികളെ വീഴ്ത്താൻ എളുപ്പമാണ് എന്ന ധാരണയാണ് ഇത്തരം മാഫിയകളെ വിദ്യാർത്ഥികളുമായി അടുപ്പിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ഏറെ ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാനിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 6000-ൽ അധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അത്രയും പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് വിവിധ മേഖലകളിൽ നിന്ന് വൻ പങ്കാളിത്തവും പിന്തുണയുമാണ് ലഭിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളുമായി കൈകോർത്തുകൊണ്ട് ലഹരി എന്ന വിപത്തിനെ വേരോടെ പിഴുതു മാറ്റുക എന്ന ദൗത്യം ഏറെ മുന്നോട്ടു പോയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി.
1: തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ഞങ്ങൾ 6 മണിക്കൂറിലേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഓപ്പറേഷൻ തുഫാൻ അദ്ദേഹം പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചു. കേരള തമിഴ്നാട് ബോർഡറുകളിൽ പോലീസിനെ വിന്യസിക്കുന്നതും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ഷെയറിങ്ങും ഇൻഫർമേഷൻ ഷെയറിങ്ങിനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ഞാൻ പ്രവീൺ ചക്രവർത്തി മെമ്പർ ഓഫ് പാർലമെന്റും മറ്റ് നേതാക്കളോടൊപ്പം അദ്ദേഹത്തെ സന്ദർശിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം എല്ലാ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. കേരള തമിഴ്നാട് ബോർഡർ പരിപൂർണമായും പോലീസിന്റെ സർവൈലൻസ് കൊണ്ടുവരാനും ഇൻഫർമേഷൻ പരസ്പരം നൽകാനും ഇന്റലിജൻസ് ഷെയർ ചെയ്യാനും ഒക്കെ തീരുമാനിച്ചു.
0: സ്കൂളുകളുടെ നിശ്ചിത പരിധിക്കുള്ളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വസ്തുക്കളൊന്നും വിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശോധനകൾ നിലവിലുണ്ട്. അത് കർശനമായി തുടരുകയാണ്. എങ്കിലും ജാഗ്രത ആവശ്യമാണ്. കുട്ടികൾ കൂട്ടുകാരുമൊത്ത് നേരം പോക്കിനും മറ്റും തമാശയായി തുടങ്ങുന്ന ഇത്തരം ശീലങ്ങൾ പിന്നീട് മാറ്റാൻ കഴിയാതെ പ്രശ്നങ്ങളിലേക്ക് മാറുന്ന സംഭവങ്ങൾ ധാരാളമുണ്ട്. പഠിക്കാൻ എത്ര തന്നെ മികവ് കാട്ടുന്നവരും ഇത്തരം ദുശീലങ്ങളിൽ പെടുന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ക്രമേണ പഠനത്തിൽ ശ്രദ്ധ കുറയുകയും മയക്കുമരുന്നിനു വേണ്ടി എന്തും കാട്ടിക്കൂട്ടുന്ന ചിലരെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ആദ്യം കുട്ടികൾക്ക് സൗജന്യമായി ലഹരി എത്തിക്കുന്ന മാഫിയ സംഘം ക്രമേണ കുട്ടികളെ അതിന്റെ സ്ഥിരം ഉപഭോക്താക്കളാക്കുകയും തുടർന്ന് അവർ കുട്ടികളെ ലഹരി മരുന്നിന്റെ വാഹകർ ആക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങും. ഇത് തീർച്ചയായും തടയേണ്ടതു തന്നെയാണ്. കുട്ടികളിൽ നിന്ന് ഇത്തരം ശീലങ്ങളും ലഹരി വസ്തുക്കളും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നതിനുള്ള സാധ്യത ഏറെയാണ്. കുട്ടികളിലൂടെ മദ്യവിൽപ്പന നടത്തുന്ന സംഭവങ്ങൾ ഈയിടെ മാധ്യമ വാർത്തകളായിട്ടുള്ളതാണ്. ഇത്തരം കുട്ടികളുടെ ഭാവി

0: നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് രക്ഷാകർത്താക്കളും സമൂഹവും തിരിച്ചറിയേണ്ടതാണ്. കുട്ടികൾ സ്കൂളുകളിൽ ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അധ്യാപകർക്ക് കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കുന്നതിനുള്ള അധികാരം ഇത്തരം സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ്. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകൻ ശ്രീ മോഹൻ സി ദാസ്:
1: നമ്മുടെ സർക്കാരിന്റെ പദ്ധതിയായ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഓപ്പറേഷൻ തൂഫാനിലൂടെ ധാരാളം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നത് പത്രത്തിലൂടെയും ചാനലിലൂടെയും ഒക്കെ അറിയുമ്പോൾ ഞങ്ങൾ അധ്യാപകർക്ക് മാത്രമല്ല രക്ഷാകർത്താക്കൾക്കും വലിയ ആശ്വാസമാണ്. കാരണം ലഹരി മാഫിയകൾ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ആളുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കുട്ടികളെയാണ്. കുട്ടികളെ അവരിലേക്ക് അടുപ്പിച്ചാൽ അവർക്ക് ദീർഘകാലം ഒരു കസ്റ്റമറെ കിട്ടും. കുട്ടികളെ ഇതിലേക്ക് അടുപ്പിക്കാനും എളുപ്പമാണ് എന്ന് അവർ കരുതുന്നു. കാരണം അവരെ ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ഒക്കെ കൂടെ നിർത്താൻ ഒരുപക്ഷെ മുതിർന്ന ആളുകളെക്കാളും എളുപ്പത്തിൽ കുട്ടികളെ അതിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയും. അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മറ്റ് സന്നദ്ധ സംഘടനകളുമൊക്കെ നമ്മുടെ സ്കൂളുകളിൽ ധാരാളം ബോധവൽക്കരണ ക്ലാസ്സുകൾ കുട്ടികൾക്ക് മാത്രമല്ല രക്ഷകർത്താക്കൾക്കും ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അത് അസംബ്ലിയിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ അസംബ്ലിയൊക്കെ വിളിച്ചതിനുള്ള സംവിധാനം സ്കൂൾ അധികൃതർ ഒരുക്കി കൊടുക്കുന്നുമുണ്ട്. മുൻകാലങ്ങളിൽ ഇതുപോലെ കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തി ആ രക്ഷകർത്താക്കളും അതുപോലെ അധ്യാപകരുമായി കുട്ടികളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിൻ്റെ അപകടം അവരെ മനസ്സിലാക്കിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകളിലേക്ക് നമുക്ക് നേരിട്ട് അന്വേഷണമായി പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് പോലീസിൽ അറിയിക്കും. പക്ഷേ ഇന്ന് അത് കുറച്ചുകൂടെ ശക്തമായി അങ്ങനെയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ആളുകളിലേക്ക് തന്നെ അന്വേഷണം എത്തിച്ചേരുകയും അവരെല്ലാം അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു. കാരണം ഇത്തരം ലഹരി മാഫിയകളുടെ പ്രധാന ലക്ഷ്യം വിദ്യാലയങ്ങളാണ്, നമ്മുടെ കുട്ടികളാണ്.
0: ഈ വർഷം ജൂൺ 2 തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ഏറെ ജനപങ്കാളിത്തത്തോടെ മുന്നേറുകയാണ്. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ലഹരി മാഫിയയെ തടയുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണമായ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനും പദ്ധതിക്ക് ലക്ഷ്യമുണ്ട്. ഇതര സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി അന്തർ സംസ്ഥാന വിപണികളെ കണ്ടെത്തുന്നതിനും വിവരം ലഭ്യമാക്കുന്നതിനുമുള്ള ആപ്പുകളും വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളും ഉൾപ്പെടുന്ന വിപുലമായ ഡിജിറ്റൽ ശൃംഖലയാണ് ഈ ദൗത്യത്തിൽ പ്രയോജനപ്പെടുത്തുക. രഹസ്യ വിവരം ലഭ്യമാക്കുന്നവർക്ക് അവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുകയും പോലീസ് സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യും. തിരുവനന്തപുരം ബാലരാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ ടി ടി പ്രസാദ്:
2: ലഹരി എന്ന മാരകവിമത്തിൽ നിന്ന് നമ്മുടെ യുവതലമുറയെ രക്ഷിക്കാൻ കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ലഹരി വിപണനത്തെ വേരോടെ പിഴുതെറിയുക, ഇതിന് അടിമകളായി മാറുന്ന യുവതലമുറയെ സംരക്ഷിച്ച് ലഹരി മുക്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താനും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനും ഈ പദ്ധതിക്ക് കഴിയുന്നുണ്ട്. നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളെയാണ് ലഹരി മാഫിയ പ്രധാനമായും വലയിലാക്കുന്നത്. അതിലൂടെ കുട്ടികളുടെ ഭാവി നശിക്കുന്നു, വ്യക്തിബന്ധങ്ങൾ തകരുന്നു, കുടുംബങ്ങൾ ശിഥിലമാകുന്നു. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിപത്തായ ലഹരി ഉപയോഗത്തെ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നും പുറത്താക്കി ലഹരി വിമുക്ത ക്യാമ്പസാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി കുട്ടികളെ തൂഫാൻ വാരിയർമാരായി പ്രഖ്യാപിക്കുകയും ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിദ്യാലയങ്ങളുടെ സമീപമുള്ള കടകളിൽ ലഹരി വിൽക്കുന്നുണ്ടോ എന്ന് പോലീസ് നിരന്തരം പരിശോധിക്കുന്നുണ്ട്. കുട്ടികളിലേക്ക് ലഹരി എത്തിക്കുന്ന പ്രധാന കണ്ണികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ പദ്ധതിക്ക് കഴിയുന്നു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ ലഹരി വിരുദ്ധ ശൃംഖല ശക്തമാക്കാൻ കഴിയുന്നു. ലഹരിയില്ലാത്ത ആരോഗ്യമുള്ള സുരക്ഷിതമായ ഒരു നാളേക്ക് വേണ്ടി നമുക്ക് ഏവർക്കും കൈകോർക്കാൻ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു.
0: ലഹരിക്ക് അടിമപ്പെടുന്നവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള തൂഫാൻ കെയർ എന്ന പുനരധിവാസ പദ്ധതിയും ഇതിന്റെ ഭാഗമാണ്. സംസ്ഥാന

0: പ്രദേശത്തെ പ്രമുഖ ആശുപത്രികളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ആശങ്കപ്പെടുത്തുന്ന വിധം വർദ്ധിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിമുക്തി വിമോചന കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കായി എത്തുന്നവരിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടാകുന്നതായാണ് വിവിധ പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഞ്ചാവിൽ നിന്ന് MDMA പോലുള്ള സിന്തറ്റിക് ലഹരിയിലേക്ക് പുതുതലമുറയിലുള്ള ചിലരും മറ്റുള്ളവരും പോകുന്നതായാണ് കേസുകളുടെ വിശദാംശങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും ഇത്തരം ശീലങ്ങൾ തുടങ്ങുന്നത് 15 വയസ്സിനുള്ളിലാണ് എന്നതാണ് കേസ് സ്റ്റഡി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളിൽപ്പെട്ട് കൗൺസിലിങ്ങിന് എത്തുന്ന കുട്ടികളുടെ എണ്ണം ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാണ് മാനസിക വിദഗ്ധരുടെ അഭിപ്രായം. തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി സുഹ്റ വർദി.
1: ഓപ്പറേഷൻ തൂഫാൻ നാർക്കോട്ടിക് ഹണ്ട് എന്ന പുതിയ പദ്ധതിയെ ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ലഹരി മാഫിയയുടെ വ്യാപനത്തിന്റെയും ഉപയോഗത്തിന്റെയും പ്രധാന കണ്ണികൾ വിദ്യാർത്ഥി സമൂഹമാണ്. ഇതിൽ തന്നെ 13 മുതൽ 17 വയസ്സുവരെയുള്ളവരുടെ ജൈവികമായ സ്വഭാവ പ്രത്യേകതകൾ കൊണ്ട് വേഗം ഇതിന്റെ വലയ്ക്കകത്താവുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ വളരെ ഫലപ്രദമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും 5ാം ക്ലാസ് മുതൽ ഓരോ ക്ലാസുകളിൽ നിന്നും വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയേഴ്സായി തിരഞ്ഞെടുത്ത് പ്രവർത്തനം ആരംഭിക്കണം. ഇവർ കൂട്ടുകാരെ സ്കൂളിനകത്തും പുറത്തും നിരന്തരം നിരീക്ഷിക്കുകയും ലഭിക്കുന്ന വിവരങ്ങൾ രഹസ്യമായി തങ്ങളുടെ ഗ്രൂപ്പ് ലീഡർക്ക് കൈമാറുകയും ചെയ്യണം. സ്കൂളുകളിലെ മുതിർന്ന വിദ്യാർത്ഥികളായിരിക്കണം ഇവരെ നയിക്കുന്നവർ. ഓരോ ജില്ലകളിലെയും സ്കൂളുടെ പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യാൻ കുട്ടികളിൽ നിന്നും സേനാ തലവന്മാരുണ്ടായിരിക്കണം. വിദ്യാർത്ഥി സേനയെ പരിശീലിപ്പിക്കാനും ആവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ജില്ലാ പോലീസിന്റെ തൂഫാൻ സേനയുടെ സഹായം നിരന്തരം ലഭിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകും. ഓരോ വർഷവും മികച്ച തൂഫാൻ വാരിയറിനും മറ്റും അവാർഡുകൾ പ്രഖ്യാപിച്ചാൽ വലിയ പ്രോത്സാഹനമാകും. ഓരോ വർഷത്തെയും സ്കൂൾ തൂഫാൻ സംഘത്തിന്റെ പ്രവർത്തന മോട്ടോ തയ്യാറാക്കാൻ മത്സരവും സംഘടിപ്പിക്കാം. സമ്മാനാർഹമായ സന്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തി അടുത്ത വർഷത്തെ പ്രവർത്തന ആസൂത്രണം ചെയ്യാം. ഞങ്ങളുടെ സ്കൂളിൽ ഈ വർഷത്തെ കാർമൽ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഓപ്പറേഷൻ തൂഫാനിന്റെ പ്രചാരണാർത്ഥം നല്ല ഒരു സ്കിറ്റ് അവതരിപ്പിച്ചിരുന്നു. കുട്ടികളിൽ നിന്നും നല്ല പ്രതികരണം അതിന് കിട്ടി. എന്റെ സ്കൂളിൽ ഞങ്ങൾ എല്ലാവരും ലഹരി വ്യാപനത്തിനെതിരെ സദാ ജാഗ്രത പുലർത്തും. ഓപ്പറേഷൻ തൂഫാന് ലഹരി മാഫിയകളുടെ വേരുകൾ അറുക്കാൻ സാധിക്കട്ടെ.
0: സംസ്ഥാനത്തെ സ്കൂളുകളുടെ പരിസരത്ത് ലഹരി വിപണന സാധ്യത തിരിച്ചറിഞ്ഞ് പ്രത്യേക മേഖലകളാക്കി നിരീക്ഷണവും പരിശോധനയും നടക്കുകയാണ്. കോളേജ് ക്യാമ്പസുകളിലും ശക്തമായ ബോധവൽക്കരണം നടത്തി വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയർ ആക്കി മാറ്റുക എന്നതിനാണ് ലക്ഷ്യമിടുന്നത്. കുട്ടികളിലെ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനുമുള്ള കർശനവും ഫലവത്തായതുമായ സംവിധാനം ഉണ്ടാക്കുക, സ്കൂളുകളിൽ നോട്ടുകൾ മൊബൈൽ ഫോണുകളിൽ അയച്ചു കൊടുക്കുന്ന പ്രവണതയ്ക്ക് നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട്, കുട്ടികൾക്ക് അനാവശ്യമായി വീടുകളിൽ നിന്ന് കാശ് കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക, ആവശ്യങ്ങൾക്ക് വാങ്ങുന്ന കാശിന്റെ കൃത്യമായ കണക്ക് മാതാപിതാക്കൾ കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കുക, ആരെല്ലാമാണ് തങ്ങളുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ, എവിടെയെല്ലാമാണ് തങ്ങളുടെ കുട്ടികൾ പോകുന്നത് എന്ന് അന്വേഷിക്കേണ്ട ചുമതല രക്ഷാകർത്താക്കൾക്കുണ്ട്. സ്കൂൾ, കോളേജുകൾ എന്നിവിടങ്ങളിലെ അധ്യാപകരുമായി സമ്പർക്കം പുലർത്തുക എന്നത് ഏറെ പ്രധാനവും വളരെ പ്രസക്തവുമാണ്. മലപ്പുറം പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ശ്രീ പ്രദീപ് PS.
2: ഇപ്പോൾ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന് അടിമയാകാനുള്ള സാഹചര്യം കൂടുതലാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ പല പ്രായത്തിലുള്ള ആൾക്കാരുമായി ബന്ധം സ്ഥാപിക്കാൻ എളുപ്പമാണ്. അതുവഴി മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇത് തുടങ്ങുന്നത് സ്കൂൾ കാലഘട്ടത്തിലാണ്. ഒരു നേരം പോക്കിന് തുടങ്ങുന്ന ഇത്തരം ശീലങ്ങൾ പിന്നീട് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലാക്കി മാറ്റുകയും ചെയ്യുന്നു. അതിനാൽ സ്കൂളുകളിൽ ഇതിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഈ വിപത്തിനെതിരെ സ്കൂളുകളിൽ ക്ലാസുകൾ നടത്തുന്നു, വിദ്യാർത്ഥികളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു, അവരുടെ ബാഗുകളിൽ ഇത്തരം സാധനങ്ങൾ ഉണ്ടോ എന്ന് അവരുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുന്നു. സ്കൂളിന് ചുറ്റുമുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ ഇത്തരം സാധനങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് ശക്തമായി ആവശ്യപ്പെടുകയും അവർ ലഹരി വസ്തുക്കൾ വിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. സ്കൂൾ PTA മീറ്റിംഗുകളിൽ ലഹരി മരുന്ന് ഉപയോഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അവരുടെ സഹകരണത്തോടുകൂടി ഇത്തരം വിപത്തിനെതിരെ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുക മാത്രമല്ല അവരുടെ കാരിയറായും പ്രവർത്തിക്കുന്നു. അതിൽ ആൺ പെൺ വ്യത്യാസമില്ല. നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ ഇവരുടെ വലയിൽ എത്തുന്നു.
0: ഓരോ രക്ഷകർത്താവിന്റെയും പ്രതീക്ഷകളാണ് തങ്ങളുടെ കുട്ടികൾ.

ധാരാളം വിപത്തുകളിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ ഏറെ ശ്രദ്ധയും ക്ഷമയും ജാഗ്രതയും സഹായവും ആവശ്യമാണ്. ലഹരി എന്ന വിപത്തിനെ കുട്ടികളിൽ നിന്ന് പാടെ നിർമാർജനം ചെയ്യുന്നതിന് രക്ഷാകർത്താക്കളും സമൂഹവും മറ്റ് സംവിധാനങ്ങളും ഒരുമിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലിമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിദുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: വിദ്യാഭ്യാസ വായ്പയുടെ തുകയെക്കുറിച്ച് ഇനി ആശങ്ക വേണ്ട. കോഴ്സ് ഫീസ് മാത്രമല്ല, ഹോസ്റ്റൽ, മെസ് ലാപ്ടോപ്പ്, മറ്റ് ജീവനോപാധി ചെലവുകൾ എന്നിവയ്ക്കും വായ്പ ലഭിക്കും. പരമാവധി തുകയ്ക്ക് പരിധിയില്ല. നിങ്ങളുടെ പഠന ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള മുഴുവൻ സാമ്പത്തിക പിന്തുണയും പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി സ്കീം ഉറപ്പാക്കുന്നു.
1: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അറിവിന്റെയും അക്ഷരങ്ങളുടെയും ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖയായ സ്ത്രീ സാന്നിധ്യമാണ് ഡോക്ടർ ജോളി സക്കറിയ. കേരള സർവകലാശാലയുടെ മുൻ സിൻഡിക്കേറ്റ് അംഗമായും മാർവാനിയസ് കോളേജിലെ അക്കാഡമിക് ഡീനായും മലയാള വിഭാഗം മേധാവിയായും പ്രവർത്തിച്ച ശേഷം നിലവിൽ മാറനല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജിലെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ജോളി സക്കറിയ തന്റെ ഔദ്യോഗികവും വൈജ്ഞാനികപരവുമായ ജീവിതാനുഭവങ്ങളും ഒപ്പം ഇഷ്ടഗാനങ്ങളും നമ്മോടൊപ്പം പങ്കുവെക്കുകയാണ്. സ്വാഗതം മേഡം.
4: സ്വാഗതം.
3: അപ്പൊ മദ്രാസ് സർവകലാശാലയിൽ നിന്നുമാണ് മലയാളം എം എ, അതും ഒന്നാറാം കൂടിയാണ് പാസ്സായത്. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ജേർണലിസം പഠിച്ചത്. എങ്ങനെയായിരുന്നു മലയാളത്തിലോട്ടുള്ള ഒരു യാത്ര? എന്തുകൊണ്ട് മലയാളം എന്ന് തീരുമാനിച്ചു?
4: എന്റെ സ്വദേശം കാഞ്ഞിരപ്പള്ളിക്കും പാലായിക്കും ഇടയ്ക്കുള്ള ഇളങ്ങുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. സയൻസ് ഗ്രൂപ്പായിരുന്നു. പക്ഷേ ചെറുപ്പം മുതലേ എനിക്ക് മലയാളത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു. മത്സരങ്ങൾക്കൊക്കെ പോകും, ഡിബേറ്റിനൊക്കെ പോകും. അപ്പോൾ മലയാളം പഠിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് മലയാളം പഠിക്കാനുള്ള കോളേജുകൾ ഇല്ലായിരുന്നു. സെൻറ്റ് തോമസ് പാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആൺകുട്ടികൾക്കേ പ്രവേശനമുള്ളൂ. അങ്ങനെ ഞാൻ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ അപ്ലൈ ചെയ്തു. എനിക്ക് മെറിറ്റിൽ തന്നെ കിട്ടുകയും ചെയ്തു. അവിടെ നബി സൗമാൾ ടീച്ചറായിരുന്നു ഞങ്ങളുടെ ഹെഡ്. അപ്പോൾ ടീച്ചർ ഒരുപാട് സ്വാധീനം വിദ്യാർത്ഥികളിൽ ചെലുത്തുന്ന ഒരാളാണ്. ടീച്ചറിൻ്റെ പഠിപ്പീരും അതും എല്ലാം കൂടെ ചേർത്തിട്ട് മലയാളത്തോടൊരു പ്രത്യേക അഭിനിവേശവും ഒക്കെ തോന്നുകയും നല്ല നിലയിൽ അവിടുന്ന് ഡിഗ്രി പാസ്സാകുകയും ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗത്തെക്കുറിച്ച് കേൾക്കുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത്, അതായത് ഞാൻ 85 ഒക്കെയാണ് അവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് അവിടെ മലയാളം മെയിൻ എം എയോട് കൂടെ ചേർന്ന് തന്നെ ജേർണലിസം ഉണ്ട്. നമ്മൾ സബ് പഠിക്കുന്ന പോലെ തന്നെ, സംസ്കൃതം സബ് പഠിക്കുന്നത് പോലെ തന്നെ ജേർണലിസവും പഠിക്കും. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരാണ് വന്ന് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഇന്റേൺഷിപ്പും കേരളത്തിൽ തന്നെ, അന്ന് ഞങ്ങൾ കലാകൗമുദിയിലാണ് വന്നത്. ഇന്നത് പ്രത്യേകം ഓർക്കുന്നു, കാരണം കലാകൗമുദിയിൽ NRS ബാബു സാറായിരുന്നു ഞങ്ങൾക്ക് എല്ലാ, അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രചോദനവും തന്നു, ഞങ്ങളെ നയിച്ചതൊക്കെ. അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അന്നത്തെ ആ ജേർണലിസം പഠനമാണ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതുന്നതിനും, 10-20 പുസ്തകങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് കൾച്ചറൽ പബ്ലിക്കേഷൻസിൽ എഡിറ്ററായിട്ടിരിക്കുമ്പോൾ. പിന്നെ അതുകൂടാതെ മാറിവാനിയസിൽ തന്നെ ജേർണലിസം വിഭാഗം ഉണ്ടായപ്പോൾ കുറേയേറെ വർഷം അതിൻ്റെ HOD കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാനും എനിക്ക് സാധിച്ചത് അന്നത്തെ ആ ജേർണലിസം പഠനം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കോഴ്സുകളൊക്കെ എങ്ങനെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണം എന്ന് അന്നേ അവരത് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശരി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇന്ന് നമ്മൾ കോഴ്സ് പരിഷ്കരിക്കുന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ട്

0: ഇരിക്കുകയാണല്ലോ.
1: മലയാള കാൽപ്പനിക കവികളിലെ വർണ്ണബോധത്തെക്കുറിച്ചായിരുന്നല്ലോ മാഡം ഗവേഷണം നടത്തിയത്. ഈ വിഷയത്തോടുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് വന്നത്? അല്ലെങ്കിൽ ഈ വിഷയം ഗവേഷണം അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് എവിടെയാണ്?
0: അത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ MA കഴിഞ്ഞ ഉടനെ റിസർച്ചിന് ആയിട്ട് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെയാണ് സമീപിച്ചത്. സാറ് സന്തോഷത്തോടു കൂടി എന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് എടുത്തു. കാൽപ്പനിക കവികളെ കുറിച്ച് റിസർച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ചെല്ലുന്നത്. സാറ് സിനോപ്സിസ് ഒക്കെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു. അതായത് അതും 86-85 കാലഘട്ടത്തിലാണ്. റിസർച്ച് ഒന്നും അത്ര പോപ്പുലറൊന്നുമല്ല. അങ്ങനെ ഞാൻ കാൽപ്പനിക കവികളുടെ കുറെ ഇതൊക്കെ സാറിന് എഴുതിക്കൊണ്ടിരുന്നു. അതിനു മുമ്പ് ഞാൻ ONV കുറുപ്പ് സാറിൻ്റെ കവിതകളെ കുറിച്ചൊക്കെ കുറച്ച് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എൻ്റെ PG ഒരു സെമിനാർ പേപ്പറായിരുന്നു ONV കവിതകളിലെ ബൈബിൾ ബിംബങ്ങൾ എന്ന് പറഞ്ഞ്, അത് മലയാള സാഹിത്യം അന്ന് പ്രസിദ്ധീകരിച്ചു. ആ സെമിനാർ പേപ്പർ പ്രഭാകര വാര്യർ സാറാണ് അതിന് പ്രചോദനം നൽകിയത്. ഇത് കണ്ട ONV സാർ അന്ന് ഇത് ആരാണെന്ന് അന്വേഷിച്ചു. ആരാണ്ടൊക്കെ പറഞ്ഞ് എങ്ങനെ ഞാൻ അറിഞ്ഞ് ഞാൻ പോയി സാറിനെ കാണുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ കാൽപ്പനിക കവികളിലെ കുറിച്ചുള്ള പഠനം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ONV സാറിൻ്റെ കവിതകളിലെ നിറങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം ഞാൻ എഴുതിക്കൊണ്ടുപോയി ഓണക്കൂർ സാറിനെ കാണിച്ചു. അപ്പം ഞാൻ അന്ന് ജസ്റ്റ് കണ്ടു പിടിച്ചത് കറുപ്പ് നിറം ഒരുപാട് ONV സാറ് ഉപയോഗിക്കുന്നു എന്നാണ്. അതങ്ങനെ കൊണ്ട് കൊടുത്തപ്പം എന്നോട് ഓണക്കൂർ സാറ് പറഞ്ഞു, ജോളി കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക, ഇനിയും കാണും കൂടുതൽ. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ചുവപ്പും മഞ്ഞയും പച്ചയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കളർ ഇത് കാണുന്നത്. അപ്പം ഞാനത് നന്നായിട്ട് എഴുതി സാറിനെ കൊണ്ട് കാണിച്ചപ്പം സാറ് പറഞ്ഞു, ഇത് നമുക്കങ്ങ് തീസിസ് ആക്കിയാലോ എന്ന്. അപ്പം അതങ്ങനെ സമ്മതിക്കുമെന്നൊന്നും അറിയില്ല. ഗുപ്തനായർ സാറായിരുന്നു ഡോക്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങൾ എഴുതി ഡോക്ടർ കമ്മിറ്റി ചെന്നപ്പം അവിടെ കമ്മിറ്റിയിലെല്ലാം ഉണ്ടായിരുന്ന ചിലർ ചോദിച്ചു, ഇതെന്താ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ വർണ്ണം അതോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന്. ശരിക്കും ആ പഠനം എന്ന് പറയുന്നത് മലയാള കാൽപ്പനിക കവികളെ നിറങ്ങൾ എങ്ങനെ ആകർഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ നിറങ്ങളോടുള്ള ഇഷ്ടം. നമ്മൾ ദുഃഖം വരുമ്പോൾ, അതായത് സങ്കടം വരുമ്പോൾ കറുപ്പ് കാണുന്നു, സന്തോഷം വരുമ്പോഴോ ചുവപ്പ് കാണുന്നു, വിശുദ്ധി വെള്ള കാണുന്നു. ദേശപരമായിട്ടുള്ള വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. അത് എങ്ങനെ കവികളിൽ അവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് ഇവരെ ആവിഷ്കരിക്കുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ പഠനം. സിനോപ്സിസ് വെച്ചപ്പോൾ ഗുപ്തനായർ സാർ അത് അംഗീകരിച്ചു. സാറ് പറഞ്ഞു, റെഫറൻസ് ഒന്നും കിട്ടൂല, തന്നെ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞു. മലയാളത്തിൽ ഒരു റെഫറൻസും ഇല്ലായിരുന്നു. എനിക്ക് ആകെ അന്നൊരു റെഫറൻസ് കിട്ടിയത് കീറ്റ്സിൻ്റെ കവിതയിലെ ചുവപ്പ് നിറത്തെക്കുറിച്ച് ഒരു പഠനം ഇംഗ്ലീഷിൽ എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായിരുന്നു. മനഃശാസ്ത്ര ബുക്കുകൾ ഒരുപാട് ഞാൻ വായിച്ചു. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും കളറിനോടുള്ള പ്രത്യേകത എങ്ങനെയാണ്, എന്തുകൊണ്ട് അതിൻ്റെ വരുന്നു എന്നുള്ള സൈക്കോളജിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു അപഗ്രഥനവും കൂടി നടത്തി. അത് കുമാരനാശാൻ മുതൽ സുഗതകുമാരി വരെയുള്ള 5 കാൽപ്പനിക കവികളെ എടുത്ത് പ്രത്യേകമായിട്ട് സ്റ്റഡി ചെയ്യാൻ ഒരുപാട് നല്ലൊരു അനുഭവമായിരുന്നു അത്. അത് പുസ്തക രൂപത്തിലാക്കി. ഇന്നും അതിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എങ്കിലും നല്ല പ്രസക്തി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: മാഡത്തിന്റെ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലായ കാര്യം, കവികളാണെങ്കിലും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ മെന്റൽ ഓറിയന്റേഷൻ ഒക്കെ ആണോ ഈ കൂടുതൽ കളറുകളെ?
0: അത് അവരറിയാതെ തിരഞ്ഞെടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ ONV പറ്റി തന്നെ പറയുമ്പോൾ പറയാറുണ്ട്, ONV ഒരു വിപ്ലവ ബോധവുമായിട്ട് കവിതയിലേക്ക് കടന്നു വന്നയാളാണ്. അത് ശരിയാണ്. ആ വിപ്ലവത്തിൻ്റെ ഒരു നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. അപ്പം ആ കാലഘട്ടത്തിൽ മുഴുവനും ആവിഷ്കരിക്കുന്ന പലതും ചുവപ്പ് നിറമുള്ള ബിംബങ്ങളാണ്. പൊന്നെ പോലെ മിനുക്കം തന്നെയല്ല പൊന്നായി തീരുമോ ചെങ്കതിരെന്നൊക്കെ ചോദിക്കുന്നത് ഈ ചുമപ്പിൽ നിന്ന് കവിയുടെ ഒരു മാറ്റമാണ്. ആദ്യകാലത്തെ ചുവപ്പ് കാലഘട്ടത്തിലെല്ലാം ചുവന്ന കുന്നിക്കുരുമാലയുമായിട്ട് നിൽക്കുന്ന പെണ്ണ് എല്ലാം ചുവപ്പാണ്. പക്ഷേ ഒരുപാട് കാലം കവിക്ക് അങ്ങനെ ഒരു വിപ്ലവ ഇതിൽ നിൽക്കാൻ പറ്റിയില്ല. അത് നമ്മൾ അല്ലാതെ പഠിക്കുമ്പോഴും അതറിയാം. കവിയുടെ വ്യക്തിജീവിതമല്ല, കാവ്യ ജീവിതം മാറി, ചുവപ്പിൽ നിന്ന് മാറി മഞ്ഞയിലേക്ക് വന്നു. അപ്പോഴാണ് ഈ മഞ്ഞ നിറം ഒരു ഭാരതീയ അവസ്ഥയുടെ പ്രത്യേകതയാണ്. കുറേ മഞ്ഞ ബിംബങ്ങൾ, മഞ്ഞയുമായി ബന്ധപ്പെട്ട ബിംബങ്ങൾ വരുന്ന കുറേ കവിതകളൊക്കെ എഴുതി. പക്ഷേ അപ്പോഴും ONV മനസ്സ് എപ്പോഴും റൊമാൻറ്റിക്കാണ്. അങ്ങനെ ആ മഞ്ഞയിൽ നിന്നും കവി മാറുകയാണ്. മഞ്ഞ മാറി അത് പിന്നെ പച്ചത്തുരുത്തിലേക്ക്, കൊച്ചു ദുഃഖത്തിൻ്റെ പച്ചത്തുരുത്തിലേക്ക് ഞാൻ മാറുകയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് കറുപ്പിലേക്ക് മാറുകയാണ്. ഈ പ്രകൃതിയൊക്കെ നശിക്കുന്നു, ഭൂമിക്കൊരു ജന്മഗീതത്തിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കറുപ്പ് വന്നു, ആ കറുപ്പ് തന്നെ വെള്ളയുടെ പശ്ചാത്തലത്തിൽ വന്നു. അതായത് അക്ഷരം പൂക്കളായി വിടർന്നത് വെള്ളത്താളിലാണല്ലോ എന്ന് പറയുന്ന ആ കവി അവസാനം അതിനെ എന്നിട്ട് ഈ ബൈബിൾ ബിംബങ്ങളും

0: ആയിട്ട് ചേർത്ത് ഉത്ഥാനവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെയായിട്ട് കവി ബന്ധപ്പെടുത്തി. അങ്ങനെ കവിയുടെ ആ സമയത്തെ മാനസികാവസ്ഥ എന്താണെന്ന് ഈ കവിത വായിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വളരെ പ്രധാനമായ ഒരു വേറൊരു ഉദാഹരണം, കുമാരനാശാനെ നമ്മൾ പഠിക്കുമ്പം നമുക്കറിയാം കുമാരനാശാന്റെ കാവ്യങ്ങളിലെല്ലാം സ്ത്രീകൾക്കാണ് പ്രാധാന്യം. നളിനി, ലീല, സീത, വാസോദത്ത എല്ലാം അവരൊക്കെ എല്ലാം നിലവിലുള്ള നിയമങ്ങളെ ധിക്കരിച്ച ആളുകളാണ്. നളിനിയാണെങ്കിലും അതെ, സീതയാണെങ്കിലും അതെ. സീതയും ചോദിക്കുന്നത് ഞാൻ ഒരു പാവിയല്ലല്ലോ, വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും അവസാനം ചിന്താവിഷ്ടയ സീതയിൽ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ എല്ലാം വിധിയെ ധിക്കരിക്കുന്ന സ്ത്രീകളാണ്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവര് വിധിയെ ധിക്കരിക്കാൻ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവനും ഇരുട്ടിലിരുന്നാണ്. സുധർമാമുനിയോട് അയോധ്യയിൽ ഗതരായോരള വന്നൊരന്തിയിൽ സീത പോയി മരത്തിന്റെ ചുവട്ടിലിരുന്നതാണ്. അപ്പം ആ കറുപ്പിന്റെ ഒരു പശ്ചാത്തലം അവിടെ എല്ലാം ഉണ്ട്. പക്ഷെ അപ്പോഴും ഇത് ഏറ്റവും നല്ല ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത് ഒ എൻ വി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒ എൻ വിയുടെ കവിതകളോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു താല്പര്യം തോന്നുന്നതും. സിനിമ പാട്ടാണെങ്കിലും വളരെ ശോകമായ, ഭയങ്കര സാന്ദ്രമായിട്ടുള്ള, നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന കവിതകളും അതുപോലെ തന്നെ പാട്ടുകളും ഒക്കെ വരുന്നത്.
1: അപ്പൊ നമ്മുടെ ഈ പരിപാടിയിലെ ഇഷ്ടഗാനങ്ങളും കൂടെ പങ്കുവെക്കാം. ആദ്യമായിട്ട് ടീച്ചർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്?
0: എനിക്ക് എന്നും എൻ്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ഒ എൻ വി എഴുതി, എം വി ശ്രീനിവാസൻ സംഗീതം കൊടുത്ത, യേശുദാസ് പാടിയ ഉൾക്കടൽ എന്ന സിനിമയിലെ നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ എന്നുള്ള ആ ഗാനം.
1: അപ്പൊ നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഡം ഈ ഗവേഷണത്തിന് ശേഷം അധ്യാപികയായിട്ട് മാർവേനിയസ് കോളേജിൽ?
1: ഗവേഷണത്തിന് ശേഷമല്ല, ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെയാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അതിനിടയ്ക്ക് എനിക്ക് ചെറിയ കുറച്ച് ജേർണലിസം പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിന്റെ രണ്ട് വാരിക ഉണ്ടായിരുന്നു, കേരളം വളരുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ വാരികയും അതുപോലെ തന്നെ നായിക എന്നൊരു സിനിമ വാരികയും. അവിടെ കുറേ കാലം ഞാൻ അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അത് ഈ ജേർണലിസവുമായിട്ട് പഠിച്ചിട്ട് വന്നതിൻ്റെ ഒരുപാട് ഗുണം അത് ഉണ്ടായി. ഇന്ന് ഞാൻ ഓർമ്മിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്, മലയാറ്റൂർ സാറ് അവിടെ വന്ന ഏതോ ഒരു ജേർണലിസ്റ്റിനോട് പറഞ്ഞതായിട്ടറിഞ്ഞു. അവിടെ അന്ന് കെ എ ബിനെ ഞാനും ആയിരുന്നു അവിടെ എഡിറ്റേഴ്സായിട്ടുണ്ടായിരുന്നു. അവിടെ രണ്ട് പെൺകുട്ടികൾ ഇരുന്നതിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടുപഠിക്കണം അവരെ എന്ന്. അപ്പം അത് ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ അനുഭവമാണ്. ഇടയ്ക്ക് ആകാശവാണിയിൽ വരും, കാഷ്വലായിട്ട് ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് കോളേജിൽ ജോലി കിട്ടുന്നത്, എന്നെ അവിടെ ജോയിൻ ചെയ്തു.
0: അവിടുത്തെ നീണ്ടകാലത്തെ അനുഭവങ്ങളുണ്ടല്ലോ, എങ്ങനെയാണ് മാഡത്തിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത്? ഇപ്പൊ കുട്ടികളാണോ ടീച്ചറിനെ കൂടുതൽ സ്വാധീനിച്ചത്, ടീച്ചറാണോ കുട്ടികളെ സ്വാധീനിച്ചത്?
1: എപ്പോഴും കുട്ടികൾ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം മാർവേനിയസ് കോളേജിനെ പറ്റി പറയുമ്പോൾ അത് സമൂഹത്തിന്റെ ഒരു നല്ല ക്രീമായിട്ടുള്ള ഒരു പരിച്ഛേദമാണ് അവിടെ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന കുട്ടികളുണ്ട്, ഹോസ്റ്റലിൽ നിൽക്കുന്നവരുണ്ട്, ഡേ സ്കോളേഴ്സ് ഉണ്ട്, ഉദ്യോഗസ്ഥരുടെ മക്കളുണ്ട്, ബിസിനസ്സുകാരുടെ മക്കളുണ്ട്, രാഷ്ട്രീയക്കാരുടെ മക്കളുണ്ട്. അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും നമുക്ക് അവിടെ കിട്ടും. അവരുമായിട്ടുള്ള ആ ഒരു ഇടപെടല്, ചെറുപ്പം മനസ്സിനോടുകൂടെ ഉള്ള, ഇതിപ്പം 40-ാമത്തെ വർഷമാണ് എൻ്റെ അധ്യാപന ജീവിതം എന്ന് പറയുന്നത്. ഇന്നും നമ്മുടെ മനസ്സ് കുട്ടികളോടൊപ്പം നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറേ കുട്ടികളുടെ കൂടെ, അതുപോലെ തന്നെ നല്ല അധ്യാപകരുടെ കൂടെയും നമ്മൾ ഇടപെട്ടതിൻ്റെയും പഠിച്ചതിൻ്റെയും പഠിപ്പിച്ചതിൻ്റെയും ഒക്കെ ഒരു പരിണിത ഫലമാണെന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. തീർച്ചയായിട്ടും ജീവിതകാലത്തിൽ എന്നും നമ്മൾ മരിക്കുന്നിടം വരെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് അത്. പ്രത്യേകിച്ച് അധ്യാപനം, കവിത നമ്മൾ മനസ്സറിഞ്ഞ് പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, കുട്ടികളുടെ കൂടെ ടൂറ് പോകുന്നു, അവരുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു, അവരെ പ്രോത്സാഹിപ്പിച്ചു വിടുന്നു, പിന്നെ പഠിക്കാൻ പൊന്നോക്കമായ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സാമ്പത്തികം കൊടുക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ അധ്യാപനം എന്ന് പറയുന്നത്.
0: ഒരുപാട് തലമുറകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ ആണല്ലോ.
1: തീർച്ചയായിട്ടും അതെ.
0: സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിൽ കേരള സർവകലാശാലയിലെ ഭരണപരമായ കാര്യങ്ങളിൽ മാഡം ഒരുപാട് സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ, അപ്പൊ എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്നൊന്ന് പറയാം?
1: നേട്ടങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ പല യൂണിവേഴ്സിറ്റിയുടെയും ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഇരുന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വരെ യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് സിലബസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ, പുതിയ കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിൽ, നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ ജേർണലിസം പഠിക്കാനാണ് മദ്രാസിൽ നിന്ന് പോയതെന്ന്. അത് എൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കാം. ഞാൻ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നപ്പോഴാണ് മാർവേനിയസ് കോളേജിൽ മലയാളം വിത്ത് മീഡിയ സ്റ്റഡീസ് എന്നൊരു കോഴ്സ് കൊണ്ടുവരുന്നത് എം എക്ക്. ആ കുട്ടികൾക്ക് ജേർണലിസത്തിലും തുടർ പഠനം നടത്താം, ഇനി മലയാളത്തിലും ഗവേഷണവും നടത്താം, നെറ്റും എഴുതാം. അപ്പോൾ ഈ മീഡിയയും ജേർണലിസവും കൂടെ ക്ലബ്ബ് ചെയ്ത്, ഇന്നിപ്പോൾ പലയിടത്തും അതുപോലെയുള്ള കോഴ്സുകളുണ്ട്. ഞാൻ കൂടുതലും അക്കാഡമിക് കാര്യത്തിലാണ് ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്, സിലബസ് രൂപീകരണത്തിൽ, പുതിയ കോഴ്സുകൾ കൊടുക്കുന്നതിൽ, സമയത്ത് പരീക്ഷ നടത്തുന്നതിൽ. ഇപ്പം നമുക്ക് പലപ്പോഴും വീഴ്ചകളൊക്കെ സംഭവിക്കുന്നത് അവിടെയാണ്. കാരണം ഈ പഠിക്കാനായിട്ട് മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ട് വിടുന്നത്, അവർക്ക് സമയത്ത് സിലബസ് കിട്ടണം, സമയത്ത് പഠിപ്പിക്കണം, സമയത്ത് പരീക്ഷ നടത്തണം, അവർക്കൊരു ജോലി കിട്ടണമെന്നൊക്കെയാണ്. ഇതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണതിന് ചെയ്യുന്നത്? അതിന് ചില എതിർപ്പുകളൊക്കെ ഉണ്ടാകാം, പക്ഷേ ആ എതിർപ്പുകളെ നേരിടുക എന്നുള്ളതാണ് നമ്മുടെ രീതി.
0: മാഡം നേരത്തെ സൂചിപ്പിച്ചു ഒ എൻ വി കുറുപ്പിന്റെ കവിതകൾ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കവിതകളിലെ സംഗീതത്തെ എങ്ങനെയാണ് കാണുന്നത്?
1: ഒ എൻ വി കവിതകളിലെ സംഗീതത്തെക്കാൾ കൂടുതൽ എനിക്ക് അതിന്റെ വരികളാണ് ഇഷ്ടം. സംഗീതം പലപ്പോഴും ഒ എൻ വിയും ദേവരാജൻ മാഷും കൂടെ ചേർന്നിട്ടുള്ള സംഗീതമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. പിന്നെ അതിലെ ലിറിക്സിന്റെ ആ ഒരു താളം, ഒ എൻ വി നല്ലൊരു സംഗീതജ്ഞനും കൂടിയായിരുന്നു. അത് വളരെ ഭംഗിയായി വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ ഒ എൻ വിയുടെ എല്ലാ കവിതകളിലും എല്ലാ ഗാനങ്ങളിലും ഉണ്ട്. ഇന്നും നമ്മളോട് ഒരു 10 പാട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒ എൻ വിയും വയലാറും ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആളുകൾ എടുക്കുന്നത്, നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. താളത്തിന്റെ ഒരു ഇതുകൊണ്ട് കുറച്ച് നാളത്തേക്ക്

0: ചില പാട്ടുകൾക്ക് ഇത് കിട്ടും. പക്ഷേ എന്നും കാലത്തിന് അതീതമായി നിൽക്കുന്ന കുറേ പാട്ടുകളുണ്ട്, അത് നമ്മൾക്ക് ഒരിക്കലും മറക്കാനേ പറ്റില്ല. നമ്മുടെ മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ എന്നുള്ള സിനിമയുണ്ടല്ലോ, അതില് നെറ്റിയിൽ പൂവുള്ള വർണ്ണച്ചിറകുള്ള പക്ഷി എന്ന് പറഞ്ഞ എം ബി ശ്രീനിവാസനാണ് അതിൻ്റെയും ഗാനം ചെയ്തിരിക്കുന്നത്. അതിമനോഹരമാണ്, സുഹാസിനി അത് അവതരിപ്പിക്കുന്നതും ഒക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുന്നതാണ്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു താള മനോഹാരിതയൊക്കെ വളരെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണെന്ന് തന്നെ വേണം പറയാൻ.
1: നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: കവിത വൈകാരിക പ്രതികരണം ആവശ്യപ്പെടുന്ന ഒരു സർഗാത്മക ആവിഷ്കാരമായിട്ടാണല്ലോ പൊതുവിൽ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഗദ്യത്തിൽ നിന്നും പദ്യത്തെ വേർതിരിക്കുന്നത് അതിന്റെ ഒരു വൈകാരികമായ തലം തന്നെയാണ് എന്ന് പറയാറുണ്ട് സാധാരണ. ശരിക്കും അത്തരം ഒരു വൈകാരിക പ്രതികരണം മാൻഡേറ്ററി ആണോ കവിതയെ സംബന്ധിച്ചിടത്തോളം?
1: അതെ, വേഡ്സ്വർത്ത് കവിതയെ പറ്റി പറഞ്ഞിരിക്കുന്നത് അനർഗളമായ വികാരങ്ങളുടെ കവിഞ്ഞൊഴുകലാണ് കവിത എന്നാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ തുള്ളിത്തുളുമ്പുന്ന വികാരം, അത് ചിലപ്പം സന്തോഷമാകാം, ചിലപ്പം ദുഃഖമാകാം, ചിലപ്പോൾ പ്രതീക്ഷയാകാം, അത് നമ്മളെ മനസ്സിനെ വല്ലാതെ മഥിക്കും. അപ്പോൾ അത് ചിലപ്പം വാക്കുകൾക്ക് അതീതമാകും. നമ്മളറിയാതെ തന്നെ തൂലികയിൽ നിന്നും അടർന്നു വീഴുന്നതാണ്.

0: ഇത് എന്ന്. അങ്ങനെ തൂലികയിൽ നിന്നും അടർന്നു വീഴുന്ന കാത്തിരിപ്പിന്റെ, ഇപ്പം കെ ജയകുമാർ സാറിന്റെ എഴുതിയ ഒരു സിനിമ പാട്ടുണ്ട്, നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. നമുക്ക് അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് വെച്ചാൽ, നമ്മളൊക്കെ എല്ലാവരും ചെറുപ്പ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു വന്ന് ഒരുപാട് സങ്കല്പങ്ങളും പ്രേമവും പ്രണയവും നഷ്ടബോധവും ദുഃഖവും ഒക്കെ ചേർന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് ഈ കടന്നു വരുന്നത്. അപ്പം എവിടെയൊക്കെയോ മറന്നുപോയ, അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ മനസ്സിന്റെ കോണി കിടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന, നമ്മളാരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്നു, നമ്മളെ ആരോ പ്രതീക്ഷിച്ചു നിൽക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു അനുഭൂതി കവിതയ്ക്ക് തന്നെ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ.
1: ആദ്യം ഇത് ആവാഹിക്കുന്നത് കവിയാണല്ലോ.
0: കവിയാണ്,
1: കവിയുടെ മനസ്സിലുണ്ടാകുന്ന ഈ കോളിളക്കങ്ങളാണ് പിന്നീട് കവിതയായിട്ട് അനേകായിരം അനുവാചകരിലേക്ക്
0: എത്തുന്നത്. പാട്ട് എന്ന് പറയുമ്പോൾ ഇതിന് സംഗീതം കൊടുക്കുന്നയാളുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നീലക്കുറിഞ്ഞികൾ പോകുന്ന ജോൺസൺ മാഷുടെ സംഗീതമാണ്. ഓരോരുത്തർക്കും ഓരോ ടച്ച് ഉണ്ട്. ദേവരാജ മാഷ്ക്ക് ഒരു ടച്ച്, ജോൺസൺ മാഷ്ക്ക് ഒരു ടച്ച്, രവീന്ദ്രൻ മാഷ്ക്ക് വേറൊരു ടച്ച്. അപ്പൊ ഈ കവിതയെ എത്ര മനോഹരമാക്കി താള ലയത്തിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ സംഗീതം കൊടുക്കുന്നയാളുടെ, അതിലും അപ്പുറത്താണ് ഇത് ആലപിക്കുന്നയാളുടെ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു സംഗീതം, പാട്ട്, കവിത. അത് നമുക്ക് സ്വന്തമായിട്ടാണെങ്കിലും ആസ്വദിക്കാം. പക്ഷെ ഒരു പാട്ട് നമ്മൾ ആസ്വദിക്കുമ്പോൾ, യേശുദാസ് പാടിയ പാട്ട് എന്ന് പറയുമ്പോൾ യേശുദാസ് മാത്രമല്ല, അത് എഴുതിയ ആളുണ്ട്, സംഗീതം കൊടുത്ത ആളുണ്ട്. ആകാശവാണിയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ ഇങ്ങനെയാണ്.
1: കവിത മാഡം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ വരികൾ മാത്രം ചൊല്ലുന്നതുണ്ട്, കവിതയ്ക്ക് സംഗീതം നൽകിയിട്ട് ആലപിക്കുന്നതുണ്ട്. അപ്പൊ അത് പല കവിതകളും ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ അതിന് സംഗീതം നൽകി ആലപിക്കുന്ന വേർഷൻ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ആ ഒരു സംഗീതത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി കൊണ്ട് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ കവിതയ്ക്ക് സംഗീതം നൽകുന്നത് കവിതയുടെ ഈ പറഞ്ഞ ആശയം, അതിൽ നിന്ന് ശ്രദ്ധ മാറി സംഗീതത്തിലോട്ടോ ഈണത്തിലോട്ടോ ഒക്കെ മാറിപ്പോകുന്നതിന് കാരണമാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്.
0: തോന്നാതെ ചെയ്യുന്നവരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ദേവരാജൻ മാഷ്, എം ബി ശ്രീനിവാസൻ, രവീന്ദ്ര മാഷ്, അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ആ അവസ്ഥ ഏതാണ് എന്ന് നോക്കിയിട്ടാണ് അവര് അതനുസരിച്ചുള്ള ഈണം കൊടുത്തിട്ട് അത് കേട്ട് പാടുന്ന ഒരു രീതിയാണ്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഈ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഞങ്ങളുടെയൊക്കെ തലമുറ എന്ന് പറയുന്നത് ഈ മെലഡീസിനെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്, ഈ കവിതയുടെ അർത്ഥങ്ങൾ നോക്കി പാടുന്നതാണ്. പണ്ട് നമ്മുടെ മെസ്സേജും ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പ്രണയലേഖനങ്ങളും ഒക്കെ എല്ലാം കവിതകളിലൂടെ ആണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ തലമുറ അങ്ങനെയല്ല, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ തലമുറയ്ക്ക് കൊട്ടും പാട്ടും മേളവുമാണ് കൂടുതൽ ഇഷ്ടം. അത് ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റം പോലെ, വസ്ത്രധാരണത്തിലുണ്ടാകുന്ന മാറ്റം പോലെ, വീട് വയ്ക്കുന്നതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം പോലെ, ഈ എഴുത്തിലും രചനയിലും ഒക്കെ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്.
1: തലമുറകൾ കടന്നു പോകുമ്പോൾ
0: അവരുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ആസ്വാദന തലം രൂപപ്പെടും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തില് ആ പഴയ ആസ്വാദന തലമാണ് ഇപ്പോഴും കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നത്. നമ്മൾ സാഹിത്യത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ പറയും, ഇപ്പം കാളിദാസന്റെ കൃതി ഇന്നും നമ്മൾ വായിക്കുന്നു, കാലിൽ മുള്ളു കൊണ്ടുന്ന എന്ന ഭാവത്തിൽ ശകുന്തള തിരിഞ്ഞ് ദുഷ്യന്തനെ നോക്കുന്ന ചിത്രം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴേ ഇത് പറയുമ്പം പിള്ളേർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഇന്നത്തെ തലമുറ ഇത് കണ്ടിട്ടാണോ പ്രേമിക്കുന്നത്? അല്ല. താമരയിലയിൽ നഖം കൊണ്ട് പ്രണയലേഖനം എഴുതുന്ന കാമുകിയൊന്നും ഇന്നില്ല. പക്ഷെ ഇത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതാണ് കാളിദാസൻ ഇത്, ഈ ശാകുന്തളം. ഇന്നും ഈ തലമുറ ക്ലാസ്സുകളിൽ ഇരുന്നത് പഠിക്കുന്നു, നമ്മളത് പഠിപ്പിക്കുന്നു. അത് കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പാട്ടുകളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സാഹിത്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും എപ്പോഴും ഉത്തമമായ ഒന്ന് എന്ന് പറയുന്നത് കാലത്തെ അത് എത്രകാലം അതിജീവിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ട്രെൻഡുകൾ മാറി മാറി വരും, പക്ഷേ ഇവിടെ സ്ഥായിയായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതില് എത്രമാത്രം ഈ നമ്മുടെ സാഹിത്യം ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതാണ്.
1: ബൈബിളിന്റെ സ്വാധീനം മലയാള നോവലുകളിൽ എന്ന വിഷയത്തെ കുറിച്ചുള്ള ഗവേഷണത്തിന് മേൽനോട്ടം കൊടുത്തിട്ടുണ്ടല്ലോ.
0: ഉണ്ട്.
1: അപ്പൊ ആത്മീയതയും സാഹിത്യവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
0: ആത്മീയത സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
1: ഒരുപാട് നോവലുകളിൽ ബൈബിളിന്റെ
0: പശ്ചാത്തലത്തിൽ വരുന്നുണ്ട്. നോവൽ എഴുത്തുകാര് വളരെ കുറച്ച് അത് ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പൊ ഓണക്കുറി സാർ എഴുതിയിട്ടുണ്ട്, മറ്റു പലരും ബൈബിളിനെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുണ്ട്. ഹൃദയത്തിലൊരു വാൾ എന്നുള്ളൊരു നോവല് ഓണക്കുറി സാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ മാതാവിന്റെ ആ വ്യഥയാണ് അവിടെ കൊണ്ടുവരുന്നത്. അത് ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ എങ്ങനെ അതിനെ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുവരുന്നു.

0: വന്നിട്ടുണ്ട്. അത് ബൈബിളെന്നല്ല, ഇപ്പൊ രാമായണത്തിനെ ആസ്പദമാക്കി എത്രമാത്രം വന്നിട്ടുണ്ട്, എല്ലാ ഇതിഹാസങ്ങളെയും ചേർത്ത് വന്നിട്ടുണ്ട്. ആ പശ്ചാത്തലം അതിന്റെ അന്തസത്ത കളയാതെ എഴുതണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
1: സാഹിത്യകാരന്റെ ഭാവനാപരമായ പരീക്ഷണം എന്നതിനപ്പുറത്തേക്ക് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടെന്നാണ് മാഡം പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്തരം പുരാണം അല്ലെങ്കിൽ ബൈബിളോ രാമായണം അങ്ങനത്തെ അങ്ങനെ ഒരു കഥാപശ്ചാത്തലം അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ അവരിൽ നമ്മൾ പരീക്ഷിക്കുന്നത്?
0: മനുഷ്യനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മതം. പിന്നെ ഇതിലെല്ലാം ഒരു സാഹിത്യത്തിന്റെ അംശമുണ്ട്. ഇപ്പൊ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ ഒരുപാട് എഴുത്തുകാരെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്. അതുമാത്രമല്ല, എല്ലാ അതിലെ ബുക്കുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. രാമായണ മഹാഭാരതം ഒക്കെ അതിലെല്ലാം ഓരോ കൊച്ചു കഥ പോലും ആളുകളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതങ്ങനെ എഴുത്തുകാരനെ അത് കൂടുതൽ സ്പർശിക്കുന്നത്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം, യേശുദാസ് പാടിയ ചെമ്പരത്തി എന്ന സിനിമയിലെ. വയലാറാണ് അതിൻ്റെ രചന.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു

0: കുട്ടിക്കാല മലയാള നോവലുകളിൽ എങ്ങനെ ആവിഷ്കരിക്കപ്പെടുന്നു എന്നതും മാഡത്തിന്റെ ഒരു വിഷയം ആയിരുന്നല്ലോ. കാലാലയുടെ പെൺമക്കളിലും ഒക്കെ കുട്ടികളും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് വളരെ തീക്ഷ്ണമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. പക്ഷെ പുതിയ നോവലുകളിലെ കുട്ടിക്കാലം നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. അതെങ്ങനെയാണ് ആ തലമുറകളിലെ മാറ്റം മനസ്സിലാക്കുന്നത്?
1: മാറ്റം കുട്ടിക്കാലം പഴയ കാലത്തെ കുട്ടിക്കാലമല്ല. നമ്മള് മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കുട്ടിക്കാലം ഇന്നില്ല. ഇന്ന് ലാപ്ടോപ്പ്

0: ഈ അവസ്ഥ. അത് പണ്ടത്തെ പോലെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നതായിരിക്കില്ല ഇന്ന്. ഇതില് ബിംബങ്ങളിലൂടെയും ഒക്കെ ആയിട്ടാണ് ഇതിനെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പം ആ ആവിഷ്കരണത്തിന്റെ പ്രത്യേകത, കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയുടെ പ്രത്യേകതകളാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാര്യം തന്നെ.
1: അതുപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് സാംസ്കാരിക വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മാഡം ഒരുപാട് വ്യക്തമായും ശക്തമായും നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പരിസ്ഥിതി ബോധവും സാഹിത്യവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്?
0: അത് വളരെ പ്രധാനം. എനിക്ക് UGC ഒരു മേജർ റിസർച്ച് പ്രോജക്റ്റ് ആണ് കിട്ടുന്നത്, ഇക്കോ എസ്തെറ്റിക്സ് ഓഫ് മലയാളം റൊമാൻറ്റിക് പോയറ്റ്സ് എന്ന് പറഞ്ഞത്. കവിതകളിലെ പരിസ്ഥിതിയെ കുറിച്ചുള്ള ഒരു പഠനമാണ്. പരിസ്ഥിതി എങ്ങനെ, അത് തിയററ്റിക്കലായിട്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പൊ പരിസ്ഥിതി എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ പരിസ്ഥിതി നഷ്ടം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ, ജീവിത ചക്രങ്ങളെ ബാധിക്കുന്നത് എന്നൊക്കെയുള്ളത്, അത് തിയറിയിലൂടെ മാത്രമല്ല, ടെക്നോളജിയിലൂടെ മാത്രമല്ല, ഇത് കവിതകളിലൂടെയൊക്കെ. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത, അതുപോലെ എൻ മകജെ എന്ന് പറഞ്ഞ അംബികാസുധമ്മങ്ങാടിന്റെ നോവല്. അപ്പൊ അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞുള്ള കാലത്തെ അത് ജീവിച്ച് നിൽക്കും. പരിസ്ഥിതിയിലൂടെ അതിനെ, അതിനൊരു ആസ്വാദന തലമുണ്ട്, അതിനൊരു തിയററ്റിക്കൽ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു തലമുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള പഠനങ്ങൾ, പുതിയ പഠന രീതികൾ അങ്ങനെ തന്നെ വരണം എന്നുള്ളത്. എൻ്റെ കൂടെ തന്നെ ആദ്യത്തെ ഒരു റിസർച്ച് വന്നത് കുഞ്ഞിരാമൻ നായരുടെയും വൈലോപ്പിള്ളിയുടെയും പരിസ്ഥിതി ബോധം, അതാണ് മലയാളത്തിൽ ഒരു പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു PhD thesis ആദ്യം വരുന്നത്. അപ്പോൾ അത് ആ പരിസ്ഥിതി ചിന്തകൾ, അങ്ങനെയുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ പഠനങ്ങൾ നമ്മുടെ സാഹിത്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ പഠന മേഖലകളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഒക്കെ ഒരുപാട് മാറ്റം വരുത്തും എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതുപോലെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് അതും ഞാൻ പ്രോജക്റ്റ് ചെയ്തതാണ്, നമ്മുടെ ടൂറിസവും നമ്മുടെ കൾച്ചറും കൂടെ, സംസ്കാരവും കൂടെ എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന്, കൾച്ചറൽ ടൂറിസം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു പുതിയ തലത്തിലെ ചിന്തകളാണ്, ഈ കൾച്ചറൽ ടൂറിസം എന്താണെന്നുള്ളത്. നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടോ അതിനെയൊക്കെ എങ്ങനെ നമ്മൾക്ക്, നമ്മുടെ തെയ്യം, ഓണം, പുലികളി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ചുവർ ചിത്രങ്ങൾ, നമ്മുടെ പള്ളികൾ, അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, അങ്ങനെ എവിടെ നോക്കിയാലും ടൂറിസവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാന്നാണ്. അതിൻ്റെ പവിത്രത കളയാതെ തന്നെ നമുക്ക് ഇതിനെ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ പഠന തലങ്ങൾ രൂപീകരിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതൊക്കെ പഠന ശാഖകളായിട്ട് വരണം, എങ്കിലേ അതിനൊക്കെ ഒരു പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും.
1: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം കൊടുത്ത് KS Chitra പാടിയ ഒരു പാട്ടുണ്ട്, പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത്. നമ്മുടെ മനസ്സിനെ ഒരുപാട് ഏതൊക്കെയോ ഒരു അനുഭൂതിയുടെ ലോകത്തിലേക്ക്, കാത്തിരിപ്പിന്റെയൊക്കെ ലോകത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല പാട്ട് തന്നെയാണ്.

0: പുതുതലമുറയിലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
1: പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം കുട്ടികളോട് മുതിർന്നവരെ ബഹുമാനിക്കണം. നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ പ്രായമായവരോ ഒക്കെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുമായിരുന്നു. ഇന്നാണെങ്കിൽ ആരും എഴുന്നേൽക്കില്ല. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മാതൃകകൾ ശരിയാകുന്നില്ല എന്നുള്ളതാണ് ഒന്ന് കാര്യം. നമ്മൾ യുവതലമുറ എപ്പോഴും കുറ്റം പറയുമ്പോൾ നമ്മൾ എന്ത് കോൺട്രിബ്യൂഷനാണ് അവർക്ക് കൊടുക്കുന്നത്, എന്ത് മാതൃകയാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് നമ്മളും കൂടെ ചിന്തിക്കണം. കുടുംബത്തിൽ അച്ഛനും അമ്മയും എന്താണ് ചെയ്യുന്നത്, മുതിർന്നവരെന്താണ് ചെയ്യുന്നത്, അധ്യാപകരെന്താണ്. വളരെ പവിത്രമായിട്ടുള്ള ഒരു ജോലി ആണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് അധ്യാപനം. പക്ഷേ അതിൽ നിന്നൊക്കെ എത്രയോ വ്യതിചലിച്ച് പോയിരിക്കുന്ന ഒരുപാട് ആളുകളും. അപ്പം ആ മാറ്റം പുതുതലമുറയിലും ഉണ്ടായിട്ടുണ്ട്. അത് അപകടകരമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അടുത്ത തലമുറ വരുമ്പോഴേക്കും ഈ തലമുറ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കും.
0: ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ആകാശവാണി ശ്രോതാക്കളുമായി വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കാനെത്തിയ ജോളി സക്രിയ മാഡത്തിന് ആകാശവാണിയുടെ പേരിൽ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: ഇങ്ങനെയൊരു വേളയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആകാശവാണിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലെ കാണാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു.
2: അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: എൽഇഡി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
1: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.

0: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗം ഇന്ന് ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇത് നമ്മുടെ യുവതലമുറയെ ആരോഗ്യപരവും സാമൂഹ്യപരവുമായ അധപതനത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവണതയെ തടഞ്ഞേ മതിയാകൂ. അതിനായി സംസ്ഥാനത്തുടനീളം വിപുലമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ നടത്തിവരുന്നത്. ലഹരിയെ എന്നേക്കുമായി സമൂഹത്തിൽ നിന്നും വേരോടെ പിഴുതുമാറ്റുവാനായി ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കർമ്മപദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും പരിപൂർണ പിന്തുണ ഇതിന് അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ഒരു ജനതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാം, പ്രവർത്തിക്കാം. ലഹരിയെ എന്നേക്കുമായി ഒഴിവാക്കാം. ലഹരി അടിമത്തവും അതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നത് മൂലം നാടിന്റെ ക്രമസമാധാനം തകരുന്ന സാഹചര്യം പല രാഷ്ട്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് HIV പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യവും നിലവിലുണ്ട്. കഞ്ചാവും സിന്തറ്റിക് ലഹരികളും വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് ലോകവ്യാപകമായി പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ലഹരിയുടെ മായാലോകത്തേക്കുള്ള ആദ്യ പടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിനെ അഥവാ പുകയില ഉൽപ്പന്നങ്ങളെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ കുറച്ചുനാൾ മുൻപ് നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ശരാശരി 12 വയസ്സിൽ സിഗരറ്റിന്റെ ഉപയോഗം കേരളത്തിലെ കൗമാരപ്രായക്കാരിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിഗരറ്റിന്റെ ഉപയോഗം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും തുടർന്ന് കൗമാരം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ രാസലഹരികളുടെ ഉപയോഗത്തിലേക്കും പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. പഠനത്തിലും പെരുമാറ്റത്തിലും ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ വിഭാഗം വ്യക്തികളാണ്

ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് അടിമത്തത്തിലേക്കും പോകാൻ സാധ്യത കൂടുതലുള്ളത്. ഇവരെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഇവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാതെ പ്രതിരോധിക്കാൻ കഴിയും? അഥവാ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നാം കാണാനിടയായാൽ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അദ്ദേഹത്തെ ലഹരി വിമോചനത്തിന്റെ പാതയിലേക്ക് എങ്ങനെ നയിക്കാൻ സാധിക്കും? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ദുരുപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വൾണറബിൾ ഗ്രൂപ്സ് അഥവാ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ചില പഠന പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ പ്രകടമായി കാണുന്ന പിരിവിരിപ്പും അമിത വികൃതിയും എടുത്തുചാട്ട സ്വഭാവവും അടക്കമുള്ള ലക്ഷണങ്ങളുള്ള ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പ്രശ്നമുള്ള കുട്ടികളിൽ ഭാവിയിൽ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ തലച്ചോറിൽ തകരാറിലാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് ഈ കുട്ടികളിൽ ശ്രദ്ധ കുറവിനും പിരിവിരിപ്പിനും ഒക്കെ കാരണമായി മാറുന്നത്. ഈ ഡോപ്പമിൻ തന്നെയാണ് ലഹരി അടിമത്തത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറുന്ന ഒരു സംഗതിയും. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് സാവധാനമായി കൂടി പാരമ്യത്തിലെത്തി കുറെ നേരം അങ്ങനെ നിന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ അഥവാ ഡോപ്പമിന്റെ ക്രമമായുള്ള വർധനവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിന് സഹായിക്കുന്ന ഒട്ടേറെ സ്വാഭാവികമായ ആരോഗ്യകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. ചിട്ടയായ വ്യായാമം, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കുക, യാത്രകൾ പോവുക, കലാരൂപങ്ങൾ ആസ്വദിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ഡോപ്പമിൻ ക്രമമായി വർദ്ധിച്ച് പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ആഹ്ലാദവും സുഖവും ആ വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിന്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെ തുടർന്ന് പൊടുന്നനെ വല്ലാത്ത ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. ലൈംഗിക ആസക്തി വർദ്ധിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം അനുഭവങ്ങൾ പെട്ടെന്ന് ഡോപ്പമിൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഡോപ്പമിന്റെ അളവ് കുത്തനെ കൂടുമ്പോൾ ആ ലഹരി ഉപയോഗത്തിന്റെ സമയം കഴിയുമ്പോൾ പൊടുന്നനെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകുമ്പോൾ അതുവരെ ലഭിച്ച സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ മാറി വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ അസ്വസ്ഥത തീവ്രമാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവണത അവരിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം സംഭവിക്കുന്നത്. ADHD എന്ന അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആ കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സാ രീതികളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം ADHD കുട്ടികളെയും ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ കാലഘട്ടം എത്തുമ്പോൾ പഠനം ബുദ്ധിമുട്ടാകും, അവർ പഠനം അവസാനിപ്പിച്ചേക്കും, എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്ന് കരുതി ഏതെങ്കിലും തൊഴിൽ ശാലകളിൽ പരിശീലനത്തിന് ചേർന്നാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത് മൂലം അവിടെയും അവർ പരാജയമായി പോയേക്കും. അങ്ങനെ അത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്താകുന്നതോടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെടാനും ക്രമേണ ലഹരി വിപണനത്തിലെ കണ്ണികളായി മാറാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക വഴി അവരുടെ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് വർദ്ധിപ്പിച്ച് ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി ലഹരി അടിമകളായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ലഹരി വിപണന ശൃംഖലയിലെ കണ്ണികളാകാനും ഇവർ വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഈ ADHD എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ഒരു സാമൂഹിക നിക്ഷേപമാണ്. ADHD പോലെ തന്നെ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂട്ടുന്ന മറ്റു ചില മാനസിക

ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടിക്കാലത്ത് കാണപ്പെടുന്ന പഠന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിലെ പിന്നാക്കാവസ്ഥ, ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം വളരെ മോശമായ കണ്ണുകളോടെയാണ് കാണുന്നത്. മാതാപിതാക്കളും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഇവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലഹരി പരീക്ഷണങ്ങളിലേക്ക് പോവുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ഉത്കണ്ഠയും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷാദവും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഒരു ഔഷധം എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം മേൽ സൂചിപ്പിച്ച പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി ആ പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുക വഴി അവർ ഭാവിയിൽ ലഹരി അടിമകളായി മാറുന്നത് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. കഞ്ചാവും രാസലഹരികളും അടക്കമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നത് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു അഥവാ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളും ഇവരിൽ ശക്തമാകുന്നതോടെ ഇവർ പലപ്പോഴും അക്രമാസക്തരായി മാറുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അഥവാ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ ചിത്തഭ്രമത്തിന്റെ പാരമ്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ പോലും അപായപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ലഹരി അടിമത്വത്തിന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളാണ്. 1, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സദാസമയം ലഹരി വസ്തുക്കളെ കുറിച്ച് തീവ്രമായ ആസക്തി മനസ്സിൽ ഉണ്ടാവുക. രാവിലെ ഉറക്കത്തിൽ നുണരുമ്പോൾ തന്നെ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരിക്കും മനസ്സ് നിറയെ. 2 പ്രധാനപ്പെട്ട ലക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ സമയവും അളവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 15 മിനിറ്റ് കൊണ്ട് ഇത് ഉപയോഗിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി തുടങ്ങി പലപ്പോഴും മണിക്കൂറുകളോളം തുടർച്ചയായി ഉപയോഗിച്ച് ബോധരഹിതനായി വീഴുന്ന അവസ്ഥ ആണ് ഈ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ലക്ഷണം, ക്രമേണ ആഹ്ലാദ അനുഭവങ്ങൾ കിട്ടാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിന്റെ അളവ് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആദ്യം വളരെ ചെറിയ അളവ് ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു സുഖവും സന്തോഷവും അവർക്ക് കിട്ടുന്നുവെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ആ അളവ് തികയാതെ വരുന്നു. കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. പൊടുന്നനെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംപ്റ്റംസ് ആണ് 4 പ്രധാന ലക്ഷണം. പ്രധാനമായിട്ടും മദ്യവും ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൗൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിലാണ് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായി ഉണ്ടാകുന്നത്. ഉറക്കക്കുറവും വിറയലും അമിതമായ ഉത്കണ്ഠയും തൊട്ട് അവസ്മാരവും സ്ഥലകാല ബോധമില്ലായ്മയും അക്രമവാസനയും ശരീരം ആസകലമുണ്ടാകുന്ന തീവ്രമായ വേദനയും ഒക്കെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. 5 പ്രധാനപ്പെട്ട ലക്ഷണം, ജീവിതത്തിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരുന്നില്ല എന്ന അവസ്ഥയാണ്. കായിക വ്യായാമമോ സൗഹൃദങ്ങളോ കലാരൂപങ്ങൾ ആസ്വദിക്കലോ ഒന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ലഹരിയെ തന്നെ അഭയം പ്രാപിച്ച് പറ്റൂ എന്ന അവസ്ഥയുണ്ടാകും. 6, മിക്കവാറും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, തന്റെ ആരോഗ്യത്തെ ഇത് തകർക്കുകയാണെന്ന്. എന്നാലും ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഈ അടിമത്വത്തിന്റെ പരിപൂർണതയായി കരുതപ്പെടുന്നത്. ഈ 6 ലക്ഷണങ്ങളിൽ 3 കഴിഞ്ഞ 1 ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് എന്ന് കരുതാം. ലഹരി അടിമത്വത്തിലേക്ക് പോയൊരു വ്യക്തിയെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്ക് മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം. 2 ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആദ്യ ഘട്ടം വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. ലഹരി വസ്തുക്കൾ മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുകയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 7 മുതൽ 10 സമയം കൊണ്ട് ഈ ചികിത്സാഘട്ടം പൂർത്തിയാകും. എന്നാലും ഇത് കഴിഞ്ഞ് വീണ്ടും ലഹരി സുലഭമായി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി മടങ്ങുന്നത് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് 2 ചികിത്സ വിഭാവനം

0: ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 6 മുതൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സാഘട്ടത്തിൽ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും കുടുംബ ചികിത്സയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിലെ പ്രധാന ചികിത്സ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 6 മാസം തൊട്ട് 9 മാസം വരെ ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായ ഒരു ഫലം ലഭിക്കാൻ. ഇതിനോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾക്കും കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം പരിഹരിക്കാൻ ആവശ്യമായ ഫാമിലി തെറാപ്പിയും ഒത്തുചേരുമ്പോൾ മിക്കവാറും ലഹരി അടിമത്തത്തിലേക്ക് പോയ ആളുകളെ നമുക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ വി പി ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനി ഒരു നമ്പർ 9496553211. ഒരു നമ്പർ കൂടി 9496593211. അറിയിപ്പ് കഴിഞ്ഞു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി.

ഇന്നത്തെ രാഗാമൃതത്തിൽ ഡോക്ടർ എസ് രാമനാഥൻ പാടിയ കൃതികൾ കേൾക്കാം. കെ വെങ്കിടാചലം വയലിൻ, മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ മൃദംഗം. ദ്വരകുന എന്നാരംഭിക്കുന്നു രാഗം ബിലഹരി, ആദിതാളം ത്യാഗരാജകൃതി.

ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് രാമനാഥൻ പാടിയ കൃതികൾ. കെ വെങ്കിടാചലം വയലിൻ, മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ മൃദംഗം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിൽ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് വൈസ് ചാൻസലറായ പ്രൊഫസർ വി പി ജഗതിരാജ്, ഒപ്പം ഐശ്വര്യ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496553211. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593211. പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഉന്നത വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്ക് പലപ്പോഴും അവരുടെ ജോലി, താമസിക്കുന്ന സ്ഥലം, പ്രായം ഒക്കെ ഒരു തടസ്സമായിട്ട് വരാറുണ്ട്. എന്നാൽ ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്കെങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പി പി ജഗതിരാജ് സാറാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാവിധ നമസ്കാര ആശംസകളും നേരുന്നു. ആദ്യമേ തന്നെ
1: ചോദിക്കാനുള്ളത്, നമുക്ക് സാധാരണ ശ്രോതാക്കൾക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, ഈ സാധാരണ സർവകലാശാലകളും ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അത് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു സാർ.
2: ആദ്യമേ തന്നെ പറയാം, ഇഗ്നോ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൻ്റെ സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇത് കൺവെൻഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ റെഗുലർ ടീച്ചിങ് ഉണ്ട്, ഇത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡാണ്, അതായത് സെൽഫ് സ്റ്റഡി മോഡ്. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ തരും, ഞായറാഴ്ചകളിൽ നടത്തുന്ന കൗൺസിലിംഗ് ക്ലാസ്സസ് വന്നിട്ട് അത് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക. ഇതാണ് ഓപ്പൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഉള്ള രീതി, മറ്റേതുമായിട്ടുള്ള ഡിഫറൻസ്. പിന്നെ റെഗുലർ യൂണിവേഴ്സിറ്റിയിൽ ടീച്ചേഴ്സ്

0: സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഓപ്പൺ എഡ്യൂക്കേഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡി ലേണേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ് എന്ന് പറയുന്നത്, ഇതാണ് മെയിൻ ഡിഫറൻസ്. പക്ഷേ നിങ്ങളെല്ലാവർക്കും ഉള്ള ഒരു സംശയം, ഇപ്പോൾ ഡിഗ്രിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഇല്ല. റെഗുലർ യൂണിവേഴ്സിറ്റി ആയാലും നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയാലും കൊടുക്കുന്ന ഡിഗ്രിക്ക് ഒരേ വെയിറ്റേജാണ്. ജോലിക്കായാലും ഹയർ സ്റ്റഡീസിനായാലും എന്ത് പർപ്പസിനും ഇപ്പം വെളിയിൽ പോകുകയാണെങ്കിലും ഒരുപാട് പേര് വെളിയിലെല്ലാം പോകുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്, വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനി ജോലിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ജോലി ക്വാളിഫിക്കേഷൻ ഈക്വൽ വെയിറ്റേജാണ് കൺവെൻഷണൽ യൂണിവേഴ്സിറ്റി ആയാലും ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയാലും. അതാണ് കുട്ടികൾക്കുള്ള ഒരു സംശയം.
1: മൂല്യത്തിന്
0: ഒരു വ്യത്യാസമില്ല, നിങ്ങൾക്ക് മറ്റൊരു ഡിഗ്രിയുടെ അതേ തുല്യ വെയിറ്റേജാണ് എല്ലാ പർപ്പസിനും.
1: അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്?
0: ഇപ്പം നമ്മൾ ഈ ഒരു വർഷത്തിൽ രണ്ട് സൈക്കിളിൽ അഡ്മിഷൻ നടത്തും, ഒന്ന് ജൂലൈ അഡ്മിഷനും ഒന്ന് ജനുവരി അഡ്മിഷനും. ഇപ്പോഴത്തെ ജൂലൈ അഡ്മിഷൻ്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്, അതായത് erp.sgoe.ac.in വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓഗസ്റ്റ് 10 ഇപ്പം നമ്മൾ 30 പ്രോഗ്രാമിനാണ് നോട്ടിഫൈ ചെയ്തേക്കുന്നത്. അതിൽ 17 UG പ്രോഗ്രാമും 14 PG പ്രോഗ്രാമും. അതിൽ ഈ 17 UG പ്രോഗ്രാമിൽ 6 പ്രോഗ്രാം നമുക്ക് 4-year NEP പ്രകാരമുള്ള 4-year പ്രോഗ്രാമും, ബാക്കി UG പ്രോഗ്രാം 3-year പ്രോഗ്രാമാണ്, പിന്നെ 14 PG പ്രോഗ്രാമാണ്. ഈ 4-year പ്രോഗ്രാമിൽ നിങ്ങൾ 3-year എക്സിറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് റൂൾസ് അനുസരിച്ച് പോകാൻ പറ്റും. അത് സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് ഫുൾ NEP ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല, തേർഡ് ഇയർ മാത്രം എക്സിറ്റ് കൊടുക്കുന്നു, ഞങ്ങളും അത് കൊടുക്കുന്നുണ്ട്. അപ്പം ഡിഗ്രി മാത്രം മതിയെങ്കിൽ തേർഡ് ഇയർ കഴിഞ്ഞിട്ട് ഡിഗ്രി ആട്ടുക, പിന്നെ അതല്ല 4-year കംപ്ലീറ്റ് ചെയ്താൽ ഡിഗ്രി വിത്ത് ഓണേഴ്സ് ആട്ടുക. പക്ഷേ നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഈ ഓണേഴ്സ് വിത്ത് റിസർച്ചിന് നമുക്ക് ഓപ്ഷൻ ഇല്ല. അതാണ് ഒരു വ്യത്യാസം, അത് ഭാവിയിൽ വരും. ഇപ്പം അപ്ലൈ ചെയ്യുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം. BBA ഉണ്ട്, നമ്മൾ BBAയിൽ സ്പെഷ്യലൈസേഷൻ HR മാർക്കറ്റിംഗ് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ. നമ്മൾ ഇത് കൂടാതെ ഏവിയേഷനും പോർട്ട് മാനേജ്മെൻറ്റൊക്കെ കൊടുക്കാനായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. കൂടാതെ BCOM എന്ന് പറഞ്ഞാൽ ഫിനാൻസ് കോർപ്പറേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെൻറ്റ്, BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, BA സോഷ്യോളജി, പിന്നെ നമ്മൾ ഏറ്റവും ഇന്നോവേറ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ BA ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് കൊടുക്കുന്നുണ്ട്. BA നാനോ എന്റർപ്രണർഷിപ്പ്, ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് ലെവലിൽ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം തന്നെ PG ഒരുപാടുണ്ട്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഇന്നോവേറ്റീവ് പ്രോഗ്രാമാണ്. അത് ഈ കുടുംബശ്രീ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ബിസിനസ്, ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ കോഴ്സ് പഠിച്ചാൽ ആ ബിസിനസ് എങ്ങനെ വലുതാക്കാൻ പറ്റും എന്നുള്ള എല്ലാ ഇൻഫർമേഷൻസും അത് കിട്ടും. കൂടാതെ അവർക്കൊരു ഡിഗ്രിയും കൂടെ കിട്ടും. അപ്പോൾ നാളെ ഏതെങ്കിലും ഒരു PSCക്കോ അല്ലെങ്കിൽ UPSCക്കോ ബാങ്ക് ഡ്രസ്സിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതല്ല, പുതിയ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സ് പഠിച്ച കൊടുക്കും. നമ്മുടെ എല്ലാ പ്രോഗ്രാം വെറുതെ ഒരു പേപ്പർ വാല്യുള്ള സർട്ടിഫിക്കറ്റ്, അതിനകത്ത് ഇന്റേൺഷിപ്പ് ചെയ്യാനും പ്രോജക്റ്റ് ചെയ്യാനും മൂക്ക് കോഴ്സ് പഠിക്കാനും ഇന്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് പഠിക്കാനുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ BCA എടുക്കുന്നുണ്ട്, BCA സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. BA ഹിന്ദി, BA അറബിക്ക്, BA സാംസ്ക്രിറ്റ്, BA അസൽ ഉൽമ എന്ന് പറഞ്ഞിട്ടുണ്ട്, BA എക്കണോമിക്സ് ഉണ്ട്, BA ഫിലോസഫി ഉണ്ട്, BA പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. കൂടാതെ MBA പ്രോഗ്രാം അല്ല PG പ്രോഗ്രാം എന്ന് MCOM വിത്ത് സ്പെഷ്യലൈസേഷൻസ്, MBA ആൻഡ് MCA ഉണ്ട്, ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ. അതിനകത്ത് തന്നെ പോർട്ട് മാനേജ്മെൻറ്റ്, MBA പോർട്ട് മാനേജ്മെൻറ്റ്, ഏവിയേഷൻ മാനേജ്മെൻറ്റ് തുടങ്ങി, പിന്നെ കൺവെൻഷണൽ 5 സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഡ്യുവൽ സ്പെഷ്യലൈസ് എടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഈവൻ MBA ആണ് MCA പോലെ ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് ഇത് കഴിഞ്ഞ ഒരു ജോലി കിട്ടുന്ന രീതിയിലല്ല കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ MA ഇംഗ്ലീഷ്, MA മലയാളം, MA സാംസ്ക്രിറ്റ്, MA അറബിക്ക്, MA ഹിന്ദി, MA ഹിസ്റ്ററി, MA സോഷ്യോളജി, MA എക്കണോമിക്സ്, MA ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇത്രയും കോഴ്സ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് നമ്മൾ BEDന് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. NCERTയുടെ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് അത് തുടങ്ങാൻ പരിപാടിയുണ്ട്. ഇപ്പോൾ സയൻസ് സബ്ജക്ട് തുടങ്ങുന്നത് ഇപ്പം അടുത്ത വർഷം മുതൽ, ഈ വർഷം തുടങ്ങാനിരുന്നത്, പിന്നെ അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ വന്നുണ്ട്. MSc മാത്തമാറ്റിക്സ്, MSW ലൈബ്രറി സയൻസ്, അതുപോലെ BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ പിന്നെ പുതിയ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ തുടങ്ങി. ഇത് കൂടാതെ നമ്മൾ 40 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം, സ്കിൽ ബേസ്ഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എല്ലാം ഈ എസ്റ്റാബ്ലിഷ്ഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലെങ്കിൽ പ്രൈവറ്റും ആയിട്ട്, ഇപ്പം കെട്ടോൺ, ICT അക്കാഡമി, ASAP, പിന്നെ റൂട്ടോണിക്സ്, പിന്നെ CDIT, അതുപോലെ ഒത്തിരി നല്ല പ്രൈവറ്റ് നടത്തി പറയുന്നത്. അത് നമ്മൾ തുടങ്ങുന്നത് കെയർ ഗീവിങ് തൊട്ട്, പിന്നെ യോഗ, മ്യൂസിക്, ഡാൻസ് തൊട്ട് ജീരിയാട്രിക് കെയർ, പിന്നെ ഇന്നോവേറ്റീവ് ITയിലുള്ള സൈബർ സെക്യൂരിറ്റി, അങ്ങനെയുള്ള എല്ലാ മെഷീൻ ലേണിംഗ്,

0: ടെക് ടെക്നോളജി അങ്ങനെ ജോലി കിട്ടുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം അങ്ങനെ നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ആൾറെഡി അഞ്ചാളോളം പിന്നെ സൈബർ സെക്യൂരിറ്റി അൻസിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങി. അപ്ലൈഡ് മെഷീൻ ലേണിംഗ് ഡിപ്ലോമ ചെയ്യുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫോർ സ്കിൽസ് ആൻഡ് ഫൗണ്ടേഷൻ കോഴ്സ് ILTS ഉള്ള അതിൻ്റെ കൊടുക്കുന്നുണ്ട്. 1 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം സിദ്ധാന്ത ഗുരു ലൈഫ് ആൻഡ് ഫിലോസഫി തുടങ്ങി. ഇന്നലെ നമ്മൾ ഒരെണ്ണം ഓപ്പണാക്കി, അതായത് ഡിപ്ലോമ ഇൻ ക്രിസ്ത്യൻ സ്റ്റഡീസ്. എല്ലാ മതങ്ങളും പഠിക്കണമല്ലോ, അപ്പോഴുള്ള മറ്റുള്ള പരസ്പരം ബഹുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എല്ലാ മതങ്ങളെ പറ്റി പഠിക്കാനുള്ള അവസരം ഇന്നലെ ആദ്യമായിട്ട് ഇന്നലെ അനൗൺസ് ചെയ്തു ഡിപ്ലോമ. അതുപോലെ ബാക്കി എല്ലാ ഇസ്ലാമിക് സ്റ്റഡീസും ഹിന്ദു സ്റ്റഡീസും അതുപോലെയുള്ള എല്ലാം നമ്മൾ ഓഫർ ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയുണ്ട്.
1: ഇപ്പൊ ഈ ഡിഗ്രി കോഴ്സുകൾക്ക് നമ്മുടെ സാധാരണ സർവകലാശാലയിലുള്ള യോഗ്യത തന്നെയാണോ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്?
0: അല്ല, അവിടെ നമ്മളൊരു, അതായത് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉള്ള പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അവസരം ഒരുക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ പല കാരണങ്ങളുണ്ട് പഠിക്കാൻ പറ്റാതെ പോയവരുണ്ട്, എന്നുവെച്ചാൽ നേരത്തെ കല്യാണം കഴിച്ചു, സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ അല്ലെങ്കിൽ പണ്ട് ആഗ്രഹിച്ച ചില സബ്ജക്റ്റ് പഠിക്കാൻ പറ്റാതെ വരുന്നവരുണ്ട്. അതിനെല്ലാം നമ്മൾ ചെയ്യുന്നത് പ്ലസ് ടു പാസ് ആവുക അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ എഴുതി, ഈ ലിറ്ററസി മിഷൻ പോലുള്ള പല ഇതുണ്ടല്ലോ, അത് എഴുതിയിട്ടുള്ളവർക്ക്
1: തുല്യതാ പരീക്ഷ പാസ്സായി.
0: ഇത്തവണ ഞാൻ വേറൊരു ഓപ്ഷൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഗവൺമെൻറ് അപ്രൂവ് 2 വർഷമോ അതിലേക്കുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് നമ്മുടെ അവിടെ എലിജിബിലിറ്റി ആക്കി, ഇക്വലൻസി അല്ല. അപ്പോൾ അതൊരു 10,000 കുട്ടികൾക്ക് ഗുണം വരാൻ വന്നത്. പ്ലസ് ടു ഇല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഡിഗ്രിക്കും അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും.
1: അവർക്ക് അതിനുള്ള ഒരു അവസരമാണ് തുറന്നു കിട്ടുന്നത്. നമുക്കൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ആരാണ്? ശരി, വിഷയം കേട്ടല്ലോ അല്ലേ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളും അതിന്റെ സാധ്യതകളെയും കുറിച്ചിട്ടുള്ള പരിപാടിയാണ്. വൈസ് ചാൻസലർ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറിനോട് സംശയം ചോദിച്ചോളൂ.
0: നമസ്കാരം.
2: എന്റെ, ഞാനൊരു ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പിന്നെ റിട്ടയർഡ് ടീച്ചറാണ്. അത് എനിക്കൊരാഗ്രഹം, പിന്നെ അന്ന് SSLC കഴിഞ്ഞിട്ട് പിന്നെ TTC പോയിട്ട് അന്ന് അങ്ങനെ കിട്ടുമായിരുന്നു, അങ്ങനെ കിട്ടിയതാണ്. ഇപ്പം നമുക്ക് പിന്നെ ഈ +2 ഇതാവാൻ എന്തെങ്കിലും കോഴ്സ് നമ്മളെ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോ, അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ എന്നറിയാനാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ഇനി ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ കോഴ്സ് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് ഉണ്ടോന്ന്.
0: നമ്മുടേത് യൂണിവേഴ്സിറ്റിയാണ്, അപ്പൊ ഡിഗ്രി തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സാക്ഷാ മിഷന്റെ കീഴിൽ തുല്യതാ പരീക്ഷയുണ്ട് +2, അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ അവർ ഒരുക്കുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പുതിയൊരു എലിജിബിലിറ്റി കൊണ്ടുവരുന്നു. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് ITA കഴിഞ്ഞ 2 വർഷത്തെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ITA, അതുപോലെ ഈക്വൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള ITA സർട്ടിഫിക്കറ്റ് കഴിഞ്ഞവരെ നമ്മൾ എലിജിബിലിറ്റിക്കായിട്ട് കൊണ്ടുവന്നു. പക്ഷെ അവർ ഒരു 12 ക്രെഡിറ്റ് ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്തു. ഇതെല്ലാം UGC ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അപ്രൂവ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒന്ന്, ഓപ്പൺ സ്കൂളിൽ നിങ്ങൾ +2 ചെയ്യുക, അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മളവിടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബ്ലൈൻഡിനെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ എഡ്യൂക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്നെ വിളിക്കുകയോ ഒക്കെ ചെയ്താൽ തരാവുന്നതാണ്.
1: ശരി, വിളിച്ചതിന് നന്ദി. നമുക്കിപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കോഴ്സുകളുടെ കാര്യം പറഞ്ഞു. ഈ കോഴ്സുകളുടെ ഒരു ഫീസിനെ കുറിച്ചും കൂടെ ഒന്ന് സംസാരിക്കാം.
0: ഫീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഫോർഡബിൾ ഫീസാണ്. ഇതൊരു ബിസിനസ് മോഡലല്ല. പഠിക്കാൻ താല്പര്യമുള്ള പാവപ്പെട്ട നമ്മൾ അവരുടെ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഒരു മിനിമം ഫീസ് കളക്ട് ചെയ്തല്ലേ പറ്റും. ഗവൺമെന്റിനും സപ്പോർട്ടുണ്ട്. എങ്കിൽ പോലും നമുക്കിത് ഒരുപാട് ഈ കൺവെൻഷനൽ യൂണിവേഴ്സിറ്റിയെക്കാട്ടി ഒരുപാട് എക്സ്പെൻസ് കൂടുതലല്ല. ഈ നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ലാതെ നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ് ഹയർ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഗ്രിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു less than 20,000 വരത്തുള്ളൂ 6 ഇയർ ആണെങ്കിൽ. അപ്പോൾ ആദ്യത്തെ സെമസ്റ്ററിൽ ഒരു 4,000 സിക്സ് സെമസ്റ്റർ ആണ്. 4,500 രൂപ അടിക്കണം. ഒരു 3,000 + 1,500 രജിസ്ട്രേഷൻ എല്ലാം. പിന്നത്തെ സെമസ്റ്റർ ഒരു 3,000 അടച്ചാൽ മതി. അത് 4-8 ഇയർ ആണെങ്കിൽ ആദ്യത്തെ വർഷം ഒരു 5,000 രജിസ്ട്രേഷൻ ഉൾപ്പെടെയൊക്കെ ഉള്ളത്. ഇനിഷ്യൽ കുറേ ഇതുണ്ട്. അത് കഴിഞ്ഞ് പെർ സെമസ്റ്റർ ആകുമ്പോൾ ഒരു 3,000 + 3,000 500 rupees in that 3,800.

0: അത് ഓരോ കോഴ്സിനനുസരിച്ച്. ഇപ്പം പ്രാക്ടിക്കലൊക്കെ ഉണ്ടെങ്കിലും ചില പ്രോഗ്രാം ബി എ ബി കോം എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നെയും കുറവ് വരും. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ
1: കോഴ്സിനനുസരിച്ചിട്ട്.
0: ഇപ്പം ബി എ ബി കോം ഒക്കെ ആണെങ്കിൽ ഒരു ആദ്യത്തെ വർഷം ഒരു 4600 രൂപയെ വരത്തുള്ളൂ, പിന്നെ ഒരു 3000 രൂപയെ വരത്തുള്ളൂ. പിന്നെ പ്രാക്ടിക്കൽസ് ബി സി എ ഒക്കെ ആകുമ്പോൾ ലാബിന് കൊടുക്കും, ലാബ് ഞാൻ പറഞ്ഞില്ലേ ഹയർ ചെയ്യുക ലാബില്ല, അപ്പോൾ അവർക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടതുകൊണ്ട് ഒരു ചെറിയ 1000 രൂപയുടെയൊക്കെ ഒരു ഡിഫറൻസ് വരും, അത് അഫോർഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ എസ് സി എസ് ടിക്ക് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ഈ ഗ്രാൻസ് ഉണ്ട്, സ്കോളർഷിപ്പ് ഉണ്ട്, ഫിഷറീസ് സ്കോളർഷിപ്പ് ഉണ്ട്, പിന്നെ ന്യൂനപക്ഷ സ്കോളർഷിപ്പിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇവ നമ്മുടെ ഗവൺമെന്റിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, റെഗുലർ സ്റ്റുഡൻസിന് കൊടുക്കുന്ന എല്ലാ സ്കോളർഷിപ്പും നമ്മുടെ സ്റ്റുഡൻസിനും കൊടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് റെഗുലർ കോളേജിന് കിട്ടുന്ന സ്കോളർഷിപ്പ് ഒരുവിധം ഈ ഗ്രാൻസ് ഫിഷറി അങ്ങനെ എല്ലാം കിട്ടുന്നുണ്ട്.
1: ഇപ്പോൾ ഇവർക്കുള്ള പഠന സ്റ്റഡി മെറ്റീരിയൽസ് ഇപ്പോൾ ജൂൺ ജൂലൈയിലാണ് എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ സൈക്കിൾ തുടങ്ങുന്നത്, അപ്പോൾ അവരുടെ ക്ലാസ് എപ്പോൾ തുടങ്ങും, അവരുടെ പഠന സാമഗ്രികളൊക്കെ എപ്പോൾ എപ്പോഴാണ് അവർക്ക് കിട്ടുക?
0: ഇപ്പം നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പണ്ട് നമ്മൾ ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് കേരളം ഒട്ടൊക്കെ നമുക്കിപ്പോൾ 60 ലേണിംഗ് സപ്പോർട്ട് അവിടെ കൊണ്ടുകൊടുത്തിട്ട് അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട്. അപ്പം പല കുട്ടികൾക്കും വന്ന് ട്രാവൽ ചെയ്യാനൊക്കെ വന്ന് വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ വർഷം പോലെ നമ്മൾ ഈ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞ സ്കീം വെച്ചിട്ട് വീട്ടിൽ അയച്ചു കൊടുക്കുക. ഇപ്പോഴത്തെ ഈ രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക് കുട്ടികൾക്ക് അയച്ചു കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 10 ആണ്. നമ്മൾ കൗൺസിലിംഗ് തുടങ്ങുന്നത് സെപ്റ്റംബർ 5 തുടങ്ങും. എന്നുവെച്ചാൽ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഡിസൈഡ് ചെയ്യുന്ന യു ജി സി ആണ്. ഇപ്പോൾ അഡ്മിഷൻ പോലും ഇവർ രജിസ്റ്റർ ചെയ്യേണ്ട യു ജി സി പോർട്ടലല്ല, നമ്മുടെ പോർട്ടലല്ല. അപ്പോൾ അവിടെ എ ബി സി ഐ ഡി എടുക്കണം, ഡെബ് ഐ ഡി എടുക്കണം. ഇത് ഭയങ്കര മറ്റേ റെഗുലർ യൂണിവേഴ്സിറ്റിയെക്കാട്ടിയും സ്ട്രിഞ്ചൻറ്റ് റൂൾസാണ്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത്. എല്ലാവരെയും ധാരണയെന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്തോ എക്സാം നടത്തി അങ്ങനെയൊന്നുമല്ല, അതിനെക്കാട്ടി സ്ട്രിഞ്ചൻറ്റ് റൂൾസാണ് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ്.
1: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
2: ഹലോ നമസ്കാരം.
1: നമസ്കാരം, പേര് പറയാമോ?
2: എന്റെ പേര് ഷീജ, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്.
1: ശരി, വിഷയം കേട്ടല്ലോ അല്ലേ?
2: വിഷയം കേട്ടു.
1: സാറിനോട് സംസാരിച്ചോളൂ.
2: ഓക്കെ, നമസ്കാരം സാർ.
0: നമസ്കാരം മാഡം.
2: സാർ, എന്റെ പേര് ഷീജ എന്നാണ്. നമുക്കൊരു സംശയമുണ്ട്. അതായത് ഇപ്പൊ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ പണ്ട് നടന്ന പാരലൽ ആയിട്ട് നടന്നിരുന്ന എല്ലാ കോഴ്സുകൾക്കും ഈക്വൽ ആയിട്ട് നടത്തുന്ന ഒരു കോഴ്സ് ആണല്ലോ അല്ലെ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പ്ലസ് ടു പാസ്സായിട്ട് ഇപ്പോ റെഗുലർ കോളേജിൽ കിട്ടാത്ത എല്ലാവർക്കും ഇതിൽ തന്നെയാണല്ലോ പഠിക്കണേ. അപ്പൊ നമുക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പൊതുവെ ഒരു ഇത് എടുത്ത് നോക്കുമ്പോ ഇപ്പൊ ഫൈനൽ ഒരു കഴിഞ്ഞ വർഷം ഡിഗ്രിക്ക് ജോയിൻ ചെയ്തവരുടെയും ഒരൊറ്റ സെമിസ്റ്റർ എക്സാമിൽ കഴിഞ്ഞിട്ടുള്ളൂ, അതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞവരുടെയും ആകെ 3 സെമ്മെ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് അവര് 5th സെമ്മിൽ പഠിക്കേണ്ട സമയത്ത് അവരുടെ 3rd സെം എക്സാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഒരു വർഷം ഇങ്ങനെ ലാഗ് ചെയ്തുകൊണ്ട് ഒരു 1.5 വർഷം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ജോലി കിട്ടിയുള്ളവർക്ക് ഇത് നല്ലൊരു ഇതാണ്, പക്ഷെ പ്ലസ് ടു കഴിഞ്ഞ് റെഗുലർ കോളേജിൽ ജോലി റെഗുലർ കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പൊ വെറുതെ വർഷം പോകുന്നതായിരിക്കില്ലേ? അതറിയാൻ
0: വേണ്ടി അങ്ങനല്ല, ആദ്യത്തെ ഒരു നമ്മൾ തുടങ്ങിയിട്ട് 4 വർഷമായുള്ളു, നമുക്കൊരു സിസ്റ്റം ആയി വരുന്നതേ ഉള്ളു. ആദ്യത്തെ ഒരു വർഷം ലാഗ് ഈ എല്ലാ കോഴ്സും ഒരുവിധം ഡിലേ ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നതിനകത്ത് വലിയ ഇല്ല, അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാം, ഈ ലാഗ് ചെയ്യുന്ന പറയാൻ കാര്യം, നമ്മൾ റെഗുലർ കോളേജിൽ ജൂൺ ജൂലൈയിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. നമ്മുടെ യു ജി സി ആണ് നമ്മുടെ ഡേറ്റ് തിരിക്കുന്നത്, നവംബർ ആവും നമ്മുടെ അഡ്മിഷൻ. അപ്പം തന്നെ ഒരു 6 മാസം ഡിലേ ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത്. അത് നമ്മൾ ഫസ്റ്റും സെക്കൻഡ് സെമസ്റ്ററും കൂടെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ ഒരുമിച്ച് എക്സാം വെച്ചിട്ട് 3rd സെമസ്റ്റർ ആകുമ്പോൾ മറ്റവരെ കൂടെ എത്തിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഇനി കോഴ്സ് ലാഗ് ചെയ്യത്തില്ല, മറ്റുള്ള കോഴ്സ് ൻ്റെ കൂടെ തന്നെ ഇറക്കി വിടാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾ മാഡം പറഞ്ഞതിനകത്തൊരു ഒരു ശരിയായൊരു കാര്യമുണ്ട്. ആ ഒരു ബാച്ച് നമ്മൾ തുടങ്ങിയത് 23 നവംബറിലാണ് തുടങ്ങി. അപ്പം 26 നവംബറിലാണ് ശരിക്കും അവരുടെ കോഴ്സ് തീരത്തുണ്ട്. ആ ഡിലേ ആണ്. ഈ സിസ്റ്റം മനസ്സിലാവാതെ ആൾക്കാർ ഈ കൺവെൻഷണൽ കോളേജുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ കോഴ്സ് ലാഗ് ചെയ്യുന്നത്. അപ്പോൾ അവരും അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇന്ന് പറ്റിയത്. പക്ഷേ നമ്മൾ ഈ കൺസേൺ നമ്മൾ വെരി വെൽ ടേക്കൻ കെയർ ഓഫ് ആണ്, നമ്മൾ അവയറാണ്. കുട്ടികളെ ഒരു വർഷം പതിരിക്കാൻ വേണ്ടി അടുത്ത് ഈ ഇനി കോഴ്സ് ലാഗ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. അഥവാ എന്തെങ്കിലും റിസൾട്ടൊക്കെ ഡിലേ വന്നാൽ അവർ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റ് കൊടുത്ത് അവർ അഡ്മിഷൻ പോവാതൊക്കെ നമ്മൾ നോക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, നമ്മൾ അവരുമായിട്ട് കോൺഫിഡൻഷ്യൽ മാർക്കിൽ

0: ഒക്കെ കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലരുടെയും അഡ്മിഷൻ നമ്മൾ ശരിയാക്കി കൊടുത്തിട്ട് അതിനുള്ള എല്ലാ സ്റ്റെപ്സും എടുക്കുന്നുണ്ട്. മാഡം പറഞ്ഞതൊരു വാലിഡ് പോയിൻ്റാണ്. നമ്മൾ ആ കേസിനെ പറ്റി വെരി വെൽ അവെയറാണ്. നമ്മൾ അത് റെഗുലർ സ്റ്റുഡൻസിൻ്റെ ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും കമ്മിങ് ഇയേഴ്സിൽ ഒരു ഡിലേ ഇല്ലാതെ ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട് മാഡം. അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അത് തുടങ്ങിയിട്ട് 4 വർഷമുണ്ട്. ഇപ്പോൾ അറിയാമല്ലോ, ഒരു സിസ്റ്റം ഇവിടെയും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം തന്നെ ആ ഇനീഷ്യലുള്ള പ്രോബ്ലംസ് കൊണ്ട് ചെറിയ ഡിലേ വന്നെങ്കിലും നമ്മളത് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഇനിയും ഡിലേ ആവത്തില്ല. ഇനി അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ധൈര്യമായിട്ട് ആർക്കും ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം.
1: എന്റെ ഒരു ബ്രദർ വന്നിട്ട് ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി സി എയില് ജോയിൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അത് 24 ജൂലൈ ആണ് എടുത്തത്.
0: 24 ജാനുവരി
1: ആയിരുന്നു ഫസ്റ്റ് ബി സി അഡ്മിൻടേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ടാണല്ലോ ജൂലൈ അഡ്മിഷൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഇപ്പൊ തേർഡ് ഇയർ ആണ് കറന്റ് ആവേണ്ടത്. പക്ഷെ ഇപ്പോഴും തേർഡ് സെമ്മിന്റെ മാത്രമേ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ, ഫോർത്ത് സെമ്മിന്റെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ സാധാരണ ഒരു റെഗുലർ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പൊ ബി സി എ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട് ആണല്ലോ. അപ്പൊ അവർക്ക് പൊതുവേ ഇങ്ങനെയുള്ള ക്യാമ്പസ് ഇന്റർവ്യൂസും പ്ലേസ്മെന്റ്സ് ഒക്കെ വരിക ഈ ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആ സമയത്താണ്. അപ്പൊ ഇവർക്ക് അതൊക്കെ മിസ്സാവില്ല
0: മാഡം. നമ്മൾ ഈ ഫൈനൽ സെമസ്റ്റർ പഠിക്കുന്ന എല്ലാവർക്കും ക്യാമ്പസ് ഇന്റർവ്യൂ ചെയ്യാം. അതിനനുസരിച്ച് റിസൾട്ട് അവര് അവർക്ക് സഫിഷ്യന്റ് ടൈം കൊടുക്കും, റിസൾട്ട് ഒക്കെ കൊടുക്കും. അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി ഈ ക്യാമ്പസ് ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യുക. അഥവാ എന്തെങ്കിലും നമ്മൾ ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്, കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട് മാഡം. ഇത് കുറച്ച് പേരിങ്ങനെ ഒരു അവരുടെ ഒരു വിൻസ് ആൻഡ് ഫ്രണ്ട്സ് വെച്ച് കുറേ അങ്ങ് അസ്യൂം ചെയ്തിട്ട് പറയുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർ നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്താൽ മതി. മറ്റേ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ബാച്ച് ബി സിയുടെ പരീക്ഷ നമ്മൾ നടത്തിയതിൻ്റെ സമയത്ത് സമയബന്ധിതമായി ചെയ്യാനാണ്. ഇതൊക്കെ നിങ്ങളെക്കാട്ടിയും ഈ കൺസേൺസ് ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മളും ആലോചിച്ച് ചെയ്യലേ, നമുക്ക് നിങ്ങളെ പോലെ മക്കളുണ്ട്. അപ്പം നമ്മളതിനനുസരിച്ചുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ ഓരോന്നും നമ്മളിങ്ങനെ ഫീഡ്ബാക്ക് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്താനുള്ള സ്റ്റെപ്സ് കറക്റ്റ് മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മാഡം. അപ്പം 4 വർഷമായുള്ളൂ. നമുക്ക് സ്റ്റാഫിൻ്റെ ഒക്കെ ഷോർട്ടേജ് ഉണ്ട്. അത് എക്സ്ക്യൂസസ് പറയല്ല, അത് ചെയ്യുന്നുണ്ട് മാഡം. അതിനകത്ത് ഇനിയും അറിയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ധൈര്യമായിട്ട് ഏത് പ്രോഗ്രാമിലും ജോയിൻ ചെയ്യാം. ഞാൻ വൈസ് ചാൻസലറാണ്. ഇങ്ങനെ ഓപ്പൺ ഒരു ഫോറത്തിൽ വന്നിട്ട് എനിക്ക് വെറുതെ പറയാൻ പറ്റത്തില്ലല്ലോ.
2: വിളിച്ചതിന് നന്ദി. നമ്മൾ നേരത്തെ സെപ്റ്റംബറിൽ കൗൺസിലിംഗ് തുടങ്ങുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ സെപ്റ്റംബറിൽ കൗൺസിലിംഗ് നടന്നു കഴിഞ്ഞ് ക്ലാസ്സുകൾ നടക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ വിദൂര വിദ്യാഭ്യാസം ആയതുകൊണ്ട് ക്ലാസ്സുകൾ എന്നല്ല കൺസെപ്റ്റ് ആയിരിക്കില്ല, ലേണിംഗ്
0: കൗൺസിലിംഗ്. പക്ഷേ കൗൺസിലിംഗ് ആണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തൊട്ട് ഈ വർഷം 91 വയസ്സുള്ള ജോയിൻ ചെയ്തത്. അപ്പം ഹെറ്ററോജീനിയസ് ഗ്രൂപ്പ്. അപ്പം റെഗുലർ സ്റ്റുഡൻസിന് കോപ്പപ്പ് ചെയ്യും, മറ്റുള്ളത് 10 കുറേ വർഷം പഠിത്തം നിർത്തി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്കും ഒരു സെൽഫ് സ്റ്റഡി മോഡാണെങ്കിലും നമ്മൾ യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഫുൾ ക്ലാസ് എടുത്തു കൊടുക്കുക ചെയ്യുന്നത്, സിലബസ് തീർക്കുന്നത്. അതിന് അതെന്ന് പറയുന്നത് യു ജി സി ക്വാളിഫൈഡ് അധ്യാപകരെ കൊണ്ട് ക്ലാസ്
2: എടുപ്പിക്കുന്നത്.
0: അതായത് നല്ല ക്ലാസ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ബിസിനസ് മോഡലല്ല ഇത്, ശരിക്കും ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മോഡലാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം വരെ ഈ പി ജിക്ക് പഠിപ്പിക്കുന്നതിന് 850 രൂപയാണ് ഈ ഓണറിയം കൊടുത്തത്. അപ്പം ഞായറാഴ്ചകളിൽ നല്ല അധ്യാപകർ വരുന്നില്ല, കാശ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ ഒറ്റയടിക്ക് 1200 രൂപയാക്കി ഇവർക്ക് റെഗുലർ കോളേജിലെ അധ്യാപകർ ഞായറാഴ്ചകളിൽ വന്ന് പഠിപ്പിക്കത്തേക്കും ആ ഫീസും 1200 രൂപയാക്കി യു ജി ആണെങ്കിൽ ആയിരുന്നു. അപ്പോൾ അത് ഒരുവിധം. പിന്നെ നമ്മുടെ കൗൺസിലേഴ്സ് ആയാലും എല്ലാവരും റെഗുലർ കോളേജിലെ അധ്യാപകർ തന്നെ, യു ജി സി ക്വാളിഫൈഡ് അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നു. നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട്.
2: ഇതിപ്പോൾ എല്ലാ ജില്ലകളിലും ലേണിംഗ്
0: ഉണ്ട്. ഇപ്പം ആദ്യമേ 22 അത് കഴിഞ്ഞ വർഷം 55 ആക്കി, ഈ വർഷം തന്നെ 65 ആക്കി. അതായത് കുട്ടികൾക്ക് അധികം യാത്ര ചെയ്യാതെന്ന് വെച്ചാൽ അവർക്ക് ആപ്പാടെ കിട്ടുന്ന ഒരു ഞായറാഴ്ച ദിവസങ്ങളല്ലേ വർക്കിംഗ് ക്ലാസ്സിന്. അപ്പോൾ അവർക്ക് വന്ന് പോയി പഠിക്കാനുള്ള അനുസരിച്ചിട്ട് എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക. ഇനി സ്റ്റുഡൻസ് എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ലേണിംഗ് സപ്പോർട്ട്, ഇപ്പോഴും ഒരു 20 എണ്ണത്തിൻ്റെ ഇൻഫെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് കൊടുക്കും കുട്ടികളെ കൺവീനിയൻസിനനുസരിച്ചിട്ട്. ഒരു ലേണർ സെൻട്രി യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടികളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെന്നിട്ടാണ് ചെയ്യുന്നത്. പറഞ്ഞില്ല, ഇത് പുതിയ യൂണിവേഴ്സിറ്റി, 40 വർഷമായ യൂണിവേഴ്സിറ്റി ആയിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട. സിസ്റ്റം ഇവിടെയും കുറച്ച് സമയം എടുക്കുന്നവരും ഈ നടന്നു തുടങ്ങുമ്പോൾ കുറേ വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട്.
2: കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അതിനനുസരിച്ച്
0: അവർ ചെയ്യുന്നുണ്ട്. പിന്നെ

0: ഈ കുട്ടികൾക്ക് ഇപ്പൊ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടാനുള്ള ഒരു സംവിധാനം എങ്ങനെയാണ്?
1: ഗ്രീവൻസ് എല്ലാം ഉണ്ട്. അതിപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പം ഒരു മാസം ഇപ്പോൾ ഗ്രീവൻസ് എല്ലാം ആറ് ഏഴ് വേഴ വെച്ച് നല്ല എഫിഷ്യൻ്റായിട്ട് നടത്തുന്നുണ്ട്. പിന്നെ ഇത് പറയാനുള്ള പോർട്ടലിൽ സൗകര്യമുണ്ട്. ഈ ഫോൺ വിളിക്കാം. ഇപ്പം ഈ 90,000 സ്റ്റുഡൻസിന് ഞാൻ വെറുതെ പറയുന്നതല്ല, അത് പലരും ചോദിക്കാതെ എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അഥവാ വേറെ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചിട്ട് നമ്പർ കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്നെ വിളിക്കുക. ആ രീതിയിലാണ് ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. ഞാൻ ചുമ്മാതെ പറയുന്നതല്ല, അഥവാ മീറ്റിങ്ങിലാണെങ്കിൽ തിരിച്ച് വിളിച്ചിരിക്കും. അങ്ങനെ ആ അതല്ല, അവിടുത്തെ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസ്, മറ്റുള്ള യൂണിവേഴ്സിറ്റി പോലെ ഒന്നുമല്ല, സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സിനെ എല്ലാം വിളിക്കാൻ പറ്റും. ആ രീതിയിൽ വന്ന്
0: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം. ആരാണ്?
2: ആരാണ്?
0: ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ റേഡിയോ ഒന്ന് ഓഫ് ചെയ്യോ, അതിന്റെ അടുത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കൂ. ആ പറഞ്ഞോളൂ.
2: സാറേ, മാഡം, ഞാൻ വിളിച്ചതേ പിന്നെ ഞാന് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സി ആർ എന്ന സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് 7 വർഷം കഴിഞ്ഞു. 2019 ഓഗസ്റ്റ് റിട്ടയർ ചെയ്താണ്. ആ അതിനുശേഷം ഞാൻ പി ഡിഗ്രി ഫെയിലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു പേപ്പർ ഇംഗ്ലീഷ് കിട്ടി. ഇപ്പൊ പി ഡിഗ്രി കോളേജിൽ നിന്ന് മാറ്റിയില്ലേ, അത് ഇനി ഇപ്പൊ നമുക്ക് ഇനി പ്ലസ് ടു എടി പഠിക്കില്ലെങ്കിൽ എന്ത് ചെയ്യണം മാഡം? ഇപ്പൊ എനിക്ക് 64 വയസ്സായി.
1: അല്ല, അതിനൊരു എളുപ്പ പണി ഞാൻ പറഞ്ഞു തരാം. ഈ സാക്ഷര മിഷൻ നടത്തുന്ന, ഓപ്പൺ സ്കൂൾ നടത്തുന്ന ഒരു പ്രോഗ്രാമുണ്ട്, തുല്യതാ പരീക്ഷ. അത് എഴുതി, അത് പല നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് അവർ പരീക്ഷ നടത്തുന്നത്. അത് എഴുതി എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡിഗ്രിക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു 91 വയസ്സുള്ള ഈ വർഷം ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ അവിടെ പ്രോഗ്രാം.
2: മനസ്സിലായി,
1: അതാ ആ തുല്യതാ പരീക്ഷ എഴുതു സാറ്. അതാണ് സാറിനുള്ള മുന്നിലുള്ള ഏറ്റവും വലിയ ഓപ്ഷൻ. അത് കഴിഞ്ഞാൽ ഏത് ഡിഗ്രിക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അത് ആ തുല്യതാ പരീക്ഷ അത്ര പാടൊന്നുള്ളതല്ല, സാറിനെ കൊണ്ട് അത് പഠിച്ചെടുക്കാൻ പറ്റും.
2: ശരി, അത് എനിക്ക് പ്രീഡിഗ്രി ഞാൻ ഒരു ഇംഗ്ലീഷ് ഒരു പേപ്പർ കിട്ടിയില്ലായിരുന്നു സാർ. ഇത്രയും വർഷം ഞാൻ പെൻഡിങ് ആണ്. പിന്നെ ഞാൻ ടെക്നിക്കലായ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് ഒക്കെ എല്ലാം പാസ്സായിട്ടും ഹയർ ലോവർ എല്ലാം.
1: അല്ല, ഇതൊന്ന് പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമ വല്ലതും ഉണ്ടോ, പഠിച്ചിട്ടുണ്ടോ?
2: ഡിപ്ലോമ അല്ല, ഞാനിത് തുല്യതയ്ക്ക് സാറേ.
1: അത് ചെയ്യും, അത് എളുപ്പ പണി. അത് നിങ്ങളെ കൊണ്ടത് പറ്റും, പഠിച്ചെഴുതാൻ പറ്റും. അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു. പിന്നെ പാസ്സായിട്ട് അപ്ലൈ ചെയ്യാം. ജനുവരിയിൽ ഒരു ഓപ്ഷൻ, ജനുവരിയിൽ ഒരു ഇൻടേക്ക് ഉണ്ട്, ജൂലൈയിലും ഉണ്ട്. ആ പാസ്സാവുന്ന മുറയ്ക്കുള്ള ഇൻടേക്കിൽ അപ്ലൈ ചെയ്യാം.
2: ഞാന് അവരുടെ കോർഡിനേറ്ററെ കണ്ടു സംസാരിച്ചു. ഇപ്പൊ സാറിനെ സംസാരിച്ചതൊന്നും ചെയ്യാന്ന് ചോദിച്ചു. പ്ലസ് ടു. താങ്ക് യു സാർ,
1: ഓൾ ദി ബെസ്റ്റ്.
0: തീർച്ചയായും എല്ലാവിധ ആശംസകളും. നേരത്തെ സാറ് പറഞ്ഞു അഡ്മിഷൻ എടുക്കുന്നതും ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതും ഒക്കെ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ക്ലാസുകൾ ഓൺലൈനായിട്ട് ലഭ്യമാണ്,
1: ഹൈബ്രിഡ് മോഡ് എന്ന് പറയും. അതായത് ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ട്, ഫിസിക്കൽ കൗൺസിലിംഗ് ഉണ്ട്, നമ്മളൊരു ഫ്ലിപ്പ് ബുക്ക് കൊടുക്കുന്നുണ്ട്, ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, റെക്കോർഡർ വീഡിയോ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ക്ലാസ് വേണമെങ്കിൽ അത് ഓൺലൈനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാലും നമ്മളത് നമ്മുടെ അധ്യാപകരെ കൊണ്ട് അറേഞ്ച്. നമുക്കുള്ള 70-75 അധ്യാപകരുണ്ട്. എല്ലാവരും യു ജി സി ക്വാളിഫൈഡ്, അതിൽ 50 പേരും PhD ഹോൾഡേഴ്സ്. അത് നല്ല ഈ മറ്റേ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി പോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച നല്ല ക്വാളിഫൈഡ് അധ്യാപകർ നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ USP എന്ന് പറയുന്നത്. യങ്ങർ തലമുറയാണ് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരുപാട് വൈ ചൂസ് SGU എന്ന് വെച്ചാൽ നല്ല ആൻസർ ഞാൻ പറഞ്ഞത്, ഒന്നാമത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം, 18 വയസ്സ് കഴിഞ്ഞുള്ള ആർക്കും പഠിക്കാം. അതുകൊണ്ട് ഞങ്ങൾ TC വേണ്ട, ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റി UGC ക്വാളിഫൈഡ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ള ഏത് ഡിഗ്രിക്കും ജോയിൻ ചെയ്യാം. അതിനൊരു ഇക്വലൻസി സർട്ടിഫിക്കറ്റോ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റോ ആവശ്യമില്ല. പിന്നെ നല്ല കരിക്കുലം, SLM സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്ന കരിക്കുലമാണ്. നമ്മൾ ഇത്തവണ നമ്മൾ ഇംഗ്ലീഷാണ് നമ്മുടെ മീഡിയം എന്ന് വെച്ചാൽ കുറേ കുട്ടികൾ വെളിയിൽ പോകണല്ലോ. ഇത്തവണ നമ്മൾ എന്ന് വെച്ചിട്ട് പരീക്ഷ എല്ലാം മലയാളത്തിൽ എഴുതാം. ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലാക്കാൻ പോകുന്നത്. SLM നമ്മൾ മലയാളത്തിലോട്ട് ആക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം തൊട്ട് SLM സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയും, സെൽഫ് സ്റ്റഡി മെറ്റീരിയലും മലയാളത്തിലാക്കി. അതായിരുന്നു കുട്ടികളുടെ ഒരു ഡിമാൻഡ്. പിന്നെ നമ്മളതിൻ്റെ PDF കൊടുക്കുന്നുണ്ട്. അഥവാ കിട്ടിയില്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ ഒത്തിരി ടൂൾസ് ഉണ്ട്, ട്രാൻസ്ലേഷൻ അത് വെച്ചിട്ട് മലയാളത്തിലോട്ട് നോക്കി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം പോലെ നമ്മൾ അതിൻ്റെ PDF നമ്മൾ കൊടുത്തു തുടങ്ങി. പിന്നെ ഫ്ലെക്സിബിൾ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്, ബ്ലെൻഡഡ് പെഡഗോഗിയാണ്, പിന്നെ നമ്മൾ ലൈഫ് ലോങ് ലേണിംഗ് പാത്വേസ്, അങ്ങനെയൊക്കെയുള്ള ഫ്രീഡം ടു ചൂസ് എനി UGPG. നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞ ഏത് UGക്കും ജോയിൻ ചെയ്യാം, അതുപോലെ PGക്ക്. ഇപ്പം പണ്ടെന്ന് പറഞ്ഞപ്പോൾ MA മലയാളം പഠിക്കണമെങ്കിൽ BA മലയാളം, ഇപ്പം അത് അങ്ങനൊന്നുമില്ല. നിങ്ങൾ ഇനി ഏത് UG ആയാലും അവിടെ ഏത് PG. ഇപ്പം BA ഹിന്ദി പഠിച്ചവർക്ക് അവിടെ MCAക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ അവർക്ക് പഠിച്ചെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് നടത്തി അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കവിടെ പഠിക്കാൻ താല്പര്യമുണ്ട്, ഏത് കോഴ്സും അവിടെ പഠിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ ഡൈനാമിക് ലേണർ സെൻട്രി കരിക്കുലം ആണ്. ഡ്യുവൽ ഡിഗ്രി ചെയ്യാം. അതിപ്പോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരാൾക്ക് അവർക്ക് സാഹിത്യത്തിൽ താല്പര്യം കാണും, അല്ലെ? അപ്പോൾ അവർക്ക് പാരലി തന്നെ ഈ നമ്മളുള്ള ഇവിടെ ഏത് ഡിഗ്രിക്കും പഠിക്കാം. അതുകൊണ്ടാണ് നമ്മൾ TC ഒക്കെ ഒഴിവാക്കി, ഏജ് ലിമിറ്റ് ഒഴിവാക്കി. പഠിക്കാൻ താല്പര്യമുണ്ടോ, ശ്രീനാരായണഗുരു അതിനുള്ള എല്ലാ അവസരവും നമ്മൾ പ്രൊവൈഡ്. ഇത് പലർക്കും അറിയത്തില്ല പുറത്തുള്ള. അപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ ലേണേഴ്സിൻ്റെ ഒരു 30% ആൾക്കാർക്ക് എത്തിയുള്ളൂ. ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ 14 ഡിസ്ട്രിക്ട്സിലും പ്രസ് കോൺഫറൻസ് നടത്തി, ഇപ്പം 5 കഴിഞ്ഞു. അപ്പം ഇതിനെപ്പറ്റി പറയാം, ഇന്ന് പത്രക്കാരത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി 70% പൊട്ടൻഷ്യൽ ലേണേഴ്സിൻ്റെ അടുത്ത് ഇത് എത്തിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വിളിച്ചത്, ഇതുപോലുള്ള പോണിങ് പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യം ഇത് ജനങ്ങളുടെ അടുത്ത് എത്തുന്നില്ല. അതാണ് അതിനുവേണ്ടി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഇന്നാൾ വന്ന് പറഞ്ഞു, ഇപ്പം വിളിച്ചു, ഇത് ആര് വിളിച്ചാലും ഞാൻ തന്നെ നേരിട്ട് പോയി പറയുകയാണ് എല്ലായിടത്തും.
0: തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ആകാശവാണി പോലെയുള്ള ഒരു മാധ്യമത്തിലൂടെ ഇത് കുറെ കൂടി ആളുകളിലേക്ക് തീർച്ചയായിട്ടും എത്തും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഈ അഡ്മിഷൻ സൈക്കിള് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ നടക്കുന്നത് എപ്പോഴായിരിക്കും? നേരത്തെ ഒരു ശ്രോതാവ് പരീക്ഷ നടത്തിപ്പിനെ കുറിച്ച്
1: നമ്മൾ സെമസ്റ്റർ സിസ്റ്റം ആണെങ്കിൽ എല്ലാവരും 6 മാസം, ശരിക്കും 4 മാസമാണ് ഒരു സെമസ്റ്ററിന്റെ വരുത്തോളം എല്ലാം മാക്സിമം. ഈ ബാക്കിയെല്ലാം ഈ പരീക്ഷയും എല്ലാം വരുന്നത് ഒരു 3 മാസം. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റെഗുലർ കോളേജ് എന്ന് വെച്ചാൽ 18 hours ആസ് പർ ദ UGC റൂൾ വെച്ച് 18 കൗൺസിലിംഗ് അവേഴ്സ്, മണിക്കൂർ കൗൺസിലിംഗ് അവേഴ്സ് നടത്തിയാൽ മതി. എന്നുവെച്ചാൽ സ്റ്റഡി മെറ്റീരിയൽ നേരത്തെ കൊടിച്ച് പഠിച്ചിട്ട് വന്നിട്ട് സംശയങ്ങൾ, അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ. പക്ഷെ അതൊന്നും ഈ കുട്ടികൾ മനസ്സിലാക്കണം. പക്ഷെ അവർ ഈ റെഗുലർ കോളേജ്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം മുതൽ തന്നെ നമ്മൾ ഇതൊരു ബിസിനസ് മോഡല, കുട്ടികൾക്ക് എന്താ വേണം അത് പഠിപ്പിച്ചു തുടങ്ങുകയാണ്. പക്ഷെ നമ്മൾ മാക്സിമം ക്ലാസ് എടുത്ത് കൊടുത്ത് ഒരു എല്ലാം കൂടെ ഒരു 3-4 മാസം മാക്സിമം അല്ല. പക്ഷെ അവർ പലരും ഇതെന്തെന്ന് പറയാം, ഇവിടെ വരുന്ന ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ്. അപ്പോൾ 50% റെഗുലർ സ്റ്റുഡൻസിൻ്റെ, ബാക്കിയെല്ലാം പല രീതി. അപ്പം റിട്ടയർ ആയവരുണ്ട്, പെൻഷൻ പറ്റിയവർ, ഇപ്പം സാറ് പറഞ്ഞില്ലേ റിട്ടയർ ആയവർ, ചിലർ വീട്ടമ്മമാരുണ്ട്, എന്നാൽ വീട്ടിനടുത്തൊരു LLC ഉണ്ട് പഠിക്കുക, എന്നാൽ പണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നാൽ ജോയിൻ ചെയ്ത് തരാം, അല്ലെങ്കിൽ ഇപ്പം PU-നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിഗ്രി എടുത്താൽ പ്രൊമോഷൻ കിട്ടും. അങ്ങനെ ഇപ്പം പല, ഇപ്പം റെഗുലർ കോളേജ് ഒരു 100 പേരുണ്ടെങ്കിൽ 1 demand ഒരു കൺവീനിയൻസ്, ഞങ്ങൾക്ക് 100 പേരുണ്ടെങ്കിൽ 100 demand 100 convenience ഉണ്ട്. അപ്പം ചിലർ പരീക്ഷ വെക്കുമ്പോൾ, സാറേ ഞങ്ങൾക്ക് 6 മാസം കൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനാണ് വന്നേ സാർ, അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് നമ്മൾ. അപ്പം നമ്മളൊരു മിഡ് വേ കൂടെ ഒക്കെ പോകുമ്പം ചിലർ വിചാരിക്കുന്നതാണ് തീരുമാനം, അപ്പോഴാണ് ചെറിയ ചെറിയ പരാതികളൊക്കെ വരുന്നത്. അത് നമ്മൾ ഇൻറ്റൻഷനി ചെയ്യുന്നതല്ല, ഇത് കൊണ്ടുപോകണ്ട എല്ലാവരും നേരത്തെ പറഞ്ഞാണ് കോഴ്സിലാകി ഇതൊക്കെ കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ വരുന്ന രീതി വരുന്നോണ്ടാണ് ഈ പ്രോബ്ലം എന്ന്, അല്ലാതെ നമ്മൾ മാക്സിമം അവിടെ എഫേർട്ട് എടുക്കുന്നുണ്ട്.
0: അപ്പോൾ ഈ പരീക്ഷ, ഇപ്പോൾ ആദ്യത്തെ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഏകദേശം എപ്പോഴായിരിക്കും ഇവർക്ക് ഇപ്പം അഡ്മിഷൻ എടുക്കുന്നത്?
1: 4 മാസത്തിനകത്ത്
0: ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ പരീക്ഷാ സെന്ററുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം അവർക്ക്, ഇപ്പോൾ അവര് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള സ്ഥലത്തായിരിക്കില്ല, ചിലപ്പോൾ അവർക്ക് ജോലി മാറ്റം കിട്ടാം, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ.
1: കേരളത്തിലേക്ക് 60 കൂടുതൽ എക്സാം സെന്റേഴ്സ് ഉണ്ട്. അവർ വർക്ക് ചെയ്യുന്നിടത്ത് രാവിലെ പോയി പരീക്ഷ എഴുതുന്ന രീതിയിൽ എക്സാം സെന്റർ അറേഞ്ച് ചെയ്തേക്കാം. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കും ഒരു ലേണർ സെന്റർ യൂണിവേഴ്സിറ്റിയാണ്.
0: ഇപ്പൊ ഇഗ്നോ പോലുള്ള സിസ്റ്റത്തിനകത്ത് പറയാറുണ്ട് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞാണ് പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ഉള്ളത്. അപ്പൊ അത്തരത്തിൽ അസൈൻമെന്റുകൾ
1: 30% ഇന്റേണൽ ഇവാലുവേഷനും 70% ഇന്റേണൽ. അപ്പൊ ഫിസിക്കൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതായത് ലേണർ സപ്പോർട്ട് സെന്ററിൽ സബ്മിറ്റ് ചെയ്ത് നമ്മൾ ഇപ്പൊ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. നമ്മൾ ഈ വർഷം മുതൽ അത് എല്ലാ അസൈൻമെന്റും ഓൺലൈൻ ആക്കുവാണ്, അവിടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മൾട്ടിപ്പിൾ ചോയ്സോ അതുപോലെയൊക്കെയുള്ള ഒരു ഇന്നോവേറ്റീവ് മെത്തേഡ് കൊണ്ടുവരാനുള്ള സ്റ്റെപ്സ് ഈ അഡ്മിഷൻ തൊട്ട് ചെയ്യുന്നുണ്ട്. അസൈൻമെന്റ് ഓൺലൈനിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം, എല്ലാം ഓൺലൈന്. നമ്മുടെ യൂണിവേഴ്സിറ്റി വരേണ്ട കാര്യമില്ല, ഫീസ് അടയ്ക്കാനായാലും എല്ലാം. അവരെ തൊട്ടടുത്ത ലേണിംഗ് സപ്പോർട്ട്സ് 6 4 regional centers 5 അല്ല 5 regional centers ഉണ്ട്, 10-60 ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്, 60-ൽ കൂടുതൽ എക്സാം സെന്റേഴ്സ് ഉണ്ട്.
0: റീജിയണൽ സെന്റേഴ്സ് എവിടെയൊക്കെയാണ്?
1: ഒന്ന് കൊല്ലത്തെ ഹെഡ്

0: ഓഫീസിലുണ്ട്. ഒന്ന് എറണാകുളം, പട്ടാമ്പി, കോഴിക്കോട്, തലശ്ശേരി, അതിൻ്റെ കീഴിലാണ് വരുന്നത്. നമ്മളിപ്പം പുതുതായിട്ട് കുറേ റീജിയണൽ സപ്പോർട്ട് സെൻ്റർ, അല്ല റീജിയണൽ സെൻ്റർ തുടങ്ങാറുണ്ട്. ട്രിവാൻഡ്രം, കോട്ടയം, കഴിഞ്ഞ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് ട്രിവാൻഡ്രം, കോട്ടയം, മലപ്പുറം. മലപ്പുറത്തു നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ കാസർഗോഡ് നാല് റീജിയണൽ സെൻ്റർ കൂടെ തുടങ്ങാനുള്ള തീരുമാനം സിൻഡിക്കേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഗവൺമെൻറ് അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് നമ്മളത് തുടങ്ങി.
1: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ, കോള് കട്ടായി പോയി. നമ്മൾ ഒരു ക്രെഡിറ്റ് സിസ്റ്റം കേൾക്കാമോ? ഹലോ, പേര് പറഞ്ഞോളൂ.
2: ഋഷികേഷ് വിജയൻ.
1: സാറിനോട് ചോദിച്ചോളൂ. ഋഷികേഷ്
0: നമസ്കാരം.
2: നമസ്കാരം സാർ, ഞാൻ നിലവിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പം എനിക്ക് നിലവിൽ എം എഡ് കോഴ്സ് ചെയ്യാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അതുണ്ടോ എന്നും കൂടി അറിയണം.
0: നമ്മൾ എം എഡും ബി എഡും തുടങ്ങിയില്ല. അത് ബി എഡ് തുടങ്ങണമെങ്കിൽ എൻ സി ടിയുടെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ അപ്രൂവൽ വേണം. അത് അങ്ങനെ ഈ അപ്രൂവൽ ഉള്ളപ്പോൾ എ ഐ സി ടി അങ്ങനെയുള്ള കോഴ്സ് നമ്മൾ തുടങ്ങിയിട്ടില്ല. നമ്മൾ ബി എഡ് തുടങ്ങാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ റിക്വസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് എം എഡും തുടങ്ങും. അതിൻ്റെ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് തുടങ്ങും നമ്മൾ. പക്ഷേ അതിൻ്റെ ഒരു അപ്രൂവൽ പ്രോസസ്സ് ഉണ്ട്. അതിന് ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് അത് കിട്ടിയാലേ തുടങ്ങാൻ പറ്റും. നമ്മൾ വില്ലിങ്ങാണ്, എല്ലാം റെഡിയാണ്. പക്ഷേ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് തുടങ്ങാൻ പരിപാടി ഉണ്ട്. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത രണ്ടാഴ്ചയ്ക്കകം ഡൽഹിയിൽ എൻ്റെ രജിസ്ട്രാർത്ഥി ഞാൻ പറഞ്ഞേക്കുകയാണ്. എൻ സി ടിയിലൊക്കെ ഒന്ന് പോയി എൻ്റെ അന്വേഷിക്കണമെന്നും പറഞ്ഞ് ആൾറെഡി നമ്മൾ രജിസ്ട്രാർ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ എൽ എൽ ബി തുടങ്ങാൻ പറ്റത്തില്ല, ബാർ കൗൺസിലിൻ്റെ അംഗീകാരം. പക്ഷേ എല്ലാം തുടങ്ങാം, നമ്മളെല്ലാം തുടങ്ങാൻ പരിപാടിയുണ്ട്. അങ്ങനെ ഈ ഏജ് ഇതിൻ്റെ അക്രഡിറ്റേഷൻ ഉള്ള നമുക്കിപ്പം തക്കാലം തുടങ്ങാൻ പറ്റത്തില്ല. അതൊക്കെ ഭാവിയിൽ ഇതെല്ലാം വരും. ഒരു മൂന്നാലഞ്ച് വർഷം കഴിയുമ്പോൾ ഇത് വന്നേ പറ്റും. ഇത് നീഡ് ഓഫ് ദ ഡേ ആണ്. ഇപ്പോഴത്തെ റെഗുലേഷൻസൊക്കെ മാറേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇത് ഇതുള്ള കോഴ്സുകളെല്ലാം തുടങ്ങത്തെ രീതിയിലുള്ള പെർമിഷൻ നമുക്ക് തരും. നമ്മൾ റിസർച്ച് തുടങ്ങുന്നുണ്ട്, അതിൻ്റെ റെഗുലേഷനെല്ലാം ആയിട്ടുണ്ട്. അത് നമുക്ക് പെർമനൻ്റ് അധ്യാപകരെ ഗവൺമെൻറ് ഇതുവരെ അപ്രൂവൽ തന്നില്ല. അതിൻ്റെ പ്രോസസ്സ് നടക്കി കിട്ടുന്ന മുറയ്ക്ക് പിറ്റേന്ന് പി എച്ച് ഡിക്ക് അഡ്മിഷൻ തുടങ്ങാനുള്ള രീതിയിൽ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്.
1: മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ ഋഷികേഷ്?
2: ഇല്ല ഇല്ല ഇല്ല.
1: ശരി, വിളിച്ചത്.
0: ഓക്കെ, താങ്ക് യു.
1: നമ്മൾ ഇതൊരു ക്രെഡിറ്റ് സിസ്റ്റം ആണ് എന്ന് പറയുന്നു. എന്താണ് ഈ ക്രെഡിറ്റ് സിസ്റ്റം എന്നൊന്ന് വ്യക്തമാക്കുക.
0: പണ്ടെന്ന് പറയുന്നത് നമ്മൾ ഒരു മൂന്ന് വർഷം പഠിച്ചാലേ ഇതെന്ന് പറയുന്നത് ഇപ്പം ക്രെഡിറ്റ്. നിങ്ങളൊരു മിനിമം പീരീഡ് ഉണ്ട്, ക്രെഡിറ്റ് അക്വയർ ചെയ്താൽ നമുക്ക് നിങ്ങൾക്ക് ഡിഗ്രി ആയിട്ട് പോകും. അതാണ് ഈ ത്രീ ഇയർ സിസ്റ്റം ഒക്കെ വരുന്നത്. അപ്പോൾ എൻ മൈനസ് വൺ, എൻ പ്ലസ് ടു എന്നൊക്കെ കേട്ടിട്ട്, എൻ മൈനസ് വൺ, എൻ പ്ലസ് വൺ എന്നൊക്കെ കേട്ടിട്ട്. ഇപ്പം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കോഴ്സിന് അത് ത്രീ ക്രെഡിറ്റ് ഉണ്ട്. നമ്മൾ ഒരു വെയിറ്റേജ് കൊടുക്കുന്ന പോലെ ഫോർ ക്രെഡിറ്റ് ഉണ്ട്, ടു ക്രെഡിറ്റ് ഉണ്ട്. അതിന് ഇത്ര അവേഴ്സ് വേണം, ഓരോ ക്രെഡിറ്റ് ഇത്ര അവേഴ്സ് പഠിപ്പിക്കണമെന്ന്. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ക്രെഡിറ്റ് കിട്ടും. ഇപ്പം പണ്ട് ഇപ്പം പണ്ടെന്ന് പറഞ്ഞല്ലേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കണമുണ്ട്. ഇപ്പം അങ്ങനെയല്ല, ഇതൊരു ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ വരികയാണ്. ഇപ്പം നിങ്ങൾ ഒരിടത്തു നിന്ന് കുറച്ച് ക്രെഡിറ്റ് എടുത്തു, അത് വേണേൽ നമ്മളിപ്പോൾ ശ്രീനാരായണ ഗൗരി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
1: ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
0: മനസ്സിലായി? ഇതൊരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെ, എ ബി സി ഇത് സ്റ്റോർ ചെയ്തിടുക. ഇപ്പം നമ്മളിപ്പോൾ ഒത്തിരി ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുന്നു, അതെല്ലാം ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇട്ടിട്ട് ഈ ക്രെഡിറ്റ് ഇട്ട് നാളെ അല്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞാൽ കേരള ഇന്ത്യയിൽ എവിടെ ഒരു കോഴ്സ് തുടങ്ങിയാലും ഇപ്പം മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഡിപ്ലോമ അത് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഇട്ടേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ വെളിയിലൊക്കെ പോയൊരു ബി സി ഒ അല്ലെങ്കിൽ എം സി ഒക്കെ ചെയ്യുമ്പോൾ ഈ കോഴ്സ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് ചെയ്താൽ മതി. അപ്പോൾ ക്രെഡിറ്റിനെ ബേസ് ഇപ്പോൾ ക്രെഡിറ്റ് അക്വർ, മിനിമം ക്രെഡിറ്റ് അക്വർ ചെയ്താൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുന്ന രീതിയിലായിരുന്നു. അത് ഒരിടത്ത് നിന്ന് വേണമൊന്നുമില്ല.
1: ഞാനിപ്പോൾ ഒരു വിഷയത്തിന് അപ്ലൈ ചെയ്തു, ഇപ്പോൾ ബി എ ഇംഗ്ലീഷിന് അപ്ലൈ ചെയ്തു. പിന്നീട് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഞാൻ പഠിക്കേണ്ടത്, ബി എ സോഷ്യോളജിയാണ് എനിക്ക് പഠിക്കേണ്ടത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്?
0: ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ട്, അതായത് ഈ നമ്മൾ യു ജി സിയുടെ സൈറ്റിലാണ് ഇപ്പം ഈ ഡെബ് ഐ ഡിയും എ ബി സി ഐ ഡി എടുക്കണം. അത് ഒരു ആധാറിനും ഒരു മൊബൈൽ നമ്പറും ഇമെയിലും വരുമ്പോൾ ഒരു ഡെബ് ഐ ഡിയെ കിട്ടും. അപ്പം പിന്നെ ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് വേറെ ഡിഗ്രി എടുക്കുമ്പോൾ ഈ ആധാർ മിസ് മാച്ച് വരുന്നതുകൊണ്ട് ഇത് ടി സിക്ക് അപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് വേണമെങ്കിൽ ഏത് ഡിഗ്രിക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം.
1: നമുക്ക് മറ്റൊരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
3: ഹലോ,
1: കേൾക്കാമോ?
3: കേൾക്കാം.
1: പേര് പറഞ്ഞോളൂ.
3: ബിന്ദു.
1: എവിടുന്നാ വിളിക്കുന്നത്?
0: നമസ്കാരം മാഡം.
3: പത്തനംതിട്ടയിൽ നിന്ന്.
1: ശരി, സാറിനോട് ചോദിച്ചോളൂ.
3: സാറേ, എന്റെ മോന് വേണ്ടിയായിരുന്നേ.
0: ഓക്കേ മാഡം.
3: മോനിപ്പോ എം ജി യൂണിവേഴ്സിറ്റിയുടെ ബി സി എ കോഴ്സ് കഴിഞ്ഞു. അപ്പൊ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം ബി എ കോഴ്സ് ഉണ്ടോന്ന് അറിയാൻ വിളിച്ചതായിരുന്നു.
0: മാഡം, എം ബി എ ഉണ്ട്, എം സി ഉണ്ട്, ഇപ്പൊ അപ്ലൈ ചെയ്യാം മാഡം.
3: ഇപ്പഴേ?
0: ഓ, നല്ല പ്രോഗ്രാമാണ്, നല്ല കോഴ്സാണ്. നമ്മൾ ഒരുവിധമുള്ള നല്ല സ്പെഷ്യലൈസേഷൻ എല്ലാം എം സി എല്ലും എം ബി എല്ലും കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. പിന്നെ മാഡം, ഫീസ് വളരെ കുറവ്. ഫീസ് കുറവെന്ന് വെച്ചാൽ ക്വാളിറ്റിയിലൊന്നും ഇല്ല. പെർ സെമസ്റ്റർ എം ബി എക്ക് ആദ്യത്തെ സെമസ്റ്റർ 11,000 രൂപയുള്ളു. പിന്നെ സെമസ്റ്ററിൽ 10,000 രൂപയുള്ളു. ഏകദേശം ഒരു 40,000-45,000 രൂപയുള്ളു ദ ടോട്ടൽ ഫീസ്. എം സി ഐക്ക് എന്ന് പറയുമ്പോൾ എം സി ഐക്ക് ഇത്രയേ ഉള്ളു. പത്തനംതിട്ട അവിടെ നമ്മുടെ ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്, ലിസ്റ്റിലുണ്ട്.
1: വെബ്സൈറ്റിലുണ്ട്.
0: വെബ്സൈറ്റിന്റെ കോളേജിന്റെ പേര് ഗവൺമെന്റ് കോളേജ് പത്തനംതിട്ട. അവിടുത്തെ പേര് വിട്ടുപോയി. ഞാൻ ഗവൺമെന്റ് കോളേജ് ഉണ്ട്. അത് നല്ല പ്രോഗ്രാമാണ്, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് 10 ലാസ്റ്റ് ഡേറ്റ്. എം സി അല്ലെങ്കിൽ എം സി എക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ നേരത്തെ ചോദിച്ചൊരു ഓക്കെ ഓക്കെ താങ്ക് യു മാഡം. നേരത്തെ പറഞ്ഞില്ല 2 ഡിഗ്രി പറഞ്ഞില്ല, ഡ്യുവൽ ഡിഗ്രി. അപ്പൊ വേറൊരു യൂണിവേഴ്സിറ്റി റെഗുലർ കോളേജിൽ നിന്നൊക്കെ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അറ്റ് എ ടൈം 2 ചെയ്യാൻ
1: പറ്റില്ല,
0: എന്നുവെച്ചാൽ ഈ മിസ്മാച്ച് വരുന്നുണ്ട്.
1: മറ്റൊരു കോളേജ്, മറ്റൊരു സർവകലാശാലയിൽ പഠിക്കുന്ന ഒരാൾക്ക്
0: ഇവിടെ പാർലി വരെ ചെയ്യാൻ പറ്റും. യു ജി സി ഐ ഡി എടുക്കുമ്പോൾ ഉള്ള ഒരു ആധാർ ഒരെണ്ണമല്ലോ, അത് വെച്ചുള്ള മിസ്മാച്ച് വരുന്നതുകൊണ്ട് നമുക്ക് വേറൊരു ന്യൂ ഐ ഡി സൈമൾട്ടേനിയസ് എടുക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അത്രയ്ക്ക് സ്ട്രിഞ്ചന്റ് റൂൾസ് ആണ് ഈ യു ജി സി ചെയ്യുന്നത്. ഈ തട്ടിപ്പ് ഒന്നും നടക്കാതി.
1: നമ്മളിപ്പോ സാധാരണ ഒരു ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് 3 പി ജി കോഴ്സ് എന്ന് പറയുന്നത് 2 അങ്ങനെയാണല്ലോ. അപ്പൊ ഇതില് മാക്സിമം നമുക്ക് എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാൻ പറ്റും?
0: ഒരു 2 മറ്റേ അത് കഴിഞ്ഞിട്ട്,
1: അതായത് ഇപ്പൊ ഡിഗ്രി 5 പൂർത്തിയാക്കണം, പി ജി ആണെങ്കിൽ 4 പൂർത്തിയാക്കണം എന്നുള്ളതാണ്.
0: അത് പിന്നെ അഥവാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മള് അത് റൂളല്ല, അതൊക്കെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്യാറൊക്കെ ഉണ്ട്. എന്തെങ്കിലും നമ്മൾ റീസൺ അനുസരിച്ചിട്ട്, വാലിഡ് റീസൺ ആണെങ്കിൽ നമ്മൾ ഈ മേഴ്സി ചാൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്.
1: ഈ പരീക്ഷ നടത്തിപ്പിന്റെ കാര്യം പറയുമ്പോലെ തന്നെയാണ് റിസൾട്ടിന്റെ, ഒരു റിസൾട്ട് കൃത്യസമയത്ത് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആ ഒരു റിസൾട്ടിന്റെ കാര്യം എങ്ങനെയാണ്?
0: അപ്പൊ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, 60 എക്സാം സെന്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ കൂട്ടും, കുട്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് കൂട്ടും. നമ്മൾ എക്സാം നമ്മൾ ഭയങ്കര ഇതായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല കോൺഫിഡൻഷ്യലായിട്ട് അന്ന് രാവിലെ ഉള്ള ക്വസ്റ്റ്യൻ കിട്ടത്തുള്ളൂ, ഒരു രീതിയിലും ക്വസ്റ്റ്യൻ പുറത്തു പോകത്തില്ല. അന്ന് അതായത് എക്സാം സെൻറ്റർ രാവിലെ എക്സാമിന് 1.5 മുമ്പ് ക്വസ്റ്റ്യൻ ഇമെയിൽ അയച്ചു കൊടുക്കുക, അവരവിടെ നിന്ന് പ്രിൻ്റ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം 4 പരീക്ഷ നടത്തുന്നത്. എന്നു വെച്ചാൽ കൺവീനിയൻസ് വെച്ച് ഈ സെമസ്റ്റർ നമ്മളൊരു ശനിയാഴ്ച കൂടെ നടത്തിയപ്പം കുറേ പരാതി വന്നു. എന്നു വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞില്ല, കോഴ്സ് ലാഗ് ചെയ്തിരിക്കാൻ ഈ പെട്ടെന്ന് നിർത്തുകൊണ്ടാണ് നമ്മൾ നടത്തി. അത് അടുത്ത വർഷമൊന്നും ഇല്ല, 4 മാത്രമേ നടത്തുള്ളൂ. പിന്നെ നമ്മൾ ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് നമ്മളാണ് കേരളത്തിൽ ആദ്യമായിട്ട് നടത്തി.
1: അപ്പം
0: അതെല്ലാത്തിലൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോരോ കോഴ്സ്. ഇത്തവണ മാഡം പറഞ്ഞില്ലേ, എക്സാം സമയത്ത് ഫിസിക്കൽ വാല്യുവേഷൻ വരുന്നതുകൊണ്ട് നമ്മൾ ഡിലേ ആവുന്നു, ഇത്രയും പേപ്പർ വേലയുണ്ട്. ഇപ്പം നമ്മൾ ഈ വർഷം മുതൽ ഓൺ സ്ക്രീൻ വാല്യുവേഷൻ പോവാം. അപ്പം കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ അന്നേരം തന്നെ സ്കാൻ ചെയ്ത് എക്സാമിന് എടുത്തെത്തി. അപ്പൊ നമുക്കൊരു മാക്സിമം 1 നമുക്കത് പരീക്ഷ നടത്തി ചെയ്യാൻ പറ്റും.
1: മറ്റൊരു ശ്രോതാവുണ്ട്. ഹലോ,
3: ഹലോ,
0: നമസ്കാരം മാഡം.
3: മാഡം, എന്റെ സാർ എന്റെ മോക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്.
1: എവിടുന്നാണ് വിളിക്കുന്നത്? പേരൊന്ന് പറയാമോ?
3: പേര് മിനി പേരുക്കടെന്നാണ്.
1: ശരി, ചോദിച്ചോളൂ.
3: എന്റെ മോള് ബിടെക് കഴിഞ്ഞു സാർ, അപ്പൊ നിൽക്കുകയാണ്.
0: മാഡം, ഇപ്പൊ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ അവിടെ എം ബി എക്ക് ജോയിൻ ചെയ്യാം. ഇപ്പൊ അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്, എൻട്രൻസ് ഇല്ല. നമ്മൾ ഓൺലൈൻ വഴി ചെയ്യണ്ടേ? erp.sgou.ac.in അത് സൈറ്റിൽ പോയി നോക്കിയാൽ മതി, ശ്രീനാരഗുരുവിന്റെ അഡ്മിഷൻ പോർട്ടൽ. ഇപ്പൊ അപ്ലൈ ചെയ്യാം, ഓഗസ്റ്റ് 10 ലാസ്റ്റ് ഡേറ്റ്.
3: അല്ല, നമ്മളിപ്പോ ബാങ്ക് ഈ ബിടെക് കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിന് പോണതെന്ന് കുഴപ്പമുണ്ടോ സാർ?
1: ബാങ്ക് കോച്ചിങ്ങിന്
0: മാഡം അതും ഈ ഇതാണ് മാഡം, നമ്മുടെയൊക്കെ എഡ്യൂക്കേഷൻ

0: ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് പലർക്കും ജോലി കിട്ടാതെ. നമ്മൾ കരിയർ, കരിയറിന് എന്താണ്, ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കാതെ എന്താണ് ആഗ്രഹം, എന്താണ് സ്വപ്നം, അതിനനുസരിച്ചിട്ട് തിരക്കാൻ പറഞ്ഞു.
1: ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് സാർ പാസ് ആയത്.
0: ഇത്രയും മാഡം ഇത്രയൊക്കെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അടുത്ത ഈ ഇൻഡസ്ട്രി ഞാൻ മനസ്സിലാവുമെന്ന് പറഞ്ഞു. ടെക്നിക്കൽ ടേം ഇൻഡസ്ട്രി 5.0 എന്ന് പറഞ്ഞു, ഇപ്പൊ ഇൻഡസ്ട്രി 4.0 ആണ്. അത് ഓട്ടോമേഷൻ ഇൻഡസ്ട്രി 5.0 ഒക്കെ വരുമ്പം ഈ ഇലക്ട്രോണിക്സ് പഠിച്ച കുട്ടികൾക്ക് ഒരുപാട് ജോലി സാധ്യത വരുന്നതാണ്. ഇപ്പം കേരള ഗവൺമെന്റ് അല്ല ഇന്ത്യൻ ഗവൺമെന്റിലെ ഒരു സെമി കണ്ടക്ടർ മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ അവസരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും പഠിച്ചിട്ട് ഞാൻ ഒരു ജോലിയും മോശമല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ്. അപ്പം എനിക്ക് ഇന്ന ജോലി നല്ലത് ഇന്ന ജോലി മോശമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ആ മോളെടുത്ത് പറ ഈ ഇഷ്ടം പോലെ ഇലക്ട്രോണിക്സിൻ്റെ നല്ല അവസരങ്ങൾ വരുന്നുണ്ട്, അതിനനുസരിച്ചുള്ള കുറച്ച് സ്കിൽ കോഴ്സ് ചെയ്യാൻ പറ. സ്കിൽ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ജോലി കിട്ടും, ഇഷ്ടം പോലെ ഇലക്ട്രോണിക്സിൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അത് പലർക്കും അറിയാം. നമ്മൾ ഇലക്ട്രോണിക്സ് ഇപ്പം കമ്പ്യൂട്ടർ സയൻസിനെ കാട്ടിയും നന്നായിട്ട് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ സ്കോപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള സ്കിൽ ജോബ് ചെയ്യാൻ പറഞ്ഞാൽ മതി. പിന്നെ പാരലി വേണമെങ്കിൽ ഞങ്ങളുടെ അവിടെ MBA ജോയിൻ ചെയ്യാം. അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡാണ്, ശനിയാഴ്ച അത് അങ്ങനെ ചെയ്യാം. അത് ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് ഏറ്റവാണ്ടത്തൊക്കെ ഉണ്ട്, ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ മാക്സിമം സ്കിൽ കോഴ്സ് കുറെ ചെയ്യാൻ പറ നമ്മളിപ്പോ ഒരു 30 സ്കിൽ കോഴ്സ് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്യാം. ഡ്രോൺ ടെക്നോളജി, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെയൊക്കെ ഒത്തിരി പ്രോഗ്രാം നമ്മൾ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും. അത് അങ്ങനെ പറ മനസ്സിലായില്ലേ? നമ്മൾ ഈ കാലത്ത് ഒരു ഡിഗ്രി കൊണ്ടിരുന്ന ജോലി കിട്ടത്തില്ല. സ്കിൽ സർട്ടിഫിക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ജോലി കിട്ടും. ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. നമ്മൾ വെളിയിലൊന്നും പോകണ്ട. ഈ ആൾക്കാർ പറയും ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും മലേഷ്യയിലേക്ക്, അതൊക്കെ തെറ്റായ ധാരണയാണ്. നിങ്ങൾക്ക് പഠിക്കുക താല്പര്യമുള്ള എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ഇവിടെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ വേണ്ടി പറയുന്നത്, പക്ഷെ സ്കിൽ അതിനനുസരിച്ച് നിങ്ങളൊന്ന് എക്യുപ്ഡ് ആവണം. സ്കില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ജോലി കിട്ടാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് 36 ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും നമ്മളെ അറിയാമല്ലേ, സ്വന്തം കഴിവുകേട് മറിക്കാൻ സിസ്റ്റത്തെ കുറ്റം പറയുന്നതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ അൺഎംപ്ലോയ്മെൻ്റ് ആണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം മോശം എന്നൊക്കെ പറയുന്നത്. അതൊന്നുമല്ല സത്യം, ഇവിടെ എല്ലാവർക്കും അതിനുള്ള അവസരങ്ങളുണ്ട്.
2: ശരി, വിളിച്ചതിന് നന്ദി സർ. ഈ ഇനിയൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ജോലി തന്നെയാണ്. ഇത് ഇവിടെ പ്ലേസ്മെന്റിനുള്ള സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് കൂടെ പറയാം.
0: മാഡം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്, അത് ചിലർ തെറ്റാന്ന് പറയാം. നമ്മൾ ഈ ജോലിക്ക് വേണ്ടി പഠിക്കുന്നത്, അതുകൊണ്ടാണ് ജോലി കിട്ടാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കരിയർ പ്ലാനിങ്ങാണ് പഠിപ്പിക്കേണ്ടത്. സ്കൂളിൽ തൊട്ടേ കരിയർ പ്ലാനിങ് പഠിപ്പിക്കണം. ഈ 10 ആകുമ്പോൾ അവർ സെറ്റായിരിക്കുന്നത്, അവരുടെ ആഗ്രഹം എന്തോ, അവരുടെ സ്വപ്നം എന്തോ, അതിനനുസരിച്ച് വേണം 10 കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ. മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്, പിന്നെ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ്, ബിസിനസ് ചെയ്യാനാണെങ്കിൽ ആ രീതിയിൽ വേണം അവരെ ട്രെയിൻ ചെയ്യാൻ. ഇത് അതല്ല ചെയ്യുന്നത്. ഇത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ അൺഎംപ്ലോയ്മെൻ്റ് വരുന്നത്. അങ്ങനെ ചെയ്തുമൊക്കെ ഈ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടേതായ സ്വപ്നത്തിനും ആഗ്രഹത്തിനും അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ജോലിയോ പ്രൊഫഷനോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് സ്കൂൾ തലത്തിലേ ചെയ്യണം. ഇത് ചെയ്യുന്നില്ല,
2: മനസ്സിലാക്കി
0: അവരെ ട്രെയിൻ ചെയ്താൽ മതി. ഇത് നമ്മൾ കുട്ടികൾ നമ്മളെല്ലാവരും പറയും സ്വപ്നം കാണണം കാണും. ഇപ്പം പറയുന്ന എന്താ, അച്ഛനമ്മമാരെ സ്വപ്നം കാണുന്നത്, എന്നിട്ട് കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതിന് പകരം എന്നിട്ട് അവരെ അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നു. അതോ അതങ്ങ് നല്ല ചെയ്യണ്ടേ, കുട്ടികളെ ഇഷ്ടത്തിന് വിടുക. എന്നിട്ട് നമ്മൾ ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കുക, ഇന്ന ഇന്ന ഓപ്ഷൻസ് ഉണ്ട്, എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടിക്ക് പോലും പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഇല്ലാതെ നിൽക്കത്തില്ല. അത് എൻ്റെ ഞാനീ പറയുന്ന 101% കറക്റ്റാണ്.
2: ഒരു ശ്രോതാവ് കൂടിയിട്ട്. ഹലോ,
3: ഹലോ,
2: ആരാണ്, പേര് പറയൂ. ശരി ശരി,
0: താങ്ക് യു, ഗുഡ്
2: മോർണിംഗ്. ചോദിച്ചോളൂ സാർ.
0: നമസ്കാരം മാഡം.
3: നമസ്കാരം സാർ. ഹലോ,
0: പറഞ്ഞോ മാഡം.
3: മോൻ സാറേ, എന്റെ മോന് വേണ്ടിയിട്ടാണ് കേൾക്കുന്നത്. മോൻ അങ്ങ് PG കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത് എന്ത് എടുത്ത് പഠിക്കണമെന്നാണ് അത് അറിയില്ല സാർ, അതാണ് കേൾക്കാൻ വേണ്ടിട്ട് വിളിച്ചത്.
0: എന്ത് MBA?
2: PG കഴിഞ്ഞ് നിൽക്കുകയാണ്, അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത്?
0: PG ഏതാ മാഡം?
3: PG മലയാളം.
0: മാഡം, ഇപ്പം പറഞ്ഞാൽ എല്ലാ സ്കിൽ ബേസ്ഡ് ജോബാ. ഇപ്പം ഇഷ്ടം പോലെ സ്കില്ല് പഠിക്കാൻ പറ്റും. അതിന് ഇന്ന ഡിഗ്രി നമുക്ക് ഈ തവണ ഇപ്പം പറഞ്ഞാൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ ഈ ആർക്കും ഡ്രൈവിംഗ് പഠിക്കാം. അതെന്താണെന്നറിയാം, നമ്മൾ അതിൻ്റെ കുറച്ച് ബേസിക് ഓപ്പറേഷൻസ് പഠിച്ചാൽ മതി. സ്റ്റിയറിംഗ് എപ്പം തിരിക്കുകയാണ്, അങ്ങനെ ഇപ്പോഴത്തെ ടെക്നോളജി തന്നെ എല്ലാം സിംപ്ലിഫൈഡ് കസ്റ്റമൈസ്ഡ് ആർക്കും പഠിക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും പഠിക്കുന്ന രീതിയിലാണ് എല്ലാ ടെക്നോളജിയും വരുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ പിന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതും ഇ പേയ്മെൻ്റ് ഉപയോഗിക്കുന്നതും പിന്നെ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ടെക്നോളജിയാണ്. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത്? അതെങ്ങനെ

0: അപ്പി ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതിന് കുഴപ്പം
1: ഇല്ല
0: അങ്ങനെയൊന്നും
1: ഇല്ല,
0: ഇല്ല.
1: ഇത് യു ജി ഉണ്ടല്ലോ, യു ജി വെച്ചിട്ട് നമ്മുടെ ഇവിടെ എം ബി എക്കോ എം സി എക്കോ ഒക്കെ ജോയിൻ ചെയ്യാം, മനസ്സിലായില്ലേ? ആ കുട്ടിയുടെ അടുത്ത് ചോദിക്ക് എന്താ ആഗ്രഹം എന്ന് ചോദിക്ക് മോൻ്റെ
0: അതെ
1: അടുത്ത്.
0: എപ്പോഴും പറയാറുണ്ട് പി എച്ച് ഡി എടുക്കണം എന്ന് പറഞ്ഞ്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അച്ഛൻ പറയുന്നു ജോലിക്ക്.
1: ഇപ്പം പി എച്ച് ഡിക്ക് അതിൻ്റെ അവരുടെ ആഗ്രഹം എന്തോ സ്വപ്നമുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള പഠിക്കാൻ പറ നമ്മളെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാതെ, അവരുടെ ആഗ്രഹം എന്താണോ അതിനുള്ള എന്തും പഠിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്.
0: സാർ മോൻ ആദ്യം പഠിക്കാൻ താല്പര്യമില്ല, ഇപ്പം 25 വയസ്സായി പഠിക്കണം ഭയങ്കര ആഗ്രഹം. ഇപ്പൊ യൂണിവേഴ്സിറ്റി മെമ്പർഷിപ്പ് എടുത്തിട്ട് രാവിലെ അവിടെ ക്ലാസ് പഠിക്കാൻ വേണ്ടി ലൈബ്രറി പോയിരിക്കാറുണ്ട്. പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹം.
1: മാഡം
0: ഇപ്പൊ പി
1: മാഡം
0: ജി
1: അതെ
0: കഴിഞ്ഞിട്ട്
1: മാഡം, 91 വയസ്സുള്ള ഒരാൾ ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ, അതുകൊണ്ട് പ്രായം
0: സാർ
1: ഒരു
0: പറയുന്നത്
1: പ്രശ്നമല്ല, മനസ്സിലായില്ലേ? ഇത് കണ്ടിന്യൂസ് ലൈഫ് ലോങ് ലേണിംഗ് ആണ് ഇപ്പോഴത്തെ, അതുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്ന 2 വർഷം കഴിയുമ്പോൾ അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആവും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ലേൺ അൺലേൺ റീലേൺ എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ് പഠിക്കുന്നത്. പണ്ടത്തെ പോലെ ഒരു കാര്യം പഠിച്ചാൽ ജീവിതകാലം മൊത്തം നിൽക്കത്തില്ല മാഡം. അതുകൊണ്ട് സ്കിൽ മോൻ്റെ അടുത്ത് പറ കുറേ സ്കിൽ സർട്ടിഫിക്കറ്റ്, മോൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള കുറേ സ്കിൽ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ, ഡെഫിനറ്റായിട്ട് ജോലി കിട്ടും മാഡം.
0: സാർ അത് എന്റെ അച്ഛനാണെങ്കിൽ ജോലിക്ക് വേണ്ടി, അവനാണെങ്കിൽ പഠിക്കുന്നതിൽ താല്പര്യം സാർ. ഞാൻ എനിക്കും പഠിക്കുന്നതിലാണ് ഇഷ്ടം, അവന്റെ അച്ഛനെയും നാട്ടുകാരും.
1: മാഡം മാഡം, ജോലി ചെയ്തുകൊണ്ട് ഇപ്പം പഠിക്കുക, ഏൺ വൈൽ യു ലേൺ എന്ന് പറയുന്ന സിസ്റ്റം ഞങ്ങളുടെ അവിടെ ഉണ്ട്. ഇപ്പം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ജോലി ഒപ്പിച്ചിട്ട് ആ പൈസ കൊണ്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പാർലി പഠിക്കാൻ പറ എന്തും പഠിക്കാനുള്ള അവസരം ഇപ്പോഴുണ്ട്.
2: ശരി, വിളിച്ചതിന് നന്ദി സാർ. ആ ഏൺ വൈൽ യു ലേൺ ആ പദ്ധതിയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
1: അതായത് പണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ 2 വർഷം പ്രീ ഡിഗ്രി, 3 വർഷം ഡിഗ്രി, പിന്നെ പി ജി കഴിഞ്ഞിട്ടാണ് ജോലി. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോഴത്തെ തലമുറയെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്നൊരു ജോലിക്ക് കയറിക്കുക. അത് മൾട്ടിനാഷണൽ കമ്പനി പോലും അവരെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗൂഗിൾ പോലുള്ള അവരൊരു സ്കിൽ സർട്ടിഫിക്കറ്റ് എടുക്കുക. പണ്ടൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന നോളജ് ഇപ്പം 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കുണ്ട്. നമ്മളൊക്കെ ഡിഗ്രിക്ക് പഠിച്ച നോളജൊക്കെയാണ് ഇപ്പം 10ാം ക്ലാസ് ആകുമ്പോൾ അവർ അത്രയും എക്കിപ്പെടുക. അപ്പോൾ അതിന് മതി, അത് കഴിഞ്ഞ് ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് എടുത്തുള്ള ജോലി, ഒരു ജോലിക്ക് കയറുക, എന്നിട്ട് പാരലി പഠിക്കുക. ഡിഗ്രി പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പം പ്രൊമോഷൻ ഇതിൻ്റെയൊക്കെ വരും. അപ്പം അങ്ങനെ പഠിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് അവിടെയാണ് നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പം 18 ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട് കേരള. ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ എൻറോൾമെൻറ്റിൻ്റെ 30% ഈ 18 ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ 24-25 ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സർവേയിൽ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കാറ്റർ ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷൻ 43% ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒറ്റയ്ക്കാണ് കാറ്റർ ചെയ്യുന്നത് 4 വർഷം കൊണ്ട്. അതിപ്പം 50% എബവായി. അപ്പം എന്ന് വെച്ചാൽ ഇത് ഇതൊരു മാറ്റമാണ്. കുട്ടികൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക, മനസ്സിലായി? ഇപ്പം അമേരിക്കയിലൊക്കെ കേട്ടിട്ട്, പിന്നെ അമേരിക്കയിലൊക്കെ കണ്ടിട്ട് ഒരു കുറേ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തമായിട്ട് കണ്ട് പഠിക്കുന്നു. ആ സിസ്റ്റം ഇവിടെയും വരുന്നുണ്ട്. അത് അതൊരു അതൊരു എല്ലായിടത്തും ചേഞ്ചസ് വരുന്നുണ്ട്. ഈ എഡ്യൂക്കേഷൻ വരുന്ന ഒരു ചേഞ്ചസിന്റെ പാർട്ടാണ് അത്.
2: നമുക്ക് ഇന്നത്തെ അവസാനത്തെ കോള് വന്നിട്ടുണ്ട്.
1: ഞാൻ രണ്ടു മൂന്ന് കാര്യം കൂടെ ഒന്ന് പറഞ്ഞു.
2: ഹലോ
3: ഹലോ
2: ഹലോ,
3: നമസ്കാരം.
1: നമസ്കാരം മാഡം.
3: നമസ്കാരം സാർ.
2: പേര്
3: ഞാൻ മോന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ എന്റെ പേര് പ്രേമ, മോന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്.
2: പെട്ടെന്ന് ചോദിച്ചോളൂ.
3: കാലിക്കറ്റ് കോളേജിൽ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. പാസ് ഔട്ട് അല്ല, നമുക്കൊരു 2 സപ്ലൈ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ വഴി ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും പറ്റുമെന്ന് പറയാനായിരുന്നു.
1: അത് ആ സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് അതിൻ്റെ റെഗുലേഷൻ ആവാത്തതുകൊണ്ട് മാത്രം അത് ഡിലേ ആവുന്നത്. അതായത് ഇപ്പം ചിലയിടത്ത് ഈ 1 വർഷം ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്, പിന്നെ പല കാരണങ്ങൾ കൊണ്ടുപോയി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ 2 വർഷം, അല്ലെങ്കിൽ ഇപ്പം മോൻ പറഞ്ഞോണം ഇപ്പോൾ 2-3 പേപ്പർ ആയി. അപ്പം നമ്മൾ നിങ്ങൾ പഠിച്ച ക്രെഡിറ്റ് എടുത്തിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു കോഴ്സുമായിട്ട് മാപ്പ് ചെയ്തിട്ട് ബാക്കി പഠിച്ചിട്ട് ഡിഗ്രി കൊടുക്കാനുള്ളൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് ഒരുപാട് റിക്വസ്റ്റ് കിട്ടുന്നത്, അതിൻ്റെ റെഗുലേഷൻ ആയി വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഒരു സ്പെസിഫിക് റെഗുലേഷൻസ് ഒക്കെ വേണം. അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. അടുത്ത വർഷമെങ്കിലും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്.
2: ശരി,
3: മൂത്ത മകനെ ഡിസ്റ്റൻസ് ആയിട്ട് BBA ചെയ്തു, അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് MBA ചെയ്യാനായിട്ട് പറ്റുമോ ഇവിടെ?
1: അതിന്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മാർക്ക് ലിസ്റ്റോ വല്ലതും ഉണ്ടോ? ഇപ്പൊ ചെയ്യാവല്ലോ.
3: മാർക്ക് ലിസ്റ്റ് എങ്ങനെയാണ് ശ്രീനാരായണ
1: അവിടെ നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് ഞാൻ വേണേൽ സൈറ്റ് അഡ്രസ് ഞാൻ പറഞ്ഞുതരാം, ERP ERP

0: sgou.ac.in.
1: Uno dice otra vez, a ver, ERP.
0: ERP.sgou.ac.in.
1: SGOU.
0: .ac.in.
1: SGOU.IN. Thank you, sir.
2: ഈ വെബ്സൈറ്റ് സന്ദർശിച്ച വിവരങ്ങളൊക്കെ ലഭിക്കും.
0: എല്ലാ വിവരങ്ങളും അതിനകത്ത്.
2: ശരി, വിളിച്ചതിന് നന്ദി. നമ്മളിപ്പോൾ സാധാരണ സർവകലാശാലകളെ കുറിച്ച് പറയുമ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് മിസ്സാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് ആർട്സ് ഫെസ്റ്റിവൽ, സ്പോർട്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ, കൾച്ചറൽ ഫെസ്റ്റിവൽസ്, അങ്ങനെയുള്ള പരിപാടികളുണ്ടോ?
0: അതാണ് നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. പലർക്കും അറിയുന്നത് നമ്മൾ റെഗുലർ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഈ കലാരംഗത്തെ എല്ലാം അവരുടെ ഷോക്കേസ് ഉള്ള നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് 18 ഓപ്പൺ ഞങ്ങളാണ് ഈ സ്പോർട്സ് മീറ്റ് നടത്തി. നീന്തൽ ഉൾപ്പെടെ, അതായത് നമ്മൾ ഏജ് നമ്മുടെ ഏജ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് വന്ന് 85 വയസ്സ്. അപ്പോൾ ഏജ് കാറ്റഗറീസ് ഇതിപ്പോൾ കഴിഞ്ഞ തവണ 75 വയസ്സുള്ളവരൊക്കെ നീന്തലിന് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ളവർ നീന്തൽ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അതുപോലെ യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. പക്ഷെ അവർ പണ്ട് ഇതുപോലെ പലരും സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇതുപോലെ സ്റ്റേജിൽ കയറി എൻ്റെ ഒരു കഴിവ് പ്രകടിപ്പിക്കണം, പ്രൈസ് വാങ്ങണം. അപ്പോൾ അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത്, മനസ്സിലായി? അതുപോലെ ഓണം, ക്രിസ്മസ്, റംസൺ എല്ലാം മറ്റുള്ള റെഗുലർ കോളേജിനെക്കാട്ടിയും നന്നായിട്ട് ഇവിടെ ആകും. ഇവർ ടൂറ് പോലും പോകുന്നുണ്ട് നമ്മുടെ കുട്ടികൾ, മനസ്സിലായില്ലേ? ടൂറ് പോലും നമ്മുടെ കുട്ടികൾ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹെറ്ററോജീനിയസ് ഗ്രൂപ്പ്. അവരെ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രമാത്രം വെച്ചാൽ പോയി കണ്ടറിയണം, മനസ്സിലായില്ല? ഇതൊന്നും മനസ്സിലാക്കാന്ന് ചെറിയ ചെറിയ കുറ്റങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ, അത് പറഞ്ഞില്ലേ, തുടങ്ങിയതേ ഉള്ളൂ. സിസ്റ്റം കഴിയുമ്പോൾ നോക്കി ഒരു 3-4 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും ശ്രീനാരായണ ഗുരു. അപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ ലെവലിലോട്ട് നമ്മൾ കൊണ്ടുവരും. അതിനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട്.
2: തീർച്ചയായും ആ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.
0: ഒന്ന് ഇനിഷ്യേറ്റീവ് കൂടെ പറഞ്ഞു, നമ്മൾ ഈ എക്സാം ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞു, അപ്പം ഗൾഫിലെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വെളിയിലുള്ളവർ ഇപ്പം നമ്മൾ ഞായറാഴ്ച നടത്തുന്ന എക്സാമിന് വന്ന് എഴുതണം. അപ്പോൾ അവർക്ക് ഒത്തിരി ലീവ് എടുക്കണം. ഇതിപ്പോൾ അവർ ഒരു മിനിമം പീരീഡ് കഴിഞ്ഞിട്ട് അവർ വരുവാണ്. അപ്പം നമ്മൾ അവർ പരീക്ഷ നടത്തി കൊടുക്കും. ഒരാളായാലും 100 പേരായാലും പിന്നെ നമ്മൾ പിന്നെ റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരു പാരമ്പര്യ നോളജ് ഉണ്ട്, ഇപ്പോൾ നാട്ടുവൈദ്യം, ആയുർവേദം. അപ്പോൾ അവർ 40-50 വർഷം പ്രാക്ടീസ് ചെയ്ത അവരൊരു വ്യാജ ഡോക്ടറാണോ വ്യാജ വൈദ്യനോ എന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അവരുടെ എക്സ്പീരിയൻസ് നമ്മളൊരു ഈ പ്രയർ കണ്ടിട്ട് നമ്മൾ അക്കാഡമിക് ഫ്രെയിം കൊണ്ട് അവർക്ക് സ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവാം. പിന്നെ നമ്മൾ ഈ NSS വോളണ്ടിയേഴ്സ്, 3 ലക്ഷത്തോളം NSS വോളണ്ടിയേഴ്സ് നമ്മളൊരു സ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ
2: പോവാം,
0: മനസ്സിലായില്ല? അതുപോല ഈ ചെറിയ ചെറിയ ജോലികൾ, ഇപ്പം ഈ വിജ്ഞാന കേരളമായിട്ട് സഹകരിച്ചിട്ട് ഈ പ്ലംബിങ് ഇലക്ട്രീഷ്യൻ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ വെളിയിൽ പോകുമ്പോൾ ജോലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
2: തീർച്ചയായും ഒരുപാട് പദ്ധതികൾ,
0: ഒരുപാട് ഇന്നോവേറ്റീവ്. അതായത് നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ്റർനാഷണൽ അക്ലൈമഡ്, ഡിജിറ്റലി എനേബിൾഡ്, ലേണർ സെൻട്രിക്ക്, ഫ്ലെക്സിബിൾ ഡൈനാമിക് യൂണിവേഴ്സിറ്റി ആക്കി മാറ്റാനുള്ള സ്റ്റെപ്സ് എടുത്തിരിക്കുന്നത്, ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ചെയ്തിട്ടുള്ള എല്ലാം.
2: അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്ക്, തീർച്ചയായും നമുക്ക് പഠനം തുടരണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ പരിപാടി ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സർ ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ഒരുപാട് നന്ദി.
0: ആർക്ക് വേണമെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു തരാം, എൻ്റെ പേഴ്സണൽ നമ്പർ. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക, ഇത് വെറുതെ പറയുന്നതല്ല.
2: നമ്പർ പറഞ്ഞു,
0: 9847220016. അഥവാ ഫോൺ എടുത്തില്ല, തിരിച്ച് ഞാൻ വിളിച്ച് നിങ്ങളുടെ എന്ത് സംശയം ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും.
3: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് വൈസ് ചാൻസലറായ പ്രൊഫസർ VP ജഗതിരാജ്, ഒപ്പമുണ്ടായിരുന്നത് ഐശ്വര്യ, കൂടെ ശാന്തി മാധവി, ആര്യലേഖ. പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, V സുരേഷ് കുമാർ. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

ആകാശവാണി സമയം 12 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പട്ടാഭിഷേകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ബിജു തിരുമല, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

കൈതപ്രം വരികളെഴുതി എസ് പി വെങ്കിടേഷ് ഈണം പകർന്ന്, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ചിത്രം കുങ്കുമച്ചെപ്പ്.

യേശുദാസും സിന്ധുവും പാടിയ ഗാനം ഇനി കേൾക്കാം. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം. ചിത്രം കോട്ടയം കുഞ്ഞച്ചൻ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിനുവേണ്ടി സുജാത പാടിയ ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

ആകാശവാണി. ഇപ്പോൾ രമ്യ രാഘവൻ ആലപിച്ച ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം വി എൻ കുമാർ. ആദ്യം ഒരു മൗനബിന്ദുവിൻ ആഴങ്ങളിൽ എന്നു തുടങ്ങുന്ന ഗാനം, രചന സോണി വർഗീസ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. അടുത്ത മാസം 13 വരെ 19 ദിവസം ഇരുസഭകളും സമ്മേളിക്കും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വിക്ഷേപണ രംഗത്ത് യുവ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആദ്യമായി കൈവരിച്ച നേട്ടം അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു.
1: भारत का झंडा गाड़ दिया है, जो भारत को आत्मविश्वास से भर देती है. विश्व में भारत का प्रोफाइल सर्वमान्य सर्वस्वीकृत बनता जाता है कि हमारे देश के युवाओं की क्षमता और उनकी आकांक्षा अंतरिक्ष जितनी असीम है, इससे बड़ा संदेश देश के लिए कोई और प्रेरणा नहीं दे सकता है.
0: ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിൽ തുടരാൻ തീരുമാനിക്കുന്ന പൌരന്മാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിഎസ്സിയുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ചാ വിഷയമായി. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെയാണ് യോഗം. വയനാട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ വാളാരംകുന്ന് ഉന്നതിയിൽ പുനരധിവാസ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് കൈമാറും. റവന്യൂ, ട്രൈബൽ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയിൽ പൂർത്തീകരിച്ച 27 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു പ്രതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം റാമിനെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന

0: തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. SEC.Kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് മുന്നോടിയായുള്ള പ്രീ ഇവന്റുകൾക്ക് കോഴിക്കോട് തുടക്കമായി. ഇതിന്റെ ഭാഗമായി താമരശ്ശേരി ചുരത്തിൽ ഇന്ന് മഴ നടത്തം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ദക്ഷിണേന്ത്യയിലെ ഏക അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പാണ് തുഷാരഗിരിയിലേത്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ചാലിയാറിന്റെ ഉപനദികളായ ചാലിപ്പുഴയിലും ഇരുവഞ്ഞിയിലുമാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഫെസ്റ്റിവലിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് ജില്ലയിലെ 8 പഞ്ചായത്തുകളിലും 1 മുനിസിപ്പാലിറ്റികളുമായി വിവിധ സാഹസിക കായിക പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇന്ന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പാക്കേജുമായി KSRTC. പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തോടൊപ്പം വള്ളസദ്യ കഴിച്ച് മടങ്ങാനും അവസരമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: പള്ളിയോട സേവാ സംഘവും KSRTCയും സംയുക്തമായി നടത്തുന്ന ബജറ്റ് ടൂറിസം സെൽ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്രയിൽ ഇത്തവണ 500 ട്രിപ്പുകളാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ഈ സൗകര്യം ലഭ്യമാകും. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. September 16 വരെയാണ് വള്ളസദ്യ നടക്കുക.
0: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് ചട്ടങ്ങൾ രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ടതുള്ളതാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ഇത്തരം പ്രചരണങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഫൈനലിൽ അർജന്റീനയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ച് സ്പെയിൻ 2-ാം കിരീടം സ്വന്തമാക്കി. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ ഫെറാൻ ടോറസ് ആണ് വിജയഗോൾ നേടിയത്. 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരായത്. റോഡ്രിയാണ് ടൂർണമെന്റിലെ മികച്ച താരം. 10 ഗോളുകളുമായി കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നിലനിർത്തി. ഉനായ് സിമോൺ മികച്ച ഗോളിയും പൌ കുബാർസി മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും നേടി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3-ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബെതേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദ സീരീസ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും July 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 604 പോയിന്റ് ഇടിഞ്ഞ് 77551, നിഫ്റ്റി 152 പോയിന്റ് താഴ്ന്ന് 24179 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 120 രൂപ കൂടി 1,05,200 രൂപയും ഗ്രാമിന് 13,150 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ MK റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി. പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വളരെ അത്ഭുതകരമായ ഒരു കർമ്മമാണ്.

0: ചെയ്യുന്നത്. എന്റെ ശബ്ദത്തെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റി നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നത് ഒരു ഫോർമുല 1 കാർ റേസിംഗിനേക്കാൾ വേഗത്തിലാണ്. 20ഓ 30ഓ വർഷം മുൻപുള്ള നിങ്ങളുടെ അതേ തലച്ചോറല്ല ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത്. പണ്ടൊക്കെ കരുതിയിരുന്നത് കുട്ടിക്കാലത്ത് വളർച്ച പൂർത്തിയായാൽ പിന്നെ തലച്ചോറിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും പ്രായമാകുമ്പോൾ അത് നശിക്കുക മാത്രമേ ഉള്ളൂ എന്നുമാണ്. എന്നാൽ ആ ധാരണ തെറ്റാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പ്രായമാകുമ്പോൾ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തലച്ചോറിനും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏകദേശം 40 വയസ്സിന് ശേഷം തലച്ചോറിന്റെ വലിപ്പത്തിൽ ചെറിയ കുറവ് വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഓർമ്മശക്തിയെയും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള കഴിവിനെയും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ മാറ്റം വരുന്നത്. ഇത് കാരണം ചില കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, വാക്കുകൾ കിട്ടാതെ വരാം. പരിചയക്കാരന്റെ മുഖം ഓർമ്മയുണ്ടാകാം, പക്ഷെ ആ പേര് പെട്ടെന്ന് നാവിലേക്ക് വരില്ല. രണ്ട്, വേഗത കുറയാം. പുതിയൊരു ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോഴോ അല്പം കൂടുതൽ സമയം വേണ്ടി വരുന്നു. മൂന്ന്, ശ്രദ്ധക്കുറവ്. ഒരുപാട് ബഹളമുള്ള ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരാൾ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ടതില്ല. ഇത് സാധാരണ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കുകയും മുഖം ചുളിയുകയും ഒക്കെ ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ്, അല്ലാതെ മറവി രോഗമല്ല. വിവരങ്ങൾ തിരയാൻ തലച്ചോർ അല്പം കൂടുതൽ സമയമെടുക്കുന്നു, അത്രമാത്രം. എന്നാൽ എപ്പോഴാണ് ഈ മാറ്റങ്ങൾ സാധാരണ പരിധി വിട്ടൊരു രോഗമായി മാറുന്നത്? വാർദ്ധക്യത്തിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പ്രധാന അവസ്ഥയാണ് ഡിമെൻഷ്യ അഥവാ മേധാക്ഷയം. ഡിമെൻഷ്യ എന്നത് മറവിയുണ്ട് എന്ന ഒറ്റ രോഗമല്ല, മറിച്ച് തലച്ചോറിന്റെ തകരാറുകൾ കാരണം ഓർമ്മക്കുറവ്, സ്വഭാവ വ്യത്യാസം, വഴി തിരിച്ചറിയാനും ആശയവിനിമയം നടത്താനുമുള്ള ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ പലതരം ലക്ഷണങ്ങൾ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ആകുന്ന അവസ്ഥയെ പൊതുവായി വിളിക്കുന്ന ഒരു പേരാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൽഷിമേഴ്സ് രോഗം. ആൽഷിമേഴ്സ് ബാധിച്ച ഒരു തലച്ചോറിൽ ചില അനാവശ്യ പ്രോട്ടീനുകൾ ബീറ്റ അമൈലോയിഡ്, ടാവ് എന്നിവ അടിഞ്ഞുകൂടുകയും അത് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണ പ്രായമാകുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തലച്ചോറിനെ ചുരുക്കിക്കളയുന്നു. മറ്റൊരു പ്രധാന രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ആൽഷിമേഴ്സ് ഓർമ്മയെ ബാധിക്കുമ്പോൾ പാർക്കിൻസൺസ് ബാധിക്കുന്നത് ശരീരത്തിന്റെ ചലനങ്ങളെയാണ്. തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിന്റെ കുറവ് കാരണം കാര്യങ്ങൾ പഴയതുപോലെ സ്പീഡിൽ ചെയ്യാൻ കഴിയാതെ വരിക, കൈവിറയ്ക്കുക, കൈയുടെ വഴക്കം കുറയുക, ശബ്ദം കുറഞ്ഞു വരിക, നടക്കാൻ ബുദ്ധിമുട്ട് വരിക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി സാധാരണ മറവിയും രോഗവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ വീട്ടിൽ ഉള്ള പ്രായമായവർക്കുള്ളത് സാധാരണ മറവിയാണോ അതോ രോഗമാണോ അതെങ്ങനെ തിരിച്ചറിയാം? ഉദാഹരണത്തിന്, വല്ലപ്പോഴും താക്കോൽ എവിടെയെങ്കിലും വെച്ച് മറക്കുക, അത് സാധാരണമാണ്. പക്ഷെ താക്കോൽ ഫ്രിഡ്ജിനുള്ളിലോ ഷൂസിനുള്ളിലോ വെക്കുക, അത് അവിടെ വെച്ച കാര്യം പൂർണ്ണമായി മറന്നു പോവുകയാണെങ്കിൽ അത് നോർമലായി കാണരുത്. പാചകം ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഉപ്പിന്റെ അളവ് തെറ്റിപ്പോകാം, പക്ഷെ ഇത് സ്ഥിരമായാലോ? വർഷങ്ങളായി നന്നായി ഉണ്ടാക്കിയിരുന്ന കറികൾ ഉണ്ടാക്കുന്നത് തെറ്റുന്നതും ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാൻ അടിക്കടി മറന്നു പോകുന്നതും ഒരു നല്ല ലക്ഷണമല്ല. സംസാരിക്കുമ്പോൾ കൃത്യമായ ഒരു വാക്ക് പെട്ടെന്ന് കിട്ടാതെ വരാം, അത് സാധാരണമാണ്. പക്ഷേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് തന്നെ മറന്നു പോവുകയും സംസാരം പൂർത്തിയാക്കാൻ കഴിയാതെ വരികയുമാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. സ്ഥിരമായി പോകാത്ത ഒരു സ്ഥലത്തേക്കുള്ള വഴിയിൽ നമുക്ക് ചെറിയ സംശയം തോന്നാം, അത് സാധാരണമാണ്. പക്ഷേ എന്നും പോകുന്ന കടയിലേക്കോ വഴിയിലേക്കോ ഉള്ള ആ വഴി തെറ്റിപ്പോവുകയാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത്. പലപ്പോഴും തൈറോയിഡ് പ്രശ്നങ്ങൾ, വൈറ്റമിൻ B12 കുറവ് എന്നിവ കാരണവും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണാം. പക്ഷേ അവ കൃത്യമായ ചികിത്സയിലൂടെ മാറ്റാൻ കഴിയുന്നവയാണ്. അതുപോലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഇതിന്റെ ലക്ഷണങ്ങളാണ് B fast, B for balance, അതായത് നടക്കുമ്പോഴുള്ള ബാലൻസ് തെറ്റുക, E for eyes, അതായത് കാഴ്ചയ്ക്ക് പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രണ്ടായി കാണുക അല്ലെങ്കിൽ പെട്ടെന്ന് കോങ്കണ്ണുണ്ടാകുക, F for face, അതായത് പെട്ടെന്ന് മുഖം കോണി പോവുക. എ ഫോർ ആംസ്, അതായത് ഒരു കൈക്ക് പെട്ടെന്ന് ബലക്കുറവ് അനുഭവപ്പെടുക. ആൻഡ് എസ് ഫോർ സ്പീച്ച്, സംസാരത്തിനുള്ള കുഴച്ചിൽ, വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വാക്ക് കുഴഞ്ഞു പോവുക, ഇതെല്ലാമാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കണ്ടാൽ ടി ഫോർ ടൈം, സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക. ഇനി വാർദ്ധക്യത്തിൽ ഈ തലച്ചോറിന്റെ ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം? പ്രായം കൂടുന്നത് തടയാൻ നമുക്ക് കഴിയില്ല, എന്നാൽ തലച്ചോറിന്റെ ആരോഗ്യം മികച്ചതായി നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇതിനായി ദിവസവും ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ശാരീരിക വ്യായാമം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ രക്തയോട്ടം കൂട്ടുകയും പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. നല്ല ഉറക്കം. രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായി ഉറങ്ങുക. നമ്മൾ ഉറങ്ങുമ്പോഴാണ് തലച്ചോർ അതിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ മാലിന്യങ്ങളെയും പ്രോട്ടീനുകളെയും പുറന്തള്ളുന്നത്. ഉറക്കം കുറഞ്ഞാൽ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി മറവി രോഗത്തിന് കാരണമാകാം. 3, പുതിയ കാര്യങ്ങൾ പഠിക്കുക. എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യാതെ തലച്ചോറിന് പുതിയ വെല്ലുവിളികൾ നൽകുക. ഉദാഹരണത്തിന്, പുതിയൊരു ഭാഷ പഠിക്കുകയോ സംഗീതോപകരണം വായിക്കാൻ ശ്രമിക്കുകയോ പുതിയ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കും. 4, സാമൂഹിക ഇടപെടലുകൾ. ഒറ്റപ്പെട്ടിരിക്കാതെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുക. ക്ലബുകളിലോ കൂട്ടായ്മകളിലോ പങ്കാളികളാവുക. ഒറ്റപ്പെടൽ തലച്ചോറിന്റെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കും. വാർദ്ധക്യത്തിൽ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മറവി രോഗ സാധ്യത കുറയ്ക്കുന്നതിനും ഭക്ഷണ രീതിക്കും വലിയൊരു പങ്കുണ്ട്. ആധുനിക മെഡിക്കൽ സയൻസ് ശുപാർശ ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു ഭക്ഷണ രീതിയാണ് മൈൻഡ് ഡയറ്റ്, അതായത് മെഡിറ്ററേനിയൻ ഡാഷ് ഇന്റർവെൻഷൻ ഫോർ ന്യൂറോ ഡീജനറേറ്റീവ് ഡിലേ. ഇത് ആൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയെ 53% വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതനുസരിച്ച് നമ്മൾ പ്രധാനമായും കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ: ഒന്ന്, ഇലക്കറികൾ. ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, ഫോളേറ്റ്, ല്യൂട്ടീൻ എന്നിവ തലച്ചോറിന്റെ പ്രായമാകുന്ന പ്രക്രിയയെ പതുക്കെയാക്കുന്നു. 2, ബെറി പഴങ്ങൾ, അതായത് ഞാവൽപ്പഴം, സ്ട്രോബെറി എന്നിവ തലച്ചോറിന്റെ ഓർമ്മശക്തി കൂട്ടാൻ നല്ലതാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവ കഴിക്കാൻ ശ്രദ്ധിക്കുക. 3, നട്ട്സ്. അണ്ടിപ്പരിപ്പ്, ബദാം, വാൽനട്ട് ഇവയെല്ലാം തലച്ചോറിൽ ആവശ്യമായ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉള്ളവയാണ്. മറ്റൊന്നാണ് ഒലീവ് ഓയിൽ. പാചകത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനൊപ്പം ഒലിവ് ഓയിൽ കൂടി ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഇത് തലച്ചോറിലെ വീക്കം കുറയ്ക്കാനായി സഹായിക്കും. പിന്നെ നെയ്യുള്ള മീനുകൾ, മത്തി, അയല, ചൂര ഇവയൊക്കെ ആഴ്ചയിൽ 1 തവണയെങ്കിലും കഴിക്കുക. ഇവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് തലച്ചോറിലെ കോശങ്ങളുടെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. പിന്നെ തവിട് കളയാത്ത അരി, ഗോതമ്പ്, ഓട്സ്, പലതരത്തിലുള്ള പയറുകൾ എന്നിവ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക, കാരണം വെള്ളം കുറയുമ്പോൾ അത് പെട്ടെന്ന് തളർച്ചയ്ക്കും ശ്രദ്ധക്കുറവിനും കാരണമാകും. മറ്റൊന്നാണ് ഗ്രീൻ ടീ. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യും. ഇനി എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? 1, റെഡ് മീറ്റ്, അതായത് ഈ മട്ടൺ, ബീഫ് തുടങ്ങിയ ചുവന്ന ഇറച്ചി, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, അമിതമായി മധുരവും ഉപ്പുമടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇവ തലച്ചോറിലെ രക്തക്കുഴലുകളെ ബാധിക്കുകയും ഓർമ്മശക്തി കുറയ്ക്കുകയും ചെയ്യും. പ്രകൃതിദത്തമായ പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയ കൊഴുപ്പ് കുറഞ്ഞ നാടൻ ഭക്ഷണ രീതി ശീലമാക്കുന്നത് വഴി നമുക്ക് പ്രായമാകുമ്പോഴും ഓർമ്മശക്തിയും തലച്ചോറിന്റെ ആരോഗ്യവും മികച്ച രീതിയിൽ നിലനിർത്താൻ സാധിക്കും.
1: പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. ഇനി വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും

0: വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൽഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. മാൽഡോവൻ പാർലമെന്റ് പ്രസിഡന്റുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മാൽഡോവ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മാൽഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനി ഇന്ത്യ ഖത്തർ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായി ലോക്സഭ സ്പീക്കർ ഓം ബിർള അനുസ്മരിച്ചു.
1: മാന്യ സദർശകൻ മുജേ അത്യന്ത ദുഃഖ സാത് സവാ കോ ഖത്തർ കെ ഫാദർ അമീർ മഹാമഹിം ഷേഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ താനി കെ നിധൻ കെ ബാരേ ഭീ സൂചിത് കണ്ണാ ഹൈ. ഉന്നോനെ ആധുനിക ഖത്തർ കി നീവ് രഖി ഓർ ഉസേ വികാസ് ഓർ സമൃദ്ധി കി മഹാൻ ഊചായോ പർ പഹുഞ്ചായാ. ഉന്നോനെ ഭാരത് ഖത്തർ സംബന്ധോ കെ സവർദ്ധൻ മേ ഭീ മഹത്വപൂർണ ഭൂമിക നിഭായി.
0: ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് രാജ്യസഭയിലും നടപടികൾ തടസ്സപ്പെട്ടു. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി മൂല്യങ്ങളും കാത്തുസൂക്ഷിച്ച് ജനപ്രതിനിധികൾ സഭാ നടപടികളിൽ പങ്കാളികളാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സഭയുടെ സുഗമമായ നടത്തിപ്പും നിയമനിർമ്മാണവും പരമാവധി വേഗത്തിൽ തീർപ്പാക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. 25 ദിവസം നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രാജ്യം കൈവരിച്ച നിരവധി നേട്ടങ്ങൾ ഓരോ പൌരനിലും അഭിമാനം നിറയ്ക്കുന്നതാണെന്നും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കവെ പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ഇന്ത്യൻ പൌരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയതും ഇന്ത്യയിലെ യുവ സ്റ്റാർട്ടപ്പ് കമ്പനി ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം കൈവരിച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോൾ, ഡീസൽ, എൽപിജി, വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ ലഭ്യതയിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: पिछले दिनों राजस्थान में बहुत बड़ी ऑयल रिफाइनरी देश को समर्पित की गई, एक सेमीकंडक्टर प्लांट देश को समर्पित किया गया, ग्रीन हाइड्रोजन से चलने वाली ट्रेन, और विश्व में बहुत कम देश ऐसे हैं कि जिनके पास ये सुविधा है. लेकिन भारत ने जो हाइड्रोजन ट्रेन देशवासियों को समर्पित की है वो सबसे ताकतवर इंजिन वाली है. भारत के इंजीनियर्स, भारत के इनोवेटर्स, भारत के उद्यमी ये जो एक लक्ष्य लेकर के देश के लिए काम कर रहे हैं.
0: പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രകാരം ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കൺവെൻഷൻ UNFCCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ കൈമാറ്റം, കാലാവസ്ഥാ ധനസഹായം, സുസ്ഥിരമായ പരിവർത്തനം തുടങ്ങിയവയിൽ ഊന്നിയായിരുന്നു ചർച്ചകൾ. പരിഷ്കരിച്ച കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപ് തന്നെ ഇന്ത്യ കൈവരിച്ചതായി ശ്രീ ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേട് കേസിൽ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് നിയമങ്ങൾ പ്രകാരം കേബിൾ DTH ചാർജുകൾ 4 മുതൽ 6 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുമെന്നും ലൈസൻസിംഗ് ഫീസ് വർദ്ധിപ്പിക്കുമെന്നുള്ള തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള ഒരു നിയമവും കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ

0: പരിശോധനാ വിഭാഗം അറിയിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടർച്ചയായ 9-ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാനിലെ ഹോർമൂസ് പട്ടണത്തെ ലക്ഷ്യമിട്ട് US ആക്രമണം നടത്തി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈനിക താവളങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളും തുടരുകയാണ്. ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 11 പേർ മരിക്കുകയും 8 പേരെ കാണാതാവുകയും ചെയ്തു. വിവിധ ഏജൻസികൾ സംയുക്തമായി നടത്തിയ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ നിരവധി പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ജമ്മുകശ്മീരിന് കേന്ദ്രത്തിൽ നിന്ന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിദ്യാർത്ഥികൾക്കുള്ള വീസയുടെയും എക്സ്ചേഞ്ച് വീസയുടെയും കാലാവധി നിയന്ത്രണം കർശനമാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് US കോൺഗ്രസിനോടും US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിനോടും ആവശ്യപ്പെട്ട് ഇന്ത്യൻ പ്രവാസി സംഘടനയായ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ സ്റ്റഡീസ്. വിസ കാലാവധി പരമാവധി 4 വർഷമാക്കാനുള്ള പുതിയ തീരുമാനമാണ് നിർത്തിവെക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക്.
1: പഴയ വിസ നിയമം അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾ, എക്സ്ചേഞ്ച് വിസിറ്റർമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് കൃത്യമായ സർക്കാർ മേൽനോട്ടമില്ലാതെ അനിശ്ചിതകാലം രാജ്യത്ത് തുടരാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ വിസ നിയമങ്ങൾ പരിഷ്കരിച്ച് US കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രവാസി സംഘടനയുടെ പ്രതികരണം. പുതിയ തീരുമാനം അമേരിക്കയുടെ ആഗോള മത്സരശേഷിക്ക് ഏൽപ്പിക്കുന്ന വലിയൊരു ആഘാതമായിരിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. പഠനത്തിന്റെയോ ഗവേഷണത്തിന്റെയോ മധ്യത്തിൽ വച്ച് വിദ്യാർത്ഥികൾ രാജ്യം വിടാൻ നിർബന്ധിതരാകുമെന്നും ഇതുവഴി അമേരിക്കയ്ക്ക് മികച്ച പ്രതിഭകളെ നഷ്ടപ്പെടുമെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. പുതിയ നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്നും ഗവേഷണ മേഖലയെ സംരക്ഷിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. 2025 അവസാനത്തോടെ US അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ 17% കുറവുണ്ടായതായും ഇതിന് കാരണം വിസ ആശങ്കകളാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. നിലവിൽ 12 ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് US. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പാലക്കാട് നെന്മാറ ഇരട്ട കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി ഗാനസല്ലാപം.

ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ ഗാനസല്ലാപത്തിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അടുത്ത നമ്പർ

9656531 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇന്ന് ഗാനസല്ലാപത്തിൽ ശ്രോതാക്കൾക്കൊപ്പം എൻ ജെ ജോഷിലാൽ.

0: इंडिया पोलिंग चलचित्र का नगर बड़ी देखी स्वागतम। हेलो
1: ഹലോ, ഗാനശലാപം തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
2: ഹലോ,
1: ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടതെന്ന് പറയാമോ?
2: ഞാൻ മൈലാഞ്ചി മഞ്ചുള്ള വീട്ടിലെ ഏതെങ്കിലും ഒരു പാട്ട്.
1: ഏതെങ്കിലും ഒരു പാട്ട്? അതില് ഹരിഹരനും രാധിക നാരായണനും പാടിയ ഗാനം കേൾപ്പിക്കട്ടെ. ശരി,
2: ഒരുപാട് നാൾ കൊണ്ട്.
1: ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി പേര് പറയൂ, വിളിക്കുന്ന ആളുടെ പേര് പറയൂ. റസിയ. എവിടെന്നാ വിളിക്കുന്ന റസിയ?
2: ആലപ്പുഴ.
1: ആലപ്പുഴ എവിടെ?
2: ആലപ്പുഴയിലെ അമ്പലപ്പുഴ.
1: ആലപ്പുഴ അമ്പലപ്പുഴ. വീട്ടിലാരൊക്കെയുണ്ട് റസിയ?
2: വീട്ടിൽ ഭർത്താവുണ്ട്, നാല് മക്കളുണ്ട്, മോന്റെ ഭാര്യയുണ്ട്.
1: പറഞ്ഞോ, അവിടെ എന്തൊക്കെയുണ്ട്? അമ്പലപ്പുഴയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? അമ്പലപ്പുഴയിൽ എന്തോ വിശേഷം. അമ്പലപ്പുഴയിലെ വിശേഷം നല്ല വിശേഷം അല്ലേ? ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ഇത് അധികം ആരും അങ്ങനെ ചോദിക്കാത്തൊരു ഗാനമാണല്ലോ. എന്താ ഈ ഗാനം ഇഷ്ടപ്പെടാൻ കാരണം?
2: ഭാവിയിലെ പാട്ടുകളെല്ലാം ഇഷ്ടമാണ്, അത് ഞാനൊന്ന് ചോദിച്ചതല്ല. ഏതാണെന്ന് പെട്ടെന്ന് ഒത്തിരി നാൾ കൊണ്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. അപ്പൊ കിട്ടിയപ്പോ പെട്ടെന്ന് ആ സിനിമ ആയ ഓർമ്മ വന്നു. അതിലേതെങ്കിലും ഒരു നല്ല പാട്ട്, അല്ലാതെ പ്രത്യേകം ചോദിച്ചല്ല.
1: ഓഹോ, ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കണം എന്നുള്ളതാണ്. അത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം എന്ന് പറയാം, നമുക്ക് പിന്നെ ഇതിനകത്ത് എല്ലാ പാട്ടും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് ചോദിച്ചാലും നല്ലതാണ് കേട്ടോ. ശരി ശരി. ഈ പാട്ട് എഴുതിയത് റഫീഖ് അഹമ്മദാണ്, സംഗീതം അഫ്സൽ യൂസഫ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഹരിഹരനും രാധിക നാരായണനും പാടിയതാണ് കേട്ടോ. ആ, ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: അങ്ങനെയൊന്നുമില്ല,
1: നമ്മളിങ്ങനെ ഒരു ഒരു പോയ വഴിക്ക് വെറുതെ ഒന്ന് വിളിച്ചു, വെറുതെ ഒരു പാട്ട് ചോദിച്ചു, വെറുതെ ഒന്ന് കേൾക്കാന്ന് കരുതി അല്ലേ. കിട്ടിയപ്പോഴത്തേക്ക് എന്താണ് ഏതാണ് എന്നറിയത്തേയില്ല. ശരി, ആ അങ്ങനെ അല്ല, അതാണ് നമുക്ക് ഇഷ്ടം. ഇപ്പൊ എല്ലാ പാട്ടും നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളായിരിക്കുമല്ലോ അല്ലേ? നമുക്ക് ഇന്നത് മാത്രമായി ഒരു പ്രത്യേകിച്ചൊരു വിഭാഗമൊന്നുമില്ല അല്ലേ? ശരി, അപ്പോൾ വീട്ടിലുള്ള എല്ലാവരോടും അന്വേഷണം അറിയിക്കാം. നമുക്ക് പാട്ട് കേട്ടാലോ? ഇനിയും വിളിക്കണം, ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും ഒരു ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും ഒന്നും കൂടെ വിളിക്കണം കേട്ടോ. ആ, എന്നിട്ട് നമുക്ക് കിട്ടിയല്ലോ, കിട്ടിയത് അതും ആദ്യത്തെ ആള് തട്ടനെ നമുക്ക് കിട്ടിയല്ലോ. അതെ, നമ്മൾ ഒരു ഒരു പൂ മോഹിച്ചപ്പോഴത്തേക്കും പൂക്കാലം കിട്ടിയെന്ന് പറഞ്ഞ പോലെ അല്ലേ? ശരി, അപ്പോൾ പാട്ട് കേൾക്കാം, ഇനിയും വിളിക്കുക.

0: ഗാനശാല ബന്ധൽ സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
1: ഇത് കോഴിക്കോട് സത്യ എന്ന് പറഞ്ഞാലോ?
0: കോഴിക്കോട് നിന്ന് ആരാണ്?
1: സത്യ എന്ന് പറഞ്ഞു.
0: സത്യൻ?
1: ആ,
0: കോഴിക്കോട് എവിടെയാ സ്ഥലം?
1: കോഴിക്കോട് എന്ന് പറഞ്ഞാല് ഞങ്ങള് മലപ്പുറം ജില്ല തന്നെയാണ്. അതായത് കാലിക്കറ്റ് സർവകലാശാല തേഞ്ഞിപ്പലം.
0: ആ, തേഞ്ഞിപ്പലം അല്ലേ? അതിനടുത്താണോ വീട്?
1: ആ, അതിന്റെ അടുത്ത് തന്നെ. നമ്മള് ജഗതി ക്ഷേത്രത്തിലൊക്കെ അപകടം പറ്റിയ സ്ഥലത്ത്.
0: ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? അല്ല, പാട്ട് പറഞ്ഞു. കുഴപ്പമില്ല, അല്ല പാട്ട് പറഞ്ഞു.
1: ചെമ്മാടി വേലത്തെന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ,
0: ആ അതിലെ
1: അതിലുള്ള അതിലൊരു പാട്ട്.
0: ഏത് പാട്ടാണ്? നല്ല രസമുള്ള ഒരു പാട്ടാണ്. ത്രിശങ്കു സ്വർഗത്തെ തമ്പുരാട്ടി അല്ലേ, യേശുദാസ് പാടിയ ഗാനം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, എം എസ് വിശ്വനാഥൻ സംഗീതം നൽകിയ ഗാനം അല്ലേ? ആ ശരി, ഇനി പറയൂ സത്യൻ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് സത്യൻ?
1: ഞാനും എന്റെ ഭാര്യ, എനിക്കൊരു മകള്. ആ മകളെ ഇവിടെ ഫറോക്കിലേക്കാണ് കഴിയണത്. പിന്നെ
0: ആ അവിടെ ആയിരുന്നു ജോലി ചെയ്തിരുന്നത്? എത്ര വർഷമായി? എത്ര വർഷം സർവീസിലുണ്ടായിരുന്നു?
1: നമ്മളെ പ്രാദേശിക വാർത്ത കഴിക്കുന്ന സെക്രട്ടറി സാറൊക്കെ ഉണ്ടായിരുന്നു.

0: ഓ അത് ശരി. ആ നല്ലതല്ലേ.
1: അവരൊക്കെ കാണാറുണ്ട്.
0: ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? കേൾക്കുന്ന എല്ലാവർക്കും അങ്ങ് നമ്മൾ കൊടുക്കുകയാണ് അല്ലേ പാട്ട്? എല്ലാവരും കേൾക്കട്ടെ അല്ലേ? ആ ആദ്യം ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു സത്യൻ. ഈ പേര് നമുക്ക് അത്ര പരിചയം പോരെ, നമുക്ക് ആദ്യമായിട്ട് വിളിച്ച ആളാണോ എന്ന് ചോദിക്കാനിരിക്കുകയായിരുന്നു. പിന്നെന്തേ വിളിക്കാനും കത്തയക്കാനൊക്കെ താമസിച്ചത്? ഏതായാലും ഇപ്പൊ ഈ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ കിട്ടാറുണ്ടല്ലേ ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാനും കേൾക്കാനും? റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ആളാണെന്ന് തോന്നുന്നു കേട്ടിട്ട്. കേൾക്കുന്നുണ്ടല്ലേ. ശരി, അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? അപ്പോ ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും നമുക്ക് ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ഇനിയും വിളിക്കുക കേട്ടോ. ശരി എന്നാൽ അപ്പൊ നമുക്ക് കേൾക്കാം തെമ്മാടി വേലപ്പൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം, ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം എസ് വിശ്വനാഥൻ.
2: ത്രിശങ്കു സ്വർഗത്തെ തമ്പുരാട്ടി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ്

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹലോ ഹലോ.

0: ഹലോ ഹലോ, ഗാനശലാപം.
1: നമസ്കാരം സാറേ.
0: ഓ നമസ്കാരം,
1: നമസ്കാരം.
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ആ
0: ആ
1: സാറേ,
0: ഇതാരാ?
1: സന്തോഷം. ഇത്
0: ഓ പേര് പറ.
1: ഉദയഭാനു പള്ളിപ്പാട്.
0: ആ
1: ഉദയഭാനു
0: ഉദയഭാനു
1: പള്ളിപ്പാട്.
0: പള്ളിപ്പാട്. കുറെ നാളായല്ലോ വിളിച്ചിട്ട്.
1: കൊറേ നാളെന്ന് പറഞ്ഞാൽ ഇതിനിറച്ചി ഞാൻ കത്ത് ചെയ്യായിരുന്നു. ഓർമ്മിച്ചപ്പോ
0: ആ
1: കഴിഞ്ഞ ഞായറാഴ്ച അത് കിട്ടില്ല തോന്നുന്നു. ഞാനിവിടെ ഇല്ലായിരുന്നു.
0: ആ ആ
1: അത് നല്ല പാട്ടാണെന്ന് ചോദിച്ചാൽ കിട്ടിയില്ല. ഏറ്റവും പഴയ പാട്ടൊക്കെ ചോദിച്ചുള്ളൂ. അപ്പൊ ജയിൽപ്പുള്ളി സാധാരണ സംഗീതമേ ജീവിതം എന്നുള്ള പാട്ടാ ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം സ്ഥിരം നമ്മളൊന്നും സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ.
0: നമ്മളെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിർത്തിയിട്ട് പോകാൻ പോവാണോ?
1: ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
0: അല്ല അതല്ല, ഞാൻ ഇപ്പോ ഇപ്പൊ ഇപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞു നിർത്തിയിട്ട് ഇപ്പൊ അങ്ങ് പോവാൻ പോകണോന്ന്.
1: അല്ലല്ലോ, ഒന്നും പോകുന്നില്ല.
0: ആ അവിടെ തന്നെ, അവിടെ തന്നെ നിൽക്കൂ, നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടല്ലോ. ശരി. ആ ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: എല്ലാവർക്കും വേണ്ടി പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പഴയ ഗായകർ ഗാനങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കും.
0: എന്താ ഈ പഴയ, എന്താണ് ഈ പഴയ ഗാനങ്ങളോട് അത്ര സ്നേഹം?
1: ഈ പഴയ ഗാനം എന്ന് പറഞ്ഞാൽ സാറ് ഒരുപാട് അർത്ഥമുള്ള പാട്ടുകളായി.
0: പുതിയ പാട്ടുകൾക്ക് അർത്ഥമൊന്നും ഇല്ലേ ഉദയഭാനു?
1: പുതിയ പാട്ടൊന്നും ഞാൻ ചെറുപ്പം മുതലേ പഴയ ഗാനങ്ങൾ കേൾക്കിയ സിനിമ ഗാനം ചെയ്ത ആളായതുകൊണ്ട് എനിക്ക് പഴയതാണ് ഏറ്റവും ഇഷ്ടം.
0: പക്ഷെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നമ്മളെ ചെറിയ കുട്ടികളൊക്കെ പുതിയ ഗാനങ്ങളൊക്കെ കൂടുതൽ കേൾക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ട, അന്ന് കേട്ട പുതിയ ഗാനം ഇന്ന് പഴയതായി അല്ലേ? അതാണ് ഇന്ന് കുട്ടികൾ കേൾക്കുന്ന, ഇന്നത്തെ കുട്ടികൾ കേൾക്കുന്ന പുതിയ ഗാനം അവർ കുറെ മുതിർന്നു കഴിയുമ്പോൾ അവർക്കത് പഴയ ഗാനമാവും അല്ലേ? അല്ല, ഇഷ്ടപ്പെടുന്നവരുണ്ട്. കാര്യം നമുക്ക് അങ്ങനെ ഒരു ഇത് നമുക്കൊരു വിലയിരുത്തൽ വരുത്താൻ പറ്റില്ലല്ലോ. അതല്ലേ ആ പറഞ്ഞോളൂ. ഓ പറഞ്ഞോളൂ.
1: നമ്മുടെ വിരമിച്ചവരൊക്കെ എനിക്ക് വലിയ ഭയങ്കര സന്തോഷമുള്ളവരായിരുന്നു. അവരെല്ലാം വിരമിച്ച് നിങ്ങളൊക്കെ ഇനി ഉറങ്ങി വിരമിച്ചിരുന്ന പ്രായമായാലും
0: വിരമിച്ചവരോട് മാത്രമേ സ്നേഹമുള്ളൂ അല്ലേ?
1: അല്ല, ഇനി ഇരിക്കുന്നവരും വിരമിച്ചാലും പോരുന്നില്ല.
0: ആ അത് നമ്മള്, അപ്പൊ നമ്മള് വിരമിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ സ്നേഹം കൂടും അല്ലേ?
1: പിന്നെ ഇങ്ങനെ വിളിച്ചോ പറയോ സംസാരിച്ചാൽ ചെയ്യാൻ നോക്കത്തില്ലോ സാറേ.
0: പിന്നെ നമുക്ക്
1: ഇപ്പം നമ്മള്
0: അല്ല, അത് നമുക്കൊരു അത് അത് അത് ഒരു ഒരു അനിവാര്യതയാണ്. കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു സർവീസിലിരിക്കുമ്പോഴത്തേക്ക്, ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ അത് അതൊരു അത് ഒരു ചട്ടത്തിന് ഒരു ചട്ടത്തിനകത്തുള്ളതാണ് അല്ലേ?
1: ശരി.
0: അപ്പോ ഇനി ഈ ഉദയഭാനുണ്ട്. ഓ ഓക്കെ, വേറെ ഒന്ന് ചോദിക്കട്ടെ. ഹലോ, കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭാര്യയുണ്ട്, പിന്നെ അഞ്ച് മക്കളായിരുന്നു. മൂന്നുപേരും മരിച്ചു പോയി സാറേ. ഇപ്പൊ ഉള്ളതിലെ കേളെ ഒരാളും, പിന്നെ ഇവര് മെമ്പറായിട്ട് ഇരുത്തുന്ന അവനും

0: ഇപ്പം അവനും വീട്ടിൽ തന്നെ രണ്ടുപേര് ഇവിടെ ഉള്ളു. കൂടുതൽ നമ്മൾ പിന്നെ എനിക്ക് കൃഷി കാര്യങ്ങളാണ്. എന്റെ കൃഷി
1: എന്ത് കൃഷിയാണ്? എന്ത് കൃഷിയാണ്?
0: നെല്ല് കൃഷി.
1: പുഞ്ചേല്ല്
0: അത് വർഷങ്ങളോളം ചെയ്തോണ്ടിരിക്കും. അതിൽ നിന്നാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അത് നമ്മുടെ ദൈവത്തിന്റെ ഭൂമികളാ, അതിനകത്ത് നമ്മൾ കൃഷി ചെയ്യുക.
1: ഇപ്പൊ അടുത്ത അടുത്ത കൊയ്ത്തിനുള്ള കാലം ആയില്ലേ?
0: അല്ലല്ല, ഇപ്പൊ അത് വടക്ക് കേരളത്തിലാ.
1: അത് ശരി.
0: ഞങ്ങളുടെ ഭാഗത്തൊക്കെ വൃക്ഷം മലയാളം വൃക്ഷമാസം കഴിഞ്ഞാണ് അത്. മീനമാസം എന്ന് പറയുന്നത് മലയാളം അത് കൊയ്ത്ത്.
1: അത് ശരി. കൊയ്ത്ത് കൊയ്ത്തൊക്കെ കൊയ്ത്തൊക്കെ ഒരു ഉത്സവമായിരിക്കും. വിതയും കൊയ്ത്തൊക്കെ ഒരു ഉത്സവമായിരിക്കും അല്ലേ?
0: ഒരുപാട്. അപ്പൊ നാളെ ഞാൻ ഓഫീസിൽ പോയി എഴുതി കൊടുക്കാൻ പോകാം. നേരത്തെ വിളിക്കാൻ.
1: ശരി ശരി ശരി. കാര്യങ്ങളൊക്കെ നടക്കട്ടെ, വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. നമ്മള് നൂറും അൻപതും മേനി കൊയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകട്ടെ. സന്തോഷം. നമുക്ക് പാട്ട് കേട്ടാലോ? തിരുനേനെ കുറിച്ച് മാധവൻ നായർ എഴുതി, ബ്രദർ ലക്ഷ്മണി ഈണം പകർന്ന ഗാനമാണിത്. കമുകര പുരുഷോത്തമനും ശാന്ത പി നായർ പാടിയത്. ചിത്രം ജയിൽ പുള്ളി.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
3: ഹലോ, ഗോപികയാണ് പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം കണമുക്കുന്ന.
2: പേരെന്താണ്? ഗോപിക അല്ലേ? സ്ഥലത്തിന്റെ പേര് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു, ഒന്നും കൂടെ പറയാമോ?
3: നാരങ്ങാനം കണമുക്ക്.
2: നാരങ്ങാനം അല്ലേ? ശരി ശരി ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഗോപിക?
3: ഞാനും അമ്മയേ ഉള്ളു, ഭർത്താവ് ഹരിപ്പാടാണ് ജോലി.
2: എല്ലാ ഒറ്റവാക്കിൽ എങ്ങനെ ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞു പോവുകയാണ്, ചോദ്യമൊന്നുമില്ല. ശരി
3: ശരി.
2: അല്ല, അങ്ങനെ നമുക്ക് അങ്ങനെ കട്ടാകില്ല, ചിലപ്പോ വല്ലപ്പോഴും അങ്ങനെ സംഭവിച്ചാലായി, അത്രേ ഉള്ളൂ കേട്ടോ. ശരി, അമ്മയെ കാണാൻ എന്നുള്ള ചിത്രത്തിലെ കൊന്നപ്പൂവേൻ തുടങ്ങുന്ന ഗാനമാണ് കേൾക്കേണ്ടത് അല്ലേ? ശരി. ഉച്ചകൾ പാചകമൊക്കെ കഴിഞ്ഞോ? പാട്ടെല്ലാം കേട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഉച്ചഭക്ഷണം ഉള്ളൂ അല്ലേ? എല്ലാ ദിവസവും അങ്ങനെയാണോ? ശരി ശരി. ആദ്യമായിട്ടാണോ ഗാനശലാപത്തിലേക്ക് വിളിക്കുന്നത്? നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ. കുറേ ഒത്തിരി ഒത്തിരി നാള് മുമ്പാണോ അതോ ഇടയ്ക്ക് നമ്മള്? ചിലപ്പോ ലൈനിന്റെ എന്തെങ്കിലും ഒക്കെ പ്രശ്നമായിരിക്കാം. പോട്ടെ. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാവർക്കും. നമ്മള് തുടക്കം മുതൽ വിളിച്ച ശ്രോതാക്കളെല്ലാം ഇന്ന് എല്ലാവർക്കും വേണ്ടി ഗാനം സമർപ്പിക്കുകയാണല്ലോ. നല്ല ശ്രോതാക്കളാണ് കേട്ടോ. പാട്ട് കേട്ടാലോ നമുക്ക്? ശരി, വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കണം കേട്ടോ, ഇനി കുറെ നാള് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിക്കും കേട്ടോ. പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ സംഗീതം നൽകി, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം അമ്മയെ കാണാൻ.

0: ഗാനശലാപം തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: നമസ്കാരം സർ, ഞാൻ വിമല തോമസ് കുഴൽനാട് നിന്ന്.
0: വിമല തോമസ്, പൂഴനാട്. പറയൂ, ഒരുപാട് നാളായല്ലോ വിളിച്ചിട്ട്.
1: അതെ അതെ, ഒത്തിരി നാളായി
0: നന്നായി കേട്ടോ.
1: സാർ. എന്നെ
0: കാര്യം അങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും മറ്റ് ശ്രോതാക്കൾക്കും അവസരം കിട്ടുന്നുണ്ട്, അതാണ് വേറൊരു കാര്യം കേട്ടോ. അതെ,
1: കുറച്ച്
0: പറഞ്ഞോ,
1: നാളായി.
0: എന്തൊക്കെയുണ്ട് വിശേഷം പൂഴനാട്?
1: ഇന്ന് ഇന്ന് ചാന്ദ്രദിനമല്ലേ സർ?
0: അതെ.
1: അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പാട്ട്, ചന്ദ്രലേഖയുടെ പാട്ടാണ് ഞാൻ ചോദിച്ചത്.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: ഗന്ധർവ നഗരങ്ങൾ അലങ്കരിക്കാൻ പോകും ഇന്ദുജലേ സജീവിപ്പിക്കലേ.
0: നല്ല പാട്ടാണ് കേട്ടോ. നഖങ്ങൾ എന്ന
1: നഖങ്ങൾ
0: ചിത്രം
1: എന്ന
0: മാധുരി പാടിയ ഗാനം അല്ലേ?
1: അതെ അതെ, വയലാർ രാമവർമ്മ സാർ.
0: അതെ, വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം.
1: അതെ അതെ, സാറിന് സുഖമാണോ?
0: ഓ, അങ്ങനെ പോകുന്നു, വലിയ കുഴപ്പങ്ങളില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: എല്ലാ ശ്രോതാക്കൾക്ക്,
0: എല്ലാവർക്കുമായിട്ട്. അപ്പോൾ ചാന്ദ്രദിനത്തിന് നമുക്ക് ഒരു ഒരു അനുയോജ്യമായ ഒരു ഗാനം തന്നെ ചോദിച്ചത് കേട്ടോ.
1: അവരെയൊക്കെ നമുക്ക് ഓർമ്മിക്കാം.
0: പിന്നെ
1: 1969 ജൂലൈ 20-നാണല്ലോ അവരൊക്കെ എത്തിയത്, അതിന്റെ ഓർമ്മയ്ക്കായിട്ട്.
0: ഓർമ്മയ്ക്കായിട്ട്, ശരി. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറയൂ.
1: വേറെ പറയത്തക്ക വിശേഷങ്ങളില്ല, എല്ലാവരും സുഖമായിരിക്കുന്നു.
0: അങ്ങനെ പോകുന്നു. റേഡിയോ റേഡിയോ സ്ഥിരമായി കേൾക്കുന്നു. റേഡിയോ റേഡിയോ പരിപാടികളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു അല്ലേ?
1: നടക്കുന്നു, അതിന്റെ അഭിപ്രായങ്ങൾ കത്തുകളിൽ എഴുതുന്നു.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. രഞ്ജിനിയിലേക്ക് ഇപ്പൊ കത്ത് എഴുതുന്നുണ്ടോ?
1: എഴുതാറുണ്ട് സർ.
0: ഇപ്പൊ ധാരാളം ശ്രോതാക്കൾ പങ്കെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും കുറച്ച് നാൾ കഴിഞ്ഞ് ഇതേപോലെ ഒരു വലിയൊരു ഇടവേളയിൽ കഴിഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ മറ്റു ശ്രോതാക്കൾക്ക് നമുക്ക് അവസരം കൊടുക്കാം. ശരി, എന്നാൽ വിളിച്ചതിന് നന്ദി. എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, പാട്ട് കേൾക്കാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ആ ശ്രോതാവ് ലൈനില്. ഹലോ
2: ഹലോ,
1: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
2: ഞാൻ രുക്മിണിയാണ്, ചെന്നിത്തലയിൽ നിന്നും.
1: ശരി, ഇത് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? ആദ്യം അതൊന്ന് പറഞ്ഞോളൂ.
2: എനിക്ക് ചിത്രം പിക്ചറിലെ നഗുമോ എന്നുള്ളത്.
1: ചിത്രം എന്ന ചിത്രത്തിലെ നഗുമോ തുടങ്ങുന്ന കീർത്തനം അല്ലേ?
2: അതെ.
1: ആ ശരി, ഇനി പറയൂ, സ്ഥലം എവിടെയാണ്?
2: ചെന്നിത്തല, മാന്നാറിനടുത്ത്.
1: ഒന്നും കൂടെ പറയാമോ പേര്?
2: എന്റെ പേര് രുക്മിണി.
1: രുക്മിണി അല്ലേ. വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടിൽ ഞാനും ഹസ്ബൻഡും ഇപ്പൊ മകനും ഉണ്ട്.
1: ആദ്യമായിട്ടാണോ ഗാനശലഭത്തിലേക്ക് വിളിക്കുന്നത്?
2: അതെ അതെ അതെ.
1: ശരി, വേറെ വിശേഷങ്ങളൊക്കെ പറയൂ. മാന്നാറുള്ള
2: വിശേഷം എന്താ? നല്ല വിശേഷം.
1: മാന്നാർ വെച്ചിട്ട് ഒരു ചലച്ചിത്രം ഉണ്ടായിരുന്നല്ലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ് അല്ലേ? മാന്നാർ പല പല കാര്യങ്ങൾക്കും പേര് കേട്ടൊരു സ്ഥലമാണ് മാന്നാർ. പ്രത്യേകിച്ച് ഈ ചെമ്പ് പാത്രങ്ങൾ അല്ലേ, വളരെ പേര് കേട്ടൊരു സ്ഥലമാണ് മാന്നാർ. ശരി, ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ഇതൊരു കീർത്തനമാണ് കേട്ടോ, ഇത് ത്യാഗരാജ കീർത്തനമാണിത്. ചിത്രത്തിന് വേണ്ടി നെയ്യാറ്റിൻകര വാസുദേവൻ, എം ജി ശ്രീകുമാർ എന്നിവരാണ് അത് ചിത്രത്തിന് വേണ്ടി ആലപിച്ചിരിക്കുന്നത്. പറഞ്ഞോളൂ.
2: എന്റെ ഫാമിലി ഉള്ളവർക്കും പിന്നെ നമ്മുടെ ആകാശവാണി ശ്രോതാക്കൾക്കും എന്റെ ബന്ധുക്കൾക്കും എന്താ പറയാ, എന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു.
1: ശരി, എന്ത് ചെയ്യുന്നു രുക്മിണി?
2: ഞാനിപ്പം ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ബോംബെയിലായിരുന്നു. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് 6 മാസമേ ആയുള്ളൂ.
1: അതെ, ശരി. ബോംബെയിൽ എവിടെയായിരുന്നു?

0: ബോംബെയിലെ ഞങ്ങള് ബഷീർ ഇടുന്ന സ്ഥലത്ത്
1: ആ അത് ശരി.
0: താമസിച്ചിരുന്നത്.
1: എന്താ ജോലി സംബന്ധമായിട്ടായിരുന്നു അതോ?
0: ആ ജോലി ഉണ്ടായിരുന്നു, പിന്നെ അത് റിസൈൻ ചെയ്തു.
1: ശരി ശരി. അപ്പോൾ നാട്ടിലിങ്ങനെ വളരെ സുഖമായിട്ട് കഴിഞ്ഞു പോകുന്നു അല്ലേ?
0: ആ നാട്ടില് നാട്ടിലെ ജീവിക്കാൻ ഒരു ആഗ്രഹം വന്നു, അതുകൊണ്ട് വന്നു.
1: പിന്നെ നമ്മൾ നമ്മൾ നമ്മൾക്ക് നമ്മുടെ നാട് വിട്ടു പോകുമ്പോഴാണ് നമ്മുടെ നാടിന്റെ വില നമ്മൾ അറിയുന്നതെന്ന്
0: അതെ
1: പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്.
0: അതെ അതെ അതെ
1: ശരി. അപ്പോൾ നടക്കട്ടെ. നമ്മളിപ്പോൾ ബോംബെ വിശേഷങ്ങളൊക്കെ കുറേ നമുക്ക് പറയാനുണ്ട്, എങ്കിലും നമുക്ക് സമയം നമുക്ക് അനുവദിക്കാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ഗാനം കേട്ടാലോ?
0: ഓക്കെ ഓക്കെ ഓക്കെ
1: ശരി.
0: താങ്ക് യു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
2: നമസ്കാരം സാർ.
1: നമസ്കാരം, പേര് പറയൂ.
2: സിനി
1: വെമ്പായം. ഏത് ഗാനമാണ് കേൾക്കേണ്ടെന്ന് പറയൂ.
2: എനിക്ക് ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിലെ വേനൽ കൂടിനുള്ളിൽ.
1: ആ ഗാനമാണ് കേൾക്കേണ്ടത് അല്ലേ?
2: അതെ.
1: ചിത്രപാടി ഗാനം കേട്ടാലോ? ശരി ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് സിനി?
2: വീട്ടില് ഞാന്, ഹസ്ബൻഡ്, രണ്ട് മക്കളും. മോ ആർമിയിലാണ്, മോള് എറണാകുളത്ത് ഫാമിലിയായിട്ടാണ്.
1: അപ്പൊ നമുക്ക് ഈ പാട്ടൊരല്പം നീളമുള്ള ഒരു പാട്ടാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴും കേട്ട് തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് കേൾക്കാൻ സാധിക്കില്ല. ഇനിയും വിളിക്കണം കേട്ടോ. ഇനി വിളിക്കുമ്പോൾ നമുക്ക് വെമ്പായത്തുള്ള വിശേഷങ്ങളും കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കുറച്ച് ദീർഘമായിട്ട് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
2: എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു.
1: അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയത്, വിൽസൺ സംഗീതം നൽകിയ ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് വി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് അഞ്ചുമോൾ വി എൻ, ആര്യലേഖ എസ്.
1: ഇന്ന് ഗാനശലാപത്തിൽ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചത് എൻ ജെ ജോഷിലാൽ. അടുത്ത ഗാനശലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഒത്തുകൂടാം. കാത്തിരിക്കുമല്ലോ.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, പതിനാറാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ജിജിൻ അതിയന്നൂർ, അനീഷ് നായർ, ജയദേവ് കോട്ടയം, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: ഡേവിഡിന്റെ മരണം ഇപ്പോഴും ദുരൂഹം തന്നെ അല്ലേ
1: എന്ന് പറയാം. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഡേവിഡ് തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരു യാത്രാമൊഴി എന്നൊരു ഓഡിയോ സന്ദേശം വാട്സാപ്പ് ചെയ്തിരുന്നു.
0: യാത്രാമൊഴിയോ?
1: അതെ, അതായിരുന്നു അതിന്റെ ടൈറ്റിൽ.
0: എന്തായിരുന്നു അതിൽ ഡേവിഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്?
1: ഡേവിഡിന്റെ മറ്റു പോഡ്കാസ്റ്റുകളെ പോലെ തന്നെ സാഹിത്യം നിറഞ്ഞു കവിഞ്ഞ ഒരു ഓഡിയോ. ജീവിതത്തെ കുറിച്ച് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച്. വേണമെങ്കിൽ അതിലൊരു വിരക്തി കണ്ടെത്താമെന്ന് മാത്രം.

0: ഡേവിഡ് പോഡ്കാസ്റ്റുകൾ ചെയ്യുമായിരുന്നു
1: നല്ലവണ്ണം. FM സ്റ്റുഡിയോയിലെ RJ പണിക്കൊപ്പം സ്വന്തം പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോം ഡേവിഡ് ഉണ്ടാക്കിയെടുത്തിരുന്നു. മലയാളത്തിലെ സാഹിത്യകൃതികളെ പരിചയപ്പെടുത്തുന്ന ബുക്ക് റിവ്യൂകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പോഡ്കാസ്റ്റ്. നല്ല ലിസണേഴ്സും അതിന് ലഭിച്ചിരുന്നു. ബാംഗ്ലൂരിൽ നടക്കുന്ന ലിറ്റററി ഫെസ്റ്റിവലിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഡേവിഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു.
0: ആ ഓഡിയോ അന്നയുടെ കയ്യിലുണ്ടോ?
1: പോഡ്കാസ്റ്റുകളോ?
0: അല്ല, ഡേവിഡിന്റെ ലാസ്റ്റ് ഓഡിയോ യാത്രാമൊഴി.
1: കാണണം, ഞാനത് ഷെയർ ചെയ്യാം.
0: അപ്പോ അതാണ് ചിത്രയും ഡേവിഡ് ആരോഗ്യസ്വാമിയും തമ്മിലുള്ള ബന്ധം. ഡേവിഡ് മരിച്ചതിന് ശേഷം ചിത്ര നാട്ടിലേക്ക് തിരിച്ചുപോയി അല്ലേ?
1: അതെ, ബാംഗ്ലൂർ അത്രയധികം അവളെ അലോസരപ്പെടുത്തി. ഓരോ സ്പോട്ടും ഡേവിഡിന്റെ ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു. നാട്ടിലേക്ക് പോവാൻ ഉപദേശിച്ചത് ഞാനായിരുന്നു. 2 വർഷത്തിന് ശേഷം പിന്നീട് ഇപ്പോഴാ ചിത്ര വീണ്ടും ബാംഗ്ലൂരിലേക്ക് എത്തുന്നത്. ഇനി പറയൂ, ഡേവിഡിന്റെ മരണം എങ്ങനെ മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെടും?
0: എനിക്കറിയില്ല, പക്ഷേ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.

0: ചിദംബരം, അന്യയുടെ ചോദ്യം തന്നെയാണ് എനിക്കും ആവർത്തിക്കാനുള്ളത്. ഹൗ ആർ ദീസ് ടു ഇവന്റ്സ് ആർ റിലേറ്റഡ്?
1: That's what I need to find, Lekha.
0: ഇവർ പറഞ്ഞത് കള്ളൊന്നുമില്ലല്ലോ അല്ലേ?
1: ഉണ്ടെന്ന് തോന്നുന്നില്ല. രണ്ടു വർഷം നീണ്ട ലിവിംഗ് ടുഗദറിൽ വിള്ളലുകളും ഉണ്ടായതായി കാണുന്നില്ല. ഡേവിഡിന്റെ മരണത്തിൽ മാത്രമാണ് കേട്ടിടത്തോളം അല്പം ദുരൂഹത.
0: എനിക്കും തോന്നി, സന്തോഷകരമായി ജീവിച്ചു പോകുമ്പോ എന്തിന് പെട്ടെന്ന് അയാൾ മരണത്തെ പുലുകണം?
1: ഹൈറ്റ് ഓഫ് ഹാപ്പിനെസ് ഈസ് ഡെത്ത് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് പക്ഷേ ഫിലോസഫിക്കലെന്നോ പോയറ്റിക്കെന്നോ മാത്രമേ പറയാൻ പറ്റൂ. പ്രാക്ടിക്കലി അതിന് നിലനിൽപ്പില്ല. എന്റർടൈൻമെന്റ് വേൾഡ്, ആർ ജെ എന്ന രീതിയിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ വേറൊരു സാധ്യതയുണ്ട്.
0: എന്താണത്?
1: ഡ്രഗ്സ്.
0: അതിനു പക്ഷേ
1: അറിയില്ല. ഡേവിഡ് ആത്മഹത്യ ചെയ്തത് മയക്കുമരുന്ന് അധികമായി കുത്തിവെച്ചിട്ടാണ് എന്നതാണ് സംശയത്തിന് കാരണം. ആ ഒരു പോസിബിലിറ്റിയുടെ പിന്നാലെ ഒന്ന് സഞ്ചരിക്കാമെന്ന് കരുതുന്നു. ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തും മുമ്പ് ഒരു അവസാന ശ്രമം.

0: ചിദംബരം, വരൂ വരൂ.
1: താങ്ക്സ് അന്ന. ചിത്ര ഇല്ലേ?
0: ഉണ്ട്. ചിദംബരം വരുമെന്ന് അറിയിച്ചതിനാൽ ചിത്ര കാത്തിരിക്കുക.
1: ചിത്ര വന്നല്ലോ.
0: ഹായ്.
1: ഹായ് ചിത്ര. നിങ്ങൾ രണ്ടുപേരും ഇരിക്കും. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്.
2: എന്താ ചിദംബരം?
1: ചിത്ര ഒരു കംപ്ലൈന്റ് എഴുതി ഇവിടുത്തെ പോലീസിൽ ഏൽപ്പിക്കണം, ഒരു പുനരന്വേഷണത്തിന്.
2: പക്ഷേ ഞാനെങ്ങനെ? അതുമല്ല, മേഘയുമായി എനിക്ക് ബന്ധമൊന്നുമില്ലല്ലോ.
1: നോ, മേഘയുടെ മിസ്സിംഗ് അല്ല, ഡേവിഡിന്റെ മരണത്തെ പറ്റി. അതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന സംശയമാണ് കംപ്ലൈന്റിൽ ഉന്നയിക്കേണ്ടത്.
2: കൊലപാതകമോ? ആര് ചെയ്തു? എന്തിന്?
1: നോക്കൂ ചിത്ര, ഇമോഷണലാകാതെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. മേഘയുടെ തിരോധാനത്തെ പറ്റി തിരക്കാൻ ചിത്ര കൃഷ്ണകുമാറിനോട് പറഞ്ഞതനുസരിച്ച് കർണാടക ക്രൈംബ്രാഞ്ചിലെ ഒരു മഞ്ജുനാഥ ഷെട്ടി ചന്ദ്രുവിനെയും അയാളുടെ പേരൻസിനെയും വിസിറ്റ് ചെയ്തിരുന്നു.
2: ചിദംബരത്തിന് അതെങ്ങനെ
1: അറിയാമെന്നല്ലേ? തൽക്കാലം അറിഞ്ഞെന്ന് കരുതൂ. ഞാൻ മഞ്ജുനാഥ ഷെട്ടിയെ കണ്ടിരുന്നു. അതിനു മുൻപ് ഡേവിഡ് ജോലി ചെയ്തിരുന്ന 99.9 ജോളി FM MD ഞാൻ മീറ്റ് ചെയ്തിരുന്നു.
2: ശശാങ്ക ഭയങ്കർ?
1: അതെ, ശശാങ്കിനെ തന്നെ. ഡേവിഡ് വഴി ചിത്രയ്ക്കും അറിവുണ്ടാവും അയാളെപ്പറ്റി. ശശാങ്കിനോടും അന്ന് ഡേവിഡിനോടൊപ്പം ജോലി ചെയ്തിരുന്ന

0: എഫ് എം സ്റ്റേഷനിലെ മറ്റ് സ്റ്റാഫുകളെയും ഞാൻ കണ്ട് സംസാരിച്ചു.
1: എന്നിട്ട്
0: അവർക്കാർക്കും ഡേവിഡിനെ പറ്റി ഒരു കംപ്ലൈന്റും ഇല്ല. പ്രത്യേകിച്ച് എന്റെ അന്വേഷണം ഡേവിഡ് ഏതെങ്കിലും രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നായിരുന്നു.
1: നോ, ഡേവിഡിന് അങ്ങനെ ഒരു ദുശീലം ഇല്ല.
0: എനിക്കത് ഉറപ്പിക്കണമായിരുന്നു. ഡേവിഡിന്റെ മരണകാരണമായ അളവിൽ കൂടുതൽ മയക്കുമരുന്ന് ഉള്ളിലെത്തിയതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്.
1: എന്ന് പറയുമ്പോ?
0: ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ ശരീരത്തിലേക്ക് ലഹരി നൽകുന്നതിന് ആവശ്യമായതിലും അധികം മയക്കുമരുന്ന് എത്താൻ ചാൻസ് ഉണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള തുടർച്ചയായ ഉപയോഗം, ലഹരിക്ക് അടിമപ്പെട്ട് അബദ്ധത്തിൽ ഉണ്ടായേക്കാവുന്ന കൺസംപ്ഷൻ, അങ്ങനെയൊക്കെ വരാം.
1: പക്ഷേ ഡേവിഡ് അഡിക്റ്റ് അല്ല, യൂസറും അല്ല. അപ്പോ
0: അതെ, സൂയിസൈഡിന്റെ പോസിബിലിറ്റീസ് ഞാൻ പരിഗണിക്കുന്നില്ല. അപ്പോ ഡേവിഡിന്റെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് എത്തിയത് മറ്റൊരാളുടെ ശ്രമം മൂലമാകാനാണ് ചാൻസ്.
1: ആർക്കാണ് ഡേവിഡിനെ കൊല്ലാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്?
0: അതറിയാൻ വേണ്ടിയാണ് ചിത്രയോട് ഞാൻ കംപ്ലൈന്റ് റെയ്സ് ചെയ്യാൻ പറഞ്ഞത്. ഇനിയുള്ള സ്റ്റെപ്പുകൾ എടുക്കണമെങ്കിൽ നമുക്ക് നിയമത്തിന്റെ പിൻബലം വേണം.

ഹലോ, അതെ, ചിദംബരമാണ്. ഉണ്ട് ഉണ്ട്, ഞാൻ സ്പോട്ടിൽ തന്നെ ഉണ്ട്. നോ, ഞാൻ മിസ്സാക്കിയിട്ടില്ല. കഴിഞ്ഞ 2 മണിക്കൂറായി ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളകത്ത് തന്നെയാണുള്ളത്, പുറത്തേക്ക് ഇറങ്ങിയിട്ടേയില്ല. മഞ്ജുനാഥ്, ഞാൻ നിൽക്കുന്നതിൻ്റെ ലൈവ് ലൊക്കേഷൻ താങ്കളുടെ മൊബൈലിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ശരി, അത് ഫോളോ ചെയ്ത് വരൂ. അതുമല്ല, ഈ സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുന്നിടത്ത് തന്നെ ഒരു ബോർഡും കാണാം. അതെ അതെ, ധനപതിയുടെ സ്റ്റുഡിയോ.

0: ഹലോ ധനപതി.
1: ഹാ ഹലോ ചിദംബരം സർ. എന്താ പുതിയതായി വല്ല വോയിസ് ഓവറും എടുക്കണോ?
0: പുതുതായി എടുക്കാനല്ല, ഒരു പഴയ വോയിസ് ക്ലിപ്പിന്റെ ആധികാരികത പരിശോധിക്കാനാണ്.
1: പഴയ വോയിസ് ക്ലിപ്പോ? മനസ്സിലായില്ല.
0: വിശദമാക്കാം. ഇതെന്റെ സുഹൃത്ത് മഞ്ജുനാഥ ഷെട്ടി, ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പഴയ വോയിസ് ക്ലിപ്പുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണം.
1: ഓ അതിനെന്താ, ചെയ്യാലോ. എവിടെ തരും അത്? ഇതാ ഈ പെൻഡ്രൈവിലുണ്ട്, ആദ്യത്തെ ഫയലാണ്. ഓക്കെ. പെൻഡ്രൈവിൽ വൈറസൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത് ഞാൻ കണക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ന്യൂ ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഫയൽ ആദ്യം കേട്ട് നോക്കാം.
2: ഓക്കെ ഓക്കെ.
3: ഒരു യാത്രാമൊഴി. ചങ്ങാതി, ഞാൻ ഡേവിഡ് ആരോഗ്യസ്വാമി. ഇതെന്റെ അവസാന റെക്കോർഡിംഗ് ആണ്. നിങ്ങളിത് കേൾക്കുന്ന സമയം ഈ സുന്ദരഭൂമിയിൽ ഞാൻ ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്, കാരണം ശരിയായ ഒരു ഉത്തരം.
1: എന്താ ധനപതി ആ ഫയൽ ക്ലോസ് ചെയ്തത്? മുഴുവനും നമ്മൾ കേട്ടില്ലല്ലോ.
0: ധനപതിക്ക് അത് വീണ്ടും കേൾക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ഓഡിയോ ഫയൽ ധനപതി ഒരുപാട് തവണ കേട്ടതാണ്.
1: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
2: മിസ്റ്റർ ധനപതി, ഞങ്ങൾക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്.
1: വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരങ്ങൾ തേടി ഞാൻ ഒരുപാട് അലഞ്ഞിരുന്നു, പല വാതിലുകളിൽ മുട്ടിയിരുന്നു. മുഖം തിരിക്കലുകളും മൗനമാചരിക്കലും മാത്രമായിരുന്നു എനിക്ക് ലഭിച്ച മറുപടികൾ. അതുപോലെ നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല.
0: പക്ഷേ ധനപതി, ഞങ്ങൾക്ക് ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടിയേ പറ്റൂ. ആകസ്മികമായി അറിഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ഉത്തരം ഒരുപാട് അടഞ്ഞ വാതിലുകൾ തുറന്നു തന്നെ.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 16 ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചിദംബരം ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 17 ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: മാസത്തിനുള്ളിൽ പണം ഡബിൾ,
3: ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
2: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
4: നാളെ കാണുകയും ഇല്ല.
5: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
6: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
7: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്ക്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
4: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
7: പിന്നെ ഫാസ്റ്റ് ബൗളിങ്ങിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി ഇപ്പോൾ CIET സ്പോൺസർഡ് പരിപാടി ഉമ്മങ്ക്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഗാനോപഹാരം ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ആൺകിളിയുടെ താരാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

ഭാസ്കരൻ വരികളെഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം ഒരു മെയ്മാസ പുലരിയിൽ.

ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. ഗാനരചന ദേവദാസ്, സംഗീതം ശ്യാം, ചിത്രം രാധ എന്ന പെൺകുട്ടി.

0: പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ഉയർന്ന വിദ്യാഭ്യാസം ഇനിയൊരു സ്വപ്നമല്ല. പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി സ്കീം വഴി ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ഈടില്ലാത്തതും ഗ്യാരണ്ടിയില്ലാത്തതുമായ വിദ്യാഭ്യാസ വായ്പ ലഭിക്കും. മികച്ച വിദ്യാഭ്യാസം നേടാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇനി തടസ്സമാകില്ല. ഉടൻ തന്നെ PM വിദ്യാലക്ഷ്മി പോർട്ടൽ വഴി അപേക്ഷിക്കൂ.
2: ONV വരികളെഴുതി SP വെങ്കിടേഷ് ഈണം പകർന്ന് MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം തുടർ കഥ.

ഇരിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. അടുത്ത നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി അക്ഷരത്തെറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ശ്യാം ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ഗാനോപഹാരം തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, യേശുദാസും ഗായത്രിയും ആലപിച്ച ഗാനം, ചിത്രം അരയന്നങ്ങളുടെ വീട്.

യേശുദാസും രാധികാ തിലകും പാടിയ ഗാനം. ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം രവീന്ദ്രൻ. ചിത്രം ഞാൻ സൽപ്പേരു രാമൻകുട്ടി.

0: സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
0: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.
4: ഗാനോപഹാരത്തിൽ ഇനി എം ജി ശ്രീകുമാർ പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന സംഗീത സംവിധാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ചിത്രം അന്നൊരിക്കൽ.

എസ് രമേശൻ നായർ വരികളെഴുതി, മോഹൻ സിതാര ഈണം നൽകി, ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം മായ പൊന്മാൻ എന്ന ചിത്രത്തിലേത്.

മധുചന്ദ്രലേഖ എന്ന ചിത്രത്തിനുവേണ്ടി കാനേഷ് പൂനൂർ വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം.

കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകിയിരിക്കുന്നു. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം. ചിത്രം ജൂനിയർ സീനിയർ.

മധു ബാലകൃഷ്ണൻ, സുനിൽ, ഫഹദ് എന്നിവർ ആലപിച്ച ഗാനം ഇനി കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം. ചിത്രം സ്വപ്നക്കൂട്.

0: പ്രിയ ശ്രോതാക്കളെ, റിട്ടയർഡ് അധ്യാപകനും കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ മണപ്പള്ളി ഉണ്ണികൃഷ്ണനാണ് ഇന്ന് സായന്ത്രത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഇന്ന് സായന്ത്രം പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ മണപ്പള്ളി ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്കളുടെ കുട്ടിക്കാലം, അതുപോലെ തന്നെ കുട്ടിക്കാലത്തെ താങ്കളുടെ ആ പ്രദേശത്തെ, മണപ്പള്ളി ആ പ്രദേശങ്ങളിലെ അന്നത്തെ ഒരു ജീവിത സാഹചര്യം, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: തഴവ പഞ്ചായത്തിലെ ഒരു കുഗ്രാമമാണ് ഈ മണപ്പള്ളി എന്ന് പറയുന്നത്. വികസനം ഒന്നും വളരെ എത്തി നോക്കിയിട്ടില്ലാത്ത ഒരു പ്രദേശമാണ്. യാത്രാ സൗകര്യങ്ങൾ പോലും ഒന്നുമില്ല. അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ഒരു മണപ്പള്ളിയോട് തൊട്ട് ചേർന്ന് തന്നെ കിടക്കുന്ന പാവുമ്പ, ഇതിൻ്റെ രണ്ടിൻ്റെയും പൊതുവെ ഒരേ ഒരു സംസ്കാരത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണത്. ഒരുപാട് പുഞ്ചപ്പാടങ്ങളുണ്ട്.
1: ഒരു കാർഷിക സംസ്കൃതി,
2: കാർഷിക സംസ്കൃതിയാണ് മുഖ്യമായിട്ടുള്ളത്. പുഞ്ചപ്പാടങ്ങൾ, കൊച്ചു കൊച്ചു നീരൊഴുക്കുകൾ, കുളങ്ങൾ, പിന്നെ വൃക്ഷ ലതാദികളൊക്കെ തന്നെ ഉള്ള ഒരു കുഗ്രാമം. അവിടെ ഈ പറഞ്ഞപോലെ കാർഷിക വൃത്തിയിലാണ് പ്രധാനമായിട്ടും ജനങ്ങളുടെ തൊഴിൽ. മറ്റ് തൊഴിൽ സാധ്യതകളൊക്കെ അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് വളരെ കുറവായിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ ഇഷ്ടീയ വ്യവസായമൊക്കെ വളരെ വികസിച്ച് വന്നിട്ടുണ്ടെങ്കിലും മറ്റുള്ള ഒരുപാട് മാറ്റങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ എൻ്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വെറും ഒരു ഓണം കയറാൻ മൂല എന്നൊക്കെ പണ്ട് പറയുന്ന തരത്തിലുള്ള ഒരു പ്രദേശമായിരുന്നു. പക്ഷേ ആ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ പോലും സാംസ്കാരികമായി ചില ഔന്നിത്യങ്ങളൊക്കെ ആ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്.
1: ആ കാലം മുതൽ
2: ആ കാലത്ത് എനിക്കൊക്കെ മുമ്പ് തന്നെ അവിടെ ഒരു സാംസ്കാരികമായ നല്ല പ്രവർത്തനങ്ങൾ നടന്നിരുന്ന ഒരു ഇതാണ്. കഥകളി, ഓട്ടൻതുള്ളൽ, കാക്കാരിശി നാടകം, ശാസ്താംപാട്ട് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ പ്രദേശത്തൊക്കെ അറിയപ്പെടുന്ന ഒട്ടേറെ കലാകാരന്മാർ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഈ മണപ്പള്ളിയും പവുമ്പായും. രണ്ടും ഒന്നിച്ച് വേണം പറയേണ്ടത്, അങ്ങനത്തെ ഒരു സംസ്കാരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഹരിപ്പാട് രാമകൃഷ്ണുള്ളി എന്ന് പറയുന്ന പ്രശസ്തനായ കഥകളി നടനുണ്ടായിരുന്നല്ലോ, സാറിന് അറിയാമായിരിക്കും. അദ്ദേഹം ജനിച്ചത് ഞങ്ങളുടെ മണപ്പള്ളിയിലാണ്. കുട്ടിക്കാലം അവിടെയായിരുന്നു. അദ്ദേഹം അതിന് ശേഷമാണ് ഹരിപ്പാട്ടേക്ക് അമ്മാവൻ്റെ അടുത്തേക്ക് പോവുകയും അവിടെ വിവാഹശേഷം അവിടെ നിന്ന് ഹരിപ്പാട് രാമകൃഷ്ണപിള്ള എന്ന പേരിൽ പ്രശസ്തനാകുകയും ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ കഥകളിയുടെ ഒരു അന്തരീക്ഷം ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഉണ്ട്. പിന്നെ ഓട്ടൻതുള്ളൽ കലാകാരന്മാർ പലരും ഉണ്ടായിരുന്നു അവിടെ. അതിൽ വലിയ വീട്ടിൽ നാണുപിള്ള എന്ന് പറയുന്ന ഒരാൾ അന്ന് കുറേ പ്രശസ്തനായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് ഒട്ടേറെ ആളുകൾ ആ മേഖലയിലുണ്ടായിരുന്നു. പിന്നെ ഈ കാക്കാരിശി എന്ന് പറയുന്ന നമ്മുടെ ഒരു കലയുണ്ടല്ലോ, അതിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു കൊച്ചുകളികൾ പരമുള്ള എന്നൊക്കെ പറയും. ഇവരൊക്കെ എനിക്ക് നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ള ആളാണ് എൻ്റെ കുട്ടിക്കാലം. പിന്നെ ശാസ്താംപാട്ടിൻ്റെ കലാകാരന്മാർ, ഇങ്ങനെയൊക്കെയുള്ള കലാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവിടെ അറിയപ്പെടുന്ന ഒരു മൃദംഗസ്റ്റ് ഉണ്ടായിരുന്നു, പരടയിൽ അപ്പക്കൂടർ എന്ന് പറഞ്ഞാൽ. ഇപ്പം അദ്ദേഹമൊക്കെ മരിച്ചുപോയി. അപ്പം അങ്ങനെ കുറേ ഏറെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ടായിരുന്നു. പിന്നെ എഴുത്തിൻ്റെ മേഖലയിലാണെങ്കിൽ പോകുമ്പോൾ പത്മനാഭൻ എന്ന് പറഞ്ഞ ഒരാളിനെ സാർ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹവും അവിടുത്തുകാരനാണ്. അദ്ദേഹം കുറച്ചൊക്കെ എഴുതിയിരുന്നു, സാഹിത്യ മേഖലയുമായ കുറച്ച് ബന്ധമൊക്കെ ഉള്ള ആൾ. അപ്പം ഇങ്ങനെ ഒരു സാംസ്കാരിക വല്ല ഗ്രന്ഥശാലകൾ, ഗ്രന്ഥശാല പ്രധാനമായും അവിടെ അന്ന് ഒരു ഗ്രന്ഥശാല ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രദേശത്ത്. അത് ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല എന്ന് പറയും, അത് ഇന്നും ഉണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മകൾ അവിടെ ധാരാളം ഉണ്ടായിരുന്നു. അവർ കൈയെടുത്ത് മാസിക പ്രസിദ്ധീകരിക്കുക, നാടകങ്ങൾ അഭിനയിക്കുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ പലരും ഇന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാംസ്കാരികമായ പ്രവർത്തനങ്ങളൊക്കെ നടന്ന ഒരു പ്രദേശമാണ്. ആളുകൾക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലായിരുന്നെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ കുറേയേറെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു പ്രദേശമാണ്.
1: വീട്ടിലെ ഒരു അന്തരീക്ഷവും ചുറ്റുപാടും ഒക്കെ എങ്ങനെയായിരുന്നു?
2: എൻ്റെ വീട് വലിയ ബുദ്ധിമുട്ട് കൂടാതെ ജീവിച്ചു പോകാവുന്ന ഒരിടത്തരം കുടുംബമായിരുന്നു.
1: കാർഷിക കുടുംബമായിരുന്നു?
2: ആ, കാർഷിക കുടുംബമാണ്. അച്ഛന് കൃഷി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു. ബിസിനസ് എന്ന് പറയുന്നത് പലചരക്ക് വ്യാപാരം. ഞങ്ങളുടെ വീട്ടിലെ കടയായിരുന്നു ആ പ്രദേശത്ത് അന്ന് വളരെ മികച്ചു നിന്ന ഒരു കട. ധാരാളം ആളുകൾ വരികയും വായിക്കുന്ന അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്. പക്ഷെ അന്നത്തെ ഈ നമ്മുടെ ഈ അന്തരീക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ജീവിക്കാനുള്ള അത്യാവശ്യം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ള ആർഭാടങ്ങളൊന്നും ജീവിതത്തിൽ
1: പൊതുവെ കുറവായിരുന്നു.
2: ആ കുറവായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ഇന്നൊക്കെ ആണെങ്കിൽ എത്രയോ ജോഡി വസ്ത്രങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. അന്നൊക്കെ ഏറിയ ഒരു 3 ജോഡി അങ്ങനെ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ പണം ധാരാളമായി വാരി ചെലവാക്കിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നു.
1: അങ്ങനെട്ട് വന്ന് പൈസ ആൾക്കാരുടെ കയ്യിൽ ഇല്ലായിരുന്നു
2: എന്നുള്ള ഒരു സത്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം, മറ്റേ നമ്മുടെ നിത്യവൃത്തിക്ക് നമുക്ക് വലിയ
1: ബുദ്ധിമുട്ടില്ലാത്ത
2: ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്.
1: സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു?
2: സ്കൂൾ വിദ്യാഭ്യാസം ഞാനവിടെ എൽ പി സ്കൂളിൽ രണ്ട് സ്കൂളിലായിട്ടാണ് പഠിച്ചത്. അതൊന്ന് ഒരു എ പി എം യു പി എസ് എന്ന് പറഞ്ഞ് ഇപ്പോഴുള്ള പഴയ ഒരു എൽ പി എസ് ഉണ്ടായിരുന്നു. ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല, അപ്പം അന്ന് അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു. ഒന്നാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് കൊണ്ട് അവസാന പരീക്ഷയ്ക്ക് ഇരുത്തിയിട്ട് രണ്ടാം ക്ലാസ്സിലേക്ക്.
1: അതിന് പ്രത്യേക കാരണമല്ലോ ഉണ്ടായിരുന്നു?
2: പ്രത്യേക കാരണമൊന്നുമില്ല, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ അതിനു മുമ്പ് തന്നെ എല്ലാം പഠിച്ചിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. അക്ഷരമായാലും അക്കങ്ങളുടെ ആയാലും കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ പഠിച്ചിരിക്കും. ഇപ്പം രണ്ടാം ക്ലാസ്സിൽ അവിടെ പഠിച്ചു, പിന്നെ അവിടെ നിന്ന് തന്നെ മൂന്നാം ക്ലാസ്സിലേക്ക് വേറൊരു ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി. അതിനൊരു സാഹചര്യമുണ്ട്, എൻ്റെ രണ്ട് ബന്ധുക്കൾ ഈ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകരായതുകൊണ്ട് അവർ
1: താല്പര്യമെടുത്ത്
2: അങ്ങോട്ട് കൊണ്ട് ഇങ്ങനെ മൂന്ന് നാല് അഞ്ച്, അന്ന് എൽ പി എസ്സിൽ അഞ്ചാം ക്ലാസ് ഉണ്ട്. അപ്പോൾ അഞ്ചാം ക്ലാസ് വരെ ആ എൽ പി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ യു പി സ്കൂൾ മണപ്പള്ളിയിൽ ഒരെണ്ണം പഴയ ഒരു യു പി സ്കൂളുണ്ട്, അതിപ്പോൾ അത് എൻ എസ് എസിൻ്റെ മാനേജ്മെൻറ്റിലാണെങ്കിലും അന്ന് എൻ എസ് എസിന് ആയിരുന്നില്ല, എസ് വി പി എം യു പി എസ് എന്നായിരുന്നു അന്ന് അതിൻ്റെ പേര്. ഇപ്പോൾ അത് എസ് വി പി എം എൻ എസ് എസ് യു പി എസ് ആണ്. അപ്പോൾ ആ സ്കൂളിലാണ് ആറ് ഏഴ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത്. അത് നമ്മുടെ തെന്നല ബാലകൃഷ്ണനിലൊക്കെ പഠിച്ച സ്കൂളാണ്.
1: കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒന്ന് ഓർത്തെടുക്കാമോ?
2: പിന്നെ ഹൈസ്കൂൾ തഴവായിലായിരുന്നു, അത് പിന്നെ വളരെ ഉയർന്ന് നടന്നു പോകണം, അന്ന് ബസ് സൗകര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ 6-7 കിലോമീറ്റർ നടന്നാണ് ഹൈസ്കൂളിലൊക്കെ പോയി പഠിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് വിദ്യാഭ്യാസം സംബന്ധിച്ചത്.
1: ഇപ്പോഴത്തെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ്. ഈ സാറ് പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ നടന്നു പോവുക, 6 കിലോമീറ്റർ നടന്നു പോവുക, കൂട്ടുകാരുമൊത്ത് കളിച്ച് ചിരിച്ച് പോകുന്ന ഒരു രീതിയൊക്കെ.
2: ആ രീതി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കുളിക്കാൻ പോകുന്നത് ഞങ്ങൾ അമ്പലത്തിൻ്റെ കുളത്തിലാണ്. അവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ പഴയ ക്ഷേത്രമാണ്, ഇപ്പോഴും വളരെ പ്രശസ്തമാണ്. ആ ക്ഷേത്രത്തിൻ്റെ കുളത്തിലാണ് ഞങ്ങൾ കുട്ടികൾ കുളിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ നമ്മുടെ വീടുകളിലൊന്നുമല്ല. പിന്നെ അന്നത്തെ ഈ കുളിയിൽ എനിക്കൊരു അനുഭവമുണ്ട്. ഒരു തവണ ഞാൻ വലിയ കുളമാണ്, ഉയരമുണ്ട് എൻ്റെ, അവിടെ നിൽക്കുമ്പോൾ കുളത്തിലേക്ക് മറിഞ്ഞ് വീട് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ എനിക്ക് നീന്തറിയാമായിരുന്നത് കൊണ്ട് എൻ്റെ അടിയിൽ ചെന്നിട്ട് ഞാൻ നീന്തി രക്ഷപ്പെട്ടു.
1: പിന്നെ അതുപോലെ സ്കൂളിലെ സ്കൂളിലെ മറക്കാനാവാത്ത ചില ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, ചില അധ്യാപകരോടുള്ള താല്പര്യം.
2: സ്കൂളിലെ ഇപ്പോൾ ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെങ്കിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു അധ്യാപകരുണ്ട്, രാമകൃഷ്ണുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചേരാവിളി സാറിൻ്റെ

0: ഭാര്യയുടെ അച്ഛനാണ് രാമകൃഷ്ണപിള്ള എന്ന് പറയുന്നത്. അദ്ദേഹം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു. ഒരുപാട് ആളുകളുണ്ട് എങ്കിലും ഇനി ഞാൻ ഓർത്തെടുക്കുന്ന ഒരു അധ്യാപകരിൽ ഒരാൾ അദ്ദേഹമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അധ്യാപകർ നമ്മളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളുകളാണ്. പൊതുവേ അധ്യാപകർക്കൊക്കെ പ്രിയപ്പെട്ട ഒരു കുട്ടിയെന്നുള്ള നിലയിൽ എനിക്ക് ഇവരോടെല്ലാം ഞാൻ ഒന്ന് രണ്ട് പേരുകൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവരോടെല്ലാം വളരെ എളുപ്പമുണ്ട്. അങ്ങനെ കുറേയേറെ അധ്യാപകരുണ്ട്.
1: ഈ എഴുത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ടതിൽ അധ്യാപകർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ?
0: ഉണ്ട്. എഴുത്തിൻ്റെ വഴിയിൽ അത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒക്കെയാണ് കൂടുതൽ എഴുതാൻ തുടങ്ങിയത്. അതിനുമുമ്പേ തന്നെ സാഹിത്യത്തോട് താല്പര്യമുണ്ട്.
1: എങ്ങനെ കൂടുതൽ
0: വായിക്കുമായിരുന്നു. അന്നത്തെ പ്രശസ്തങ്ങളായ നോവലുകളൊക്കെ എടുത്തു ലൈബ്രറിയിൽ നിന്ന് വായിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വായനയുമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴേ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ആനുകാലികങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ആനുകാലികങ്ങളൊക്കെ മനോരമ പോലെയൊക്കെയുള്ളതാണെന്ന് വായിക്കുന്നു. അതൊക്കെ എടുത്ത് ധാരാളമായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാഹിത്യത്തോടെ കുട്ടികളുടെ സാഹിത്യം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സാഹിത്യത്തോടൊരു താല്പര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മനോരമ വായനയൊക്കെ കുറേ കാലം കഴിഞ്ഞപ്പോഴേക്ക് അവിടെ നിന്ന് മാറിയിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ വായിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. മാറി ഭാഷാഭൂഷണിയൊക്കെ പിന്നീട് വായിക്കുന്നു. ഇപ്പോൾ അതൊക്കെ സ്ഥിരമായി വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യകാലത്ത് എൻ്റെ വായനയുടെ ഒരു കാര്യം മനോരമ ആഴ്ചപ്പതിപ്പ് തന്നെ വായിച്ച് ആണ് തുടങ്ങിയതെന്ന് പറയുന്നതിന് തെറ്റില്ല. അപ്പോൾ അങ്ങനെ വായനയിലൂടെ കൂടുതൽ താല്പര്യം വന്നു. അന്ന് പിന്നെ പഠിക്കുന്ന കാലത്ത് അന്ന് കയ്യെഴുത്ത് മാസികകളുണ്ട്. കയ്യെഴുത്ത് മാസികയിലൊക്കെ കവിതകളൊക്കെ എഴുതി. അങ്ങനെ അധ്യാപകരിൽ നിന്ന് തന്നെ ആ കവിതയുടെ കാര്യത്തിൽ എനിക്ക് പ്രശംസകൾ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പണ്ഡിതകവി KK പണിക്കർ എന്ന് പറഞ്ഞ പ്രശസ്തനായ ഒരാളുണ്ടായിരുന്നു. ഈക്കൽ ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു 19-ൽ പരം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ഓഷധി നിഘണ്ടു, അതായത് ഭഗവത്ഗീതയുടെ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം, സുമാറഴീക്കോട്, കുട്ടികൃഷ്ണമാരാർ തുടങ്ങിയിട്ടുള്ള ആ നിരയിൽപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സൗഹൃദമുള്ള ഒരാളായിരുന്നു കുഞ്ഞുള്ള പണിക്കർ. അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു. അപ്പോൾ ഞാൻ ഈ എഴുതുന്ന ഈ കയ്യെഴുത്ത് മാസികയിൽ എഴുതുന്ന കവിതകൾ അദ്ദേഹം എടുത്തുകൊണ്ട് വന്ന് ക്ലാസ്സിൽ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ. അത് അസൽ കവിതയെന്നൊക്കെ പുള്ളി പറയും. അങ്ങനെ ഒരു പ്രശംസ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എഴുത്തിനുള്ള
1: പ്രോത്സാഹനമാണ്.
0: പിന്നെ ഈ അദ്ദേഹത്തെ പറ്റി പിന്നെ ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്, ഈ അധ്യാപകനെ പറ്റി. അത് മാതൃനാടിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ആളെ പ്രശസ്തരായ ആളുകളെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. ആ അദ്ദേഹം എന്നെ ഇക്കാര്യത്തിൽ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രിയപ്പെട്ട ശിഷ്യനെന്ന് ഉള്ള ആയിട്ടാണ് അദ്ദേഹം ഇപ്പോഴുണ്ട്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയുന്ന ഒരു ആളുമാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ അനുസ്മരണങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലൊക്കെ ഈ അടുത്ത കാലത്ത് വരുമ്പോൾ അതിൽ സംസാരിക്കാൻ തന്നെയാണ് വിളിക്കുന്നത്. കാരണം അദ്ദേഹത്തെ പറ്റി കൂടുതൽ നേരിട്ട് ബന്ധമുള്ള ഒരാൾ ഞാനെന്നുള്ള നിലയിൽ അവരെന്നെ വിളിക്കാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് എഴുത്തിന് കൂടുതലേറെ താല്പര്യം വരികയും കവിതകളൊക്കെ
1: എഴുതിനെ ഒരു സീരിയസ് ആയിട്ട് കാണാനൊക്കെ തുടങ്ങിയത് ഹൈസ്കൂളിലാണ്.
0: അതിനുശേഷമാണ്.
1: ഹൈസ്കൂൾ പഠനമൊക്കെ എവിടെ ആയിരുന്നു?
0: തഴവ AVHS എന്ന്
1: പറയും.
0: ഇപ്പോഴും അതന്നെയുണ്ട്. അന്ന് ഞങ്ങൾ നടന്നാണ് പോകുന്നത് എന്നുള്ളത് 7 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ സംഘമായിട്ട് കടന്നു പോയി പഠിച്ചിരുന്നതാണ്. അപ്പം അങ്ങനെയാണ് എഴുത്തിലേക്ക് വന്ന് കുറച്ച് കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കവിതാ സമാഹാരം ഒന്നേ പ്രസിദ്ധീകരിച്ചുള്ളൂ. ബാലസാഹിത്യം
1: എപ്പോഴായിരുന്നു
0: കവിത ആദ്യം പ്രസിദ്ധീകരിച്ചത്? 96ലാണ്. അത് KS പിള്ളസാറിൻ്റെ ഒക്കെ നിർബന്ധം അതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ അത് സമാഹാരമായിട്ട് പ്രസിദ്ധീകരിച്ചത് അത് പ്രഭാത് ബുക്ക് ഹൗസ് ആയിരുന്നു പ്രസിദ്ധീകരിച്ചത്. തിരുനെല്ലൂർ കരുണാകരൻ സാറിൻ്റെ ബാലസാഹിത്യ കൃതികൾ 2 എണ്ണം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമായിരുന്നു ചെയ്തത്, ഒന്ന് സുജലി പബ്ലിക്കേഷൻസ്. പിന്നെ ഞാൻ നമ്മുടെ ഓണാട്ടുകര ഭാഷയുമായി ബന്ധപ്പെട്ടും അവിടുത്തെ അതിൻ്റെ പ്രയോഗങ്ങളും ശൈലികളും നമ്മുടെ മലയാളത്തിൽ ഇന്ന് അന്യം നിന്ന് പോയ ശൈലികളും വാക്കുകളും ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു പുസ്തകമുണ്ട്, തായ്മൊഴി ചന്തം എന്നാണ് അതിൻ്റെ പേര്. അത് പ്രഭാത് ബുക്ക് ഹൗസാണ് പ്രസിദ്ധീകരിച്ച്. പിന്നെ ഞാൻ ഈ പിന്നെ നമ്മുടെ ഒരു പ്രാദേശിക FM ചാനലുണ്ടായിരുന്നു, കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാനൊരു 1.5 കൊല്ലക്കാലം സാഹിത്യവും ഭാഷയുമായി ബന്ധപ്പെട്ട പരിപാടി അവതരിപ്പിച്ചിരുന്നു.
1: കോളേജ് വിദ്യാഭ്യാസമൊക്കെ
0: ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത്, പോസ്റ്റ് ഗ്രാജുവേഷനും അല്ലേ. പിന്നെ BEd പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു. MEd എനിക്ക് അഡ്മിഷൻ കിട്ടിയതാണ്. പക്ഷേ MEd ഇൻ്റർവ്യൂ ദിവസം എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. പിന്നെ അത് ഞാൻ അതിന് ശ്രമിച്ചില്ല.
1: പിന്നെ ഈ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച വർഷമാണ്
0: അത്, 1974.
1: ഗവൺമെൻറ് സ്കൂളിലാണ്?
0: ആദ്യം ഒരു എയ്ഡഡ് സ്കൂളിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഗവൺമെൻറ് സ്കൂളിലേക്ക് പോയി.
1: 74 ഏറ്റവും കൂടുതൽ നാള് അധ്യാപകനായി ജോലി ചെയ്ത
0: കൊല്ലം ജില്ലയിൽ തന്നെയാണ്.
1: വിവിധ സ്കൂളുകളിലായി
0: അവസാനം തൊടിയൂർ ഗവൺമെന്റ്.
1: മലയാളം ഭാഷ
0: മലയാളം
1: അധ്യാപകൻ എന്നുള്ള നിലയിൽ സാറിന് മറക്കാനാകാത്ത ഓർമ്മകൾ അല്ലെങ്കിൽ സാറിന്റെ ഏറ്റവും നല്ല അനുഭവങ്ങൾ, കുറേ അനുഭവങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
0: അധ്യാപകൻ എന്നുള്ള നിലയിൽ മോശമായ അനുഭവങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. കുട്ടികളിൽ നിന്നൊക്കെ വളരെ കൂടുതൽ സ്നേഹം കിട്ടിയിരുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. ഇപ്പോഴും ഞാൻ റിട്ടയർ ചെയ്ത് കുറേ വർഷമായി കഴിഞ്ഞിട്ടും കുട്ടികളെ പലരെയും പലയിടത്ത് വെച്ച് കാണുമ്പോഴും അവർ

0: എനിക്കവരെ ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും അവരെന്നെ തിരിച്ചറിഞ്ഞു വന്ന് ബഹുമാനവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. സ്കൂളിലും അങ്ങനെ തന്നെയാണ്, എനിക്ക് മോശമായ അനുഭവങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ കുട്ടികളുമായി ഇടപെടുകയും സഹപ്രവർത്തകരുമായും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടും എല്ലാവർക്കും പരസ്പരം താല്പര്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ജോലി ചെയ്തത്.
1: തൻ്റെ വിദ്യാർത്ഥികളെ ഏതെങ്കിലും അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് വളർന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരെ ആരെങ്കിലും?
0: ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആയിട്ട് കുറേ ആളുകൾ ഉണ്ട്. എഴുത്തുകാരിലിപ്പം കവിതയൊക്കെ എഴുതുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. പിന്നെ സിനിമയുടെ മേഖലയിൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, അതും കോഴിക്കോടുള്ളതാണ്.
1: ഈ സാഹിത്യമായിട്ടുള്ള ആ ഒരു താല്പര്യവും സാഹിത്യ മേഖലയിലുള്ള അനുഭവങ്ങളും ഒക്കെ ഈ അധ്യാപകൻ എന്നുള്ള നിലയിൽ സാറിനെ സഹായിച്ചിട്ടുണ്ടോ?
0: അധ്യാപകൻ എന്നുള്ള നിലയിലാകുമ്പോൾ എപ്പോഴും പുസ്തകങ്ങളുമായും കാര്യം ബന്ധപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് സാഹിത്യത്തിനും കുറേയൊക്കെ പ്രോത്സാഹനമായിട്ടുണ്ട്. വായിക്കാനും ഒക്കെയുള്ള ഒരു പ്രേരണ തീർച്ചയായും ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു
1: നല്ല അധ്യാപകനാണ്. സാറിനെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: അതെ അതെ, എനിക്ക് ഓൾ ഇന്ത്യ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷനെ കുറി ശ്രേഷ്ഠ പുരസ്കാരം നല്ലൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അംഗീകരിച്ചുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ കവിതയ്ക്കുള്ളതാണ്. 1999 2001 അന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഡോക്ടർ ചെറിയാൻ മത്തായി സ്മാരക പുരസ്കാരമുണ്ട്. അത് കവിതയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്.
1: അധ്യാപകർക്ക്
0: പിന്നെ ഇത് നമ്മുടെ അധ്യാപക ദിനമുണ്ടല്ലോ 5 സെപ്റ്റംബർ. അന്ന് അധ്യാപക അവാർഡുകൾ കൊടുക്കുന്ന ദിവസമാണ് ഇതും കൊടുക്കുന്നത്. അത് 2 തവണ.
1: സാറിന് ഏത് കവിതയ്ക്കാണ് കിട്ടിയെന്ന് ഓർമ്മയുണ്ട്?
0: ഒന്ന് ബാക്കിപത്രം എന്നുള്ള ഒരു കവിതയായിരുന്നു. മറ്റൊന്ന് കവിത എന്ന് പറയുന്നത് തുഞ്ചൻ പറമ്പിൽ എന്ന് പറഞ്ഞൊരു കവിതയാണ്. 2 ഒരു തവണ കിട്ടിയത്. കാടുകാടെന്നെഴുത്തച്ഛൻ നേരു ചൊല്ലിത്തെളിച്ചതാം പൈതൃകത്തിൻ്റെ വേരാഴും പുണ്യഭൂവിലണഞ്ഞു ഞാൻ ആചാര്യ പാദപാംസുക്കൾ ചൂടി സമ്പൂതമായിടം മലയാണ്മ പദം വച്ചു. അങ്ങനെയുള്ള ഒരു കവിതയാണ്. പിന്നെ ഓൾ കേരള ലെവലിലുള്ള അധ്യാപകലാ സാഹിത്യ സമിതിയുടെ കവിതയ്ക്കുള്ള 1988 പുരസ്കാരം എനിക്കായിരുന്നു. അപ്പം അങ്ങനെ ചില കിട്ടിയിട്ടുണ്ട്. സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയിൽ കേളി അവാർഡ് അതൊരു ഗ്രന്ഥശാല കൊടുക്കുന്നതാണ്. തെക്കുംഭാഗത്ത് സാംബശുവിൻ്റെ ഒക്കെ വീടിൻ്റെ ഭാഗത്തുള്ള അത് ഒരു തവണ അവരെനിക്കാണ്. അങ്ങനെയൊക്കെയുള്ള ചില പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ എഴുത്തിൻ്റെ മേഖലയിൽ ഞാൻ കവിതയും എഴുതുന്നുണ്ട്, ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷെ ലേഖനങ്ങൾ പുസ്തക രൂപത്തിലാക്കിയിട്ടില്ല, അതിനും ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ എഴുതിയിട്ടുള്ള ആ ലേഖനങ്ങൾ കൂടുതലും ചില പ്രത്യേകതകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഭഗവത്ഗീത മലയാളത്തിലേക്ക് തർജ്ജമം ചെയ്ത മുസ്ലിം, അദ്ദേഹത്തെ പറ്റി ഒരു ലേഖനം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. 43 മുമ്പ് മരിച്ചു പോയ ഒരു കവിയുടെ ഒരു പുസ്തകം ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചു, അതേപ്പറ്റി എഴുതി. അത് പിന്നെ പ്രാക്കുളം ഈ പത്മനാഭമുള്ള എന്ന് പറയും. ഇപ്പം 43 അപ്പം അങ്ങനെയുള്ള ചില പ്രത്യേകതകളൊക്കെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്.
1: അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു താല്പര്യം?
0: കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ അറിയപ്പെടുന്നവരല്ല. ഇപ്പോൾ ONV യെ പറ്റി ഞാൻ എഴുതേണ്ട കാര്യമില്ലല്ലോ സർ, ധാരാളം പേര് എഴുതുന്നില്ല. ഇപ്പം നമ്മുടെ ഇടയിൽ ഇത്രയും അറിയപ്പെടാത്ത അല്ലെങ്കിൽ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നവരും പിന്നീട് ആളുകൾ മറന്നുപോയവരുമായ ആളുകളെ പുതിയ തലമുറയുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ ഞാൻ അതൊക്കെ ചെയ്യുന്നത്.
1: ഇപ്പോൾ ഈ മണപ്പള്ളിയിൽ ഇതുപോലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നുണ്ടോ?
0: ഞാൻ ഒരു ഗ്രന്ഥശാലയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ ആ നിലയിൽ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം.
1: ഏതാണ് ഗ്രന്ഥശാല?
0: യുവഭാവന ലൈബ്രറി മണപ്പള്ളി അവിടേക്ക്. പിന്നെ ഞാൻ 10 കാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഇപ്പം ഈ ടൈമിലാണ് ഒഴിഞ്ഞത്. അതിനുമ്പോഴത്തെ 2 10 താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ മേഖലയിൽ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിൽ പിന്നെ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് സർഗചേതന എന്ന് പറയുന്ന എഴുത്തുകാരുടെ ഒരു സംഘമുണ്ട്. അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. എല്ലാ മാസവും മുടങ്ങാതെ പ്രോഗ്രാം നടക്കുന്നു. ഇപ്പോൾ അതിൻ്റെ 200 പ്രോഗ്രാമായി. അതുപോലെ നാട്ടിലെ പൊതുവായുള്ള സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ എന്നെ ബന്ധപ്പെടുത്താറുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോഴും ഞാൻ ഞങ്ങളുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്.
1: ഇപ്പോഴും എഴുതാറുണ്ടോ?
0: ഞാൻ ആദ്യം ബാലസാഹിത്യം അല്ല എഴുതിയിരുന്നത്. അത് വളരെ പിന്നീടാണ് ബാലസാഹിത്യം എഴുതാൻ തുടങ്ങിയത്. അത് എഴുതാനൊരു പ്രത്യേക കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനൊരു ആക്സിഡൻ്റായിട്ട് ഒരു വർഷക്കാലം കിടന്നിരുന്നു, നടക്കാൻ പറ്റാതെ. അപ്പം ആ കിടന്ന സമയത്ത് എൻ്റെ തൊട്ട് അടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു 3 കുട്ടി എൻ്റെ അടുത്ത് വരുമായിരുന്നു ഞാനിങ്ങനെ കിടക്കുമ്പോൾ. അപ്പോൾ ആ കുട്ടി വന്നിട്ട് പറയും എന്നോട് പാട്ടൊക്കെ പാടാൻ. അപ്പം ഞാൻ എനിക്ക് തോന്നുന്ന കുറച്ച് കുട്ടി കവിതകൾ ഞാൻ തന്നെ ഇങ്ങനെ കുട്ടിക്ക് ചൊല്ലി കൊടുക്കുമായിരുന്നു അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. ഉണ്ണിക്കുട്ടനു തിന്നാനിന്നൊരു കിണ്ണത്തപ്പം ചുട്ടം

0: പമ്മാനത്ത്. അപ്പം അതൊക്കെ ഞാൻ പിന്നീട് എഴുതിയിട്ട് അത് ഞാൻ ആനുകാലികങ്ങൾക്കൊക്കെ അയച്ചു. കൗമുദി പോലെയൊക്കെയുള്ള അതിൽ മിന്നാമിന്നി ഉണ്ടല്ലോ, അത്തരങ്ങളുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അയച്ചിട്ട് അതെല്ലാം പ്രസിദ്ധീകരിച്ചു. അതാണ് എൻ്റെ ബാലസാഹിത്യ കൃതികളായി സമാഹരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാണ് മിന്നാമിന്നിയിൽ ഇതുപോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ഒക്കെ വന്ന്
1: പിന്നീട് എഴുതി.
0: അപ്പൊ ആ ഒരു ട്രാക്കിലേക്ക് ഞാൻ വന്നു. പക്ഷെ ആദ്യം എഴുതിയത് ഇങ്ങനെയാണ്. പിന്നീട് ഞാൻ പല സ്നേഹരാജ്യത്തില് അങ്ങനെ ഒരുപാട് എണ്ണത്തിൽ എഴുതിയിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തിൽ തന്നെ വീക്കെൻഡിൽ തന്നെ നേരത്തെ കുട്ടി കവിതകളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. കവിതകൾ ഇനി സമാഹരിക്കാനുണ്ട്. മാതൃഭൂമിയുടെ മിന്നാമിന്നിയിൽ കാല് എന്ന് എൻ്റെ ഒരു കവിതയുണ്ട്. നമ്മുടെ കാലിനെ സംബന്ധിച്ചുള്ള ഒരു കവിതയാണ്. അതിൽ വരികള് ചൊല്ലാം. മകനെ മുൾമുന കാലിൽ തറയാതേറെ കരുതി നടക്കുക, നീ കാലു നിനക്കു കരുത്താകുന്നു കാലം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എമ്മിൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകം 4, ശകവർഷം 1948 ആഷാഢം 29, 2026 ജൂലൈ മാസം 20 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ 30:38. എഫ് എം ബാൻഡിൽ 101.4 മെഗാഹെഡ്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയിൽ ഇന്നലെ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഏഷ്യയിൽ ആദ്യം വൈദ്യുതി എത്തിയ നഗരം ഏത്? ഏഷ്യയിൽ ആദ്യം വൈദ്യുതി എത്തിയ നഗരം ഏത്? ഉത്തരം ബംഗളൂരു. ഇനി ഇന്നത്തെ ചോദ്യം, സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? ചോദ്യം ഒരിക്കൽ കൂടി പറയാം, സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? ഇതിൻ്റെ ഉത്തരം ഇന്ന് 5:40 കേൾക്കാം.

ഇത് 101.4 ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയാണ് തേനിശൈ. ആദ്യ ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ആലപിച്ചത് കാതൽ പരിസു എന്ന ചിത്രത്തിൽ.

0: കാണട്ടെ. നേട് ഉടനടി 20,000 ലോൺ.
1: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്
0: കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
2: RBI പറയുന്നു,
1: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: एक प्रकार से पीएम जय अब गरीबों की जय बन गई है।

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സ്പൈസ് എഫ് എം സമയം 4 മണി കഴിഞ്ഞ് 44:25. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തേനീശൈ, തമിഴ് ചലച്ചിത്ര ഗാനം പരിപാടി. സിറൈ പാർവൈ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ഗായകൻ യേശുദാസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത് പോവിഴി വാസലിലി എന്ന ചിത്രത്തിൽ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് അധ്യാത്മ രാമായണ പാരായണം നാലാം ദിവസം പാരായണം ചെയ്യുന്നത് ശ്രീയുക്ത രാജാ.

അധ്യാത്മ രാമായണ പാരായണം നാലാം ദിവസം പാരായണം ചെയ്തത് ശ്രീയുക്ത രാജ. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഇഷ്ക് എന്ന ചിത്രത്തിൽ കുമാർ സാനുവും വിഭാ ശർമ്മയും പാടിയത്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗം ഇന്ന് ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇത് നമ്മുടെ യുവതലമുറയെ ആരോഗ്യപരവും സാമൂഹ്യപരവുമായ അധപതനത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവണതയെ തടഞ്ഞേ മതിയാകൂ. അതിനായി സംസ്ഥാനത്തുടനീളം വിപുലമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ നടത്തിവരുന്നത്. ലഹരിയെ എന്നേക്കുമായി സമൂഹത്തിൽ നിന്നും വേരോടെ പിഴുതുമാറ്റുവാനായി ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കർമ്മപദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും പരിപൂർണ പിന്തുണ ഇതിന് അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ഒരു ജനതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാം, പ്രവർത്തിക്കാം. ലഹരിയെ എന്നേക്കുമായി ഒഴിവാക്കാം. ലഹരി അടിമത്തവും അതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നത് മൂലം നാടിൻ്റെ ക്രമസമാധാനം തകരുന്ന സാഹചര്യം പല രാഷ്ട്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് HIV പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യവും നിലവിലുണ്ട്. കഞ്ചാവും സിന്തറ്റിക് ലഹരികളും വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് ലോകവ്യാപകമായി പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സിഗർ

മറ്റും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ലഹരിയുടെ മായാലോകത്തേക്കുള്ള ആദ്യ പടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിനെ അഥവാ പുകയില ഉൽപ്പന്നങ്ങളെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ കുറച്ചുനാൾ മുൻപ് നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ശരാശരി 12 വയസ്സിൽ സിഗരറ്റിന്റെ ഉപയോഗം കേരളത്തിലെ കൗമാരപ്രായക്കാരിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിഗരറ്റിന്റെ ഉപയോഗം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും തുടർന്ന് കൗമാരം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ രാസലഹരികളുടെ ഉപയോഗത്തിലേക്കും പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. പഠനത്തിലും പെരുമാറ്റത്തിലും ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ വിഭാഗം വ്യക്തികളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് അടിമത്തത്തിലേക്കും പോകാൻ സാധ്യത കൂടുതലുള്ളത്? ഇവരെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഇവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാതെ പ്രതിരോധിക്കാൻ കഴിയും? അഥവാ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നാം കാണാനിടയായാൽ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അദ്ദേഹത്തെ ലഹരി വിമോചനത്തിന്റെ പാതയിലേക്ക് എങ്ങനെ നയിക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ദുരുപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വൾണറബിൾ ഗ്രൂപ്പ്സ് അഥവാ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ചില പഠന പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഇക്കൂട്ടത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ പ്രകടമായി കാണുന്ന പിരിവിരിപ്പും അമിത വികൃതിയും എടുത്തുചാട്ട സ്വഭാവവും അടക്കമുള്ള ലക്ഷണങ്ങളുള്ള ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പ്രശ്നമുള്ള കുട്ടികളിൽ ഭാവിയിൽ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ തലച്ചോറിൽ തകരാറിലാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് ഈ കുട്ടികളിൽ ശ്രദ്ധക്കുറവിനും പിരിവിരിപ്പിനും ഒക്കെ കാരണമായി മാറുന്നത്. ഈ ഡോപ്പമിൻ തന്നെയാണ് ലഹരി അടിമത്തത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറുന്ന ഒരു സംഗതിയും. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് സാവധാനമായി കൂടി പാരമ്യത്തിലെത്തി കുറെ നേരം അങ്ങനെ നിന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ അഥവാ ഡോപ്പമിന്റെ ക്രമമായുള്ള വർധനവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിന് സഹായിക്കുന്ന ഒട്ടേറെ സ്വാഭാവികമായ ആരോഗ്യകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. ചിട്ടയായ വ്യായാമം, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കുക, യാത്രകൾ പോവുക, കലാരൂപങ്ങൾ ആസ്വദിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ഡോപ്പമിൻ ക്രമമായി വർദ്ധിച്ച് പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ആഹ്ലാദവും സുഖവും ആ വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിന്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെ തുടർന്ന് പൊടുന്നനെ വല്ലാത്ത ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. ലൈംഗിക ആസക്തി വർദ്ധിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം അനുഭവങ്ങൾ പെട്ടെന്ന് ഡോപ്പമിൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഡോപ്പമിന്റെ അളവ് കുത്തനെ കൂടുമ്പോൾ ആ ലഹരി ഉപയോഗത്തിന്റെ സമയം കഴിയുമ്പോൾ പൊടുന്നനെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകുമ്പോൾ അതുവരെ ലഭിച്ച സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ മാറി വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ അസ്വസ്ഥത തീവ്രമാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവണത അവരിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം സംഭവിക്കുന്നത്. ADHD എന്ന അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആ കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സാ രീതികളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം ADHD കുട്ടികളെയും ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ കാലഘട്ടം എത്തുമ്പോൾ പഠനം ബുദ്ധിമുട്ടാകും, അവർ പഠനം അവസാനിപ്പിച്ചേക്കും. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്ന് കരുതി ഏതെങ്കിലും തൊഴിൽശാലകളിൽ പരിശീലനത്തിന് ചേർന്നാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതുമൂലം അവിടെയും അവർ

പരാജയമായി പോയേക്കും. അങ്ങനെ അത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്താകുന്നതോടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെടാനും ക്രമേണ ലഹരി വിപണനത്തിലെ കണ്ണികളായി മാറാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക വഴി അവരുടെ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് വർദ്ധിപ്പിച്ച് ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി ലഹരി അടിമകളായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ലഹരി വിപണന ശൃംഖലയിലെ കണ്ണികളാകാനും ഇവർ വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഈ ADHD എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ഒരു സാമൂഹിക നിക്ഷേപമാണ്. ADHD പോലെ തന്നെ ലഹരി അടിമത്വത്തിനുള്ള സാധ്യത കൂട്ടുന്ന മറ്റു ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടിക്കാലത്ത് കാണപ്പെടുന്ന പഠന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിലെ പിന്നാക്കാവസ്ഥ, ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം വളരെ മോശമായ കണ്ണുകളോടെയാണ് കാണുന്നത്. മാതാപിതാക്കളും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഇവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലഹരി പരീക്ഷണങ്ങളിലേക്ക് പോവുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ഉത്കണ്ഠയും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷാദവും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഒരു ഔഷധം എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം മേൽ സൂചിപ്പിച്ച പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി ആ പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുക വഴി അവർ ഭാവിയിൽ ലഹരി അടിമകളായി മാറുന്നത് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. കഞ്ചാവും രാസലഹരികളും അടക്കമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നത് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു അഥവാ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളും ഇവരിൽ ശക്തമാകുന്നതോടെ ഇവർ പലപ്പോഴും അക്രമാസക്തരായി മാറുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അഥവാ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ ചിത്തഭ്രമത്തിന്റെ പാരമ്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ പോലും അപായപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ലഹരി അടിമത്വത്തിന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളാണ്. 1, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സദാസമയം ലഹരി വസ്തുക്കളെ കുറിച്ച് തീവ്രമായ ആസക്തി മനസ്സിൽ ഉണ്ടാകുക. രാവിലെ ഉറക്കത്തിൽ നുണരുമ്പോൾ തന്നെ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെ കുറിച്ചും ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരിക്കും മനസ്സ് നിറയെ. 2 പ്രധാനപ്പെട്ട ലക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ സമയവും അളവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 15 മിനിറ്റ് കൊണ്ട് ഇത് ഉപയോഗിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി തുടങ്ങി പലപ്പോഴും മണിക്കൂറുകളോളം തുടർച്ചയായി ഉപയോഗിച്ച് ബോധരഹിതനായി വീഴുന്ന അവസ്ഥ ആണ് ഈ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ലക്ഷണം, ക്രമേണ ആഹ്ലാദ അനുഭവങ്ങൾ കിട്ടാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിന്റെ അളവ് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആദ്യം വളരെ ചെറിയ അളവ് ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു സുഖവും സന്തോഷവും അവർക്ക് കിട്ടുന്നുവെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ആ അളവ് തികയാതെ വരുന്നു. കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. പൊടുന്നനെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് ആണ് 4 പ്രധാന ലക്ഷണം. പ്രധാനമായിട്ടും മദ്യവും ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൌൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിലാണ് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായി ഉണ്ടാകുന്നത്. ഉറക്കക്കുറവും വിറയലും അമിതമായ ഉത്കണ്ഠയും തൊട്ട് അവസ്മാരവും സ്ഥലകാല ബോധമില്ലായ്മയും അക്രമവാസനയും ശരീരമാസകലം ഉണ്ടാകുന്ന തീവ്രമായ വേദനയും ഒക്കെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. 5 പ്രധാനപ്പെട്ട ലക്ഷണം, ജീവിതത്തിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരുന്നില്ല എന്ന അവസ്ഥയാണ്. കായിക വ്യായാമമോ സൗഹൃദങ്ങളോ കലാരൂപങ്ങൾ ആസ്വദിക്കലോ ഒന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ലഹരിയെ തന്നെ അഭയം പ്രാപിച്ച് പറ്റൂ എന്ന അവസ്ഥയുണ്ടാകും. 6, മിക്കവാറും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, തന്റെ ആരോഗ്യത്തെ ഇത് തകർക്കുകയാണെന്ന്. എന്നാലും ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷമാണ്

0: ഈ അടിമത്തത്തിൻ്റെ പരിപൂർണതയായി കരുതപ്പെടുന്നത്. ഈ 6 ലക്ഷണങ്ങളിൽ 3 എണ്ണമെങ്കിലും കഴിഞ്ഞ 1 വർഷമായി ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് എന്ന് കരുതാം. ലഹരി അടിമത്തത്തിലേക്ക് പോയൊരു വ്യക്തിയെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്ക് മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം. 2 ഘട്ടങ്ങളിലായാണ് ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആദ്യ ഘട്ടം വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. ലഹരി വസ്തുക്കൾ മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുകയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 7 മുതൽ 10 ദിവസം സമയം കൊണ്ട് ഈ ചികിത്സാഘട്ടം പൂർത്തിയാകും. എന്നാലും ഇത് കഴിഞ്ഞ് വീണ്ടും ലഹരി സുലഭമായി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി മടങ്ങുന്നത് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് 2ാം ഘട്ട ചികിത്സ വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 6 മുതൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സാഘട്ടത്തിൽ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും കുടുംബ ചികിത്സയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിലെ പ്രധാന ചികിത്സ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 6 മാസം തൊട്ട് 9 മാസം വരെ ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായ ഒരു ഫലം ലഭിക്കാൻ. ഇതിനോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾക്കും കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം പരിഹരിക്കാൻ ആവശ്യമായ ഫാമിലി തെറാപ്പിയും ഒത്തുചേരുമ്പോൾ മിക്കവാറും ലഹരി അടിമത്തത്തിലേക്ക് പോയ ആളുകളെ നമുക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വെങ്കലം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

നിങ്ങളിപ്പോൾ കേട്ട ഗാനം വെങ്കലം എന്ന ചിത്രത്തിൽ യേശുദാസും ലതികയും ചേർന്ന് പാടിയത്. ഒരു ഗാനം കൂടി. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് സംഗീതം നൽകി ധ്രുവം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 യുവവാണിയിൽ എസ്തേർ മരിയ ടോമിയുമായി ഡോക്ടർ NS ജയമോഹൻ നടത്തുന്ന അഭിമുഖം, 8:00 ഇതളുകൾ പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, 10:15 മുതൽ പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നാടക ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:45 നിയമവേദി, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി, 8:00 സാഹിത്യരംഗം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥാപ്രസംഗം, 10:00 ഇസൈ തെൻട്രൽ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട പ്രത്യേക തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് മൂന്നാറും പരിസര പ്രദേശങ്ങളും മേഘാവൃതമായിരുന്നു. ചില സ്ഥലങ്ങളിൽ മഴ പെയ്തു. മൂന്നാറിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്.

ഇനി ഇന്ന് ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? ഉത്തരം 8 മിനിറ്റ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റാണ് വേണ്ടത്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 6-ാം അധ്യായത്തിലേക്ക് സ്വാഗതം.

വിളവിന്റെ വിസ്മയത്തിന് തിരിതെളിയിച്ച് കടന്നുപോയ അഞ്ചാഴ്ചകൾ കൊണ്ട് കേരളത്തിലെ തരിശു പ്രദേശങ്ങളും പുരയിടങ്ങളും വീട്ടുമുറ്റങ്ങളും മട്ടുപ്പാവുകളുമൊക്കെ വിവിധ പച്ചക്കറികളാൽ നിറയുന്ന കാഴ്ച മലയാളക്കരയ്ക്ക് കൂടുതൽ ആവേശം പകരുന്നു. ഇവിടെ കൃഷിക്കാരായി എത്തുന്നത് ഉയർന്ന തൊഴിലും വിദ്യാഭ്യാസവും ഉള്ളവർ മുതൽ പ്രൊഫഷണലിസ്റ്റുകൾ, ഐ ടി മേഖലയിലെ വനിതകൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾ, വിദ്യാസമ്പന്നരായ വീട്ടമ്മമാർ, കുടുംബശ്രീ പ്രവർത്തകർ, യുവാക്കൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ ശ്രേണിയിലുള്ളവരാണ്. ഈ കാതലായ മാറ്റത്തിന് കാരണം കൃഷി ഉപജീവനത്തേക്കാൾ നിലനിൽപ്പിന്റെയും ആരോഗ്യത്തിന്റെയും പ്രശ്നമാണ് എന്ന തിരിച്ചറിവാണ്. എത്ര പണം കൊടുത്താലും വിഷം വാങ്ങിക്കഴിച്ച് ജീവിതമാകെ താളം തെറ്റുന്ന അവസ്ഥ പലരും മനസ്സിലാക്കിയതാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം. കൃഷി ഇന്ന് നല്ല വരുമാനം ലഭിക്കുന്ന മേഖലയായി മാറുന്നതിന്റെ പ്രധാന കാരണവും വിഷമില്ലാത്ത വിഭവങ്ങൾക്കുള്ള ഡിമാൻഡ് ഒന്നുകൊണ്ട് തന്നെയാണ്. ഉത്സവകാല മാർക്കറ്റുകളിലെ അമിത വിലക്കയറ്റം പിടിച്ചു നിർത്തി യഥാർത്ഥ കർഷകന് മികച്ച വരുമാനം ലഭിക്കുന്നതിന് ഇന്ന് ഓരോ പറമ്പും കൃഷിയിടമായപ്പോൾ സാധിക്കുന്നു. ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടത്തെ കാർഷിക അനുഭവ സമ്പത്തുള്ള ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഓണവിപണി ലക്ഷ്യമാക്കി ഓരോ ചുവടുവയ്പിലും ശ്രദ്ധാപൂർവം മുന്നേറുന്ന ഈ വീട്ടമ്മ 100 മേനി വിളവ് പ്രതീക്ഷിച്ചാണ് കൃഷിയിറക്കിയത്. ദീർഘനാളത്തെ പച്ചക്കറി കൃഷിയിലെ അനുഭവ സമ്പത്ത് കൂടിയാകുമ്പോൾ വിജയം സുനിശ്ചിതം. തിരുവനന്തപുരം ശ്രീ

0: കാര്യം കൃഷിഭവൻ പരിധിയിലെ കരിയത്തിന് സമീപം തിരുവാതിരയിൽ താമസിക്കുന്ന ശ്രീമതി സരിത സൂരജിന്റെ വീട്ടുവളപ്പിലെ കൃഷിവിശേഷങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
1: ഈ വർഷത്തെ ഓണം പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. ഈ ഓണക്കാലത്ത് വിഷമില്ലാത്ത നല്ല സദ്യ ഒരുക്കാൻ, മലയാള തനിമയുള്ള സദ്യ ഒരുക്കാൻ എല്ലാ വീട്ടമ്മമാരും ഒരുങ്ങിക്കഴിഞ്ഞു. ഓണത്തിനൊരുക്കാം വിളവിൻ്റെ വിസ്മയം എന്ന പരമ്പരയിൽ വീട്ടമ്മമാരെ പരിചയപ്പെട്ടു, കൃഷി രീതികൾ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ 15 വർഷത്തോളമായി കൃഷി ചെയ്യുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഓണത്തിനായി വിവിധ വിഭവങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ വിളവെടുക്കാൻ പാകമാകാറായി. അതിവിപുലമായ കൃഷിയാണ് സരിത സൂരജ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് സരിതയെ പരിചയപ്പെടാം. നമസ്കാരം.
2: നമസ്കാരം.
1: സരിത, കഴിഞ്ഞ 15 വർഷത്തോളമായി ഇവിടെ ഈ വീട്ടുവളപ്പിലും ചുറ്റുമുള്ള സ്ഥലത്തുമൊക്കെ അതിവിപുലമായ കൃഷി ചെയ്തു വരികയാണ്. അപ്പോൾ ഈ കൃഷിയിലോട്ട് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്?
2: ഹസ്ബൻഡിന് കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ കൃഷിയിലോട്ട് വരാനുള്ള പ്രധാന കാരണം. 15 വർഷത്തോളമായി കൃഷി ചെയ്യുന്നു. പൂർണ്ണമായും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലെ ഒട്ടുമിക്ക പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്ത് വരുന്നു.
1: ഇപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ താല്പര്യത്തിലാണ് കൃഷി എന്ന് പറഞ്ഞു. തരിത കുട്ടിക്കാലം മുതൽ കൃഷി കണ്ടു വളർന്ന ഒരാളാണോ?
2: എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ്. അതിലുപരി എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാർ നല്ല കൃഷിക്കാരാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ ചെയ്യുന്നത് കണ്ടാണ് ഹസ്ബൻഡും നല്ലൊരു കൃഷിക്കാരനായത്.
1: സരിത ഇപ്പോൾ പൂർണ്ണ സമയം കൃഷിയിലാണ്. രാവിലത്തെ നമ്മുടെ വീട്ടു ജോലി കഴിഞ്ഞാൽ പൂർണ്ണ സമയം കൃഷിയിലാണല്ലേ?
2: അത് രാവിലെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടിയാണ് കൃഷിയിലോട്ട് ഇറങ്ങുന്നത്. രാവിലെ 1-2 മണിക്കൂറോളം ഞങ്ങൾ കൃഷിയിൽ ഏർപ്പെടും. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം നമുക്ക് വേറൊരു കൃഷിസ്ഥലമുണ്ട്, അവിടെ 2-3 മണിക്കൂർ ഞങ്ങൾ കൃഷിയിൽ സമയം കണ്ടെത്തും.
1: ഇപ്പോൾ ഓണത്തിനൊരുക്കാം വിളവിൻ്റെ വിസ്മയം എന്ന് പറഞ്ഞ ഒരു പദ്ധതി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഓണക്കാല പച്ചക്കറികൾക്കായി ഏതൊക്കെ തരത്തിലാണ് സരിത തയ്യാറെടുത്തത്?
2: ഓണത്തിന് ഞങ്ങൾ മത്തന്, വെള്ളരി, പാവല്, പടവലം, കത്തിരി, വെണ്ടയ്ക്ക, അങ്ങനെ ഒട്ടുമിക്ക പച്ചക്കറികളും നമ്മൾ ഓണത്തിന് വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞു.
1: ഓണക്കാല പച്ചക്കറികൾ ഇപ്പോൾ ഏകദേശമൊക്കെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു നടീലും അതിൻ്റെ ഈ വളപ്രയോഗവും പോട്ടിംഗ് മിശ്രം തയ്യാറാക്കുന്നതും ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്?
2: ഇത് ഞങ്ങൾ പഠിച്ചത് ശ്രീകാര്യം കൃഷിഭവൻ്റെ പരിധിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അവിടെ ഹരിത ഓർഗാനിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിശക്തിയായിട്ടുള്ള ഒരു കൃഷിക്കൂട്ടമുണ്ട് നമുക്ക്. അവിടെ നിന്ന് എല്ലാ മാസവും നമുക്ക് ക്ലാസ്സുകൾ തരാറുണ്ട്. അവിടെ നല്ല കൃഷിയിൽ വിദഗ്ധരായ ഓഫീസർമാർ വന്ന് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. വളപ്രയോഗങ്ങളെല്ലാം പഠിപ്പിച്ച് തരാറുണ്ട്. പിന്നെ ഒട്ടുമിക്ക വളങ്ങളും നമ്മൾ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്.
1: അപ്പോൾ ഇത് അവിടെ നിന്ന് പഠിച്ചു വന്ന രീതി നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടാണ് ഇപ്പോൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ?
2: അവിടെ നിന്ന് പഠിപ്പിച്ചെന്ന കൃഷിയും പിന്നെ നമ്മൾ സ്വയമായിട്ട് നമുക്ക് പഠിച്ചതും എല്ലാം കൂടി ആണ് നമ്മൾ കൊണ്ടുവരുന്നത്.
1: പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലല്ലേ ഇവിടെ കൃഷി ചെയ്യുന്നത്?
2: പൂർണ്ണമായും ജൈവ കൃഷിയിലാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൃഷി ഇടയ്ക്കിടയ്ക്ക് കൃഷി ഓഫീസിൽ നിന്ന് നോക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ മണ്ണെടുത്ത് ടെസ്റ്റ് ചെയ്യാറുണ്ട്.
1: ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് അടിസ്ഥാന വളമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
2: നമ്മൾ ചാണകം, കുമ്മായം എല്ലാം ഇട്ട് 15 ദിവസം കഴിഞ്ഞ് നല്ല സമ്പുഷ്ടീകരിച്ച മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ തൈകൾ നടുമ്പോൾ എല്ലാം വാം ഉപയോഗിച്ചാണ് നടുന്നത്.
1: പിന്നെ നട്ടതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത്? ഇപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ എല്ലാം വെണ്ടയും മറ്റ് പച്ചക്കറികളും ഒക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. പച്ചമുളകൊക്കെ, കോവലൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു നട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ് എപ്പോഴാണ് നമ്മൾ വളം കൊടുക്കുന്നത്?
2: ഞാൻ ചെയ്യുന്നത് നാലിലെ പരുവാകുമ്പോൾ 10 ദിവസം കൂടുമ്പോൾ സൂഡോമോണസ് കലക്കി ഒഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാണകം, വേപ്പം പിണ്ണാക്ക്, എല്ലുപൊടി അതെല്ലാം കൂടി അതിൻ്റെ സ്ലറി ആക്കിയിട്ട് ഞാനത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട്. എനിക്ക് കോഴിവളം ഉള്ളതുകൊണ്ട് കോഴിവളം കൊടുക്കാറുണ്ട്. പച്ചക്കറിയുടെ വേസ്റ്റ് എടുത്ത് അതിനെ സ്ലറിയാക്കി അതിനെ ഡൈലൂട്ട് ചെയ്ത് അതും കൊടുക്കാറുണ്ട്. ഇത്തരം വളങ്ങളാണ്. പിന്നെ ഈ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കും, ഹൃദയാമൃതം, അങ്ങനെയുള്ള വളങ്ങളെല്ലാം സ്വയം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
1: നന്നായിട്ട് വളരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും പച്ചക്കറികളുണ്ട്, ധാരാളമുണ്ട്. പൊതുവേ കീടശല്യവും സാധാരണ നിലയിൽ നമുക്ക് മിക്ക കൃഷി സ്ഥലത്തും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമുക്ക് കീടങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്യുന്നത്?
2: നമ്മൾ ഫിഷ് അമിനോ ആസിഡ് നല്ലൊരു വളമായിട്ടും നമ്മളത് ഒരു കീടനാശിനി ആയിട്ട് ഉപയോഗിക്കാം. കാര്യം അതിൻ്റെ ഒരു സ്മെല്ല് കീടങ്ങളെ അകറ്റി നിർത്തും. പിന്നെ നമ്മൾ കെണികളൊക്കെ മേടിച്ച് കെട്ടി തൂക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേപ്പ് മിശ്രിതം ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പയറിലൊക്കെ വരുന്ന മുഞ്ഞ അതൊക്കെ നീരിനെ കയറ്റി വിടേണ്ട ചെയ്യുന്നത്. വെളുത്തുള്ളി മിശ്രിതം ഇതെല്ലാം കൂടെ ഡൈലൂട്ട് ചെയ്ത് ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രധാനമായും നമ്മൾ 2 ദിവസം നമ്മൾ ഇലയുടെ അടിയിലും നമ്മൾ മൊത്തം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കീടങ്ങളും നമ്മളിൽ വരത്തില്ല. നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കും അത്രത്തോളം കീടങ്ങളും ഒഴിഞ്ഞു നിൽക്കും.
1: ഇപ്പോൾ ഓണത്തിന് 2-3 വിപണികളിലേക്ക് എത്തിക്കാനുള്ള പച്ചക്കറികളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിപണി, നമ്മൾ ഓണത്തിന് പല വിപണികൾ നമ്മൾ കൃഷിഭവനിൽ കാണും, റെസിഡൻസിൻ്റെ വിപണി കാണും, നാട്ടുകാരുടെ ഒരു വിപണി കാണും, ഇത് വിൽക്കാൻ നമുക്ക് എന്തെങ്കിലും

0: ബുദ്ധിമുട്ട് സാധാരണ അനുഭവപ്പെടാറുണ്ടോ ഓണക്കാലങ്ങളിലൊക്കെ?
1: ഞങ്ങൾക്ക് ഇത് വിറ്റ് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാര്യം ഞങ്ങൾക്ക് കൃഷിപ്പണി തന്നെ ഞങ്ങൾക്കൊരു വിപണിയുണ്ട്. ഓണത്തിന് 3 ദിവസം ഓണച്ചന്തയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ റെസിഡൻസിൽ ചന്തയുണ്ട്. വീട്ടിൽ ആവശ്യക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് വിറ്റ് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല.
0: പൊതുവേ

0: ഞങ്ങളുടെ വീട്ടിലും എല്ലാം ആ വിലയിലാണ് നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത്.
1: സ്വാഭാവികമായിട്ട് നല്ല വില കിട്ടുന്നില്ലേ?
0: ജൈവമായതുകൊണ്ട് നല്ല വിലയാണ് കിട്ടുന്നത്.
1: ശ്രീമതി സരിത, നമ്മുടെ ഈ ഓണക്കാല പച്ചക്കറികൾ സ്വന്തം നിലയിൽ തന്നെ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി തിരിഞ്ഞ് 50% നിങ്ങൾ ധാരാളം പച്ചക്കറികൾ ഓണത്തിനായി കൃഷി ചെയ്ത് അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാമോ?
0: അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസിഡൻസിൽ ശ്രീഭദ്ര റെസിഡൻസാണ് കരിയും. അതിൽ ഞങ്ങൾ ഞങ്ങൾക്കൊരു ആഴ്ച ചന്ത അവിടെയുണ്ട്. എല്ലാ സൺഡേയും ആണ് അവിടെയും. നമ്മൾ എന്നെ പോലെ വേറെ മറ്റ് കർഷകരും ജൈവ രീതിയിലാണ് കൃഷി ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ സാധനങ്ങളുടെ കുറവ് മൂലം റെസിഡൻസുകാർ തന്നെ നമുക്കൊരു 50 സെൻറ് സ്ഥലം എടുത്ത് തരികയും നമ്മളതിലൊരു 4 പേര് ചേർന്ന് അതിൽ കൃഷി ചെയ്ത് വരികയും ചെയ്യുന്നു. അതിൽ നമ്മൾ ഓണക്കാല കൃഷി ചെയ്തിട്ടുണ്ട്. 1 മാസം മുന്നേ ഓണക്കാല കൃഷി തുടങ്ങി.
1: അപ്പോൾ റെസിഡൻസ് ആണ് നമുക്ക് ഈ സ്ഥലം റെഡിയാക്കി തന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം നിങ്ങൾ കൂട്ടായ്മയായിട്ട് ഏതൊക്കെ കൃഷികളാണ് ചെയ്തിരിക്കുന്നത്?
0: അതിൽ നമ്മൾ പാവല്, പയർ, വെണ്ട, മത്തൻ, വെള്ളരി, അതുകൂടാതെ നമുക്ക് ബന്ദിത്തൈകളും കൃഷിഭവനിൽ നിന്ന് തന്നിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി.
1: കൂട്ടായ്മ ചെയ്യുമ്പോൾ അതിപ്പോൾ 1 മാസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാനുള്ള പാകത്തിനായി അല്ലേ?
0: കൃഷി ഓഫീസർ വന്ന് നമുക്ക് ഇന്ന ദിവസം തുടങ്ങിയാലേ ഓണത്തിന് ഇങ്ങനെ വിളവെടുക്കാൻ പറ്റുള്ളൂന്നും പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങൾ തരികയും അതനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഓണത്തിന് തീർച്ചയായും ഞങ്ങളെ പച്ചക്കറികൾ പാകമാവും.
1: കൃഷിഭവനിൽ നിന്ന് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അല്ലേ ഇതിന്?
0: കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഫുൾ സപ്പോർട്ടാണ് നൽകുന്നത്. എന്നെ പോലെ തന്നെ ഒത്തിരി കർഷകർ, ചെറിയ രീതിയിൽ ചെയ്യുന്ന കർഷകരെ വലിയ കർഷകരാക്കുന്ന ഒരു കൃഷിഭവനാണ് ശ്രീകാര്യം കൃഷിഭവൻ. ഒട്ടനവധി കർഷകർ നല്ലതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിഭവനിൽ നിന്ന് വന്ന് വീടുകളിൽ വന്ന് വേണ്ട നിർദ്ദേശം തരികയും ചെയ്യുന്നുണ്ട്.
1: വീട്ടിൽ പച്ചക്കറി സ്വന്തം നിലയിലുണ്ട്. അത് ഭർത്താവിൻ്റെ കൂടെ സഹകരണത്തോടെ നന്നായിട്ട് കൊണ്ടുപോകുന്നു. ഓണക്കാലത്തേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കുറേ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ കൂട്ടായ്മയിൽ നമ്മുടെ റെസിഡൻസുമായി ബന്ധപ്പെട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ മുട്ടക്കോഴിയുണ്ട്, അതുപോലെ തന്നെ കൂൺ കൃഷിയുണ്ട്. അതിൻ്റെ കൂടെ വിശേഷങ്ങളോടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നന്നായിരുന്നു.
0: ആദ്യം ഒരു 500 കോഴി കിടക്കുന്ന ഒരു കോഴി ഫാമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ഥലപരിമിതികൾ മൂലം ഞാനത് ചുരുക്കി ഒരു 100 കോഴിക്കകത്താക്കി. അതുപോലെ തന്നെ എനിക്ക് കൂൺ കൃഷിയുണ്ട്. അത് ഞാൻ ചിപ്പിക്കൂണും പാൽക്കൂണും ചെയ്യുന്നുണ്ട്. അതും ഞാൻ കൃഷിഭവൻ്റെ സഹായത്തോടെ കൂൺ കൃഷി പഠിച്ചതാണ്. അതും നമ്മൾ സെയിൽ ചെയ്യുന്നത് വിപണിയിൽ കൊണ്ടുപോയാണ് സെയിൽ ചെയ്യുന്നത്.
1: വീട്ടമ്മ എന്നുള്ള നിലയിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി സമയമാണ് നമ്മൾ കൃഷി ചെയ്യുന്നതിനായി കണ്ടെത്തിയിരിക്കുന്നത്. എത്ര രൂപ നമുക്ക് ഈ കൃഷിയിൽ നിന്ന് വരുമാനം ലഭിക്കും?
0: 20,000 രൂപ അടുപ്പിച്ച് നമുക്ക് 1 മാസം ഇതിൽ നിന്ന് വരുമാനം കിട്ടും.
1: നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് 20,000 രൂപയോളം വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു മറ്റു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ്. ഒപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ശുദ്ധമായ പച്ചക്കറികൾ കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാം, കുട്ടികൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കാം, കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാം. അപ്പം നമുക്കിത് മനസ്സിന് സന്തോഷം, നമുക്ക് ആരോഗ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ വരുമാനം ഉൾപ്പെടെ നമുക്ക് ഈ കൃഷി കൊണ്ട് വളരെ സന്തോഷം തരുന്നുണ്ടല്ലേ?
0: തീർച്ചയായും. കാര്യം കൃഷിയിലൂടെ നമുക്ക് നല്ല ഒരു എനർജി കിട്ടും. ഞങ്ങൾ പച്ചക്കറിയൊന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല. പിന്നെ നമ്മൾ ഇത് കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു എനർജിയും ഒപ്പം സന്തോഷവും പിന്നെ നമുക്ക് ആരോഗ്യവും കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും.
1: സരിത, ഇപ്പോൾ ഓണത്തിന് പച്ചക്കറി തയ്യാറാക്കി, അതുപോലെ സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെ ഒരു പച്ചക്കറി തോട്ടമുണ്ട്, സ്ഥിരമായി വിപണിയുണ്ട്, വീട്ടിൽ ധാരാളം ആളുകൾ വന്ന് വാങ്ങിക്കുന്നു. സരിതയെ സംബന്ധിച്ച് 365 ദിവസം കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി അതിന് ശേഷം വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം എന്താണ്?
0: എനിക്ക് കൃഷിയെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ താല്പര്യം കൊണ്ടാണ് ഞാൻ കൃഷിയിലോട്ട് വന്നത്. പക്ഷെ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ കൃഷി എൻ്റെ ജീവനായിട്ടാണ് മാറിയത്. ഒപ്പം നല്ലൊരു വരുമാനവും കിട്ടുന്നുണ്ട്. പിന്നെ കൃഷിയിലൂടെ നമുക്ക് നല്ലൊരു എനർജിയും കിട്ടും, നല്ല സന്തോഷം കിട്ടും, നല്ല ആരോഗ്യം കിട്ടും. അതുകൊണ്ട് എല്ലാവരും കൃഷിയിലോട്ട് കടന്നു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം.
1: ഓണക്കാലത്ത് ഏറ്റവും നല്ല വിളവ് കിട്ടി നല്ല ലാഭം ഈ കൃഷിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സരിതയെപ്പോലെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.
2: ഒരു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓണമെത്തുകയാണ്. വിളവിൻ്റെ വിജയ പ്രതീക്ഷകളിലാണ് ഓരോ കൃഷിമുറ്റങ്ങളും. സദ്യ ഒരുക്കാനുള്ള പച്ചക്കറിയും ബാക്കിയുള്ളത് ഓണത്തിനുള്ള പോക്കറ്റ് മണിക്കുള്ള സമ്പാദ്യവുമാണ്. കേരളമുണർന്നു, ആർപ്പുവിളികളുമായെത്തുന്ന ഉത്സവ മാമാങ്കത്തെ വരവേൽക്കാൻ പൂക്കളും പച്ചക്കറികളുമായി നാടൊരുങ്ങുകയാണ്. ശ്രീമതി സരിതാ സൂരജിനെപ്പോലുള്ള വീട്ടമ്മമാരുടെ കരുത്താണ് നാളെയുടെ ആരോഗ്യ കേരളത്തിന്റെ പ്രതീക്ഷ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. PM FME പദ്ധതി.
2: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 June 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PM FME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 crore വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 lakh വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൗത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PM FME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധ വ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വിഭാവനം ചെയ്തിട്ടുള്ള PM FME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ അനുജ കുമാർ. Both houses of parliament witnessed multiple adjournments on the first day of the monsoon session today, following uproar by opposition parties over various issues, including the NEET paper leak case. The Lok Sabha and the Rajya Sabha were later adjourned for the day. The Lok Sabha began with obituary references to 6 former members who passed away recently. The house also paid tributes to Father Emir of Qatar, Sheikh Hamad bin Khalifa Al Thani. However, question hour could not be taken up as opposition members from the Congress and the Samajwadi Party raised slogans over the NEET issue. Despite repeated appeals by Speaker Om Birla and later by Presiding Officer Dilip Saikia to maintain order and allow the House to function, the protests continued, leading to adjournment of the House for the day. The Rajya Sabha also witnessed repeated disruptions. The House was adjourned multiple times despite efforts by Chairman C.P. Radhakrishnan and Deputy Chairman Hari Vansh to conduct business. Later, the upper house was also adjourned for the day. Earlier, speaking to media ahead of the commencement of the session this morning, Prime Minister Narendra Modi expressed hope that the monsoon session will be as productive as the monsoon itself, saying both play an important role in the nation's progress and the well-being of its people.
4: मानसून हो या मानसून सत्र, अगर दोनों प्रोएक्टिव हो तो बहुत ही प्रोडक्टिव होते हैं, और दोनों को प्रोडक्टिव होते हैं तो देश का कल्याण होता है, जीव मात्र का कल्याण होता है. साथियों, पिछले एक महीने में देश ने अनेक सिद्धियां प्राप्त की है, चाहे राष्ट्रीय हो, अंतर्राष्ट्रीय हो और अब तो अंतरिक्ष भी हो, भारत के लिए गर्व के पल रहे हैं.
3: President Drobdi Murmu today called for deeper economic engagement between India and Moldova, saying the two countries have immense potential to expand cooperation in several high-growth sectors. The president was addressing the India-Moldova Business Forum in Chisinau today. Referring to the vision of Viksit Bharat 2047, President Murmu said India seeks partnerships based on trust and shared prosperity, while Moldova's strategic location and skilled workforce offer promising opportunities for the Indian business. Earlier, President Murmu and her Moldovan counterpart, Maia Sandu, held delegation-level talks. She also paid floral tributes at the monument of Stefan Cel Mari Sisfanth in Chisinau. The Supreme Court has asked the Solicitor General to take instructions if a special investigation team, SIT, can be set up to probe the alleged embezzlement of donations at Ram Temple in Ayodhya, Uttar Pradesh. It also asked the parties not to politicize the Ram Temple donation row. The court said that the Ram Temple donation row is a simple case of commission of crime and the court is just to ensure proper investigation. The Solicitor General told the court that SIT was constituted to probe allegations and now the state police is investigating it. The apex court will hear the plea again on 27th of this month when Uttar Pradesh government will apprise it about the SIT probe in matter. Union Minister Jagat Prakash Nadda today met the representatives of protesters in New Delhi. In a social media post, Mr. Nadda said a proposal came from the protesters to hold talks with the government and the discussions have been ongoing since 11:50 a.m. this morning. The minister said the meeting took place in a cordial atmosphere and initial verbal discussion was held in detail with their delegation and they submitted a written petition to the government around 4 p.m. Mr. Nadda urged all the protesters to end their sit-in and assist the administration in restoring normalcy. The Delhi police has appealed to all the protesters in New Delhi to maintain peace.

0: exercise restraint and cooperate with the police in ensuring peace and public order. In a video message, Additional Commissioner and Public Relations Officer of Delhi Police, Rajiv Ranjan, urged the participants to conduct themselves peacefully, refrain from indulging in any unlawful or violent activities, and comply with the lawful directions issued by the police officers or personnel deployed on duty. In the United Kingdom, Andy Burnham, the newly elected leader of the Labour Party, has took charge as country's new Prime Minister. King Charles III invited the 56-year-old former mayor of Greater Manchester to form a new government following the resignation of Keir Starmer. And that is the end of this news bulletin.
1: Agashavani, Devikulam, Spice of കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: ദിലീപ മഹാരാജാവിന്റെ ഗുണഗണങ്ങളാണ് 18 ശ്ലോകങ്ങളിൽ കവി ഇതുവരെ വർണ്ണിച്ചത്. അത് അടുത്ത 2 ശ്ലോകങ്ങൾ കൊണ്ട് ആ വർണ്ണന കവി പൂർത്തിയാക്കുന്നു. രാജാവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പരാർത്ഥങ്ങളായിരുന്നു. സ്വാർത്ഥത അതിൽ തീണ്ടിയിട്ടേ ഇല്ല. സൃഷ്ടിയിൽ തന്നെ വിധാതാവ് വിശേഷിച്ച് വിധിച്ചതുകൊണ്ടാണത്രേ അങ്ങനെയായത്.

0: ദുർഗങ്ങൾ കെട്ടി വളഞ്ഞതാണ് പുരി. ശത്രുക്കൾക്ക് ദുർഗമമാം വിധം ഹിംസ്രജന്തുക്കൾ വളരുന്ന കിടങ്ങുകളും ഉണ്ടാകും പുരിയെ രക്ഷിക്കാൻ. ദിലീപൻ്റെ വിസ്തൃതമായ സാമ്രാജ്യവും ഇങ്ങനെയായിരുന്നു. സമുദ്രതീരമാകുന്ന പ്രാകാരങ്ങൾ, സമുദ്രമാകുന്ന കിടങ്ങുകൾ, ഇത്ര വിപുലമായ ഭൂവിഭാഗത്തെ ഒരു നഗരിയെ എന്ന പോലെ അനായാസമായി ദിലീപൻ ഭരിച്ചു പോന്നു. കടൽത്തീരമാകുന്ന കോട്ടമതിലുകളും കടലുകളാകുന്ന കിടങ്ങുകളും ചൂടുന്ന ഭൂമിയെ പുരിയെ എന്ന പോലെ ദിലീപൻ അനായാസേന ഭരിച്ചു.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: കാര്യം ശരിയായി.
2: ഏത് കാര്യം?
1: മോളുടെ ഫീസേ
2: കാണട്ടെ.
1: നേടെ ഉടനടി 20,000 ലോൺ.
2: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്.
1: കാര്യം ശരിയായി.
2: ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
3: RBI പറയുന്നു,
4: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
5: PM JAY अब गरीबों की जय बन गई है।
6: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1-4-5-5-5.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: एक प्रकार से पीएम जय अब गरीबों की जय बन गई है।

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 19:40. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: क्षिप्तानि त्रीणि क्षेपणास्त्राणि तथैव विनाशितानि। चतुर्थं क्षेपणास्त्रं जॉर्डन देशस्य दक्षिणदूरस्थक्षेत्रे पतितं, येन कापि जनधनहानिः न जाता। समाचारमाध्यमानुसारम् एतानि क्षेपणास्त्राणि जॉर्डन देशस्य दक्षिणतटीयनगरे अकाबा इत्यत्र स्थितान् अमेरिकी विमानस्थानकान् लक्ष्यीकृत्य प्रक्षिप्तानि आसन्। भारत ऋतु विज्ञान विभागेन अद्य हिमाचल प्रदेश, जम्मू कश्मीर, लद्दाख, उत्तराखंड राज्येषु अतिवृष्टिपरा रक्तवर्णीया संचेतना उद्घोषिता। इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: മൂന്ന് കോളേജിലെയും
5: Don't worry.
4: ഫീസ് നോക്ക്.
6: എന്തുണ്ട് വിശേഷം?
4: എന്തു പറ്റി?
5: ഫീസിന്റെ ടെൻഷൻ.
6: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
7: RBI പറയുന്നു,
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് ഏച്ചിക്കാനവും PA ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും KV രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത്ത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. August 8 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി KG ശങ്കരപിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
10: 40 മെഗാവാട്ടാണ് ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൗരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്.
9: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
11: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
9: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ 2ാം വിള നെല്ല് സംഭരണത്തിലെ PRS നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
12: പാലക്കാട് ജില്ലയിലെ 2 പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ PRS നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. June 20 വരെ അംഗീകരിച്ച PRS കളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് July 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
9: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
13: LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണിനെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൌൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് UDFലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
9: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ RPF മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മുണ്ടേൽ, സരൺ സ്വദേശിയായ ഡബ്ലുനാഥ് എന്നിവരെ ആർ പി എഫ് അറസ്റ്റ് ചെയ്തു. കേസിൽ ഉൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്.

0: അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ക്യാച്ച് ദ റെയിൻ ഭൂമിയുടെ ജീവതാളം വീണ്ടെടുക്കുന്ന ജനകീയ മഹാപ്രസ്ഥാനം. തയ്യാറാക്കിയത് സിനോവ് സത്യൻ, മാധ്യമ പ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ആഗോളതലത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവുമധികം ഇരയാകുന്നത് ജലസ്രോതസ്സുകളാണ്. ലോക ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും അധിവസിക്കുന്ന ഇന്ത്യയിൽ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. ജനസംഖ്യാ വർധന, അനിയന്ത്രിതമായ നഗരവൽക്കരണം, ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണം എന്നിവ രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും കടുത്ത ജലക്ഷാമത്തിലേക്ക് തള്ളിവിടുന്നു. ഓരോ വർഷവും ലഭിക്കുന്ന കോടിക്കണക്കിന് ലിറ്റർ മഴവെള്ളം മണ്ണിലേക്കിറങ്ങാതെ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന പ്രതിഭാസവും നാം കാണുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനുമായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ എന്ന ബൃഹത്തായ പദ്ധതി നടപ്പാക്കുന്നത്. മഴവെള്ളം എവിടെ വീഴുന്നു, എപ്പോൾ വീഴുന്നു, അവിടെ തന്നെ അത് സംഭരിക്കുക എന്ന ലളിതവും എന്നാൽ ഏറെ ശക്തവുമായ സന്ദേശമാണ് ഈ ജനകീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. 2019 ജൽശക്തി അഭിയാന് രാജ്യത്ത് ആദ്യമായി തുടക്കം കുറിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജലക്ഷാമം നേരിടുന്ന 256 ജില്ലകളിലെ 1592 ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം ഇതിന്റെ പ്രവർത്തനം. എന്നാൽ 2020 കോവിഡ് മഹാമാരി വ്യാപിച്ചതിനാൽ ഈ പദ്ധതി വിഭാവനം ചെയ്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. എങ്കിലും 2020 ക്യാച്ച് ദ റെയിൻ എന്ന പേരിൽ സംസ്ഥാനങ്ങളെയും തദ്ദേശ സ്ഥാപനങ്ങളെയും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടികൾ നടന്നു. ഇതിന്റെ തുടർച്ചയായി 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവ്യാപക ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് 2021 മുതൽ രാജ്യത്തെ മുഴുവൻ ജില്ലകളിലെയും എല്ലാ ബ്ലോക്കുകളെയും ഉൾപ്പെടുത്തി ഈ പദ്ധതി വിപുലപ്പെടുത്തി. 2023 കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത എന്ന പ്രമേയത്തോടെ ജൽജീവൻ ദൗത്യവുമായി സഹകരിച്ച് ഈ പദ്ധതി വൻ വിജയമാക്കി മാറ്റി. 2024 ജലസംരക്ഷണ മേഖലയിൽ സ്ത്രീകളുടെ പങ്ക് ഉയർത്തിക്കാട്ടി നാരീശക്തിയിൽ നിന്നും ജലശക്തി എന്ന പ്രമേയത്തിലാണ് യജ്ഞം സംഘടിപ്പിച്ചത്. ഓരോ വർഷവും കൂടുതൽ വിപുലമായ ലക്ഷ്യങ്ങളോടെയും ശാസ്ത്രീയമായ രീതികളോടെയുമാണ് ജൽശക്തി അഭിയാൻ നടപ്പാക്കുന്നത്. 22 മാർച്ച് ലോക ജലദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് ഹരിയാനയിലെ പഞ്ച്കുലയിൽ ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025 ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. ജലസംരക്ഷണത്തിനായുള്ള ജനകീയ മുന്നേറ്റം കൂടുതൽ ശക്തമായ ജനസമ്പർക്കത്തിലേക്ക് എന്നതാണ് യജ്ഞത്തിന്റെ 2025 മുഖ്യ പ്രമേയം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജലസുരക്ഷ ഉറപ്പാക്കുക, ഭൂഗർഭജലം റീചാർജ് ചെയ്യുക എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഈ പദ്ധതി. രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 148 ജില്ലകളെ പ്രത്യേകം കേന്ദ്രീകരിച്ചാണ് 2025 ദൗത്യം മുന്നോട്ട് പോകുന്നത്. വിവിധ ഗവൺമെന്റ് ഏജൻസികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയെ ഏകോപിപ്പിച്ച് വലിയ ജനകീയ ശൃംഖല ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. ജൽശക്തി അഭിയാൻ പ്രധാനമായും 5 അടിസ്ഥാന പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജലസംരക്ഷണവും മഴവെള്ള സംഭരണവുമാണ് ഇതിൽ ആദ്യത്തേത്. കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നുള്ള മഴവെള്ളം ശേഖരിക്കൽ, മഴക്കുഴികളുടെയും തടയണകളുടെയും നിർമ്മാണം എന്നിവയിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കുക, ജലസ്രോതസ്സുകളുടെ ജിയോ ടാഗിംഗും ശാസ്ത്രീയ

ആസൂത്രണവുമാണ് രണ്ടാമത്തേത്. ഇതിലൂടെ രാജ്യത്തെ എല്ലാ ജലസ്രോതസ്സുകളുടെയും കണക്കെടുപ്പ് നടത്തുകയും ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ജിയോ ടാഗിംഗ് നടത്തി ഡിജിറ്റൽ ഭൂപടം നിർമ്മിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി ജലശക്തി കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ. രാജ്യത്തെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സ്ഥാപിക്കുന്ന ജലശക്തി കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്ക് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക സഹായങ്ങളും വിവരങ്ങളും നൽകുന്ന വിജ്ഞാന കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. നാലാമതായി തീവ്രമായ വനവൽക്കരണം. ജലസ്രോതസ്സുകളുടെ തീരങ്ങളിലും മലയോര മേഖലകളിലും വൻതോതിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മരങ്ങളുടെ വേരുകൾ മണ്ണൊലിപ്പ് തടയുകയും ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു. അഞ്ചാമത്തേത് പൊതുജന ബോധവൽക്കരണം. വിദ്യാലയങ്ങൾ, കോളേജുകൾ, നെഹ്റു യുവകേന്ദ്ര എന്നിവ വഴി യുവാക്കളെയും പൊതുജനങ്ങളെയും ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക. മുൻവർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് പുറമെ നിലവിലെ സാഹചര്യങ്ങൾക്കനുസൃതമായി ചില പ്രത്യേക ഉപപദ്ധതികൾ കൂടി 2025 കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വനങ്ങളുമായി നദികളും അരുവികളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് പരിസ്ഥിതി സൌഹൃദമായ ജലസംരക്ഷണം ഉറപ്പാക്കുന്ന ജൽ ജംഗിൾ ജൻ അഭിയാനാണ് ഇതിലൊന്ന്. ഉപയോഗശൂന്യമായ കുഴൽ കിണറുകളുടെ പുനരുജ്ജീവനം, ചെറുനദികൾക്ക് പുതുജീവനേകൽ, നീരുറവകളുടെ പരിപാലനം, നഗരമാലിന്യ ജലത്തിന്റെ പുനരുപയോഗം എന്നിവ ഇതിലുൾപ്പെടുന്നു. ജലലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിൽ തുള്ളിനന പോലുള്ള ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കാനും ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ നിരന്തരം ജനങ്ങളോട് സംവദിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള വിഷയം ജലസംരക്ഷണവും പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണവുമാണ്. കഴിഞ്ഞ നിരവധി എപ്പിസോഡുകളിലുടനീളം അദ്ദേഹം ക്യാച്ച് ദ റെയിൻ ദൌത്യത്തെക്കുറിച്ചും ജനപങ്കാളിത്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളോട് സംസാരിച്ചു. നമ്മുടെ പൂർവികർ ജലസംരക്ഷണത്തിന് നൽകിയിരുന്ന മഹത്തായ പ്രാധാന്യവും പൈതൃകമായി കൈമാറി വന്ന പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പരിപാലനവും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. പഴയകാലത്ത് ഗ്രാമങ്ങളിൽ കുളങ്ങളും കിണറുകളും നിർമ്മിക്കുന്നത് പുണ്യപ്രവൃത്തിയായി ജനങ്ങൾ കണ്ടിരുന്നതായി പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. മഴവെള്ളക്കൊയ്ത്തും ജലസംരക്ഷണവും ഗവൺമെന്റ് പദ്ധതികൾ മാത്രമായി ഒതുങ്ങാതെ സാമൂഹിക മുന്നേറ്റമായി മാറണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കിണർ റീചാർജ്, മഴക്കുഴികൾ നിർമ്മിക്കൽ, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ എന്നിവയ്ക്കായി പ്രാദേശികമായി ജനങ്ങൾ ഒന്നിച്ചിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജലസംരക്ഷണത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സാധാരണക്കാരായ വ്യക്തികളെ മൻ കി ബാത്തിലൂടെ പരിചയപ്പെടുത്തി ജനങ്ങൾക്ക് വലിയ പ്രചോദനം നൽകാനും പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ ബുന്ദേൽഖണ്ഡിൽ ഉണങ്ങിപ്പോയ നദിയെ ജനപങ്കാളിത്തത്തോടെ പുനരുജ്ജീവിപ്പിച്ചതും മധ്യപ്രദേശിൽ ഗ്രാമീണ വനിതകൾ ഒത്തുചേർന്ന് തടാകം നിർമ്മിച്ചതുമെല്ലാം അദ്ദേഹം ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനങ്ങൾ രാജ്യത്തുടനീളം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വലിയ ഉണർവ് സൃഷ്ടിച്ചു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ക്യാച്ച് ദ റെയിൻ ഏറെ പ്രസക്തമാണ്. ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമായിട്ടും വേനൽക്കാലത്ത് ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. നഗരവൽക്കരണവും തണ്ണീർത്തടങ്ങളുടെ നാശവും ഭൂഗർഭജലത്തിന്റെ അമിത ഉപയോഗവും ജലലഭ്യതയെ ബാധിക്കുന്നു. വീടുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർബന്ധമാക്കുകയും പരമ്പരാഗത കുളങ്ങളും കാവുകളും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. വർഷത്തിൽ ശരാശരി 3000 മില്ലിലിറ്ററിലധികം മഴ ലഭിച്ചിട്ടും നമ്മുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കാരണം പെയ്യുന്ന മഴവെള്ളം മണിക്കൂറുകൾക്കകം കടലിലേക്ക് ഒഴുകിപ്പോവുകയാണ്. മണ്ണിലേക്ക് വെള്ളം താഴാൻ അനുവദിക്കാത്ത വിധം കോൺക്രീറ്റ് ഘടനകൾ വർദ്ധിച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി. ഈ സാഹചര്യത്തിൽ ക്യാച്ച് ദ റെയിൻ പദ്ധതി കേരളത്തിന് അനിവാര്യമാണ്. നമ്മുടെ വീട്ടുപറമ്പുകളിൽ മഴക്കുഴികൾ നിർമ്മിക്കുക, കിണർ റീചാർജിംഗ് വ്യാപകമാക്കുക, കാർഷിക ആവശ്യങ്ങൾക്കായി പരമ്പരാഗത തണ്ണീർത്തടങ്ങൾ നിലനിർത്തുക എന്നിവയിലൂടെ ഈ പദ്ധതി സംസ്ഥാനത്ത് വലിയ വിജയമാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ഏകോപിപ്പിച്ച് വാർഡുതലങ്ങളിൽ മഴവെള്ള സംഭരണശാലകൾ നിർമ്മിക്കുന്നത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സാധിക്കും. ഗവൺമെന്റുകൾക്ക് നിയമങ്ങളിലൂടെയോ വലിയ ധനസഹായങ്ങളിലൂടെയോ മാത്രം ജലസുരക്ഷ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയില്ല. ഇതിന് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആത്മാർത്ഥമായ ഉത്തരവാദിത്തം കൂടിയേ തീരൂ. ജലം വ്യക്തിഗത ആസ്തിയല്ല, മറിച്ച് വരും തലമുറകൾക്കായി നാം കാത്തുസൂക്ഷിക്കേണ്ട പൊതുസ്വത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പലതവണ വ്യക്തമാക്കിയതുപോലെ ജലസംരക്ഷണം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണം. അതൊരു സംസ്കാരമായി വളരണം. ക്യാച്ച് ദ റെയിൻ

2025 മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം ഉൾക്കൊണ്ട് പെയ്യുന്ന മഴവെള്ളത്തെ ആ മണ്ണിൽ തന്നെ നിലനിർത്തിയും സംഭരിച്ചും ഇന്ത്യയെ ജലസമൃദ്ധമായ രാജ്യമാക്കി മാറ്റാൻ നമുക്ക് ഏവർക്കും കൈകോർക്കാം. നാടിന്റെ സുസ്ഥിര വികസനത്തിനായി ഓരോ തുള്ളിയും നമുക്ക് കരുതി വയ്ക്കാം. ജലസുരക്ഷയ്ക്കായുള്ള രാജ്യത്തിന്റെ ഈ മഹായജ്ഞത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ക്യാച്ച് ദ റെയിൻ, ഭൂമിയുടെ ജീവതാളം വീണ്ടെടുക്കുന്ന ജനകീയ മഹാപ്രസ്ഥാനം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, എല്ലായ്പ്പോഴും ശരിയായ കാര്യം തിരഞ്ഞെടുക്കുക. അതത്ര എളുപ്പമല്ലെങ്കിലും അതാണ് നിങ്ങളെ ശക്തനാക്കുന്നത്. പ്രലോഭനങ്ങളും വെല്ലുവിളികളും വരും, പക്ഷേ സത്യസന്ധതയും നന്മയും പിന്തുടരുമ്പോൾ ജീവിതം ശരിയായ ദിശയിൽ മുന്നോട്ടു പോകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, മത്സ്യസമ്പദാ യോജന, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കാലാവസ്ഥ വലിയ വെല്ലുവിളിയായി കർഷകരുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ്. കൃത്യമായ മഴ ലഭിക്കാത്തത് കാരണം ഓണവിപണി തന്നെ അവതാളത്തിലാകുന്ന അവസ്ഥയാണ്. ഓണം മുന്നിൽ കണ്ട് നട്ട വിളകളിൽ പലതും മഴ ലഭിക്കാതെ നാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു. രൂക്ഷമാകുന്ന ജലദൌർലഭ്യവും കടുത്ത വേനലുമൊക്കെ വെല്ലുവിളിയായി കർഷകരുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നു. ഇന്ന് വയലും വീടും പരിപാടിയിൽ ചർച്ച ചെയ്യുന്നതും കർഷകർ നേരിടുന്ന ഒരു വെല്ലുവിളിയെക്കുറിച്ചാണ്. വിളകളിലെ കളകളാണത്. വിളകളുടെ വളർച്ചയെയും ഉൽപ്പാദനത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന അനാവശ്യ സസ്യങ്ങളാണ് കളകൾ. അതിനാൽ കളനിയന്ത്രണം കാർഷികരംഗത്ത് വളരെ പ്രധാനമാണ്. പലതരത്തിലാണ് കളകൾ വിളകൾക്ക് വെല്ലുവിളിയാകുന്നത്. കളകളെക്കുറിച്ചും വിളകളിലെ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഡോക്ടർ ബിന്ദു ജെ എസ് ആണ്. ഡോക്ടർ ബിന്ദുവുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ബിന്ദു, കളകളെന്ന് പറഞ്ഞാൽ എന്തുവാണ്? എല്ലാ വേണ്ടാത്ത ചെടികളും കളകളാണോ?
2: നമ്മുടെ കൃഷിഭൂമിയിൽ വിളയ്ക്കൊപ്പം വളരുന്ന അനാവശ്യ ചെടികളെയാണ് കളകൾ എന്ന് വിളിക്കുന്നത്. സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ കളയേണ്ടവയാണ് കളകൾ. മിക്ക കളകളും വിളകളെ അപേക്ഷിച്ച് പെട്ടെന്ന് വളരുകയും എണ്ണത്തിൽ കൂടുകയും ചെയ്യുന്നതാണ്. ഇവ വിളകളുമായി സൂര്യപ്രകാശം, ജലം, പോഷകങ്ങൾ, സ്ഥലം എന്നിവയ്ക്ക് വേണ്ടി മത്സരിക്കുന്നു. ചില കളകളാണെങ്കിൽ വിളകളെ ആക്രമിക്കുന്ന കീടങ്ങളെയും രോഗാണുക്കളെയും പാർപ്പിക്കുന്നു. എന്നാൽ മറ്റു ചിലവയാണെങ്കിൽ, പ്രത്യേകിച്ച് പുറനാട്ടിൽ നിന്ന് വന്നവയാണെങ്കിൽ, ഉദാഹരണത്തിന് കുളവാഴ, ആഫ്രിക്കൻ പായൽ തുടങ്ങിയവ പ്രാദേശിക ആവാസ വ്യവസ്ഥയെയും നശിപ്പിക്കുന്നു.
1: നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കും അത് നിലത്ത് കുറച്ച് നിന്നാലും പ്രശ്നമില്ലെന്നാണ് നമ്മൾ പൊതുവെ വിചാരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണല്ലേ?
2: അതെ. പ്രധാനമായും നമുക്ക് കളകളെ പുല്ലുവർഗ്ഗങ്ങൾ, മുത്തങ്ങാവർഗ്ഗങ്ങൾ, വീതി ഇലയുള്ള കളകൾ എന്നിങ്ങനെ മൂന്നായി തരം തിരിക്കാം. പുല്ലുവർഗ്ഗത്തിൽ പെടുന്നവയാണ് നമ്മുടെ കറുകപ്പുല്ല്, പലയിനം കവടകൾ, വരിനെല്ല് തുടങ്ങിയവ. മുത്തങ്ങാവർഗത്തിലാണെങ്കിൽ മഞ്ഞക്കോര, തലേക്കെട്ടൻ എന്നൊക്കെ ഉദാഹരണങ്ങളാണ്. വീതിയില ഉള്ളയാണെങ്കിൽ പലതരം ചീരകൾ, നീർഗ്രാമ്പൂ, കയ്യുന്നി എന്നിവയൊക്കെ ഉൾപ്പെടുത്താം.
1: ഇതിന്റെയൊക്കെ നിയന്ത്രണ മാർഗങ്ങളും വ്യത്യസ്തമായിരിക്കും.
2: അതെ.
1: ഇപ്പൊ കള നിയന്ത്രണത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
2: നമ്മൾ കള നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഉന്മൂലനാശമല്ല കളകളുടെ,

0: അടിസ്ഥാനത്തിൽ കളവിത്ത് മുളയ്ക്കുന്നതിൽ സ്വാധീനം ചെലുത്തി കളവിത്ത് ബാങ്കുകൾ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ കള നിയന്ത്രണ മാർഗത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്.
1: നിയന്ത്രണത്തിനെക്കാട്ടിലും എപ്പോഴും നല്ലത് നിരോധനമല്ലേ? പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഈ കള നിരോധനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയതായി ഒരു കള നമ്മുടെ പുരയിടത്തിൽ എത്താതിരിക്കാനായിട്ട് നമ്മൾ ചില മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, കളവിത്തുകൾ കലരാത്ത വിത്തുകൾ മാത്രം കൃഷിക്ക് ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, നെൽകൃഷി വിത്ത് ശേഖരിക്കുമ്പോൾ ആ വിത്ത് ശേഖരിക്കുന്ന പാടത്തിൽ കൊയ്യുമ്പോഴും ഉണക്കുമ്പോഴും കളവിത്തുകൾ കലരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത് വേറൊരു സ്രോതസ്സാണ് നമ്മുടെ ജൈവവളങ്ങൾ. പുരയിടങ്ങളിലെ നമ്മുടെ ചാണക കുഴിയിൽ വിളകളിലെ അവശിഷ്ടങ്ങളും കൃഷിയിടങ്ങളിലെ കളകൾ ഉൾപ്പെടുന്ന ജൈവ വസ്തുക്കളും ഒക്കെ ശേഖരിക്കുന്ന ഇടം കൂടിയാണ്. ആയതിനാൽ കൃഷിക്ക് പച്ചച്ചാണകത്തിൻ്റെ ഉപയോഗം കഴിവതും ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മൾ കളകൾ നേരിട്ട് പച്ചിലവളമായി ഉപയോഗിക്കുന്നുവെങ്കിൽ അവ പൂവിടുന്നതിന് മുമ്പോ കമ്പോസ്റ്റ് ചെയ്തതിന് ശേഷമോ ഉപയോഗിക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃഷി ഉപകരണങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. ഉപകരണങ്ങൾ ഒരു കൃഷിയിടത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിന് മുമ്പ് മണ്ണും മറ്റു ജൈവ അവശിഷ്ടങ്ങളും കഴുകി വൃത്തിയാക്കണം. പിന്നെ എപ്പോഴും നമ്മുടെ ജലസേചന തോടുകളും ചാലുകളും വൃത്തിയാക്കി സൂക്ഷിക്കുക. നമുക്ക് ഇപ്പോൾ കള നിയമങ്ങളും അത് പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. അതായത് സസ്യങ്ങളുടെയും സസ്യ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി കയറ്റുമതി എന്നിവയ്ക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കുക വഴി കളകൾ പുതിയ പ്രദേശത്തേക്ക് വ്യാപിക്കുന്നത് നമുക്ക് തടയാൻ കഴിയും. പിന്നെ ഏതെങ്കിലും ഒരു കള വളരെ ഗുരുതരമാണെങ്കിൽ അതിനെ നമ്മൾ നിർമാർജനം ചെയ്യേണ്ടതാണ്. അതായത് ഒരു പരിസ്ഥിതിയെ കംപ്ലീറ്റ് അത്
1: ബാധിക്കുകയാണെങ്കിൽ
0: അപ്പൊ നമുക്ക് കർശനമായ ചിലവേറിയമായ മാർഗങ്ങൾ അവലംബിച്ച് ആ കളയുടെ പൂർണ്ണ നിർമാർജനം സാധ്യമാക്കണം.
1: ഈ കള നിയന്ത്രണത്തിന് അല്ലെങ്കിൽ നിരോധനത്തിന് വേണ്ടി മുന്നൊരുക്ക മാർഗങ്ങൾ എന്തൊക്കെയാണ്?
0: സോയിൽ സോളറൈസേഷൻ അല്ലെങ്കിൽ സൂര്യതാപീകരണം വഴി നമുക്ക് കളകളുടെ വിത്ത് നശിപ്പിക്കുവാൻ കഴിയും. നമ്മൾ മണ്ണ് നനച്ചതിന് ശേഷം സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണ് മൂടിയിട്ടിരുന്നാൽ ചൂട് കൂടുമ്പോഴത്തേക്കും കളവിത്തുകൾ നശിക്കുന്നു. ഹ്രസ്വകാല കളകളെ നിയന്ത്രിക്കാൻ ഇത് ഫലപ്രദമായ ഒരു മാർഗമാണ്. വേറൊരു മാർഗം കളയ്ക്ക് കിളിപ്പിക്കൽ എന്ന് പറയും, സ്റ്റേൽ സീഡ് ബെഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് ആദ്യ മഴയ്ക്ക് നമ്മൾ നിലം ഉഴുതിട്ടാൽ ധാരാളം കളവിത്തുകൾ മുളയ്ക്കും. രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇവ വീണ്ടും ഉഴുത് നശിപ്പിച്ചിട്ട് വിത്തിട്ടാൽ താരതമ്യേന കളശല്യം കുറവായിരിക്കും.
1: കള നിയന്ത്രണത്തിന് വേണ്ടി നമ്മൾ മികച്ച കൃഷി രീതികൾ അവലംബിക്കാൻ പറ്റുമോ?
0: തീർച്ചയായും. വിളകളുടെ കരുത്തും മത്സരശേഷിയും വർദ്ധിക്കുന്നതും കളകളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നതുമായ ഏത് കൃഷി രീതികളും നമുക്ക് അനുവർത്തിക്കാവുന്നതാണ്. ഒന്നാമതായി നമ്മൾ നിലവൊരുക്കുന്നത്, കൃഷിയിടങ്ങൾ ഉഴുതോ കിളച്ചോ പരുവപ്പെടുത്തിയെടുക്കുന്നത് നമ്മുടെ നടീൽ വസ്തുക്കൾക്കുള്ള വളർച്ച എളുപ്പമാക്കും. വിളകൾ കരുത്തോടെ വളരുകയും അതേസമയം കളകൾ പതുക്കെ മുളയ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ എപ്പോഴും വിത്ത് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല അങ്കുരണശേഷിയും കുറഞ്ഞത് 80% ആരോഗ്യവും ശുദ്ധിയുമുള്ള വിത്തുകൾ പെട്ടെന്ന് മുളച്ചു വരികയും കളകളുമായി മത്സരിച്ച് കരുത്തോടെ വളരുകയും ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് നടീൽ സമയവും വിള സാന്ദ്രതയും ശരിയായ സമയത്ത് തന്നെ വിളയിറക്കുകയും ശുപാർശ ചെയ്ത രീതിയിൽ തന്നെ വിത്ത് നിരക്ക് അനുവർത്തിക്കുകയും ചെയ്താൽ വിളകൾ നന്നായി
1: വളരും.
0: പിന്നെ നമ്മുടെ ജലപരിപാലനം, നമ്മുടെ പാടത്ത് നമുക്കറിയാം വെള്ളം കെട്ടി നിന്ന പല കളകളും നശിച്ചു പോകുന്നതാണ്. അതുപോലെ വളപ്രയോഗം, എപ്പോഴും വിളകളിൽ ഉപയോഗിക്കുന്ന ജൈവ വളങ്ങൾ കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് കളകൾ കുറയ്ക്കുന്നതിന് സഹായിക്കും. പിന്നെ നമുക്കറിയാം വിളപരിക്രമം, അതായത് ഒരു വിള തന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ അതുമായി ബന്ധപ്പെട്ട കളകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം നെൽവയലിൽ തുടർച്ചയായി നെല്ല് ചെയ്യുന്നതിന് പകരം മൂന്നാം വിളയായി നമുക്ക് പയറ് വർഗ്ഗവിളകളോ പച്ചില വർഗ്ഗവിളകളോ പച്ചക്കറികളോ മുതലായ മാറി മാറി ചെയ്താൽ നെല്ലുമായി ബന്ധപ്പെട്ട് വളരുന്ന കളകളുടെ തീവ്രത കുറയ്ക്കുവാൻ സാധിക്കും. പിന്നെ വേറൊരു മാനേജ്മെന്റ് ആണ് നമ്മുടെ ആവരണ വിളകൾ പുരയിടങ്ങളിൽ. പിന്നെ അതുപോലെ പുതയിടുന്നത്, ഇതെല്ലാം നമ്മുടെ കളകളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും.
1: അതുപോലെ നേരിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ അല്ലേ?
0: അതെ അതെ. പിന്നെ നമുക്ക് ഇടവിള കൃഷി ചെയ്യാൻ പറ്റും. സ്ഥലമുള്ളിടത്തെല്ലാം ഇടവിളകൾക്ക് മുഖ്യ വിളയുമായിട്ട് മത്സരം വരാത്ത രീതിയിൽ ഇടവിള കൃഷി ചെയ്യുന്നതും കളകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കും.
1: മാഡം, നേരിട്ടുള്ള കള നിയന്ത്രണ മാർഗങ്ങളിൽ ഭൗതിക രീതികൾ ഏതൊക്കെയാണ്?
0: ഏറ്റവും എളുപ്പവും പ്രധാനമുള്ളതും കൈകൊണ്ട് നമ്മൾ കള പറിച്ചു കളയുന്നത് തന്നെയാണ്. നെൽകൃഷി ആണെങ്കിൽ നമ്മൾ ഹ്രസ്വകാല ഇനങ്ങളിൽ സാധാരണ പറിച്ചു നട്ട് 20-25 ദിവസത്തിലും 40-45 ദിവസത്തിലുമാണ് രണ്ട് പ്രാവശ്യമാണ് നമ്മൾ കളയെടുക്കുന്നത്. തെങ്ങിൻ പുരയിടങ്ങളിലാണെങ്കിൽ വളമിടുന്നതിന് മുമ്പ് തടം തുറക്കുകയും അതുവഴി കളകളെ മണ്ണിലോട്ട് ചേർക്കുകയും ചെയ്യും. ഇത് മണ്ണിൻ്റെ ജൈവാംശം കൂടുവാനും സാധിക്കും.
1: കള നിയന്ത്രണം.

0: ത്തിന് യാന്ത്രിക മാർഗങ്ങളും കാണുമല്ലോ, ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
1: തീർച്ചയായും. നെൽപ്പാടത്ത് നമുക്ക് വരിയായി വിത്തിടുന്ന രീതിയിലും പറിച്ചു നടുന്ന പാടത്തും കൈകൊണ്ട് പ്രവർത്തിക്കാവുന്ന കോണോ വീഡർ എന്ന കള ഇളക്കി യന്ത്രം ഉപയോഗിച്ച് കള പിഴുത് മണ്ണിൽ ചേർക്കാം. ഇത് നട്ട് 20-25 ദിവസത്തിനുള്ളിലാണ് ഇത് ചെയ്യുന്നത്. ഇതുമൂലം മണ്ണിലെ വായുസഞ്ചാരം കൂടുകയും നെല്ലിന്റെ വളർച്ച കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സാധാരണ ഗാർഡൻ ടില്ലർ, ബ്രഷ് കട്ടർ എന്നിവയൊക്കെ ഉപയോഗിച്ച് കള നിയന്ത്രിക്കാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന വിളകളുടെ ഇടയിലൂടെ കളകളെ നിയന്ത്രണം ചെയ്യുന്ന റോബോട്ടിക് യന്ത്രങ്ങൾ വരെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമാണ്.
0: ഇത് പ്രായോഗികമായിട്ട് കർഷകർ ഉപയോഗിക്കുന്നുണ്ടോ?
1: കേരളത്തിലല്ല, ഇന്ത്യയിൽ ഇത് ഉപയോഗിച്ച്
0: തുടങ്ങിയിട്ടുണ്ട്. ഭാവി സാധ്യതകൾ നിരവധിയുണ്ട്.
1: അതെ അതെ.
0: ഇതെല്ലാം കൂടിയ കള നിയന്ത്രണം പോസിബിൾ അല്ലെങ്കിൽ അവസാന മാർഗമായിട്ട് നമ്മൾ കള നിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കളനാശിനികളാണല്ലോ, അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് പറയാം.
1: കളനാശിനിയുടെ ഉപയോഗം എപ്പോഴും ഒരു സംയോജിത കള നിയന്ത്രണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. നമുക്ക് പ്രധാനമായും 3 തരം കളനാശിനിയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, കൃഷി ചെയ്യുന്നതിന് മുമ്പ് നിലവിലുള്ള കളകളെ നശിപ്പിക്കുന്നത്. ഇത് എല്ലാതരം സസ്യങ്ങളെ നശിപ്പിക്കുന്ന കളനാശിനികളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ഗ്ലൈഫോസേറ്റ് എന്ന കളനാശിനി, ഗ്ലൂഫോസിനേറ്റ് അമോണിയ എന്നിവ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ നിലമെല്ലാം ഒഴുകി വിത്ത് നട്ട ശേഷം കളകൾ മുളയ്ക്കുന്നത് തടയുന്നത്, ഇവ മുളച്ചു വരുന്ന കളകളെ 2-3 ആഴ്ചയോളം കളശല്യം നിയന്ത്രിക്കുന്നു. നെൽകൃഷിയിൽ ഉപയോഗിക്കുന്ന ഓക്സി ഫ്ലൂർഫെൻ എന്ന കളനാശിനി ഇതിന് ഒരു ഉദാഹരണമാണ്. വിതച്ച് നമ്മൾ 3 ദിവസത്തിനകം ഇത് തളിക്കാൻ ശ്രദ്ധിക്കണം. മൂന്നാമത്തെയാണെങ്കിൽ കളകൾ മുളച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ്. അതിലാണ് നമ്മുടെ കളകൾക്ക് ഒരു 2-3 ഇല പ്രായമാകുമ്പോൾ ഉപയോഗിക്കുന്നവയാണിവ. ഇത് പാടത്തെ പ്രധാന കളകൾ ഏതൊക്കെയായി എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് തെരഞ്ഞെടുക്കാൻ.
0: എല്ലാ കളനാശിനിയും എല്ലാ കളയ്ക്ക് വേണ്ടിയും
1: ഉപയോഗിക്കാൻ
0: പാടില്ല. കളനാശിനികൾ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: പ്രധാനമായും നമ്മൾ കൃഷി ചെയ്യുന്ന രീതി, ചെടികളുടെ പ്രായം, കളകളുടെ ഇനം എന്നിവയനുസരിച്ച് കളനാശിനി തിരഞ്ഞെടുക്കണം. കളനാശിനി തളിക്കുവാൻ പുറത്ത് തൂക്കിയിട്ട് മരുന്ന് തളിക്കുന്നതിനൊപ്പം ഇടത് കൈകൊണ്ട് നമുക്ക് പമ്പ് ചെയ്യുന്ന സ്ഥലം സ്പ്രെയറാണ് ഉപയോഗിക്കുന്നത്. ഒരേ മർദ്ദത്തിൽ മരുന്ന് തളിക്കുവാൻ സഹായിക്കും. എപ്പോഴും നമ്മൾ ശുപാർശ ചെയ്തിരിക്കുന്ന അളവിൽ തന്നെ കളനാശിനി തളിക്കണം. ഏക്കറിന് ശരാശരി 200 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഉപയോഗിക്കണം. അതും ശുദ്ധമായ വെള്ളം ഉപയോഗിക്കണം, തെളിഞ്ഞ വെള്ളം. പിന്നെ തളിക്കുന്ന ആളിൻ്റെ വേഗത, നോസിലിൻ്റെയും പമ്പിൻ്റെയും കാര്യക്ഷമത തുടങ്ങിയവ അനുസരിച്ചായിരിക്കും കളനാശിനി പ്രയോഗത്തിൻ്റെ ഫലം. ഒരിക്കലും പവർ സ്പ്രെയറുകൾ ഉപയോഗിക്കരുത് നമ്മളിത് ചെയ്യാൻ. കളനാശിനി തളിക്കാൻ എപ്പോഴും ഫ്ലഡ് ജെറ്റ് അഥവാ ഫ്ലാറ്റ് ഫാൻ നോസിലാണ് നല്ലത്. ഇടമുറിയാതെ എളുപ്പത്തിൽ തളിക്കുവാൻ ഇത് സഹായിക്കും. കളനാശിനിയിൽ പുതിയ തലമുറ കളനാശിനികൾ പഴയവയെ അപേക്ഷിച്ച് വളരെ അളവ് കുറവ് മതി. ഇതിൻ്റെ പ്രവർത്തനക്ഷമത 50 മുതൽ 100 ഇരട്ടി വരെ കൂടുതലുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കളനാശിനി മിക്സ്ചറുകളുണ്ട്. പലതരത്തിലുള്ള കളകളെ ഒന്നിച്ച് നിയന്ത്രിക്കാൻ ഇവയ്ക്ക് പറ്റും. അതുപോലെ അളവും കുറവും മതി. ഇപ്പോൾ അതുപോലെ തന്നെ നാനോ കളനാശിനികളും അവൈലബിൾ ആണ്. ഇതിൻ്റെ അളവും വളരെ കുറവും, നമ്മുടെ നാനോ വളങ്ങൾ പോലെ പരിസ്ഥിതി സൗഹൃദങ്ങളുമാണ്.
0: പിന്നെ കളനാശിനികൾ എന്തു പറഞ്ഞാലും വിഷം തന്നെയാണല്ലോ, അപ്പോൾ ഉപയോഗിക്കുമ്പം
1: അതിൻ്റെതായ നമ്മൾ സുരക്ഷാ മാർഗങ്ങൾ തീർച്ചയായും സ്വീകരിക്കണം. നമ്മൾ എല്ലാ മാർഗങ്ങളും സംയോജിപ്പിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരൊറ്റ രീതിയെ ആശ്രയിക്കുന്നത് കളകളുടെ വ്യതിയാനം, കളനാശിനിക്കുള്ള പ്രതിരോധം, ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായൊക്കെ ബാധിക്കും. ആയതിനാൽ നമുക്ക് സംയോജിതമായി കള നിയന്ത്രിക്കുന്നതാണ് എപ്പോഴും ഉത്തമം.
0: പിന്നെ ആദ്യം സൂചിപ്പിച്ച മാതിരി നമ്മൾക്ക് നിർമാർജനമല്ല നമ്മുടെ ഉദ്ദേശ്യം, മാനേജ്മെന്റ് ആണ്.
1: അതെ അതെ അതെ. കള എന്നാൽ ഉപയോഗശൂന്യമായ ചെടികൾ എന്ന് അർത്ഥമില്ല എന്ന് നമ്മൾ ഓർക്കുക തന്നെ വേണം. ഇവയിൽ പലതും നമ്മുടെ പച്ചമരുന്നായും പച്ചക്കറിയായും കാലിത്തീറ്റയായും ആവരണ വിളകളുമായൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് കളസസ്യങ്ങളെ ഉന്മൂലം ചെയ്യുന്നതിന് പകരം അവയെ നിയന്ത്രിച്ചു നിർത്തുകയാണ് വേണ്ടത്. ഇങ്ങനെ കളകളെ മണ്ണിൽ ചേർക്കുന്നത് മൂലം നമ്മുടെ ജൈവസമ്പത്ത് വർദ്ധിക്കുകയും സുസ്ഥിര കൃഷി നിലനിൽക്കുകയും ചെയ്യും.
0: ഡോക്ടർ ബിന്ദു തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് കള നിയന്ത്രണ മാർഗങ്ങൾ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു തന്ന് വളരെ നന്ദി.
1: നന്ദി.
2: വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ബിന്ദു ജെയസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും

0: ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: കുരുമുളകിന്റെ കൊടിത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ട ഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക.
3: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
1: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
2: കന്നുകാലികളുടെ പോഷണത്തിൽ വെള്ളത്തിന്റെ പങ്ക്. കന്നുകാലികളുടെ പോഷണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ വെള്ളത്തെ പലപ്പോഴും അവഗണിക്കാറുണ്ട്. എന്നാൽ കന്നുകാലികളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും നിലനിർത്തുന്നതിൽ വെള്ളത്തിന് അത്യന്തം നിർണായകമായ പങ്കുണ്ട്. പ്രത്യേകിച്ച് പശുക്കളിൽ വെള്ളം വെറും ദാഹശമനത്തിനുള്ള ഘടകമല്ല. ദഹനപ്രക്രിയ മുതൽ പോഷകങ്ങളുടെ ഗതാഗതം വരെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്. കന്നുകാലികൾക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവ്, അവയുടെ പ്രായം, ശരീരഭാരം, പാലുൽപാദനഘട്ടം, തീറ്റയുടെ സ്വഭാവം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണയായി കന്നുകാലികൾ ദിവസേന 50 മുതൽ 100 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നു. ചൂടുള്ള കാലാവസ്ഥ, ഉയർന്ന പാലുൽപാദനം, വരണ്ട തീറ്റ എന്നിവ വെള്ളത്തിന്റെ ആവശ്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. വെള്ളക്കുറവുണ്ടായാൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാക്കുകയും പോഷകങ്ങളുടെ ആഗിരണം കുറയുകയും പാലുൽപാദനം താഴുകയും ചെയ്യാം. കന്നുകാലികളുടെ ജല ഉപഭോഗം തീറ്റയുടെ ഉപയോഗത്തോടും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. തീറ്റ വിഘടിപ്പിച്ച് നാരുകൾ ദഹിപ്പിക്കാനും പോഷകങ്ങൾ ശരിയായി ലഭിക്കാനും വെള്ളം അനിവാര്യമാണ്. മതിയായ വെള്ളമില്ലെങ്കിൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാവുകയും തീറ്റയുടെ ഫലപ്രാപ്തി കുറയുകയും ചെയ്യും. ഇതുമൂലം ശരീരത്തിൽ ജലക്ഷയം, പാലുൽപാദനക്കുറവ്, വളർച്ചാ മന്ദഗതി എന്നിവ ഉണ്ടാകാം. കന്നുകാലികൾക്ക് എല്ലായ്പ്പോഴും ശുദ്ധവും ശീതളവുമായ വെള്ളം ലഭ്യമാക്കുന്നത് വളരെ പ്രധാനമാണ്. മലിനജലം രോഗാണുക്കൾക്ക് ആവാസ കേന്ദ്രമാവുകയും വയറിളക്കം പോലുള്ള രോഗങ്ങൾക്കും പ്രതിരോധശേഷി കുറയുന്നതിനും കാരണമാവുകയും ചെയ്യാം. വെള്ളം വയ്ക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും സ്ഥിരമായി വൃത്തിയാക്കുകയും വെള്ളത്തിൽ രാസവസ്തുക്കളോ ആൽഗകളോ അമിത ധാതുക്കളോ ഇല്ലെന്ന് ഉറപ്പാക്കുകയും വേണം. വെള്ളം അത്യാവശ്യമാണെങ്കിലും ശരിയായ തീറ്റക്രമത്തിനൊപ്പം മാത്രമേ അതിന്റെ പൂർണ്ണ ഗുണം ലഭ്യമാകൂ. ധാതുക്കൾ, വിറ്റാമിനുകൾ, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത തീറ്റകൾ കന്നുകാലികളുടെ പ്രതിരോധശേഷിയും പ്രജനനാരോഗ്യവും പാലുൽപാദനവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വെള്ളത്തിന്റെ ഉപയോഗവും പാലുൽപാദനവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. മതിയായ വെള്ളം ലഭിക്കുന്ന കന്നുകാലികൾ അളവിൽ കൂടുതലും ഗുണമേന്മയുള്ളതുമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. ജലക്ഷയം സംഭവിക്കുമ്പോൾ തീറ്റയുടെ ഉപയോഗം കുറയുകയും അതുവഴി പാലുൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? ഉത്തരം, നിയന്ത്രിത പരിസ്ഥിതി കൃഷി എന്നാൽ സംരക്ഷിതവും അടച്ചിട്ടതുമായ ഇടങ്ങളിൽ വിളകൾ വളർത്തുന്ന ഒരു കാർഷിക രീതിയാണ്. ഹരിതഗൃഹങ്ങൾ, വെർട്ടിക്കൽ ഫാമുകൾ എന്നിവ ഉദാഹരണങ്ങളാണ്. ഇവിടെ വെളിച്ചം, താപനില, വെള്ളം, പോഷകങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി നൽകുന്നു. വളർച്ച നിരീക്ഷിക്കുന്നതിനും വിളവ് വർദ്ധിപ്പിക്കുന്നതിനും വർഷം മുഴുവൻ ഉൽപാദനം അനുവദിക്കുന്നതിനും കീടനാശിനി ഉപയോഗം കുറയ്ക്കുന്നതിനും നഗരപ്രദേശങ്ങളിലോ വെല്ലുവിളികൾ നിറഞ്ഞ കാലാവസ്ഥയിലോ ഒക്കെ കൃഷി ചെയ്യുന്നതിനും ഈ രീതി വളരെ സഹായകരമാണ്.
4: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

സർക്കാർ നേരിട്ട് നടത്തുന്ന രാജ്യത്തെ ഏക ഭാഗ്യക്കുറിയായ കേരള സംസ്ഥാന ഭാഗ്യക്കുറി രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവൺമെന്റ് ചീഫ് അപ്പു ജോൺ ജോസഫ്. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഇടുക്കി ജില്ലാതല പ്രകാശനവും ആദ്യ വിൽപ്പനയും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 200,000+ തൊഴിലാളികൾക്ക് നേരിട്ടും അല്ലാതെയും ജോലി നൽകുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറി മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും മുതിർന്ന ഏജന്റിന് ടിക്കറ്റ് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന ചീഫ് വിപ്പ് ഉദ്ഘാടനം ചെയ്തു.

ഇന്ന് 7:35 യുവവാണിയിൽ എസ്തേർ മരിയ ടോമിയുമായി ഡോക്ടർ NS ജയമോഹൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം. ഇന്ന് 7:35 യുവവാണിയിൽ

ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, തുടർന്ന് പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി.

നാളെ രാത്രി 10 മണിക്ക് ഇസൈ തെൻട്രൽ. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 32 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ജനക്ഷേമവും പുരോഗതിയും മുൻനിർത്തി നിരവധി നിർണായക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ധാരണയായതായും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: आज राष्ट्रपति संधु और मैंने हमारी द्विपक्षीय साझेदारी के संपूर्ण आयामों पर चर्चा की. हमने हाल के वर्षों में हुए प्रगति की समीक्षा की और उन विभिन्न क्षेत्रों में अपने सहयोग को और गहरा करने पर सहमति व्यक्त की जो हमारे लोगों के प्रगति, समृद्धि और कल्याण के लिए महत्वपूर्ण है.
0: इंडिया मोल्डोवा ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
2: ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പ്രതിഷേധം കടുത്തതോടെ സ്പീക്കർ സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ ഇന്ന് 6 തവണയാണ് നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നത്. 3 മണിക്ക് സമ്മേളിച്ചപ്പോഴും സമാന സാഹചര്യം തുടർന്നതിനാൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവെച്ച നടപടികൾ 2:30 പുനരാരംഭിച്ച െങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്കും അന്തരിച്ച 6 മുൻ പാർലമെന്റ് അംഗങ്ങൾക്കും ലോക്സഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അൽത്താനി നിർണായക പങ്ക് വഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. പെട്രോളിലെ എഥനോൾ മിശ്രണം ഇന്ത്യയിൽ 2001 തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണെന്നും ശാസ്ത്രീയ വിലയിരുത്തലുകൾക്ക് ശേഷം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചാണ് 2025-26 ഇത് 20% കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുന്ന സമരക്കാരുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സൗഹൃദപരമായ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നും പ്രതിനിധി സംഘവുമായി വിശദമായി സംസാരിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സമരക്കാർ രേഖാമൂലമുള്ള നിവേദനം സർക്കാരിന് സമർപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന് ഭരണകൂടത്തെ സഹായിക്കണമെന്ന് ശ്രീ നദ്ദ സമരക്കാരോട് അഭ്യർത്ഥിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാൻ

0: ഈ താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി ബീഹാറിൽ നിന്ന് എത്തിച്ച 9 കുട്ടികളെ RPF രക്ഷപ്പെടുത്തി. പറ്റ്ന എറണാകുളം എക്സ്പ്രസ്സിലെത്തിയ കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മണ്ഡൽ, സരൺ സ്വദേശിയായ W.നാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P.നഹീമ.
2: 14 വയസ്സുള്ള 8 കുട്ടികളെയും 17 വയസ്സുള്ള 1 കുട്ടിയെയുമാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങിയ ഉടൻ തന്നെ ഇവരെ RPF സംഘം സുരക്ഷിതമായി മാറ്റുകയായിരുന്നു. ഇവർ നിലവിൽ സംരക്ഷണ കേന്ദ്രത്തിലാണ്. കുട്ടികളുടെ രക്ഷിതാക്കളെ ബന്ധപ്പെട്ടതായി RPF ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേസ് അന്വേഷണത്തിനായി റെയിൽവേ പോലീസിന് കൈമാറി. പെരുമ്പാവൂരിലെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യിക്കാനാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കേസിലെ മലയാളി ഏജന്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
0: അയോധ്യ ശ്രീരാമക്ഷേത്ര ഫണ്ട് തട്ടിപ്പന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ആകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നതായും സംസ്ഥാന പോലീസാണ് അന്വേഷണം നടത്തുന്നതെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് ഈ മാസം 27 വീണ്ടും വാദം കേൾക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഉറപ്പാക്കണമെന്നും പാതകൾ പൂർണ്ണമായും സുരക്ഷിതമായതിനു ശേഷം മാത്രമേ യാത്ര പുനരാരംഭിക്കാവൂ എന്നും ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ നാശം വിതച്ച ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിലയിരുത്തി. രജൌരി, പുഞ്ച് ജില്ലകളിൽ മഴക്കെടുതികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി 600,000 രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. കിയർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് സർക്കാർ രൂപീകരണത്തിനായി ആൻഡി ബേൺഹാമിനെ ചാൾസ് 3-ാമൻ രാജാവ് ക്ഷണിച്ചത്. പാർട്ടിയിൽ നിന്നുള്ള ആഭ്യന്തര സമ്മർദ്ദത്തെ തുടർന്ന് രാജി പ്രഖ്യാപിച്ച കിയർ സ്റ്റാമർ കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയായിരുന്നു. കോംഗോയിൽ എബോള വ്യാപനത്തെ തുടർന്ന് ഇതുവരെ 930 പേർ മരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 2344 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോംഗോയിൽ പടർന്നു പിടിച്ച എബോളയുടെ ബുണ്ടി ബിഗ്യോ വകഭേദത്തിനെതിരെ നിലവിൽ അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കാലവർഷക്കെടുതിയിൽ 6 മരണം. ഒഴുക്കിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും വീടിന്റെ മേൽക്കൂര തകർന്ന് 2 കുട്ടികളുമാണ് മരിച്ചത്. ED മരവിപ്പിച്ച 3 ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് അനുമതി നൽകാൻ വിസമ്മതിച്ച് കൽക്കട്ട ഹൈക്കോടതി. അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, നിയമവിരുദ്ധമായ പണപ്പിരിവ്, സംശയാസ്പദമായ ഫണ്ട് വകമാറ്റൽ എന്നിവ ആരോപിച്ച് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ 440 കോടി രൂപ ബാലൻസുള്ള 3 ബാങ്ക് അക്കൌണ്ടുകൾ ED മരവിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയാ സാൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തെ പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതല.

0: മുന്നേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് സമയം 7:35 12 സെക്കൻഡും.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, യുവാണിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു വിശിഷ്ട അതിഥിയാണ് എത്തിയിരിക്കുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട എസ്തർ. നമ്മുടെ കട്ടപ്പന ഉപജില്ലയിലെ എഡ്യൂക്കേഷണൽ അംബാസിഡറാണ് ഈ കൊച്ചുമിടുക്കി. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം.
1: നമസ്കാരം.
0: ഈ നമ്മുടെ ഒരു ടെക്നോളജിയിൽ മിടുക്കിയാണ് എസ്തർ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതായത് ടെക്നിക്കലി നമ്മൾ ഏബിളാവുമ്പോൾ അതിന് ഒരുപാട് പണിയെടുക്കേണ്ടി വരും. ഒരു ബേസ് മുതലേ ഒരു പണിയെടുക്കേണ്ടി വരും. ഒന്നാം ക്ലാസ് മുതൽ രണ്ടാം ക്ലാസ്, പത്താം ക്ലാസ്, പ്ലസ് വൺ, പ്ലസ് ടു ഒക്കെ ഒരു പണിയെടുക്കുന്ന ഒരു കുട്ടിയാണോ എസ്തർ?
1: നേരത്തെ പണിയെടുക്കുന്ന കുട്ടിയല്ലായിരുന്നു.
0: പത്താം ക്ലാസ് വരെ,
1: പത്താം ക്ലാസ് അവസാനത്തെ ഒരു മൂന്ന് മാസമായപ്പോഴാണ്
0: പഠിച്ചു തുടങ്ങിയത്. എല്ലാവരും പരീക്ഷയ്ക്ക് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ പഠിച്ചു തുടങ്ങും. അങ്ങനെയാണ് എസ്തർ പഠിച്ചത്?
1: ഞാൻ സാധാരണ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഒക്കെ ആകുമ്പോൾ കുറച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചു തുടങ്ങുമായിരുന്നു. പക്ഷെ പത്താം ക്ലാസ് അവസാനം ആയപ്പോഴത്തേക്കും ഞാൻ മൂന്ന് മാസം ആയപ്പോഴാണ് തുടങ്ങി നല്ലപോലെ സ്റ്റാർട്ട് ചെയ്തത്.
0: അപ്പോഴാണ്
1: അപ്പൊ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നേരം രാത്രി ലേറ്റ് നൈറ്റ് വരെ ഒക്കെ ഇരിക്കും, രണ്ടു മണിയൊക്കെ വരെ. അങ്ങനെ പഠിച്ച് പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി
0: കോൺഫിഡൻസ്
1: പറ്റി എന്ന് തോന്നി തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു നോർമലായിട്ട് ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്ത് നല്ലപോലെ പഠിക്കാൻ തുടങ്ങി.
0: അതിനും ഫുൾ പ്ലസ് ആയിരുന്നു, എ പ്ലസ് ആയിരുന്നു.
1: പ്ലസ് വണ്ണിൽ വരെ, പ്ലസ് ടുവിൽ വരെ.
0: പ്ലസ് ടുവിൽ എ പ്ലസ് ആയിരുന്നു. അപ്പോൾ ഒരു വലിയ മിടുക്കിയാണ്. പ്ലസ് വണ്ണിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എടുത്തത്. ഓക്കെ. ഇതിൽ എസ്തറിന് ഏറ്റവും കൂടുതൽ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം ഏതായിരുന്നു? സത്യം പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ഉദാഹരണം പറയാം. മാത്തമെറ്റിക്സ്, ചില കുട്ടികൾക്ക് മാത്തമെറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്, ചില കുട്ടികൾ സയൻസ് ഭയങ്കര ഇഷ്ടമാണ്, ചില കുട്ടികൾ സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടമാണ്. ഇത് പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരെ ആശ്രയിച്ചിട്ടാണ് ആ കുട്ടികൾ. ഇപ്പം മാത്സ് വളരെ പൊട്ടയായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധ്യാപകൻ ഉണ്ടെങ്കിൽ, നമുക്ക് ആ മാത്സിനെ അങ്ങ് വെറുത്തുവോ? പിന്നെ നമുക്കത് ബേസ് കിട്ടില്ല. ഇതൊക്കെ അധ്യാപകരെ ബേസ് ചെയ്ത് നിൽക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏത് ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ് എസ്തറിന്?
1: എനിക്ക് ഏറ്റവും ഇഷ്ടം മലയാളമാണ്. മലയാളത്തിൽ എനിക്ക് എങ്ങനെയൊക്കെ എഴുതിയാലും അത് കഥ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അങ്ങ് എഴുതി പിടിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടെ കൂട്ടി രണ്ടിനും ഫുള്ളായിരുന്നു മലയാളത്തിന്. പിന്നെ എനിക്ക് കെമിസ്ട്രി എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് പ്ലസ് വണ്ണിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്ലസ് ടുവിലും അതെ, എല്ലാ ടീച്ചേഴ്സും നല്ല രീതിക്കാണ് ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമല്ലാന്ന് തോന്നിയാലും സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെട്ട് വരും. എനിക്ക് കെമിസ്ട്രിയാണ് ഇഷ്ടം. പിന്നെ മാത്സ് എനിക്ക് ഇന്റഗ്രലൊക്കെ കുറച്ച് പാടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ടീച്ചർ പഠിപ്പിക്കുന്ന ആ രീതിയും കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് എല്ലാ വിഷയവും തന്നെ ഇഷ്ടമാണ്. കുറച്ച് പാടായിട്ടുള്ളത് മാത്സ് ഫിസിക്സ് ഒക്കെ ആയിരുന്നു. അത് പിന്നെയും പിന്നെയും പഠിച്ച് പഠിച്ച് അതിലേക്ക് ഇഷ്ടമായി
0: തുടങ്ങി. ഇന്റഗ്രേഷനാണോ ഡിഫറൻസിയേഷനാണോ അൽജിബ്രയൊക്കെയാണോ ഇഷ്ടം കൂടുതൽ? ഏതാ ചെയ്യാൻ?
1: എനിക്ക് ഡിഫറൻസിയേഷനാണ് കൂടുതൽ, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാ, അതെനിക്ക് കൂടുതൽ ഇഷ്ടം. ഇന്റഗ്രൽസ് ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു. പിന്നെ നമ്മൾ അത് തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും.
0: മാത്തമെറ്റിക്സ് എഴുതി പഠിക്കും, ഇന്റഗ്രേഷൻ ഒക്കെ എഴുതി, ഓരോ പ്രോബ്ലം, അതായത് ഇന്റഗ്രൽ എക്സ് ഡിവൈഡ് ബൈ ടു അതൊക്കെ എഴുതി, ഇങ്ങനെ എഴുതി ഡിഫറൻ, അതായത് പിന്നെയും പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഡെറിവേഷൻസ് എഴുതി
1: പഠിക്കും. അതെ, ഡെറിവേഷനും അത് ഇന്റഗ്രൽസ് എഴുതി പഠിക്കും. പിന്നെ ഞാൻ ഒത്തിരി പ്രാവശ്യം എഴുതി പഠിക്കില്ല. ഞാൻ ആ എഴുതി പഠിക്കാനിരിക്കുന്ന ആ സമയം കൊണ്ട് അത്രയും ഉറപ്പായിട്ട് കവർ ചെയ്തിരിക്കും. അങ്ങനെ ഒരു വാശിയുണ്ട് എനിക്ക്. എല്ലാ കാര്യത്തിലും വാശിയുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ ഇന്ന ഒരു ടോപ്പിക് ഇന്നുകൊണ്ട് തീർക്കണം എന്ന് വിചാരിച്ചാൽ തീർത്തിരിക്കും. പിന്നെ ഞാൻ തന്നെ ഓരോ എന്തെങ്കിലും ടിപ്സ് പോലെ ടെക്നിക്കലായിട്ട് ഓർത്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഏത് രീതിക്ക് ചെയ്യണമെന്ന് നേരത്തെ തന്നെ ഓർത്ത് വയ്ക്കുന്നത് കൊണ്ട് പിന്നെ നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും.

0: നമ്മളൊരു ഡെറിവേഷനൊക്കെ എഴുതുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് തരത്തിൽ എഴുതാൻ പറ്റും. നമ്മൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും, ടീച്ചർ ഒരു തരത്തിൽ ഡെറിവേഷൻ എഴുതും. ഇപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ബേസിക്, ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചർ ഒരു സൈഡിലൂടെ എഴുതി വരുമ്പോൾ ഞാൻ വേറൊരു സൈഡിലൂടെ എന്ത് ചെയ്യും, ആ ഡെറിവേഷൻ എഴുതിയിട്ട് ഞാൻ എത്തും. അങ്ങനെയൊക്കെ എത്താറുണ്ടോ?
1: തുടക്കത്തിലൊന്നും എത്തത്തില്ലായിരുന്നു, കാരണം നമ്മൾ ടീച്ചർ തരുന്നത് അതേപോലെ പഠിച്ച് എഴുതുമായിരുന്നു. പിന്നെ നമ്മൾ കുറെ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ടീച്ചർ തരുന്ന ക്വസ്റ്റ്യൻ അല്ലല്ലോ പരീക്ഷയ്ക്ക് അവർ തരുമ്പോൾ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാനാണെങ്കിൽ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അവസാനം ഉത്തരം വരത്തില്ലായിരുന്നു. പിന്നെ ചെയ്ത് ചെയ്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ട്രിക്ക് മനസ്സിലായി കഴിയുമ്പോൾ അതങ്ങ് എഴുതാൻ പറ്റും.
0: ഏത് വഴി എത്തിയാലും ആ വഴിയിൽ തന്നെ എത്തും.
1: അങ്ങനെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായി തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ ഇന്റഗ്രൽസ് ഒക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ആദ്യമൊക്കെ നല്ല പാടായിരുന്നു.
0: ഇപ്പൊ ഒരു ബേസിക് ഒരു ഐഡിയ
1: കിട്ടിയിട്ടുണ്ട്.
0: സത്യം പറഞ്ഞു ഈ ബേസിക് ബിൽഡ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞു ശരിയല്ലേ? അപ്പോൾ ഈ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് എഡ്യൂക്കേഷൻ വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു അംബാസഡർ എന്ന നിലയിൽ എന്താണ് കുട്ടികളോട് അതിനെക്കുറിച്ച് പറയാനുള്ളത്?
1: എന്തൊരു കാര്യം പഠിക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം മുതലുള്ളത് പഠിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ ഒരു പഠിത്ത രീതി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഹിസ്റ്റോറിക്കൽ മുതലാണ്. അങ്ങനെ കിട്ടിയില്ലെങ്കിലും ഇപ്പം നമ്മൾ മാത്സിൽ ഇൻ്റഗ്രാല തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി തന്നെത്താൻ നമുക്ക് സ്വയം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ.
0: ഈ മലയാളം ഇഷ്ടമുള്ള വിഷയമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മലയാളം ഇഷ്ടമുള്ളൊരു വിഷയമാണ്. പക്ഷെ മലയാളത്തിൽ ഇപ്പം സാഹിത്യങ്ങളുണ്ട്, കവിതകളുണ്ട്, കഥകളുണ്ട്. ഏതാണ് കൂടുതൽ ഇഷ്ടം?
1: എനിക്ക് കഥകളെ കൂടുതൽ ഇഷ്ടം.
0: കഥ പറയാൻ ഇഷ്ടമാണോ?
1: അങ്ങനെ പറയാറില്ല, പക്ഷെ എനിക്കിങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ക്യൂരിയോസിറ്റി ഒക്കെ ഉള്ള ആണെങ്കിൽ അങ്ങനെ വായിക്കും. അല്ലാതെ ഇപ്പൊ സ്കൂളിലുള്ളതാണെങ്കിലും ചിലതൊക്കെ നല്ല കോമഡി ആയിട്ടുള്ളതുണ്ട്, ചിലതൊക്കെ സാഡ് ആയിട്ടുള്ളതുണ്ട്. ഏതാണെങ്കിലും അത് കൂടുതൽ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ എഴുതാനായിട്ട് കൂടുതൽ കണ്ടന്റ് കിട്ടുമല്ലോ. അങ്ങനെയാണ് ഞാൻ മലയാളത്തിൽ കൂടുതൽ എഴുതി തുടങ്ങിയത്.
0: ഈ മലയാളത്തിൽ എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഭാവിയിൽ ഫ്യൂച്ചറിൽ ഒരു എഴുത്തുകാരി ആവാനല്ലേ ഇഷ്ടം? എഴുതണമെന്ന് ഇഷ്ടമല്ലേ? സ്വന്തമായിട്ട് ഇഷ്ടമല്ല, സ്വന്തമായിട്ട് പക്ഷെ വരും.
1: ആ
0: ഇനി കുറച്ച് കഴിഞ്ഞ് മലയാളം നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുക, നല്ല മലയാള പുസ്തകങ്ങൾ വായിക്കുക. അപ്പോഴത്തേക്ക് ബഷീറിൻ്റെത് അങ്ങനത്തെ കുറെ പുസ്തകങ്ങൾ വായിക്കുക, പമ്മൻ കഥകൾ, അങ്ങനെ കുറെ സാധനങ്ങൾ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എഴുതണമെന്നൊക്കെ ഒരു തോന്നൽ വരും. കഥകളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വരും. കഥകൾ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ട് നമ്മൾ ആൾക്കാരോടൊക്കെ സംസാരിക്കുക, അവരുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ തന്നെ നമ്മൾ ഇരിക്കാൻ പാടില്ല, നമ്മൾ പുറത്തേക്ക് പോവുക. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എസ്തർ ബിടെക്കിന് പോകാൻ വേണ്ടി മുദ്രികയാണ്, പോവുകയാണ്. നല്ലൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ, കാരണം നമ്മൾ പോയി അവിടെ അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ആ വിഷയം. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസാണ് എടുക്കാൻ പോകുന്നത്, അത് ചെയ്യുക. അപ്പോൾ ഈ ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് പാർട്ടുകളിലേക്ക് ഇടപെടുക എന്നുള്ളതാണ്, അങ്ങനെ ഇടപെടാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ലേ? അപ്പോൾ പാടാനും കഥ പറയാനും കഥാപ്രസംഗം സ്പീച്ചൊക്കെ ചെയ്യാനൊക്കെ സ്കൂളിലെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു?
1: സ്കൂളില് കലോത്സവത്തിന് പോകാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലാതെ നമ്മുടെ സ്കൂളിൽ തന്നെ ഈ പഠിപ്പിച്ച് കൊണ്ടുവരുന്ന ആ ഒരു രീതി ഇല്ലായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ CBSE അങ്ങനെയുള്ള സ്കൂളുകളിലാണ് കൂടുതൽ കരിക്കുലർ ആക്ടിവിറ്റീസിന് പ്രാധാന്യം കൊടുക്കുന്നത്.
0: ഇല്ല, ശരിക്കും നമ്മളെ ഗവൺമെന്റ് സ്കൂളുകളിൽ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. പണ്ട് നമ്മള് BEd പഠിക്കുമ്പോൾ BEd കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ ലെക്ചറിങ് മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുക, അതായത് സാറ് വന്ന് നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ ഇന്നങ്ങനെയല്ല, ഇന്ന് കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. അതായത് നമ്മൾ ഒരു പുതിയ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നു, സൾഫ്യൂരിക് ആസിഡിൻ്റെ പിപ്പറ്റ് ബൂറിട്ട് അതിൻ്റെ സാധനങ്ങളെ വെച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കി ഒരു തട്ടിലുണ്ടാക്കി കാണിച്ചു തരും, എന്നിട്ട് പിന്നെ അത് പൊളിച്ച് കളയും. കൺസ്ട്രക്റ്റീവ് ചെയ്തിട്ട് ഉണ്ടാക്കുക എന്നാണ്, ബുദ്ധിയും അങ്ങനെ
1: ഉണ്ടാക്കുക,
0: കൺസ്ട്രക്റ്റീവ് ചെയ്യുക എന്നുള്ള. അപ്പം നിങ്ങളുടെ സ്കൂളിലൊക്കെ അങ്ങനെയല്ലേ ആക്ടിവിറ്റി തന്നു വിടില്ലേ? ഉണ്ടാവും. ഇപ്പം ഈ ആക്ടിവിറ്റിയിലൂടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബുദ്ധിയിൽ ഇരിക്കുമെന്ന്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എസ്തറിന് മനസ്സിലാവുന്നുണ്ട്, ആക്ടിവിറ്റിയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും.
1: മനസ്സിലായിട്ടുണ്ട്. ഈ പാട്ട്, ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ ഞങ്ങളുടെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ പഠിത്തത്തിലാണ് നല്ലതുപോലെ
0: അങ്ങനെ. എനിക്ക് തോന്നുന്നത് പിന്നെ പാടുവോ?
1: ഞാൻ പാട്ട് പാടും.
0: പാട്ട് പാടും, ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
1: വെരി
0: ഗുഡ്. ഒരു ക്രിയേറ്റീവ് ഐഡിയ കൂടി ഉണ്ടാക്കി വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം വായന, കൂടുതൽ പുസ്തകങ്ങൾ വായിക്കണം. പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ എന്തായാലും. അത്യാവശ്യം നല്ല പുസ്തകങ്ങൾ ഏതൊക്കെയാണ് വായിച്ചത് എല്ലാം?
1: ഞാനങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ഇത് കൂട്ടത്തിലല്ല. എനിക്ക് പഠിത്തത്തിന്റെ സമയത്ത് ഞാൻ പഠിത്തം മാത്രമാണ് ഫോക്കസ് ചെയ്യാറ്.
0: പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, പഠിത്തത്തിന്റെ

0: തന്നെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു പഠിത്തത്തിൻ്റെ കാര്യമായിരുന്നാലും പഠിത്തം മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ നമുക്ക് അറിവുണ്ടാവൂ, പുറത്തുള്ള അറിവ് നമുക്കുണ്ടാവില്ല. എപ്പോഴും ഈ അറിവിൻ്റെ കൂടെ പുറത്തുള്ള ഒരു അറിവ് കൂടി കമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തറിവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ വായിക്കുക. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചെറിയൊരു കഥയിൽ നിന്നായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുക പറ്റുക. മനസ്സിലായില്ലേ? ചെറിയൊരു കഥയിൽ നിന്ന്, ചെറിയൊരു കവിതയിൽ നിന്നായിരിക്കും നമുക്ക് ഇന്നൊരു നെക്സ്റ്റ് ഒരു കൂടൻ്റെ ഒരു പുസ്തകം ഒരു ഒരു വേറൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഐഡിയ നമുക്ക് കിട്ടുക. എല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നാച്ചുറലായിട്ട്. അപ്പോൾ ഈ ഈ ലോജിക്കൽ ആയിട്ടുള്ള ലിസണിങ് റീസണിങ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ, അത് അതിപ്പോൾ ഒരു ഐ ക്യു നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലായ ഒരു ഏത് ഘട്ടത്തിലാണ് മനസ്സിലായത്? എസ്തറിന് ഒരു ഐ ക്യു, അതായത് എനിക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഘട്ടം ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു എട്ടാം
1: ക്ലാസ് പഠിക്കുന്നത് പോലെ പഠിക്കുന്നു അങ്ങനെയുള്ള ഒരു രീതി ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം. എനിക്ക് പത്താം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ്, പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ തുടക്കമല്ല അവസാനം ആകുമ്പോഴാണ് എനിക്ക്, ഞാൻ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഞാൻ റിവിഷൻ ചെയ്യുന്നത് കൊണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ തലയിൽ അത് നിൽക്കുന്നു.
0: അങ്ങനെയാണ് അപ്പോഴാണ് അത് എനിക്ക് എഫക്ട് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ അന്ന് മുതൽ ആ സാധനങ്ങൾ വായനകളൊക്കെ ഉണ്ട്. കുറച്ച് അക്കാഡമിക് ബുക്കുകളാണ് ഇപ്പോൾ വായിക്കുന്നത്, എന്നാലും സാഹിത്യ ബുക്കുകളൊക്കെ വായിക്കണം, കൂടെ കുറച്ചൊക്കെ വായിക്കുന്നുണ്ടല്ലോ, എന്തായാലും വായിക്കുന്നുണ്ട്. ഇനി അടുത്ത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക്, നമ്മൾ എന്തായാലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണമല്ലോ, ചിന്തിക്കുമ്പോഴത്തേക്ക് ഏതൊരു തരത്തിലേക്കാണ് ഇഷ്ടം ഇഷ്ടം ചായ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലായി തുടങ്ങും. ഇപ്പം എനിക്ക് തോന്നുന്നു ഡിഗ്രിക്കൊക്കെ പോകുമ്പോഴേ അത് ഉണ്ടാവില്ല, ഡിഗ്രിയൊക്കെ കഴിയുമ്പോഴേ അത് ഉണ്ടാവാനുള്ള സാധ്യതകളുള്ളൂ. പക്ഷെ ഇപ്പോൾ ഉള്ളൊരു കുട്ടികൾക്ക് ഡിഗ്രിയിൽ തുടങ്ങും, അവരുടെ ഒരു പ്രിപ്പറേഷനൊക്കെ തുടങ്ങും ഒരു ബേസിക്. എനിക്ക് തോന്നുന്നു മലയാളം ഇഷ്ടമായതുകൊണ്ട് ഒരു IAS-നൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള സാധ്യത
1: ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിയൊക്കെ ആയിട്ട് പിന്നെ അതിലേക്ക് പോയാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നുണ്ട്.
0: IAS-ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, ബേസിക്കലി നമ്മളത് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഇപ്പൊ പത്രം, ഹിന്ദു പത്രം വായിക്കണം, റേഡിയോ കേൾക്കണം, റേഡിയോയുടെ ന്യൂസ് ഒക്കെ കേൾക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാല് ഈ ഒരു ബേസ് ഉണ്ടെങ്കിൽ കൂടെ അക്കാഡമിക് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ബേസായി. അതിൽ നിന്നിട്ട് ആ ബിൽഡിംഗ് നിന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അങ്ങോട്ടേക്ക് പോയത്. മലയാളം ഇഷ്ട വിഷയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചൂസ് ചെയ്യുന്നത് IAS-ന് എന്തായിരിക്കും?
1: മലയാളം.
0: അപ്പൊ മലയാളത്തിൽ വളരെ പെട്ടെന്ന് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റും. നമുക്ക് പെട്ടെന്ന് വഴങ്ങുന്ന ഒരു ഇഷ്ട വിഷയമല്ലേ, കൂടെ മറ്റുള്ള സ്കില്ലൂടെ ചെയ്യാൻ വേണ്ടിട്ട്, അത് ഒരു നല്ല കാര്യമാണ്. അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയോ?
1: തുടങ്ങിയില്ല. ഞാൻ ഇപ്പൊ മെയിൻ ആയിട്ട് എനിക്കൊരു BTech എഞ്ചിനീയറിംഗ് നല്ല രീതിക്ക് റാങ്കോടെ പാസ്സാവണം എന്നാണ് ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാറില്ല. ഇപ്പൊ ഞാൻ പഠിക്കുന്ന കാര്യമായതുകൊണ്ട് +2 ഞാൻ പഠിക്കുന്ന സമയത്ത് അത് മാത്രമേ ശ്രദ്ധ. അതെ, അതുപോലെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന കാര്യം എഞ്ചിനീയറിംഗ് നല്ല രീതിയിൽ പൂർത്തിയാക്കണം എന്ന്. അതിനുശേഷം സാവകാശം സിവിൽ സർവീസിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്.
0: നേരത്തെ നമ്മുടെ മന്ത്രി വന്നപ്പോ എന്തോ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു, എന്താണ് അത്? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം,
1: അതായത് ഇപ്പൊ എല്ലാ കുട്ടികളും പുറത്തേക്ക് പോകുന്നത് ഒരു പാർട്ട് ടൈം ജോലി എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ്. 18 വയസ്സായി കഴിയുമ്പോഴത്തേക്കും നമ്മള് സാധാ ഒരു ഭാഷയെ പറഞ്ഞ പ്രായപൂർത്തിയായി എന്നല്ലേ എല്ലാരും പറയാറ്. അപ്പൊ അവര് നമ്മൾ എല്ലാ പിള്ളേരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയൊരു ഏർണിങ്സ്
0: വേണം.
1: ഇത്രയും നാളെ പേരൻസ് ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്, അപ്പൊ നമ്മൾ തിരിച്ച് ഇനി സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാരും അത് ആഗ്രഹിച്ചായിരിക്കും കുറെ ലക്ഷങ്ങൾ അല്ലെ കോടികൾ വരെ ലോൺ എടുത്ത് എല്ലാവരും പുറത്തേക്ക് പോവുക. ഇപ്പൊ ഇവിടെ ഒന്നും പിള്ളേരും ഇല്ല, മുതിർന്നവരും തന്നെ ഇല്ല, എല്ലാവരും പുറത്തേക്ക് പോകുന്ന ഒരു
0: ജോലി തേടി പോകും.
1: അതെ അതെ അതെ. അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു നമ്മുടെ പഠിത്തത്തിനോടൊപ്പം ഒരു പാർട്ട് ടൈം ജോലി, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മനസ്സിലാക്കി കൊണ്ടുവരുവാണെങ്കിൽ എല്ലാ കുട്ടികളും ഇവിടെ തന്നെ നിന്ന് പഠിക്കും. അത് നമ്മുടെ നാടിനൊരു ഉയർച്ചയുടെ ഒരു കാര്യമാണല്ലോ.
0: അത് അതിന് എന്താ ഒരു ഐഡിയ എസ്തറിന്റെ കയ്യിലുള്ളത്? അതായത് ഒരു സജഷൻസ് പറയുകയാണെങ്കിൽ എന്തൊക്കെയാ ഉണ്ടാകുക?
1: ഇപ്പൊ
0: പാർട്ട് ടൈം ജോലി എന്നുള്ളത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഒരു എത്ര ഡിഗ്രിക്ക് അല്ലെങ്കിൽ BTech-ന് പോവാണ്, BTech-കാരന് ചെയ്യാൻ പറ്റുന്ന BTech-കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് തരത്തിലുള്ള പ്രോജക്ടുകളൊക്കെ എസ്തറിന്റെ മനസ്സിനകത്തുണ്ടോ?
1: ഞാനിപ്പോൾ നിലവിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് കയറിയപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് പഠിത്തത്തിനോടൊപ്പം അതിനെ കൊണ്ടുപോകാൻ പറ്റും എന്ന്. ഇപ്പം ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. പഠിത്ത സമയത്ത് ശനിയും ഞായറും ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പം ഞാൻ അവരെനിക്ക് സാമ്പിളായിട്ട് അവരെനിക്കൊരു ടാസ്ക് തന്നു, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ. അപ്പം എനിക്കത് ഒന്നും അതിൻ്റെ ഒരു ABCD പോലും എനിക്ക് അറിയത്തില്ല. അപ്പം പറഞ്ഞു AI ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. നമ്മൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ചെയ്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ AI തന്നെ നമുക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും തരും. നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു.
0: ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, ക്ലൗഡ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ. അപ്പൊ അങ്ങനത്തെ ഒരു ടാസ്ക് അവര് തന്നു.
1: അതെ, അവർ തന്നു. അപ്പൊ ഞാൻ അതുപയോഗിച്ച് ഞാനാണെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ അവർ പറഞ്ഞ രീതിയിൽ ഫുൾ സ്ട്രക്ചറായിട്ട് എല്ലാം ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഇപ്പോഴാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ആദ്യം മുതലേ കോഡെല്ലാം കാണാതെ പഠിച്ച് എഴുതി വേണം ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ടെക്നോളജി വളരുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ബുദ്ധിയും വളരേണ്ടതുണ്ട്. അപ്പം ഞാനത് നോക്കിയപ്പോൾ എനിക്കത് ചെയ്തപ്പോൾ തോന്നി അതൊരു നല്ലൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ എന്താ, ഞാൻ പാർട്ട് ടൈം ജോലി എന്ന് പറഞ്ഞതിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെബ്സൈറ്റൊക്കെ കുട്ടികൾക്ക് തന്നെ ഇപ്പം ഏതെങ്കിലും കടക്കാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് മേഖലയിലേക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഏണിങ്സാണ്. അതുപോലെ നമ്മുടെ പഠിത്തം അതിനോടൊപ്പം കൊണ്ടുപോകണം.
0: അവരവരുടേതായിട്ടുള്ള വിഷയവുമായി
1: ബന്ധപ്പെട്ട
0: മേഖലയിലാണെങ്കിൽ ചെയ്യാനാണെങ്കിൽ കുട്ടികൾക്ക് അത് ഭയങ്കര ഉപകാരമായിരിക്കും.
1: അത് പിന്നെ നമുക്ക് തന്നെ അതൊരു ഇൻട്രസ്റ്റും ആയിരിക്കും. എനിക്ക് ടെക്നോളജിക്കൽ ആയിട്ടാണ് ഇൻട്രസ്റ്റ്. അപ്പൊ ഞാൻ IT കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പുതിയത് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് അതിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരിക. അപ്പം നമുക്കതൊരു ബുദ്ധിമുട്ടാകാതെ അതൊരു നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടെ കൊണ്ടുപോകുന്നത് ഒരു എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അത് ഞാൻ മന്ത്രി വന്നപ്പം പറഞ്ഞു.
0: പറഞ്ഞായിരുന്നു വേണ്ട നടപടികൾ എടുക്കുമെന്ന്
1: വിചാരിക്കാം.
0: അപ്പൊ ഇങ്ങനെ മാത്രമല്ല ബാക്കി കുട്ടികൾക്കൊക്കെ
1: കിട്ടട്ടെ.
0: കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു നല്ല കാര്യമല്ലേ. കാരണം ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ഏണിങ്സ്, ഇവിടെ നിന്ന് പോകുന്ന കുട്ടികൾ അവിടെ പഠിക്കുകയും ബാക്കിയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യാണ്, ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ ഒരു ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലും അങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ
1: അതൊരു
0: കൂടുതൽ പ്രചാരത്തിൽ വരും. അവിടെയുള്ള കുട്ടികൾ ചിലപ്പോൾ ഇവിടെ
1: വന്ന്
0: പഠിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും, നല്ല കാര്യമാണ്. ഈ BTECH കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം എന്താണ്, അതിൽ ഇൻട്രസ്റ്റ് ക്യൂരിയോസിറ്റി ഉണ്ട്?
1: ഞാൻ 10-ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് മെഡിക്കലിനൊന്നും പോകാൻ പറ്റില്ല. പഠിച്ചെത്തുമായിരിക്കും, പക്ഷെ അത് ചെയ്തു വരാൻ കുറച്ച് പാടായിരിക്കും,
0: പ്രാക്ടിക്കലി.
1: അതുകൊണ്ട് ഞാൻ പിന്നെ എന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ ആയിട്ട് എനിക്ക് മനസ്സിലായത്, അത് വീട്ടിൽ ഞാൻ എല്ലാവർക്കും ഇപ്പൊ ഫോണിൽ എന്തെങ്കിലും സംശയം അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതെനിക്ക് നേരത്തെ അറിയത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ ചെയ്ത് നോക്കി, ഞാനാണ് വീട്ടിലൊക്കെ എല്ലാവരും അപ്പയുടെ അമ്മയുടെ ഫോണിലെല്ലാം കാര്യങ്ങളൊക്കെ അവർക്ക് അറിയത്തില്ലാത്തതും അല്ലെ സംശയമുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നതൊക്കെ ഞാനായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ടെക്നോളജിക്കൽ ആയിട്ട് എനിക്ക് അതിലേക്ക് ഒരു ഇതുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണ്. അപ്പം എനിക്ക് ടെൻഷൻ ഇല്ലാതെ, വീട്ടുകാർക്കും ഒരു ടെൻഷൻ ഇല്ലാതെ +1 കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുത്തു. പിന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ ഒരു കസിൻ ചേട്ടായി ഉണ്ട്. ചേട്ടായി പറഞ്ഞു എൻജിനീയറിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ AI ആണ് ഇനി പുതിയ ഒരു യുഗം എന്ന് പറയുന്നത്. അപ്പോൾ AI വരുന്നതോടുകൂടി മിക്ക ജോലികൾ സാധ്യതയെല്ലാം കുറയും. ബാക്കി എല്ലായിടത്തും AIയുടെ ഒരു ഇടപെടലായിരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു AIയിൽ ഒരു എൻജിനീയറിങ് എടുക്കുന്നതാണ് നല്ലതെന്ന്. ആ ആഗ്രഹം എനിക്ക് 10-ാം ക്ലാസ് മുതലേ പിന്നെ ഇങ്ങനെ വന്നു. അപ്പോൾ AIനെ കുറിച്ച് കൂടുതൽ അറിയാനും എല്ലാം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ ഇപ്പോൾ ഉള്ള എല്ലാ കോളേജിലൊന്നും AIയുടെ ഒരു എൻജിനീയറിങ് സ്റ്റാർട്ട് ആയിട്ടില്ല. അന്നേരം ഞാൻ ഓർത്തു, അപ്പോൾ AIയുടെ വരാത്തതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ എടുത്തതിന് ശേഷം PGAവെല്ലാം AIയിലേക്ക് നോക്കാം, അങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ MBC കോളേജിൽ നിന്ന് അവിടെ നിന്ന് തിരുമേനി ഇങ്ങോട്ട് വന്ന് എന്നോട് പറഞ്ഞ് എന്നെ അവർ പഠിപ്പിച്ചാളാ ഫുൾ സ്കോളർഷിപ്പിലെന്ന്. അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ആദ്യം തന്നെ MBC കോളേജ് ഒന്നും ഞങ്ങൾ നോക്കുന്നില്ലായിരുന്നു. കാരണം പോയി വരെ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ. ഇവിടെ ഇടുക്കിയിൽ തന്നെയുള്ള എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടുവാണെങ്കിൽ അവിടെ പോകാം, അങ്ങനെയായിരുന്നു പ്ലാൻ. പക്ഷേ എല്ലാ പ്ലാനും മാറി. അപ്പം അവിടെ ഉണ്ട് AIയുടെ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഉണ്ട്, അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് അത് എടുക്കാൻ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഞാനിപ്പം അവിടെ അവർ പറഞ്ഞതുപോലെ അവിടെ പോയി ചേർന്ന് ഇനി 20-ാം തീയതി ക്ലാസ് ഒക്കെ
0: തുടങ്ങും. അംബാസഡറായി തിരഞ്ഞെടുക്കാനുള്ള എന്താ കാരണം, എങ്ങനെയാ വന്നത് ഈ ഉപജില്ലയില്?
1: അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു. ഞാൻ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ചുമ്മാ ഇരിക്കുവായിരുന്നു. അപ്പോഴത്തേക്കും അന്ന് MLA ഒരു പരിപാടി ഉണ്ടായിരുന്നു. നേരം എന്താ ഇടുക്കിയിൽ വെച്ച്. അപ്പം എം എൽ എ ഇതുവഴി പോകാൻ നേരത്തെ എം എൽ എ നേരം വന്നിട്ട് ന്യൂസ് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. അങ്ങനെ എം എൽ എയും ഡി ഒയും കൂടെ വന്നു. എന്നിട്ട് അവര് അനുമോദനമൊക്കെ നൽകി നല്ല രീതിയിൽ സംസാരിച്ചു. അന്നേരം തന്നെ നമുക്കൊരു സന്തോഷമായി.

0: മനസ്സിനെപ്പോഴും സന്തോഷം കിട്ടുന്ന കാര്യം ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ് ശരിയല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ പഠിത്തത്തിലായിരുന്നല്ലോ അതിനൊരു സന്തോഷം നമ്മൾ കണ്ടെത്തും. അത് സന്തോഷം ഉണ്ടല്ലോ, അതിനാവശ്യമായിട്ടുള്ള ഹെൽപ്പൊക്കെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ നമ്മളെ പപ്പയും മമ്മയും ഒക്കെ തരുന്നുണ്ട്. പപ്പയും മമ്മയെ കുറിച്ചിട്ടും വേറെ ആരാ ഉള്ളത്?
1: രണ്ട് ചേച്ചിമാരും ഒരു അനിയനും.
0: രണ്ട് ചേച്ചിമാരും. ചേച്ചിമാരെന്തൊക്കെ ചെയ്യുന്നത്?
1: അവര് പഠിക്കും, ഒരാൾ പഠിത്തം കഴിയാറായി, അടുത്തയാൾ പഠിക്കുന്നു, അനിയൻ 8-ാം ക്ലാസ്സില്. എല്ലാവരും ഒരു പഠിത്തത്തിന്റെ മേഖലയിലാണ്. നല്ല
0: അനുജനും ഉണ്ട്,
1: രണ്ട് ചേച്ചിമാരും.
0: രണ്ട് ചേച്ചിമാരുണ്ട്. അവര് മുതിർന്ന്?
1: അതെ, മുതിർന്നവരാ.
0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞാണ്?
1: മൂത്ത ചേച്ചി ഇപ്പൊ ഡിഗ്രി, അതായത് ചേച്ചി ഡോക്ടറായി, ഇനി വേറെ ഒരു കോഴ്സ് ചെയ്യുക. രണ്ടാമത്തെ ചേച്ചി അതിന് ഡോക്ടർ ആവാൻ പഠിക്കുന്നു. അതിന് അനിയൻ 8-ാം ക്ലാസ്സില്.
0: 8-ാം ക്ലാസ്. എല്ലാവരും ഈ എഡ്യൂക്കേഷൻ നിൽക്കുകയാണ്. അപ്പോ പിന്നെ നമ്മുടെ ഈ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ അംബാസിഡർ എന്ന നിലയിൽ ഈ കുട്ടികൾക്ക് കൊടുക്കാൻ അവർക്ക് ഉപദേശമൊന്നും ആർക്കും വേണ്ട.
1: വേണ്ട, അത് നമുക്കും അറിയാം. ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനാണെങ്കിൽ അതെ ഉപദേശം ചെയ്യുക, പിന്നെ ക്ലാസ്സുകൾ എടുക്കാൻ വരുന്നൊക്കെ. അപ്പൊ എനിക്ക് തന്നെ ഇങ്ങനെ പോകുമ്പോ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് ഒരു ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ സംസാരിക്കും.
0: ഫ്രണ്ട്ലി എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ എന്താണ് അവരോട് പറയാൻ പറ്റുന്നത്?
1: നമ്മളുടെ ലേബൽ എന്ന് പറയുന്നത് തന്നെ എഡ്യൂക്കേഷനാണ്. അപ്പൊ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജോലി എന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ വേണം എന്ന് പറയുന്നത്. അപ്പൊ ആ ജോലി കിട്ടണമെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ നമ്മൾക്ക് ഏത് രീതിയിലാണ് പോകാൻ താല്പര്യം, അല്ലെ ഏത് മേഖലയാണ് എടുക്കാൻ താല്പര്യം, ആദ്യം തന്നെ ഒരു 8-ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ 11-ലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പം എൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനൊന്നുമില്ല, അത് വഴിയെ പോകുന്നുണ്ട്. അങ്ങനെ ചെയ്ത് പിന്നെ പഠിത്തം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർ തിരഞ്ഞെടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പഠിക്കാം, വേണ്ട പഠിക്കണ്ട. പക്ഷെ പഠിച്ചു കഴിഞ്ഞാലേ നല്ലൊരു വിജയത്തിലെത്താൻ സാധിക്കത്തുള്ളൂ. ഞാൻ സാധാ പോലെ പഠിക്കാതെ ഇരിക്കുമായിരുന്നെങ്കിൽ ഇപ്പം എന്നെ ആരും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് പഠിത്തമാണ് നമ്മുടെ ലേബൽ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ സമയം പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എല്ലാ കാര്യങ്ങളിലും ചെയ്യുന്ന ഒരാളായിരുന്നു. എല്ലാ ആക്ടിവിറ്റിയിലും ഇടപെടുന്ന ആളാണ്. പഠിത്തം മാത്രമല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാം. ഇപ്പം പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പഠിക്കാനൊരു താല്പര്യം ഇല്ലാത്തവരെ സംബന്ധിച്ച് എനിക്കാണെങ്കിൽ നേരത്തെ അത്രയും താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു വാശി തോന്നിയ ഒരു പഠിത്തത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് നല്ല രസകരമായിട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഓരോരുത്തർ ആ ട്രാക്ക് വന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിക്കുക. ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര നമ്മുടെ കഴിവിനനുസരിച്ച് പഠിക്കുക, അല്ലാതെ ഓവറായിട്ട് ഒത്തിരി പഠിക്കണം എന്ന് പറയുന്നില്ല. പിന്നെ ഓരോരുത്തർ എല്ലാവരും പറയുന്ന പോലെ ബുദ്ധി കുറഞ്ഞ ബുദ്ധി കൂടി അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് പോലെ ഇരിക്കും. അതെ അതെ. അതുകൊണ്ട് തന്നെ എന്നെപ്പ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കണം. അതിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നേക്കാളും കൂടുതൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അവരാരും പറയത്തില്ല. എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ചേച്ചിമാരോട് പറയും, എന്റെ അനിയനോട് പറയും. എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും പഠിച്ചാൽ മതി, ജയിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. അതെ അതെ, തീരുമാനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാർക്ക് ഇപ്പൊ കുറഞ്ഞിട്ട് വരുവാണെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇല്ല, എനിക്കൊരു പേടിയില്ലായിരുന്നു. അതെ അതെ, അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ എന്റെ പോക്ക്. പക്ഷെ അത് കഴിഞ്ഞ് ഈ 10-ാം ക്ലാസ്സില് കയറി കഴിഞ്ഞപ്പം അന്നേരം നോർമൽ പോക്ക്. ഇപ്പൊ സ്കൂളിൽ പോകുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, കുറച്ചൊക്കെ പഠിക്കും, അത്രേ ഉള്ളായിരുന്നു. പക്ഷെ ഈ പഠിച്ച് A+ കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, ഇപ്പൊ അവര് നമ്മളെ എന്താ പഠിക്കണം എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് ആരും എന്നെ അങ്ങനെ നിർബന്ധിക്കാറില്ല, ഞാൻ തന്നെ പഠിക്കുന്നതാണ്.
0: ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മുടെ സ്കൂളിൽ ആരൊക്കെയാണ്?
1: എല്ലാവരും ബെസ്റ്റ്
0: ഫ്രണ്ട്സാണ്.
1: എല്ലാവരുടെ അടുത്തും കമ്പനിയാണ്. പിന്നെ ചെറിയ ചെറിയ വഴക്കൊക്കെ സ്കൂളിലുണ്ടാവും, അത് കുട്ടികളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്നു. അപ്പം ഇതിപ്പോ എന്താ 2-3 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും തീരേണ്ട വഴക്കൊക്കെ ആണെങ്കിൽ തീരും. അങ്ങനെ എല്ലാവരുമായിട്ട് സാധാ കുട്ടികളെ പോലെ തന്നെ മിംഗിളും ചെയ്ത് എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി
0: ആയിരുന്നു. എസ്തറിനെ എല്ലാവർക്കും സ്പെഷ്യൽ ആയിരിക്കും.
1: അതെ അതെ
0: അതെ.
1: ഇന്നടുത്ത്
0: റിസർച്ചിക്ക് എനിക്ക് തോന്നുന്നത് IT എടുത്താണ് പോകാനാണ് താല്പര്യമുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇനി മാറാം കേട്ടോ, പറഞ്ഞാൽ ഇനിയും മാറാനുള്ള സാധ്യതകളുണ്ട്. IT എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ളൊരു പണിയല്ല, പക്ഷെ എന്നാലും കുത്തിയിരുന്ന് വർക്ക് ചെയ്യണം. അതിപ്പോ നമ്മുടെ കാലഘട്ടം മാറുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതൊക്കെ മാറിക്കൊണ്ടിരിക്കും.

0: ആയിക്കോട്ടെ ഇരിക്കും. എന്നാലും എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വായന കൊണ്ടുപോകണമെന്നാണ്. എസ്തർ പോലുള്ള ഒരാൾ വായിക്കാതിരിക്കും, വായന നമ്മളെ മാറ്റും. ആ മാറ്റം അനിവാര്യമാണ്, അത് വലിയൊരു കാര്യമാണ്. അതെ. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മളോട് ആകാശവാണിയോട് സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. തെരഞ്ഞെടുപ്പുള്ള ഒരു കുട്ടിയെ കണ്ടുമുട്ടി സംസാരിക്കാൻ കഴിഞ്ഞതിന് എനിക്ക് വലിയ സ്നേഹമുണ്ട്. അപ്പോൾ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ.
1: പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്.
2: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം ഷിജി.

101.4 മെഗാഹെർട്സിൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. സമയം 8 മണി കഴിഞ്ഞ് 1 മിനിറ്റും 45 സെക്കൻഡും.

0: നമസ്കാരം ഷാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? വിരിച്ചാലും വിരിച്ചാലും തീരാത്ത പായ. ഇതിൻ്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്ന് ആരാ നമ്മുടെ കൂടെ ഇതളുകളിലുള്ളതെന്ന് നോക്കാം.
1: എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മിമിക്രിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിഷേക് ഗിരീഷ്. ഞാൻ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ പൊട്ടങ്ങാടിയിൽ പഠിക്കുന്നു. നമുക്കൊരു ചെറിയ മിമിക്രി കേട്ടു നോക്കിയാലോ?

നമുക്ക് ഇമിക്രി ഒരു കഥയിലൂടെ കേട്ടുനോക്കിയാലോ. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ഒരു വ്യക്തിയുടെ കഥ. ഞാൻ രാവിലെ ഉറക്കമുണർന്നത് പക്ഷിമൃഗാദികളുടെ ശബ്ദം കേട്ടിട്ടാണ്.

മുഖം കഴുകുന്നതിനിടയിൽ തൊട്ടടുത്ത മുറി നിന്നും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ. ആരോ പുല്ല് വെട്ടുന്ന ശബ്ദം കേട്ടു തുടങ്ങി.

ഒരു ചായയും കുടിച്ച് ടി വി വെച്ചപ്പോൾ ടി വിയിൽ ഒരു മിമിക്രി കലാകാരനുമായുള്ള ഒരു അഭിമുഖം കണ്ടു. ആ ചെയ്യാം, ടോം ആൻഡ് ജെറി എന്ന കാർട്ടൂണിലെ താറാവ്. ഈ താറാവ് മുസ്തഫ മുസ്തഫ എന്ന പാട്ട് പാടിയാൽ എങ്ങനെയാകുമെന്ന് കേട്ടു നോക്കിയാലോ? മരണക്കിണറിലെ ബൈക്ക് അഭ്യാസം.

0: കുറച്ച് വ്യക്തിത്വങ്ങളിലേക്ക്. മലയാള സിനിമാ നടൻ വിനയ് ഫോർട്ട്.
1: ചോവ സിമ്പിളാണ്, പവർഫുൾ, മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. എൻ്റെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, സോമൻ്റെ കൃതാവ്, എല്ലാവരും കൂടെ നിറയ്ക്കുന്നു. എന്നാ ശരി.
0: ശശി കലിംഗ.
2: പിന്നോട്ട് ഞാനാ ചുവന്ന ഷട്ടിൽ പച്ച മത്തി പിടിപ്പിച്ച പാട്ടീവരെല്ലാം എടുപ്പേണ്ടി വരാൻ പറഞ്ഞത് പിന്നെ നാടാ ഇതുപോലെ എടുത്തതും പിന്നെ തമ്പതത്തിലെ ദീപ്തിയുടെ പ്രസവം കൊട്ടിൻ്റെക്കും വിനാശനാണോ താമബാണോ തമ്മറിയാം.
0: ഇന്ദ്രജിത്ത്.
3: എന്താണ് നിന്റെ പേര്?
4: മാധവൻ.
3: വട്ടപ്പേര് പറയടാ.
4: ഓ മീശ മാധവൻ.
3: നാളെ വരുമ്പോഴേ ആ മീശ ഒന്ന് പഠിച്ചേക്ക്, അതും ക്ലീൻ ഷേവ്. കേട്ടോ?
0: സിദ്ദിഖ് ലാൽ കൂട്ടായ്മയിലെ
5: സിദ്ദിഖ്.
0: ആകാശവാണിയിൽ വാർത്ത വായിച്ച് പ്രശസ്തനായ ശ്രീ ഗോപൻ സാർ.
6: ഹേ രാജു, ഹീട്ടിയാട്ടിൻ്റെ ചെൽപ്പാടത്തിലേക്ക് കാണുന്നതേ ഇല്ലല്ലോ. ഗോപാല കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ബന്ധു കാട്ട് വാങ്ങിക്കുവാൻ പോയതാണോ ഞാൻ? ഓഹോ, അങ്ങനെയോ.
0: മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ.
7: ടെൻഷൻ ഉണ്ടാവാറുണ്ട് തീർച്ചയായും. കളിക്കുമ്പോൾ അതിൻ്റെ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ നൂറമ്മ ചടിക്കുന്നതല്ല, എക്സ്പെക്റ്റേഷനും ഇത്ര നാളും മനസ്സിൽ കൊണ്ടൊരാഗ്രഹം റിയലാകും. സന്തോഷം കൊണ്ടാണോ എക്സൈറ്റ്മെൻ്റ് ആണോ അറിയില്ല, ടെൻഷൻ വളരെ കൂടുതലാണ് നൂറം മാച്ചിനേക്കാളും.
0: ടി വി ഓഫാക്കി ഇനി ഒന്ന് ചുറ്റിക്കറങ്ങാം. എൻ്റെ ആർ സെൻ്റർ ബൈക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു.

0: ഒരു സോഡ പൊട്ടിക്കുന്ന ശബ്ദം കേട്ടു നോക്കിയാലോ. ഒരു സൈറൻ.
1: ഇനി നമുക്ക് കുട്ടികളുടെ ഗായകസംഘം പാടുന്ന ഒരു പാട്ടുകൂടി കേൾക്കാം.

അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? വിരിച്ചാലും വിരിച്ചാലും തീരാത്ത പായ. ഇതിൻ്റെ ഉത്തരം എന്തെന്നറിയോ? റോഡ്. ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. തിങ്കളാഴ്ച രാത്രി 8 മണി

ഇന്നത്തെ ഇതളകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേക്കണം കേട്ടോ. ഇതളകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ശാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

സ്പൈസ് എഫ് എം സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റും 25 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ദ്രജാലം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് എസ് പി വെങ്കിടേഷിൻ്റെ സംഗീതം.

മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിൽ മാസ്റ്റർ അനുരാഗ്, കുമാരി യോഗിനി വി പ്രഭു എന്നിവർ പാടിയ ഗാനമാണ് ഇത്. അനിൽ പനച്ചൂരാൻ എഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ഭിന്നശേഷിക്കാർക്ക് തുല്യമായ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള ദീനദയാൽ വികലാംഗ പുനരധിവാസ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2003 മുതൽ ഈ പദ്ധതി നിലവിലുണ്ട്. ഇതുപ്രകാരം ഭിന്നശേഷിക്കാർക്ക് സർക്കാരിതര സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ധാരാളം സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു. കുട്ടികളിൽ വൈകല്യം നേരത്തെ കണ്ടെത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള പ്രീ സ്കൂൾ പരിപാടികൾ, ബുദ്ധിമാന്ദ്യമുള്ളവരും അന്ധരും ബധിരരും മൂകരുമായ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, 15 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികൾ, ഇവ കൂടാതെ സാമൂഹികാധിഷ്ഠിതമായ പുനരധിവാസം, സെമിനാറുകൾ, ശില്പശാലകൾ, ക്യാമ്പ് എന്നിവയിലൂടെയുള്ള മാനവ വിഭവശേഷി വികസനം, മാനസിക രോഗികൾക്കായുള്ള മനഃശാസ്ത്ര സാമൂഹിക പുനരധിവാസം, കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടിയവർക്കായുള്ള പുനരധിവാസം, വൈകല്യം നേരത്തെ കണ്ടുപിടിക്കുക, പരിശീലനം നൽകുക, ജീവിതമാർഗം കണ്ടെത്തുന്നതിന് സഹായിക്കുക എന്നിവയാണ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ഈ പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. ഇതിലൂടെ ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും പദ്ധതി ലക്ഷ്യമിടുന്നു. എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുവഴി തൊഴിലവസരങ്ങൾ, വരുമാനം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുക, ഗ്രാമീണ നഗര മേഖലകളിൽ സാമൂഹികാധിഷ്ഠിത പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുക, പരിശീലന സാമഗ്രികൾ, ഡോക്യുമെന്റേഷൻ, മറ്റു വിവരങ്ങൾ എന്നിവ തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, പൂർണ്ണ സജ്ജമായ റിസോഴ്സ് സെന്ററുകൾ വിവിധ തലങ്ങളിൽ സ്ഥാപിക്കുക, സ്വയം സഹായ സംഘങ്ങൾ, രക്ഷകർത്താക്കളുടെ കൂട്ടായ്മകൾ മുതലായവയെ വളർത്തിക്കൊണ്ടുവരികയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുക, വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ കോർത്തിണക്കി ഭിന്നശേഷിക്കാർക്കായുള്ള കായിക പരിപാടികൾ, വിനോദ പരിപാടികൾ, യാത്രകൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ, സാമൂഹിക സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുക, ഇവർക്ക് താമസസ്ഥലം അഥവാ ഹോസ്റ്റൽ ലഭ്യത ഉറപ്പുവരുത്തുക, സർവേ മുതലായ പഠന പരിപാടികൾ സംഘടിപ്പിക്കുക, വിവിധ മേഖലകളിലെ ഗവേഷണ പരിപാടികൾ, നൂതന സംരംഭങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകുക എന്നിവയിലൂടെയൊക്കെ വികലാംഗരുടെ ക്ഷേമത്തിനായി കൊണ്ടുവന്ന 1995 പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നതിന് സഹായിക്കുക എന്നിവയാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മയ സൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ മോൾഡോവ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പലതവണ നിർത്തിവെച്ച സഭ 3 മണിക്ക് പുനരാരംഭിച്ചപ്പോഴും ബഹളം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവെച്ച നടപടികൾ 2:30 പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയെ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്നും 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻവർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്ര കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം ഫ്ലോട്ടുകൾ സജ്ജീകരിക്കേണ്ടത്. ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ വകുപ്പുകളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തിരുവോണം ബമ്പർ ആദ്യ ദിനത്തിൽ വിറ്റഴിഞ്ഞത് 872,548 ടിക്കറ്റുകൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ വൻ മുന്നേറ്റമാണ് വിൽപ്പനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടമായി 20 ലക്ഷം ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്കായി ലഭ്യമാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ തിരുവോണം ബമ്പർ ടിക്കറ്റുകൾക്കുള്ള ആവശ്യകത കൂടുതൽ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭാഗ്യക്കുറി വകുപ്പ്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരി പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ MK റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കോടികൾ വിലമതിക്കുന്ന ആംബർ ഗ്രീസുമായി പത്തനംതിട്ടയിൽ 2 പേർ അറസ്റ്റിൽ. പന്തളം വലിയ കോയിക്കൽ പാലത്തിന് സമീപത്തു നിന്നുമാണ് ഓടനവട്ടം സ്വദേശി രാജീവ്, കൊട്ടാരക്കര സ്വദേശി സോമൻ എന്നിവർ 6 കിലോയോളം ആംബർ ഗ്രീസുമായി പിടിയിലായത്. അത്തർ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ആംബർ ഗ്രീസിന് കിലോയ്ക്ക് 2 കോടി രൂപ വരെ വില വരും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ടത്തോടെ പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. മലപ്പുറം ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പൊയിൽ കൊടിയേരി പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിനായി 2.46 കോടി രൂപയുടെ ഭരണാനുമതി നൽകി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് ഉത്തരവിറക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം പൊന്നുച്ചാമി എന്ന ചിത്രത്തിൽ.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:15 കേൾക്കാം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44:45. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

കൊണ്ടും സമ്പന്നത കൊണ്ടും വ്യത്യസ്തത കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് അറബി ഭാഷ. അത് 22 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയും യുണൈറ്റഡ് നേഷന്റെ 6 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നുമാണ്. എല്ലാ വർഷവും ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനമായി കൊണ്ടാടുന്നുണ്ട്. 1973 ഡിസംബർ 18 UN അറബി ഭാഷയെ അതിൻ്റെ ഒരു ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. നമുക്കറിയാം, ഭാഷ എന്നത് കേവലം വാക്കുകളുടെ കൂട്ടമല്ല, മനുഷ്യർ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന വ്യാകരണ നിയമങ്ങളോടുകൂടിയ ശബ്ദപ്രതീകങ്ങളുടെ സംവിധാനമാണ് ഭാഷ. ഇനി ഭാഷയ്ക്ക് 4 പ്രധാന ഘടകങ്ങളുണ്ട്. 1 ശബ്ദം, 2 അർത്ഥം, 3 വ്യവസ്ഥ, 4 ആശയവിനിമയം. ഇതെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമാണ് അതൊരു ഭാഷയാകുന്നത്. അതൊരു ജീവനുള്ള ജീവിയെപ്പോലെയാണ്. അത് വളരുകയും മാറുകയും പുതിയ വാക്കുകൾ സ്വീകരിക്കുകയും ചെയ്യും. മറ്റു ഭാഷകളിൽ നിന്നും അറബി ഭാഷയ്ക്കുള്ള വ്യത്യാസം നോക്കാം. എഴുത്ത്, ദിശയിലുള്ള വ്യത്യാസം. ലോകത്തെ മിക്ക ഭാഷകളും ഇടത്തു നിന്നും വലത്തേക്കാണ് എഴുതുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയവയെല്ലാം. എന്നാൽ അറബി ഭാഷ എഴുതുന്നത് വലത്തുനിന്ന് ഇടത്തോട്ടാണല്ലോ. അതുപോലെ അക്ഷരങ്ങളുടെ രൂപമാറ്റവും വളരെ ശ്രദ്ധേയമാണ്. മലയാളത്തിലെ ക എന്ന അക്ഷരം വാക്കിൻ്റെ എവിടെ വന്നാലും ഒരേ രൂപമാണ്. എന്നാൽ അറബിയിലെ ഒരക്ഷരത്തിന് 4 രൂപങ്ങളാണുള്ളത്. വാക്കിൻ്റെ തുടക്കം, വാക്കിൻ്റെ മധ്യം, അതുപോലെ അവസാനം, അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതനുസരിച്ച് എഴുതിയാൽ അക്ഷരത്തിൻ്റെ രൂപം മാറും. 3 അടിസ്ഥാന അക്ഷരങ്ങളിൽ നിന്നാണ് അറബി ഭാഷയിൽ മിക്ക വാക്കുകളും രൂപപ്പെടുന്നത്. ഉദാഹരണമായി ഐൻ, ലാം, മീം അഥവാ ഇൽമ്, അറിവ് എന്നാണ് അർത്ഥം. ഇതിൽ നിന്നും അലിമ, അറിഞ്ഞു, ആലിം, പണ്ഡിതൻ, മുഅല്ലിം, അധ്യാപകൻ, മുതഅല്ലിം, പഠിതാവ്. ഈ രീതി മറ്റു ഭാഷകളിൽ കാണാത്ത ഒരു ശാസ്ത്രീയതയും കൂടിയാണ്. അത് സമ്പന്നമായ പദസമ്പത്തുള്ള ഭാഷയാണ്. അതായത് ഒരേ ആശയം പ്രകടിപ്പിക്കാൻ സാഹചര്യത്തിനും അർത്ഥഭേദത്തിനും അനുസരിച്ച് നിരവധി വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഒട്ടകത്തിന് പ്രായം, നിറം, സ്വഭാവം എന്നിവ അനുസരിച്ച് ഒരുപാട് പേരുകൾ ഉപയോഗിക്കുന്നു. ഇബിൽ, ജമൽ, നാഖത്ത്, ബഈർ, ഖുഊത്, ഖുവാർ, ഫഹൽ, ഹജീൻ, ഇതൊക്കെ ഒട്ടകത്തിന് ഉപയോഗിക്കുന്ന പേരുകളാണ്. അതുപോലെ തന്നെ അറബി ഭാഷയ്ക്ക് വ്യക്തമായ ഉച്ചാരണ രീതിയുണ്ട്. 28 അക്ഷരങ്ങളാണ് അറബിയിലുള്ളത്. അതിൽ താഴെ പറയുന്ന അക്ഷരങ്ങൾ അലിഫ്, ഹ, ഖ, ഐൻ, ഗൈൻ, ഹ, ഇതൊക്കെ അകാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. എന്നാൽ ഈ അക്ഷരം ഉച്ചരിക്കേണ്ട സ്ഥാനം ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ അത് ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കാനാവുകയുള്ളൂ. അതുപോലെ തന്നെ അറബിയിലെ ഒരക്ഷരമായ ലാദ് മറ്റൊരു ഭാഷയിലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് അറബി ഭാഷയ്ക്ക് ലുഅത്തുൽ വാദ് എന്ന ഒരു പേരുമുണ്ട്. അതുപോലെ ക എന്ന അക്ഷരത്തിന് 2 ഉച്ചാരണങ്ങൾ വരുന്നു. 1 ക, 1 ഖ. കൽബ് എന്ന് പറയുമ്പോൾ നായ എന്നർത്ഥം വരുന്നു. എന്നാൽ ഖൽബ് എന്ന് വരുമ്പോൾ അതിന് ഹൃദയം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഖായും ഖായും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അർത്ഥവ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ക്രമബദ്ധമായ വ്യാകരണ സംവിധാനം ഈ ഭാഷയ്ക്കുണ്ട്. മുഫ്റദ് ഏകവചനം, മുസന്ന ദ്വിവചനം, ജംഅ് ബഹുവചനം. ഉദാഹരണം, ഒരു പുരുഷൻ ഒരു പ്രവൃത്തി ചെയ്താൽ ഫഅല എന്ന് ആണ് പറയുക. എന്നാൽ അത് 2 പുരുഷന്മാരായാൽ ഫഅല, 2-ൽ കൂടുതൽ ആളുകളായാൽ ഫഅലു. അതൊരു സ്ത്രീയാണ് ചെയ്യുന്നതെങ്കിൽ ഫഅലത്ത്, ആ സ്ത്രീകൾ 2 ആളുണ്ടെങ്കിൽ ഫഅലത്താ. അത് 2-ൽ കൂടുതൽ ആളുകളാണെങ്കിൽ ഫഅൽന. ഇനി നമ്മൾ മുന്നിലുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നീ ചെയ്തു എന്നതിന് ഫഅൽത്ത, അത് 2 ആളായാൽ ഫഅൽത്തുമാ, 2-ൽ കൂടുതലായാൽ ഫഅൽത്തും. എന്നാൽ ആ മുന്നിലിരിക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ ഫഅൽത്തി, ഫഅൽത്തുമാ, 2-ൽ കൂടുതൽ സ്ത്രീകളാണെങ്കിൽ ഫഅൽത്തുന്ന. ഇനി ആ പ്രവൃത്തി ഞാനാണ് ചെയ്തതെങ്കിൽ ഫഅൽത്തു, നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്തതെങ്കിൽ ഫഅൽനാ എന്നാണ് അത് പ്രയോഗിക്കുക. അപ്പോൾ അതുപോലെ തന്നെ അത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ വരുമ്പോൾ വീണ്ടും ലിംഗഭേദമനുസരിച്ച് ക്രിയയുടെ ഘടന മാറി വരികയാണ് ചെയ്യുന്നത്. കൂടാതെ നാമങ്ങളിൽ അഥവാ ഇസ്മുകളിൽ അവസാനത്തിൽ താ വരുമ്പോൾ, ഉദാഹരണം മദ്രസത്ത്, സ്കൂൾ, മദീനത്ത്, ടൗൺ പോലെയുള്ള പദങ്ങൾ സ്ത്രീലിംഗമായി വരുന്നു. അതുപോലെ റീഹ്, കാറ്റ്, നാർ, തീ, ഷംസ്, സൂര്യൻ തുടങ്ങിയവയും സ്ത്രീലിംഗ പദമായി വരുന്നു. എന്നാൽ
ഖോമാർ.

ചന്ദ്രൻ, വജ്ഹ് മുഖം തുടങ്ങിയവ പുല്ലിംഗ പദമായും വരുന്നു. എന്നാൽ ഹാൽ അവസ്ഥ, തൊരീഖ് വഴി തുടങ്ങിയ പദങ്ങൾ അലിംഗ പദമായും പരിഗണിക്കുന്നു. മറ്റു ചില ഭാഷകളെ പോലെ നപുംസക പദങ്ങൾ ഈ ഭാഷയിൽ കാണാൻ കഴിയുകയില്ല. പുതിയ പദങ്ങൾ രൂപപ്പെടുത്തുന്നത് വളരെ എളുപ്പമായി തീരും. ഉദാഹരണത്തിന് ക, ത, ബ മൂന്നക്ഷരങ്ങളാണ്. ഈ മൂന്നക്ഷരങ്ങൾ ചേർത്താൽ കതബ എന്ന് വരും. കതബ എന്ന് പറഞ്ഞാൽ അറബിയിൽ എഴുതി എന്നാണ് അർത്ഥം. അതിൽ നിന്ന് കിതാബ് പുസ്തകം, കാത്തിബ് എഴുത്തുകാരൻ, മക്തബ് ഓഫീസ്, മക്തബത്ത് ലൈബ്രറി, അതുപോലെ ഉള്ള അർത്ഥങ്ങൾ ലഭിക്കും. ഇങ്ങനെ എഴുത്തുമായി ബന്ധപ്പെട്ട് പുതിയ പദങ്ങൾ ഇതിൽ നിന്നും ഇനിയും രൂപപ്പെടുത്താൻ സാധിക്കും. ഈ ഭാഷയെ സ്നേഹിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ കാണാം. 1400 വർഷം പഴക്കമുള്ള ഒരു ഭാഷയാണിത്. കാരണം പുണ്യഗ്രന്ഥമായ ഖുർആൻ ഇറങ്ങിയത് അറബി ഭാഷയിലാണല്ലോ. ഇന്നത്തെ ഔപചാരികമായ അറബി ഭാഷയും ഖുർആനിലെ അറബി ഭാഷയും തമ്മിൽ വ്യത്യാസങ്ങൾ കാണാൻ കഴിയുന്നില്ല. ശബ്ദസമ്പത്താണ് മറ്റൊരു പ്രത്യേകത. വളരെ സാഹിത്യ സമ്പുഷ്ടവും കാവ്യാത്മകവുമായ ഭാഷയായതിനാൽ വിവിധ ഈണങ്ങളിലുള്ള കവിതകൾ നിർമ്മിക്കാൻ ഈ ഭാഷയിൽ സാധിക്കുന്നു. അറബി ഭാഷയുടെ എഴുത്ത് ഒരു കലയാണ്. കാലിഗ്രാഫി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കലാരൂപങ്ങളിൽ ഒന്നാണല്ലോ. വാക്കുകൾ എഴുതുമ്പോൾ വരിയെ വളച്ചും തിരിച്ചും എഴുതി മനോഹരമാക്കാനുള്ള അറബി അക്ഷരങ്ങളുടെ ഘടനയാണ് കാലിഗ്രാഫിയെ മനോഹരമാക്കുന്നത്. ഒരു പദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നൽകാൻ കഴിയുന്നു. ഉദാഹരണമായി റഹ്മ എന്ന വാക്ക് വെറും കരുണ അല്ല, സ്നേഹം, വാത്സല്യം, ദയ, സംരക്ഷണം എന്നിവയെല്ലാം അതിൻ്റെ അർത്ഥമായി വരും. അതുപോലെ ഐൻ എന്ന പദം ഏറ്റവും കൂടുതൽ അർത്ഥങ്ങൾ വരുന്ന ഒരു അറബി പദമാണ്. കണ്ണ്, സ്വത്ത്, അരുവി, പ്രധാന ഭാഗം, തടി, വ്യക്തി തുടങ്ങിയ ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട്. അറബി ഭാഷയ്ക്ക് രണ്ട് രൂപങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ഫുസ്ഹയായ രൂപം, ഒന്ന് ആമിയ ആയ രൂപം. അതായത് ഫുസ്ഹ എന്ന് പറഞ്ഞാൽ ഔപചാരികമായ പത്രം, വാർത്ത, പുസ്തകങ്ങൾ, പ്രസംഗങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഭാഷ. രണ്ടാമത്തേത് സംസാര ഭാഷയായ ആമിയ. ഇത് ഈജിപ്ഷ്യൻ, ലബനീസ്, ഗൾഫ് എന്നിങ്ങനെ നാടിനനുസരിച്ച് മാറുകയും ചെയ്യും. എന്നാൽ ഫുസ്ഹ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അറബികളുമായി ആശയവിനിമയത്തിന് നമുക്ക് സാധ്യമാകും. അപ്പോൾ ഈ ഭാഷയെ ഭയപ്പെടാതെ ദിവസവും കുറച്ച് പുതിയ പദങ്ങൾ പഠിക്കുകയും അവ വാക്യങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുക. കേൾക്കുക, വായിക്കുക, സംസാരിക്കുക, എഴുതുക എന്നീ 4 ഭാഷാ നൈപുണികളും ശരിയായി പരിശീലിച്ചാൽ അറബി ഭാഷ എളുപ്പത്തിൽ കൈവശമാക്കാം. നമുക്കറിയാം, ഒരു കുഞ്ഞ് മാതൃഭാഷ പഠിക്കുമ്പോൾ ആദ്യം വ്യാകരണം പഠിക്കുന്നില്ല. ആദ്യം കേൾക്കുന്നു, പിന്നെ സംസാരിക്കുന്നു, തുടർന്ന് വായിക്കുകയും എഴുതുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അറബി ഭാഷയും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നു. ഉദാഹരണമായി ഒരു കുഞ്ഞ് അമ്മ എന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുന്നു. അത് അറബിയിലായാൽ ഉമ്മ് അഥവാ ഉമ്മ, അമ്മ. ഇനി അബ് ബാപ്പ അല്ലെങ്കിൽ അച്ഛൻ. ഇങ്ങനെ ലളിതമായ പദങ്ങൾ കൊണ്ട് ആരംഭിക്കാൻ കഴിയും. ചെറിയ പദസമ്പത്തുക്കൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഉദാഹരണം കിതാബ് പുസ്തകം, കലം പേന, ബൈത്ത് വീട്, മദ്രസത്ത് സ്കൂൾ. ഇങ്ങനെ ലളിത പദങ്ങൾ ഉപയോഗിച്ച് ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കി ശീലിക്കാം. അന ത്വാലിബുൻ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഹിയ താലിബത്തുൻ, അവളൊരു വിദ്യാർത്ഥിനിയാണ്. ഇതുപോലെയുള്ള ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കി പരിശീലിക്കാൻ കഴിയും. കൂടുതൽ കേൾക്കുകയും സംസാരിക്കുകയും ചെയ്തും ഭാഷാ പഠനം നമുക്ക് എളുപ്പമാക്കാം. ഇതൊരു വളരുന്ന ഭാഷയാകാൻ കാരണം 22 അറബ് രാജ്യങ്ങൾ എണ്ണ, ഗ്യാസ്, ടൂറിസം, നിർമ്മാണം എന്നീ മേഖലകളിൽ ലോകത്തെ ഏറ്റവും വലിയ വിപണികളാണ് എന്നുള്ളതാണ്. ഭാഷാ നൈപുണ്യം ഉണ്ടാവുന്നതോടൊപ്പം തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. ഇന്ത്യയിലും ഗൾഫ് നാടുകളിലും ജോലി ലഭിക്കുന്ന വിവിധ അറബിക് സർവകലാശാലകളിൽ ഉയർന്ന പഠനാവസരങ്ങൾ ഉണ്ടാക്കുന്നു. ആശയവിനിമയ കഴിവ് മെച്ചപ്പെടുകയും ചെയ്യുന്നു. ജീവിതത്തിൽ മറ്റൊരു ഭാഷയും കൂടി സ്വായത്തമാക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷവും അഭിമാനവും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ അറബി ഒരു മതഭാഷയല്ല, മറിച്ച് എല്ലാവർക്കും വഴങ്ങുന്ന ഒരു ഭാഷയാണ്. വ്യാകരണങ്ങളും വാക്കുകളും പഠിച്ചാൽ എളുപ്പത്തിൽ ഭാഷ സ്വായത്തമാക്കാം. പ്രൈമറി, UP, HS, HSS എല്ലാ വിഭാഗങ്ങളിലും അറബി ഭാഷ എല്ലാവർക്കും പഠിക്കാൻ സാധ്യതകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തി പഠിച്ചാൽ എല്ലാവർക്കും ജോലി സാധ്യതകളിൽ എത്തിച്ചേരാൻ പറ്റും. അറബി ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ തന്നെ അത് പഠിക്കാൻ പല മാർഗങ്ങളുമുണ്ട്. ഒന്നാമതായി 28 അക്ഷരങ്ങൾ കൃത്യം

0: മായി പഠിക്കാം. ഒരു ദിവസം നാലക്ഷരം വീതം പഠിച്ചാൽ അത് എളുപ്പമാകും. അടുത്തതായി വാക്കുകൾ പഠിക്കാം. നേരത്തെ പറഞ്ഞ പോലെ കിതാബ്, പുസ്തകം, കലം, പേന, സുദീഖ്, ഫ്രണ്ട്, സലാം, സമാധാനം, ദുനിയാവ്, ലോകം, ഇങ്ങനെയുള്ള കോമൺ വാക്കുകൾ പഠിക്കാം. പിന്നെ ചെറിയ വാചകങ്ങൾ നിർമ്മിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാണ്. ഹയർ സെക്കൻഡറി തലത്തിൽ അറബി പഠിക്കുമ്പോൾ ഭാഷയെ വെറും പരീക്ഷാ വിഷയമായി കാണാതെ ആശയവിനിമയത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉപാധിയായി കാണുകയാണ് പ്രധാനം. താഴെ പറയുന്ന മാർഗങ്ങൾ പിന്തുടർന്നാൽ അറബി ഭാഷ എളുപ്പത്തിലും ആസ്വാദകരമായും പഠിക്കാം. അക്ഷരങ്ങളും ശരിയായ ഉച്ചാരണവും ഉറപ്പാക്കുക, അതായത് മഹ്റജ് മനസ്സിലാക്കി ഉച്ചരിക്കുക. പ്രത്യേകിച്ചും ഹ, ഖ, ഐൻ, വൈൻ, ഖാഫ്, ത്വ, ള, സൈ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ദിവസവും പുതിയ പദങ്ങൾ പഠിക്കുക, അതായത് ദിവസവും 5-10 പദങ്ങൾ പഠിച്ചാൽ അത് എളുപ്പമാക്കാം. വ്യാകരണങ്ങൾ ലളിതമാക്കാൻ ഉദാഹരണ സഹിതം പഠിക്കാൻ ശ്രമിക്കാം. പാഠപുസ്തകത്തിലെ സംഭാഷണങ്ങൾ വായിക്കുകയും അത് ക്ലാസുകളിൽ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കും. അറബി പ്രഭാഷണങ്ങൾ, അറബിക് വീഡിയോകൾ, വാർത്തകൾ എന്നിവ കേട്ട് ഉച്ചാരണവും ശൈലിയും മെച്ചപ്പെടുത്താം. ദിവസവും പാഠഭാഗത്തെ ഹോംവർക്കുകൾ, പാഠസംഗ്രഹങ്ങൾ എന്നിവ എഴുതി പരിശീലിക്കാം. പാഠഭാഗത്തിലെ ഉള്ളടക്കം നമ്മുടെ ജീവിതവുമായും നമ്മുടെ സ്കൂളുമായും ബന്ധിപ്പിച്ച് പഠിക്കുമ്പോൾ അതിന്റെ പദങ്ങളും ശൈലികളും ഓർത്തു വെക്കാൻ എളുപ്പമാകും. ചാർട്ടുകളും ചിത്രങ്ങളും മഹാത്മാക്കളെ പറ്റിയുള്ളതും സ്പെഷ്യൽ ഡേയ്സിനെ കുറിച്ചുള്ളതുമെല്ലാം നിർമ്മിച്ചുകൊണ്ടും അതേപോലെ കഥയെയും കവിതയെയുമെല്ലാം ഒരു നാടകരൂപത്തിൽ ക്ലാസുകളിൽ അവതരിപ്പിച്ചുകൊണ്ടെല്ലാം ഇതിനെ എളുപ്പമാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തശ്ബീഹ്, ഉപമാപദങ്ങൾ, സിഫത്ത്, മൗസൂഫ്, വിശേഷണ പദങ്ങൾ തുടങ്ങിയ ഗ്രാമർ ഭാഗങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്തി ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ഇനി പ്ലസ് വൺ അറബി പുസ്തകത്തിൽ പ്രധാനമായും വരുന്ന ഭാഗങ്ങൾ സംഭാഷണങ്ങൾ, പോസ്റ്റർ, നിഘണ്ടു, നോട്ടീസ്, പരസ്യം എന്നിവയുടെ നിർമ്മാണം, പരിശീലനം, അതേപോലെ കഥ, കവിത, കുത്തുബ, ഡ്രാമ അഥവാ മസ്റഹ് പോലെയുള്ള സാഹിത്യ രൂപങ്ങളുമാണ്. അറബി കവിത ഭംഗിയിൽ ആസ്വദിക്കുന്നതിന് ജമാലിയാത്തു ഷേർ എന്നാണ് പറയുക. അതിൽ വസിൻ, കാഫിയ എല്ലാം ഒത്തുവരുന്നു. അവസാനത്തെ വാക്കുകളൊക്കെ ഒരുപോലെയായി വരുന്നു. ഉപമകളും സൂചനകളും നൽകുന്നു, വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അത് ദുഃഖം, സ്നേഹം, ഉപദേശം, ദേശസ്നേഹം ഏത് എന്ന് മനസ്സിലാക്കി വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അത് ഭംഗിയായിത്തീരുന്നു. കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചെഴുതുന്ന വരികളിൽ വലിയ ആശയം ഒളിഞ്ഞുകിടക്കും. പ്ലസ് ടുവിലെ കേരളത്തിനെ പറ്റി എഴുതിയ കവിത കവി ദൈവത്തിന്റെ സ്വന്തം നാട് എന്നതിന് പ്രയോഗിച്ചത് ഖൈറുള്ള എന്നാണ്. കവി പറയുന്ന ഒരു വരിയുണ്ട്. കം മസ്ജിദിൻ വ കനീസത്തിൻ കദ് ആനഖാ യാ കൈറലൽ ഹസന ഉഫീഹിൽ ഹൈക്കല, അതായത് അമ്പലങ്ങളും പള്ളികളും ചർച്ചുകളും കനീസകളും അടുത്തടുത്ത് നിൽക്കുന്ന കേരളം എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ ഹൃദയഭംഗിയായ കാഴ്ച മനുഷ്യർക്ക് നൽകുന്നത് എന്നാണ് കവി അവിടെ വരച്ചു കാണിക്കുന്നത്. കേരള ജനതയുടെ ഐക്യത്തെയും ഒരുമയെയുമൊക്കെ കവി അവിടെ വരച്ചു കാണിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും മൻ ജദ്ദ വജദ എന്ന അറബിക് ചൊല്ലിനെ അർത്ഥമാക്കുന്ന രീതിയിൽ ഈ ഭാഷയെ നമുക്ക് സ്വായത്തമാക്കാം. ആരാണോ പരിശ്രമിക്കുന്നത് അവൻ വിജയം അല്ലെങ്കിൽ ലക്ഷ്യം കണ്ടെത്തും.
1: അറബിക് ഭാഷാ പഠനവും സാധ്യതകളും എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക റഹ്മത്ത് പി കെ.
2: ആകാശവാണി. ഇപ്പോൾ ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. ആദ്യം ശ്രീ മഹാഗണപതിം ഭജേ എന്നാരംഭിക്കുന്നു. രാഗം അഠാണ, ആദിതാളം. ജയ മഹാരാജ വൊടയാർ രചിച്ചത്.

അവസാനമായി പാരുക്കുള്ളൈ നല്ല നാട് എന്നാരംഭിക്കുന്നു രാഗം ജോൺപുരി ആദിതാളം, സുബ്രഹ്മണ്യ ഭാരതിയാർ രചിച്ചത്.

നിങ്ങൾ ഇതുവരെ കേട്ടത് ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനിൽ വായിച്ച കൃതികൾ. ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം.

0: അല്പസമയത്തിനുള്ളിൽ പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം കേൾക്കാം. ഡൽഹി റിലേ.
1: യേ ആകാശവാണി ഹൈ. കൃപയാ ഹമാരേ അഗ്ലേ പ്രസാരണ കി പ്രതീക്ഷ കീജിയേ. യേ ആകാശവാണി ഹൈ. അബ് ആപ് ആജ് ലോക്സഭാ മേ പ്രശ്നകാല കേ ദൗരാൻ ഹുയി കാര്യവാഹി കി റിക്കോർഡിംഗ് സുനെങ്കേ. ദിസ് ഈസ് ദ ഡൽഹി സ്റ്റേഷൻ ഓഫ് ആകാശവാണി. പ്ലീസ് സ്റ്റാൻഡ് ബൈ ഫോർ അവർ നെക്സ്റ്റ് ബ്രോഡ്കാസ്റ്റ്. യു വിൽ നൌ ലിസൺ ടു ദ പ്രൊസീഡിംഗ്സ് ഡ്യൂറിംഗ് ദ ക്വസ്റ്റ്യൻ ആർ ഇൻ ലോക്സഭ ടുഡേ.
2: മാനനീയ സഭാസദോ, മാനനീയ അധ്യക്ഷ ജി,
3: മാന്യ സദസ്യഗൺ, അത്യന്ത ദുഃഖ് കെ സാത്ത് മുജെ സഭ കോ അപ്നെ ഛേ പൂർ സാഥിയോ എവം കത്തർ കെ പൂർ അമീർ ഫാദർ അമീർ മഹാമഹിം ശേഖ് ഹമദ് ബിൻ ഖലീഫാ അൽ താനി കെ നിധൻ കെ ബാരെ മേ സൂചിത് കർണാ ഹൈ. ശ്രീ നാദേൻ ദലാ ഭാസ്കർ റാവ് അവിഭാജിത് ആന്ധ്രപ്രദേശ് കെ ഖമ്മം സംസദീയ നിർവാചൻ ക്ഷേത്ര സെ ജോ അഭി തെലങ്കന മേ ഹൈ ബാർവീ ലോക്സഭാ കെ സദസ്യ തെ വേ ഉദ്യോഗ സംബന്ധി സംസദീയ സ്ഥായി സമിതി കെ സദസ്യ ഭീ രേ. ശ്രീ റാവ് ആന്ധ്രപ്രദേശ് കെ മുഖ്യമന്ത്രി ഭീ രേ ഓർ ഉന്നോനെ ആന്ധ്രപ്രദേശ്

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?

സ്പൈസ് എഫ് എം സമയം 10 മണി കഴിഞ്ഞ് 15:40. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇപ്പോൾ വസന്തത്തിൽ തുടങ്ങുന്ന ചില ഗാനങ്ങൾ. ആദ്യം യേശുദാസ് പാടിയതാണ് വെല്ലുവിളി എന്ന ചിത്രത്തിനു വേണ്ടി. ബിജു തിരുമലിയുടെ വരികൾക്ക് MS വിശ്വനാഥിൻ്റെ സംഗീതം.

യേശുദാസും എല്ലാർ അഞ്ജലിയും പാടിയ ഗാനം ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന ചിത്രത്തിൽ. പി ഭാസ്കരൻ്റെ വരികൾക്ക് എം എസ് ബാബുരാജൻ്റെ സംഗീതം.

ഇതിഹാസം എന്ന ചിത്രത്തിൽ യേശുദാസും പി സുശീലയും പാടിയത്. പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് കെ ജെ ജോയിയുടെ സംഗീതം.

ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം അയൽക്കാരി.

ചലച്ചിത്രഗാന പരിപാടിയിൽ പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വസന്തം എന്ന പദത്തിൽ തുടങ്ങുന്ന ചില ഗാനങ്ങളാണ്. അടുത്ത ഗാനം അടുക്കാൻ എന്തെളുപ്പം എന്ന ചിത്രത്തിൽ യേശുദാസും ലതികയും സുനന്ദയും ചേർന്ന് പാടിയത്. ഗാനശില്പികൾ ബിജു തിരുമല, ജെറി അമൽദേവ്.

നഴ്സ് എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനമാണ് കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം പി ശ്രീനിവാസന്റെ സംഗീതം. അടുത്ത ഗാനം പൊരുത്തം എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, മോഹൻ സിത്താര ഈണം നൽകി, യേശുദാസ് പാടിയത്.

ഒന്നും മിണ്ടാത്ത ഭാര്യ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും. ഗാനരചന ബാലു കിരീത്, സംഗീതം രഘുകുമാർ.

ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ഗായിക സുജാത. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം. ഒരു ഗാനം കൂടി കേൾക്കാം. കാട്ടുകള്ളൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എ ടി ഉമ്മറും.